ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 12, കൊല്ലവർഷം 1201, ഇടവം 19. 2026 ജൂൺ 2 തീയതി ചൊവ്വാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 55 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജേഷ് വാര്യർ.
2: പണത്തിന്റെ വലുപ്പമനുസരിച്ച് ആളുകൾക്ക് പദവിയും മാന്യതയും നൽകുന്ന ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എല്ലാ നേട്ടങ്ങളും അളക്കപ്പെടുന്നത് പണത്തിന്റെ തുലാസിലാണ്. എന്നാൽ ഇവിടെ ജീവിച്ചു മരിച്ച മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ പണത്തിനോ പ്രശസ്തിക്കോ പദവികൾക്കോ അവർ ഒരു പ്രാധാന്യവും നൽകിയിരുന്നില്ല എന്നു കാണാം. കേവലം 32 വയസ്സിനിടയിൽ വിജ്ഞാനത്തിന്റെ മഹാസാഗരത്തിൽ മുങ്ങിക്കുളിച്ച് ഈ ലോകമുപേക്ഷിച്ചു പോയ ശങ്കരാചാര്യരും 39 വർഷത്തിനിടയിൽ ഭാരതത്തിന്റെ ശബ്ദം ലോകത്തെ കേൾപ്പിച്ച സ്വാമി വിവേകാനന്ദനും ഈ ലോകത്തെ കീഴടക്കിയത് എങ്ങനെയാണെന്ന് നോക്കുക. ജ്ഞാനം കൊണ്ടും ത്യാഗം കൊണ്ടുമാണ് അവർ ഈ ലോകത്തെ കീഴടക്കിയത്. പണത്തിനു പിറകെ പാഞ്ഞാൽ മനുഷ്യത്വം ഇല്ലാതാവും. ഞാനെന്നും എന്റേതെന്നുമുള്ള അമിതചിന്ത ഉയരുന്നതോടെ മനുഷ്യത്വം ഇല്ലാതാവും. മാനവിക മൂല്യങ്ങളെയും പാടെ ഉപേക്ഷിച്ചെന്നിരിക്കും. സ്വന്തം കാര്യം നോക്കുന്നത് സ്വാർത്ഥതയാണെന്ന് പറയുന്നില്ല. എന്നാൽ അന്യരുടെ കാര്യം പാടേ അവഗണിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കുന്നിടത്താണ് പ്രശ്നങ്ങളുടെ കിടപ്പ്. ഇന്ന് പണത്തിന്റെ ധാരാളിത്തം ഒരു സാമൂഹ്യ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അർഹിക്കാത്തവരുടെ കയ്യിൽ അമിത സമ്പാദ്യം കുമിഞ്ഞുകൂടുന്നത് ചെറിയ കുട്ടികളുടെ കയ്യിൽ കത്തികിട്ടിയാലുള്ള അനുഭവമാണ്. അത് വരുത്തിവെക്കുന്ന ദുരന്തം പ്രവചനാതീതമാണ്. മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്ക് അതിർവരമ്പുകളില്ല. എത്ര കിട്ടിയാലും ആർക്കും മതിയാവുന്നുമില്ല. ഒന്ന് കിട്ടുമ്പോൾ അടുത്തതിനുള്ള ആഗ്രഹം മനസ്സിൽ ഉടലെടുക്കുകയായി. ഒരു കാര്യം തിരിച്ചറിയുക, എന്തെങ്കിലും കിട്ടുന്നതിലല്ല, കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് മനുഷ്യന്റെ സുഖം ഒളിഞ്ഞിരിക്കുന്നത്. അതാണ് ഒന്ന് വിട്ടു മറ്റൊന്നിന് പിറകെ പായാൻ മനസ്സ് നമ്മെ നിർബന്ധിക്കുന്നത്. സത്യത്തിൽ എന്തെങ്കിലും നേടിയ ശേഷം പൂർണ്ണ സംതൃപ്തിയോടെ ആരെങ്കിലും ഈ ലോകത്ത് വിശ്രമിക്കുന്നുണ്ടോ? ഇല്ല. ജീവിത ലക്ഷ്യം സുഖം കണ്ടെത്തലാണെന്ന വിചാരം മാറാത്തിടത്തോളം കാലം മനുഷ്യന് മനസ്സുഖം എന്നൊന്നും ഉണ്ടാവില്ല. ലോകത്തുള്ളതെല്ലാം തനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്താൻ കഴിയില്ല. അവനവന്റെ ചുറ്റുപാടിനനുസരിച്ച് ആഗ്രഹങ്ങളെ നിജപ്പെടുത്തണം. എല്ലാ സുഖങ്ങളും അനുഭവിച്ച് തീർത്തിട്ടേ ഞാൻ ഈ ലോകം വിട്ടുപോകൂ എന്ന വാശിയൊന്നും ആർക്കും വേണ്ട. സുഖത്തിന് പിറകെയുള്ള പരക്കം പാച്ചിൽ അപകടം നിറഞ്ഞതാണെന്ന് അറിയണം. എത്ര കിട്ടിയാലും തൃപ്തി വരാത്ത മനസ്സാണ് മനുഷ്യനുള്ളത്. ജ്ഞാനപ്പാന ഏറ്റവും മനോഹരമായി അത് വിശദീകരിച്ചിട്ടുമുണ്ട്. പ്രകൃതിയുടെ തനതു വിഭവങ്ങൾ മുഴുവൻ മനുഷ്യൻ ഊറ്റിയെടുക്കുകയാണ്. മണ്ണും മരങ്ങളും ജലാശയങ്ങളും എന്നു വേണ്ട, എല്ലാം നശിപ്പിച്ച് മനുഷ്യർ മുന്നേറുകയാണ്. ഈ ഓട്ടം എവിടെയാണ് നമ്മെ കൊണ്ടെത്തിക്കുക? നാരായണഗുരു ആത്മോപദേശ ശതകത്തിൽ പറഞ്ഞതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയവരന് സുഖത്തിനായി വരയണം. നമ്മുടെ സുഖമെന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു വ്യാഖ്യാനമാണത്. വിത്താർജനശക്തി പാടെ ഉപേക്ഷിക്കണമെന്ന് ശങ്കരഭഗവത്പാദർ ഭജഗോവിന്ദത്തിൽ പറയുന്നതും ഈ അർത്ഥത്തിൽ തന്നെ. വിത്തം അഥവാ ധനം എന്നതിന് മനുഷ്യന് സൗഖ്യപ്രദമായ എല്ലാ വസ്തുക്കളും എന്ന അർത്ഥമെടുക്കണം. അങ്ങനെ മനുഷ്യൻ ഓടി നടന്ന് സമ്പാദിക്കുന്നതെല്ലാം അവന്റെ ഉപയോഗത്തിന് എത്തുന്നുണ്ടോ? ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് പലരും ഓടിയ ഓട്ടമെല്ലാം വെറുതെയായിരുന്നുവെന്ന് തിരിച്ചറിയുന്നത്. പണം സമ്പാദിക്കാനുള്ള മോഹം തെറ്റാണെന്ന് ഇവിടെ പറയുന്നില്ല. അധാർമികമായി സമ്പാദിക്കുന്നതും സമ്പാദിച്ച പണം സ്വാർത്ഥത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതും തെറ്റുതന്നെയാണ്. നമ്മൾ സമ്പാദിച്ചതിന്റെ ചെറിയൊരംശമെങ്കിലും പാവപ്പെട്ടവർക്ക് സേവനത്തിനായി ഉപയോഗിക്കണം. പലരും പണമുണ്ടാക്കുന്നത് തൂർത്തടിക്കാൻ വേണ്ടി മാത്രമാണ്. ഒരാൾ നേടിയെടുത്ത സമ്പത്തിനെ നാലായി ഭാഗിക്കുകയാണെങ്കിൽ ഒരംശം അവനവന് വേണ്ടിയും ഒരു ഭാഗം കുടുംബത്തിനു വേണ്ടിയും നീക്കിവെക്കണം. ഒന്ന് നാളേക്കു വേണ്ടി കരുതി വെക്കണം. മറ്റൊരു ഭാഗം സമൂഹത്തിന്റെ പുരോഗതിക്കായി നല്ല കാര്യങ്ങൾ ചെയ്യുവാനായി നീക്കിവെക്കാനും കഴിയണം. ഞാൻ പണത്തിന്റെ ഉടമസ്ഥനല്ല, കേവലം സൂക്ഷിപ്പുകാരൻ മാത്രമാണെന്ന ചിന്താഗതിയായിരിക്കും ഏറ്റവും ശ്രേഷ്ഠം. ഇത്തരത്തിൽ സമൂഹത്തിനു വേണ്ടി കുറച്ചെങ്കിലും കരുതി വെച്ച് മരണമടഞ്ഞാൽ തന്നെ ആ മരണം ശ്രേഷ്ഠ മരണമാണ്. നിങ്ങൾ സമൂഹത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. നിങ്ങളെക്കുറിച്ച് നല്ല ഓർമ്മകൾ മാത്രം അവശേഷിപ്പിച്ച് രംഗം വിടാൻ എപ്പോഴും ശ്രദ്ധിക്കണം.

ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് രാജേഷ് വാര്യർ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ഖ്ലൈങ്ങും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം തുടങ്ങിയവ ചർച്ച ചെയ്തു. 16th കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോഴിക്കോട്, IIML, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കലക്ട്രേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ല കാലവർഷം നേരിടാൻ സജ്ജമാണെന്ന് മന്ത്രി AP അനിൽകുമാർ. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ടു മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ്, താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരം മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12th പതിപ്പ് വിപുലമായി നടത്തുമെന്ന് സംഘാടക സമിതി. ജൂലൈ 30, 31, ഓഗസ്റ്റ് 1, 2 തീയതികളിൽ കോഴിക്കോട്, ചാലിപ്പുഴ, ഇരുവഞ്ഞപ്പുഴ എന്നിവിടങ്ങളിലാണ് റിവർ ഫെസ്റ്റിവൽ. 2025 ഉള്ളൂർ അവാർഡ് PP ശ്രീധരനുണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതിക്ക്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. FM പ്രധാന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ വയലാർ രാമവർമ്മയുടെ രാവണപുത്രി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം PS ഗോപിക. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവേ സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സുസ്മേഷ് ചന്ദ്രോത്ത് പങ്കെടുക്കുന്നു. ആദ്യ ഭാഗം. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ അപൂർവ ഗാനം. നിങ്ങൾക്കറിയാമോ, സിനിമ പാരഡൈസോയിൽ ഇറാനിയൻ ചലച്ചിത്രകാരൻ മുഹമ്മദ് റസലോഫിന്റെ ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിക് എന്ന സിനിമയെ പരിചയപ്പെടുത്തി R നന്ദലാൽ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഡോക്ടർ S രാമനാഥന്റെ സംഗീത കച്ചേരി. 12:10 സേവന വാർത്തകൾ. 12:15 കൈകൊട്ടിക്കളിപ്പാട്ട്, KP സീതയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. ഇതിൽ പരിയാരം ആയുർവേദ കോളേജിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ നടപ്പിലാക്കി വരുന്ന ചികിത്സകളെക്കുറിച്ച് വിശദമാക്കുന്നു പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആശ ശ്രീധർ. 1:00 നൊസ്റ്റാൾജിക് 90s 1990s മധുര ഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പരിപാടി.

0: air plant species. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ. കാവ്യാഞ്ജലി. ഇന്ന് വയലാർ രാമവർമ്മയുടെ രാവണപുത്രി എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ ചൊല്ലുന്നത് പി എസ് ഗോപിക.

0: നിങ്ങൾ കേട്ടത് വയലാർ രാമവർമ്മയുടെ രാവണപുത്രി എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ. ആലപിച്ചത് പി എസ് ഗോപിക.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന കേൾക്കാം. അർച്ചനയിൽ ഇനി ഉണ്ണിമേനോനും സംഘവും പാടിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് അമ്മേ നാരായണ ദേവേ നാരായണ എന്നാരംഭിക്കുന്നു.

ഉണ്ണി മേനോനും സംഘവും പാടിയ ഗാനങ്ങൾ തുടരുന്നു. അടുത്തത് വരമരുളുക ജയമാതേ വിശ്വമനോഹരിമായേ എന്നാരംഭിക്കുന്നു.

ഉണ്ണിമേനോനും സംഘവും പാടിയ ഗാനങ്ങളാണ് അർച്ചനയിൽ ഇതുവരെ കേട്ടത്. അർച്ചന ഇനി നാളെ രാവിലെ 6:15.

0: ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ മഴക്കാല പച്ചക്കറി കൃഷി, ഈ വിഷയത്തെക്കുറിച്ച് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തത്സമയം മറുപടി പറയുന്നു. വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി.

0: സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
0: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട യോഗം 4 രാവിലെ 11 മണിക്ക് കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ ചേരും. തലശ്ശേരി താലൂക്ക് വികസന സമിതി യോഗം ഈ മാസം 6 രാവിലെ 10:30 താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം ജൂൺ 6 രാവിലെ 11 മണിക്ക് കണ്ണൂർ താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേരും. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിന്റെ ഭാഗമായി ചെർക്കള കല്ലടുക്ക റോഡിലൂടെയുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചിരിക്കുന്നു. കാസർഗോഡ് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ചെർക്കള പുതിയ ബസ് സ്റ്റാൻഡ് വഴി ജാൽസൂർ റോഡിലേക്കും ബദിയടുക്ക റോഡിലേക്കും പോകേണ്ടതാണ്. ബദിയടുക്ക മുള്ളേരിയ ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡ് വഴി ചെർക്കള ടൌണിലേക്കുള്ള പാത ഉപയോഗിക്കേണ്ടതാണ്. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രകലാ പ്രദർശനം ഹോമേജ് ടു പയനിയേഴ്സ് ജൂൺ 6 വരെ തുടരും. കാനന്നൂർ ഡിസ്ട്രിക്ട് ഗാന്ധി സെന്റിനറി മെമ്മോറിയൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സദസ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കസ്തൂർബ ഓഡിറ്റോറിയത്തിൽ നടക്കും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ജൂൺ 5 ബേലൂർ കിസാൻ സർവീസ് സൊസൈറ്റി കേശവ്ജി സ്മാരക പൊതുജന വായനശാലയുടെ സഹകരണത്തോടെ വിവിധതരം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യും. തൈകൾ ആവശ്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9447650629. കണ്ണൂർ യൂണിവേഴ്സിറ്റി മാനന്തവാടി ക്യാമ്പസിൽ ട്രൈബൽ ആന്റ് റൂറൽ സ്റ്റഡീസ് എംഎ പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. നിലവിൽ ഫലം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 13. കൂടുതൽ വിവരങ്ങൾക്ക് www.admission.kannooryuniversity.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 9400582022. സാമ്പത്തിക വർഷത്തെ അഭയകിരണം പദ്ധതിയിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. പ്രായഭേദമന്യേ അശരണരായ സ്ത്രീകളെ സംരക്ഷിക്കുന്ന വ്യക്തിക്കാണ് ധനസഹായം ലഭിക്കുക. അപേക്ഷ അതാത് ICDS ഓഫീസിലെ ശിശുവികസന പദ്ധതി ഓഫീസർക്ക് December 15 സമർപ്പിക്കണം. മുൻവർഷങ്ങളിൽ ധനസഹായം ലഭിച്ചവർ വീണ്ടും അപേക്ഷ നൽകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497270078. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ 18 നും 55 നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കായി സ്വയം തൊഴിൽ വായ്പ വിതരണം ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജാമ്യം അല്ലെങ്കിൽ വസ്തുജാമ്യം അനിവാര്യമാണ്. www.mitrasoft.kswdc.org എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0467299990. കണ്ണൂർ ഗവൺമെന്റ് ITIയും IMCയും സംയുക്തമായി നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് വിത്ത് സപ്ലൈ ചെയിൻ ആന്റ് ലോജിസ്റ്റിക്സ്, ഡിപ്ലോമ ഇൻ ഓയിൽ ആന്റ് ഗ്യാസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിത്ത് AI കോഴ്സിലേക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 8301098705. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് NRI സീറ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി ജൂൺ 5 നീട്ടി. www.cetkr.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 9400324549. ചരപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാകും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ് കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
5: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
4: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
4: ഫോൺ 8590460017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
6: 40 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
9: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
9: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ, സംഭവം കൊള്ളാലോ.
9: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
11: പ്ലസ് ടു സേ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ, ന്യൂ മലബാർ കോളേജ്, യോഗശാല റോഡ്, കണ്ണൂർ. ഫോൺ 9446986751.
12: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
13: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
13: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
13: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-94958.
14: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
15: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495960780.
16: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
17: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ. ഫോൺ 8547108649.
18: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
19: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
20: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
21: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
22: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
23: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
22: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
24: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4:00.
25: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
26: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
25: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
26: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
25: ഏറ്റവും പുതിയ റിലീസുകൾ,
26: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
25: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
24: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4:00.
25: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
27: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
28: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
29: സ്കൂള് തുറക്കാറായി.
30: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
29: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
30: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
31: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
32: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ വി എച്ച് എസ് ഇ പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിൽ പങ്കിടുന്നതെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. മ്യാൻമറിന്റെ പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ യുമിൻ ഓങ് ഹ്ലൈങ്ങിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ആസിയാൻ രാജ്യമായതിനാൽ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് ഇന്ത്യയുടെ പ്രവേശന കവാടമാണ് മ്യാൻമറെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ ഗവൺമെന്റുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, അതിർത്തി സുരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം എന്നീ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വ്യാപാരം, നിക്ഷേപം, വികസന സഹകരണം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അടുത്ത് സഹകരിക്കുന്നതിൽ രണ്ടു രാജ്യങ്ങളും താൽപര്യം പ്രകടിപ്പിച്ചതായി ഇരുവരുടെയും ചർച്ചകൾക്ക് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CEPA വെറുമൊരു വ്യാപാര കരാർ അല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപ്പാദനവും അവശ്യവസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി ഉപഭോക്തൃകാര്യ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. 13th ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ പ്രധാന മന്ത്രിതല പരിപാടിയാണ് ഇത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. CPIയിലെ മുഹമ്മദ് മുഹസിൻ LDFന് വേണ്ടി പത്രിക നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. UDFിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനാണ് സ്ഥാനാർത്ഥി. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടതാണ് BJP തീരുമാനം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേൽ നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലഹരി മരുന്ന് വ്യാപനം വേരോടെ അറുക്കാനും ഇവയുടെ ഉപയോഗത്തെക്കുറിച്ച് അതിവേഗം വിവരം ലഭ്യമാക്കാനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ രഹസ്യമായി കൈമാറാൻ ആപ്പുകളും വാട്സാപ്പ് ചാറ്റ് ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനമാണ് സജ്ജമാക്കുക. സ്കൂൾ തലത്തിൽ പ്രത്യേക കരിക്കുലം നടപ്പിലാക്കിയും ലഹരി മാഫിയയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയും ലഹരിക്കെതിരായ പോരാട്ടത്തെ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ പദ്ധതി ലക്ഷ്യമിടുന്നു.
0: യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. കോഴിക്കോട് IIMൽ ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. ഇന്ത്യ ഒരുമിക്കുമ്പോഴാണ് ഇന്ത്യ മുന്നേറുന്നത്, അതാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ആശയത്തിന്റെ ആത്മാവെന്നും ഗവർണർ പറഞ്ഞു. സ്വയം പര്യാപ്തത, പരിസ്ഥിതി സാംസ്കാരിക അവബോധം എന്നിവ വളർത്തിയെടുക്കാൻ അദ്ദേഹം യുവാക്കളെ ആഹ്വാനം ചെയ്തു. നീറ്റ് UG പുനഃപരീക്ഷ നിലവിലെ പേന പേപ്പർ ഫോർമാറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ച് കേസ് July 27 വാദം കേൾക്കുന്നതിന് മാറ്റി. മനുഷ്യബുദ്ധിയെ നന്മയിലേക്ക് നയിക്കാൻ ഉതകുന്നതായിരിക്കണം വിദ്യാഭ്യാസമെന്ന് മന്ത്രി സണ്ണി ജോസഫ് കാസർകോട്ട് പറഞ്ഞു. കൈക്കോട്ട് കടവ PMSA പൂക്കോയത്തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാതല പ്രവേശനോത്സവം ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പഠിക്കാൻ മാത്രമല്ല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ കഴിയുന്ന ഇടം കൂടിയാണ് വിദ്യാലയങ്ങളെന്ന് മന്ത്രി M. ഷംസുദ്ദീൻ ഓൺലൈൻ സന്ദേശത്തിൽ പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. +1 VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി M. പള്ളുരുത്തി.
2: തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കും എന്ന സൂചനയോടെ മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനമൊട്ടാകെ നാളെ മഴ കൂടുതൽ ശക്തമാകും. വെള്ളിയാഴ്ച വരെ എല്ലാ ജില്ലകളിലും മഴ തുടരാനാണ് സാധ്യത. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ബുധനാഴ്ച മഞ്ഞ ജാഗ്രതയും ഉണ്ട്. വ്യാഴാഴ്ച തൃശൂർ മുതൽ തെക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ് താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ് അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കലക്ടറേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2025 ഉള്ളൂർ അവാർഡിന് PP ശ്രീധരനുണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന കൃതി അർഹമായി. പ്രൊഫസർ V. മധുസൂദൻ നായർ, ഡോക്ടർ ജോയ് വാഴയിൽ സുഭാഷ് ചന്ദ്രൻ എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത്. 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12ാം പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. July 30, 31, August 1, 2 തീയതികളിലാണ് കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിൽ റിവർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. നൂറ്റാണ്ടുകൾ പഴക്കമേറിയ സാംസ്കാരികവും നാഗരികവും ആത്മീയവുമായ ബന്ധമാണ് ഇന്ത്യയും മ്യാൻമറും തമ്മിലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. പ്ലസ് വൺ VHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും.

0: കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
0: നാക് എ പ്ലസ് പ്ലസ് ഗ്രേഡുള്ള ഏക കോളേജ്, കെ ഐ ആർ എഫ് റാങ്കിംഗിൽ 14-ാം സ്ഥാനം.
1: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
0: 11 എയ്ഡഡ് യു ജി കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് യു ജി കോഴ്സുകൾ,
1: 4 എയ്ഡഡ് പി ജി കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് പി ജി കോഴ്സുകൾ.
0: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
1: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ
0: 7970200064 9446266760.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മുതൽ രാത്രി 8 വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: വാക്കുകൾ കൊണ്ട് ദൃശ്യങ്ങളും ദൃശ്യങ്ങൾ കൊണ്ട് കഥകളും തീർക്കുന്ന സവിശേഷമായൊരു രചനാശൈലിയുടെ ഉടമയാണ് സുസ്മേഷ് ചന്ദ്രോത്ത്. കണ്ണൂരിന്റെ സാംസ്കാരിക ഭൂമികയിൽ നിന്ന് ആരംഭിച്ച് കൊൽക്കത്തയുടെ നഗരവീഥികളിലൂടെ സഞ്ചരിച്ച അദ്ദേഹത്തിന്റെ ജീവിതം പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് അദ്ദേഹത്തിന്റെ സൃഷ്ടികളും. DC ബുക്സ് നോവൽ കാർണിവൽ പുരസ്കാരം നേടിയ ഡി എന്ന പ്രശസ്ത നോവലിലൂടെയും ചലച്ചിത്ര തിരക്കഥകളിലൂടെയും മലയാളിക്ക് വേറിട്ട വായനാനുഭവങ്ങൾ സമ്മാനിച്ച സുസ്മേഷ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രഥമ യുവ പുരസ്കാര ജേതാവ് കൂടിയാണ്. മലയാള സാഹിത്യത്തിലും സിനിമയിലും തനതായ കയ്യൊപ്പ് ചാർത്തിയ സുസ്മേഷ് ചന്ദ്രോത്താണ് ഇന്നും നാളെയുമായി ജാലകത്തോട് മനസ്സ് തുറക്കുന്നത്. അപ്പൊ ഡി എന്ന ആദ്യ നോവലിലൂടെ തന്നെ DC ബുക്സ് നോവൽ കാർണിവൽ പുരസ്കാരം, ആ ഒരു പുരസ്കാരം ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള ആത്മവിശ്വാസത്തെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്?
1: ഏതു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്കും അവാർഡുകൾ എന്നുള്ളത് വലിയ പ്രോത്സാഹനം തന്നെയാണ്. അത് ചെറുതാണോ വലുതാണോ എന്നുള്ളതില്ല, പക്ഷെ അതിന്റെ സത്യസന്ധതയാണ് അതിന്റെ മൂല്യം ഉയർത്തുന്നത്. അപ്പൊ അർഹതപ്പെട്ട ഒരു പ്രവർത്തനത്തിന് അർഹതപ്പെട്ട ആളുകൾ നിശ്ചയിക്കുന്ന ഏതു പുരസ്കാരവും അത് ഒരു വലിയ അംഗീകാരമായിട്ട് മാറും. എന്നെ സംബന്ധിച്ചിടത്തോളം 2024 DC ബുക്സ് ഏർപ്പെടുത്തിയ ഈ നോവൽ കാർണിവൽ അവാർഡ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പുരസ്കാരം എൻ്റെ ആദ്യ നോവലായ ഡി സ്വന്തമാക്കുന്നത്. അപ്പം ഡി എഴുതുന്ന സമയത്ത് അത് പുരസ്കൃതമാകുമെന്നോ അല്ലെങ്കിൽ അത് എനിക്കൊരു സാഹിത്യത്തിൽ ഒരു എളിയ സ്ഥാനം നൽകുമെന്നോ ഒന്നും നമ്മൾ വിചാരിക്കുന്നില്ല. ആദ്യത്തെ നോവലാണ്, ആ നോവൽ നന്നാക്കണം എന്നുള്ളത് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സമയത്താണ് DC ബുക്സ് നോവൽ മത്സരം നടത്തുന്നത്. ഞാൻ നോവൽ മത്സരത്തിന് അയച്ചു, അത് എൻ്റെ പ്രഥമ നോവലായിട്ട് അവർ തിരഞ്ഞെടുത്തു. അപ്പോൾ അത് എനിക്ക് തന്നൊരു വലിയ നേട്ടം, എനിക്ക് ഈ ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞേക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം തന്നു. മറ്റുള്ള വായനക്കാർക്കും മറ്റുള്ള എഴുത്തുകാർക്കും എന്നെ ശ്രദ്ധിക്കുന്നതിന് ആ പുസ്തകം ഇടയാക്കി എന്നുള്ളതുമാണ്. അതൊരു വലിയ നഴയിക്കല് തന്നെയാണ്. ഡി ഒരു പ്രത്യേകതയുള്ള പേരായിട്ട് അക്കാലത്ത് പലരും പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ ഈ ലോകഭാഷകളിൽ പലതിലും ഈ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പേരുകളൊക്കെ പല കൃതികൾക്കും ഉണ്ടാകുന്നുണ്ട്. മലയാളത്തിൽ അതങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. എന്നാൽ തീരെ ഇല്ലെന്നും പറയാൻ വയ്യ. 70s മേതിൽ രാധാകൃഷ്ണൻ എഴുതിയ നോവലിൻ്റെ പേര് ബ്രാ എന്നാണ്.

0: അപ്പം അങ്ങനെ ചെറിയ പേരുകൾ ഒക്കെ ഉണ്ടാവും. എൻ്റെ ഈ നോവലിൽ ഡി എന്നു പേരുള്ള ഒരു നഗരം, ഒരു സാങ്കല്പിക നഗരം, ആ നഗരത്തിൻ്റെ പേര് ഡി എന്നാണ്. ആ നഗരത്തെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന പാരിസ്ഥിതികവും സാമൂഹികവും ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ആ നോവലിൽ ചർച്ച ചെയ്യുന്നത്.
1: അതുപോലെ അങ്ങയുടെ രചനകളിൽ പലപ്പോഴും കാണാറുള്ള ഏകാന്തതയും നിശബ്ദതയും മനഃപൂർവ്വം കൊണ്ടുവരുന്നതാണോ അതോ സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ?
0: മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാഹിത്യത്തിൽ കൊണ്ടുവന്നാൽ ആ സാഹിത്യം നന്നാവില്ല എന്ന് കരുതുന്ന ആളാണ് ഞാൻ. എല്ലായ്പ്പോഴും ഒരു സ്വാഭാവികതയുള്ള ഒരു ഒഴുക്ക് നടക്കണം. അത് നമ്മുടെ സർഗാത്മക ബോധത്തിൽ നിന്നും നമ്മുടെ അറിവുകളിൽ നിന്നുമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു സ്പിരിറ്റാണത്. അത് സ്വാഭാവികമായിട്ട് നമ്മുടെ ഒരു കൃതിയിലേക്ക് പകരാൻ പറ്റണം. അപ്പോൾ ഏകാന്തതയും ഒറ്റപ്പെടലും എന്ന് പറയുന്നത് എൻ്റെ എല്ലാ രചനകളിലും നിറച്ചേക്കാം എന്ന് കരുതി ഞാൻ എഴുതി കഴിഞ്ഞാൽ അതങ്ങ് ഏറ്റവും കൃത്രിമമായ രചനയായിട്ട് മാറും. നിങ്ങൾക്കത് ആർക്കും വായിച്ചാൽ ഇഷ്ടപ്പെടില്ല. നേരെ മറിച്ച് ഞാൻ എഴുതുന്ന പ്രമേയത്തിലേക്ക് ഒരു വ്യക്തിയുടെ ഏകാന്തതയോ ദുഃഖമോ അകൽച്ചയോ ഒറ്റപ്പെടലോ കടന്നു വരികയാണെങ്കിൽ അത് ഒരു ഓർഗാനിക് ആയിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ വലിയൊരു ആൾക്കൂട്ടത്തെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്നു, തനിച്ചിരിക്കുന്നു, നമ്മുടെ ഒരു സ്വഭാവമായി തീരുന്നതൊക്കെ കൃതികളെ സ്വാധീനിക്കുന്നുണ്ടാവാം.
1: നയൻ എന്ന രണ്ടാമത്തെ നോവൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ വായനക്കാരിൽ നിന്നും ലഭിച്ച പ്രതികരണങ്ങളെക്കുറിച്ച്.
0: അന്നത് 2007 ഇന്നത്തെക്കാളും കൂടുതൽ പ്രിന്റ് മീഡിയയ്ക്ക് വായനക്കാരുള്ള ഒരു സമയമാണ്. മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ് അത് വലിയ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ചു വന്നത്. സ്വാഭാവികമായിട്ടും അന്നത്തെ വായനക്കാർ അത് ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് വായിച്ച് നേരിൽ കാണുമ്പോഴും അല്ലാതെയും ഒക്കെ പ്രതികരണങ്ങൾ തന്നുകൊണ്ടിരുന്നു. ഇന്നത്തെ അത്രയും ഇന്റർനെറ്റ് അത്ര ഈസി ആയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് സോഷ്യൽ മീഡിയ വ്യാപകമായിരുന്നില്ല, സോഷ്യൽ മീഡിയ തുടങ്ങിയിട്ടുമില്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ട് കാണുമ്പോഴും കത്തുകളായിട്ടും മറ്റുമൊക്കെ നല്ല പ്രതികരണങ്ങളാണ് 9 വന്നത്.
1: ബാർകോഡ്, ഹരിതമോഹനം തുടങ്ങിയ കഥകളിലെ പ്രമേയ വൈവിധ്യത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒരെഴുത്തുകാരൻ ഒരു വായനക്കാരന് വേണ്ടിയിട്ടല്ല എഴുതുന്നത്. അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ ഒരു കഥയോ ഒരു നോവലോ എഴുതാൻ വേണ്ടിയിട്ടല്ല എഴുത്തുകാരനാവാൻ ശ്രമിക്കുന്നതും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ മറ്റനവധി കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു പ്രവൃത്തിയാണ് സാഹിത്യരചനയും. പക്ഷെ നിങ്ങൾ ഒരു അധ്യാപകനാണ് എങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലെത്തി ആ സിലബസ് മാറുന്നത് വരെ എല്ലാ വർഷവും അത് തന്നെ പഠിപ്പിക്കാം, ആവർത്തിക്കാം. എന്നാൽ കലാപ്രവർത്തനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം ആവർത്തിക്കാൻ പറ്റില്ല, ആവർത്തിച്ചാൽ അത് മടുപ്പുണ്ടാക്കും. അപ്പോൾ ഞാൻ എഴുതുന്ന കഥകളിലെല്ലാം ഒരേ പ്രമേയമോ ഒരേ മട്ടിലുള്ള ആഖ്യാനമോ ഒരേ താളത്തിലുള്ളതോ ആണ് എന്നുണ്ടെങ്കിൽ ആരും കേസ് കൊടുക്കാനൊന്നും പോകില്ല. അവർ പറയും സുസ്മേഷൻ ഇനി വായിക്കേണ്ട കാര്യമില്ല എന്നങ്ങ് തീരുമാനമെടുക്കും. ഒന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നത് ഇതിലെ വൈവിധ്യമാണ്. വായനക്കാരൻ വായിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഒരു രചന നടത്താൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അതിലെ എൻ്റെ ഞാൻ കണ്ടെത്തുന്ന പുതുമകളാണ്. എനിക്ക് പരിചയമില്ലാത്തൊരു വിഷയമോ പരിചയമില്ലാത്തൊരു കഥാപാത്രമോ കഥാസന്ദർഭങ്ങളോ വരുമ്പോഴാണ് ആ രചന എനിക്ക് കൂടുതൽ നന്നാക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഞാൻ എഴുതി പോയ പരിചയമുള്ള ഒരു കാര്യം തന്നെ വീണ്ടും എഴുതാൻ തുടങ്ങിയാൽ ഒരു പാരാഗ്രാഫ് കഴിയുമ്പോൾ എനിക്കത് മടുക്കും, എനിക്ക് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് ഈ വ്യത്യസ്തത. പിന്നെ ഒരു പുസ്തകത്തിൽ ഇപ്പോൾ 10 കഥകളുണ്ടെങ്കിൽ ആ 10 കഥയും 10 തരത്തിലുള്ളതായിരിക്കണം എന്ന് എനിക്കൊരു തരം വാശി പോലത്തെ നിർബന്ധമുണ്ട്. അത് വായിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. അവർക്ക് ചിലപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ ഒരു പുസ്തകത്തിൽ 2 കഥ ഇഷ്ടപ്പെട്ട ഒരാൾ ബാക്കി 8 കഥകളും ചിലപ്പോൾ തള്ളി പറഞ്ഞേക്കാം. അടുത്തൊരു പുസ്തകം ഈ 2 കഥയുടെ ഇഷ്ടത്തിൽ വാങ്ങുമ്പോൾ ആ 2 കഥയിലെ പോലത്തെ കഥ അതിനകത്ത് കാണാതെ നിരാശപ്പെട്ടേക്കാം. അതൊക്കെ സംഭവിക്കാം. പക്ഷെ എനിക്കൊരിക്കലും ഒരു റബ്ബർ സ്റ്റാമ്പ് ആവാൻ കഴിയില്ല. വായനക്കാരൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി അതേ മറ്റുള്ള കഥകളുടെ ഫോട്ടോ സ്റ്റാറ്റുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ എൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നത്. അത് വ്യത്യസ്തതകളിലാണ്.
1: ഗാന്ധിമാർഗം എന്ന കഥ ജനിക്കുന്നത് ഗാന്ധിജിയുടെ ആത്മകഥ വായിച്ച കാലത്താണോ? ഗാന്ധിജി എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ തത്വചിന്തകളും അങ്ങയുടെ എഴുത്തിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്?
0: ഈ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു വ്യക്തിയും ഒരു പുസ്തകങ്ങളും സ്വാധീനിച്ചിട്ടില്ല എന്നെ. ഒരു ദേശവും സ്വാധീനിച്ചിട്ടില്ല. എനിക്ക് ഒരു സ്ഥലത്തോടും നൊസ്റ്റാൾജി ഇല്ല. ഒരു വ്യക്തിയോടും അറ്റാച്ച്മെന്റ് ഇല്ല. എനിക്ക് അങ്ങനെ ആരോടും സ്നേഹവുമില്ല എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ട് തോന്നും. കാരണം ആ സ്നേഹബന്ധങ്ങൾ എന്നെ ഒരിടത്ത് തളച്ചിടുകയുള്ളൂ. അത്തരത്തിൽ എനിക്ക് തോന്നുന്ന ഏത് വികാരവും എന്നെ ഒരിടത്ത് തളച്ചിടുകയുള്ളൂ. ഒരിടത്ത് തങ്ങി നിന്നുകൊണ്ട് ഞാൻ എഴുതുന്നൊന്നും എൻ്റെ വായനക്കാർ വായിക്കില്ല, ഇഷ്ടപ്പെടില്ല. അപ്പോൾ എനിക്ക് അതിൽ നിന്നെല്ലാം ഭേദിച്ച് പോയിക്കൊണ്ടേയിരിക്കണം. ഗാന്ധി സാഹിത്യം മാത്രമല്ല, ഞാൻ വായിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ പോലുള്ള പുസ്തകങ്ങൾ, ഇന്ത്യൻ ഹിസ്റ്ററി, ഇതെല്ലാം വായിച്ച ഒരു സമയത്താണ് ഗാന്ധിമാർഗത്തിൻ്റെ ഒരു പ്രമേയം എൻ്റെ മനസ്സിലേക്ക് കയറുന്നത്. പക്ഷേ അവിടെ ഈ എറിക് എറിക്സൺ നിർവഹിച്ച പറഞ്ഞ ഈഗോ സൈക്കോളജിയുടെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. കാരണം എൻ്റെ കൗമാരത്തിലാണ് ഞാൻ ഈ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ പോലുള്ള പുസ്തകങ്ങളിലൂടെ, മറ്റ് പുസ്തകങ്ങളിലൂടെ. അപ്പോൾ ആ സമയത്ത് എന്നെ ആകർഷിച്ചത് ഗാന്ധിജി ഈ ആഭയും അനുവും എന്നു പേരുള്ള രണ്ട് പെൺകുട്ടികളെ വെച്ച് സ്വജീവിതത്തിൽ നടത്തിയ ചില പരീക്ഷണങ്ങളെക്കുറിച്ച്, അതിൽ നിന്നുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ടായ കഥയാണ് ഗാന്ധിമാർഗം. പക്ഷെ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തായതോ ഏറ്റവും പരീക്ഷണം നിറഞ്ഞതോ ഘട്ടം അതൊന്നുമല്ല. ഞാൻ അതിൽ നിന്ന് മുതിർന്നു വന്നു കഴിഞ്ഞിട്ട് വായിക്കുമ്പോഴാണ് അതിൻ്റെ മുകളിലായിട്ട് അദ്ദേഹം നടത്തിയ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള പരീക്ഷണങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചോ മനസ്സിലാകുന്നത്. പല ലെയറുകളുണ്ട് അതിൻ്റെ, അതെല്ലാം നമുക്ക് മനസ്സിലായി വരാൻ നമ്മുടേതായ അനുഭവങ്ങളും കൂടി നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതൊന്നും ഒരു കൗമാരത്തിൽ ഒരാൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ഗാന്ധിമാർഗം അന്നെഴുതിയ കഥയാണ്. ഇന്ന് ഗാന്ധി സാഹിത്യത്തിലൂടെ ഞാൻ കടന്നു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഗാന്ധിജിയുടെ ജീവിതത്തിലെ നിർണായകമായ മറ്റേതെങ്കിലും ഒരു സന്ദർഭമായിരിക്കാം എടുക്കുന്നത്. അതുകൊണ്ട് ആ കഥ മോശമാകുന്നു അതില്ലാതാകുന്നു എന്നല്ല, സത്യത്തിൽ എന്താണ്, സത്യസന്ധത മാത്രമേ നിലനിൽക്കൂ എന്നുള്ളത്. അപ്പോൾ എഴുത്തിലും ജീവിതത്തിലും വേണ്ടത് അതുകൊണ്ട് സത്യസന്ധതയാണ്. അത് പരമാവധി പാലിക്കുന്ന ആളാണ് ഞാൻ. 100% സത്യസന്ധനല്ല, പക്ഷെ പരമാവധി പാലിക്കും.
1: അങ്ങയുടെ കഥകൾ ഇന്ന് പാഠപുസ്തകങ്ങളുടെ ഭാഗമാണ്. പുതിയ തലമുറ അങ്ങയുടെ കൃതികൾ വായിക്കുന്നതിനെ എങ്ങനെ കാണുന്നു?
0: വായനക്കാർക്കിടയിൽ പഴയതോ പുതിയതോ എന്നുള്ളതില്ല. ഇപ്പം ഞാൻ എഴുതി തുടങ്ങിയത് 10-30 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് എന്നെ വായിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ പ്രായം ഇന്ന് എത്രയോ മാറിപ്പോയിട്ടുണ്ടാവും. അവരുടെ അടുത്ത തലമുറ വന്നിട്ടുണ്ടാവും, അതിൻ്റെ അടുത്ത തലമുറ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തലമുറ മാറ്റമൊന്നും വായനയെ സ്വാധീനിക്കുന്നില്ല. ഏത് തലമുറയെയും സ്വാധീനിക്കുന്ന പ്രമേയങ്ങൾ, ജീവിതഗന്ധിയായ പ്രമേയങ്ങൾ അതിലുണ്ടാക്കിയെടുക്കുക, അതിലുണ്ടാവാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആളുകൾ അത് കഴിയുമ്പോഴും വായിക്കുന്നത്.
1: ഈ കണ്ണൂരിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള ദൂരം അങ്ങയുടെ സാഹിത്യത്തെ എങ്ങനെയൊക്കെയാണ് മാറ്റി എഴുതിയത്?
0: അതൊരു നീണ്ട നാളുകൾ എടുത്തിട്ടുണ്ടായ ഒരു കാര്യം. അപ്പോൾ കൊൽക്കത്തയിലേക്ക് ഞാൻ താമസം മാറിയിട്ട് 10-14 വർഷത്തോളം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുൻപ് തന്നെ പല ദേശങ്ങളിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. പല വിദ്യാലയങ്ങളിലാണ് പഠിച്ചിട്ടുള്ളത്, പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. കേരളത്തിനും കേരളത്തിന് പുറത്തുമായിട്ടുള്ള പല പട്ടണങ്ങളിൽ യാത്ര ചെയ്തു, ജീവിച്ചു. അങ്ങനെ ഏറ്റവും ഒടുവിൽ എത്തിപ്പെട്ട ഒരു സ്ഥലമാണ് കൊൽക്കത്ത. ഇപ്പോൾ കൊൽക്കത്തയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ജീവിക്കുന്നതിനാവശ്യമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെന്നെ കൂടുതൽ ക്രിയേറ്റീവ് ആക്കുന്നുണ്ട്, എന്നെ കൂടുതൽ തൃപ്തിപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഇതെല്ലാം മനഃപൂർവ്വം ഉണ്ടാകുന്നതല്ല. ബംഗാളിൽ ചെല്ലുമ്പോൾ അല്ലെ കൊൽക്കത്തയിൽ ചെല്ലുമ്പോൾ ബംഗാളിൻ്റെ ജീവിത സാമൂഹ്യ കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. എറണാകുളത്തിൻ്റെയോ കേരളത്തിൻ്റെതോ ആ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അതെല്ലാം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമാണ്.
1: ഇനി നമുക്ക് അങ്ങയുടെ സിനിമാ ജീവിതത്തിലേക്ക് വരാം. ആ ഒരു സിനിമയിലേക്കുള്ള പ്രവേശനം എങ്ങനെയായിരുന്നു?
0: കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിരുന്ന താല്പര്യമാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കലാമത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു, സമ്മാനം വാങ്ങിച്ചിരുന്നത് മെയിനായിട്ട് 4 കാര്യങ്ങൾക്കാണ്. ഞാൻ സ്ഥിരതമായിട്ട് ഒരിടത്ത് നിന്നിട്ടില്ല. അപ്പോൾ അന്നൊക്കെ ഈ ചിത്രകലയും ഫോട്ടോഗ്രാഫിയും അതുപോലെ തന്നെ സാഹിത്യവും ആയിരുന്നു എനിക്കേറ്റവും പ്രിയമുണ്ടായിരുന്ന കാര്യം. അതിൽ ചിത്രകല അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, സിനിമ എന്നൊക്കെ പറയുന്നതിന് തമ്മിൽ ബന്ധമുണ്ട്. സാഹിത്യമായിട്ട് അതിന് അത്ര കണ്ട് ബന്ധമില്ല. അപ്പോൾ ഞാൻ അതിൽ ഓപ്റ്റ് ചെയ്തത് സാഹിത്യമാണ്. അപ്പോൾ ലിറ്ററേച്ചർ ഇഷ്ടപ്പെട്ട് അതിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിലും ഈ മറ്റു വിഷയങ്ങളോടുള്ള താല്പര്യം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അങ്ങനെ ഉള്ളിലുള്ളൊരു മോഹമാണ് സിനിമ. സിനിമ ചെയ്യാനുള്ള അവസരം വളരെ യാദൃശ്ചികമായിട്ടാണ്. 2006 എൻ്റെ ഒരു നോവൽ വായിച്ച് ഇഷ്ടപ്പെട്ട ഒരു സിനിമ മേഖലയിൽ ഒരാൾ വിളിക്കുകയും അത് പിന്നീടൊരു തിരക്കഥ ചർച്ചയിലേക്ക് പോവുകയും പകൽ എന്ന് പേരുള്ളൊരു പടം 2006 പൃഥ്വിരാജ് ആയിരുന്നു, ജ്യോതിർമയി ആയിരുന്നു അതിലെ മുഖ്യ വേഷങ്ങൾ ചെയ്തത്. അതിനുശേഷം ഞാൻ പ്രിയനന്ദനൻ, എം എ നിഷാദ് സംവിധായകർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ മെയിൻ സ്ട്രീം സിനിമ എന്നുള്ള ഒരു സംഭവത്തിൽ നിന്ന് ഞാൻ തന്നെ അങ്ങ് മാറി ലിറ്ററേച്ചറിന് വേണ്ടിയിട്ടാണ്. എൻ്റെ എല്ലാ താല്പര്യവും ആരംഭിക്കുന്ന സാഹിത്യത്തിൽ നിന്ന്. അത് വിട്ടിട്ട് ഒരു കുടുംബജീവിതം പോലും അതിനുപോലും പ്രാധാന്യം കൊടുക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് സാഹിത്യത്തെക്കാൾ പ്രശസ്തിയും പണവും തരുന്നതാണെങ്കിൽ പോലും സിനിമയ്ക്കായിട്ട് ഇങ്ങനെ അൺസേർട്ടനായിട്ട് നിൽക്കാൻ താല്പര്യമില്ല. നേരെ മറിച്ച് അത് ഉറപ്പുണ്ട്, നടക്കുന്ന ഉറപ്പുള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഞാനിത് പോയി ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ഇതുവരെയും സിനിമ ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഞാൻ 2 ഡയറക്റ്റ് ചെയ്തു പിന്നീട്. അത് 2018 പത്മിനി എന്ന് പേരുള്ള പടമാണ് ആദ്യത്തേത്. 2 2024 നളിനകാന്തി എന്ന പടം. ഈ 2 ഈ മുഖ്യധാര സിനിമയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നതല്ല, 2 ബയോപിക്കുകളാണ്. ഒന്ന് ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വിഖ്യാതയായ ചിത്രകാരി, ഇന്നും അവരുടെ ആ ഒരു റെക്കോർഡിനെയോ അവരുടെ ആ പ്രതിഭയെയോ മറികടക്കാൻ ദക്ഷിണേന്ത്യയിൽ ഒരു ചിത്രകാരിക്കും കഴിഞ്ഞിട്ടില്ല. ടി കെ പത്മിനി, അവർ 29 അവർ അകാലത്തിൽ മരിച്ചുപോയി. അപ്പോൾ ടി കെ പത്മിനിയുടെ ചരമം കഴിഞ്ഞ് ഏതാണ്ട് 47 കഴിയുമ്പോഴാണ് അവരെ കുറിച്ചിട്ടൊരു സിനിമ ചെയ്യാനുള്ളൊരു ഓഫർ എനിക്ക് വരുന്നത്. അങ്ങനെയാണ് ഞാൻ പത്മിനി എന്ന സിനിമ എടുക്കുന്നത്. അതൊരു ബയോപിക്കാണ്. ടി കെ പത്മിനി എന്ന ചിത്രകാരി 29 വരെ ജീവിച്ചത് എങ്ങനെയായിരുന്നു, അവരെന്തായിരുന്നു അവരുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സിനിമ. അനുമോളായിരുന്നു അതിലെ നായിക, ഇർഷാദ് ഉണ്ടായിരുന്നു, സഞ്ജു ശിവറാമുണ്ട്. രചനയും സംവിധാനം ഞാൻ തന്നെയാണ് ചെയ്തത്. അതൊരു പരീക്ഷണ സ്വഭാവമുള്ള ഒരു സിനിമയാണ്, ജീവചരിത്ര സിനിമയാണല്ലോ. പാട്ടുകളുണ്ട്, നല്ല രസമായിട്ട് എടുത്തൊരു പടമാണത്. അത് നമ്മൾ തിയേറ്ററുകളിൽ കാണിച്ചു. ഏതാണ്ട് 57 സ്ഥലങ്ങളിൽ അതിൻ്റെ പ്രദർശനം നടന്നു. ഒരു വൈഡ് റിലീസ് അതിനുണ്ടായിട്ടില്ല. അത് അത്ര സിനിമകൾക്കൊരു വാണിജ്യ വിജയം കിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരെ മറിച്ച് സ്വന്തം നിലയിൽ തിയേറ്ററുകളിൽ ആ സിനിമ 57 സ്ഥലത്തോളം കാണിച്ചു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കാണികൾ, താല്പര്യമുള്ള കാണികൾ ആ സിനിമ കണ്ടു. ഒ ടി ടിയിലുണ്ട്, അത് സർക്കാരിൻ്റെ സീ സ്പേസ് എന്ന് പറയുന്ന ഒ ടി ടിയിലാണ് ആ സിനിമ കൊടുത്തിരിക്കുന്നത്, അവിടെ ഉണ്ടത്. പിന്നെ ഞാൻ 2023 ടി പത്മനാഭൻ്റെ ജീവിതവും കാലവും മുൻനിർത്തിക്കൊണ്ട് അല്ലെ അദ്ദേഹത്തെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് നളിനകാന്തി എന്ന പേര് സിനിമ ചെയ്തു. അത് ഷിബു ചക്രവർത്തിയാണ് പാട്ട്, സുദീപ് ബാലനാടിൻ്റെ സംഗീതമാണ്, നല്ല 4-5 പാട്ടുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം തന്നെ പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് സാഹിത്യ കൃതികളിലെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അത് ഇല്ലസ്ട്രേഷൻ ചെയ്ത് വിഷലുകളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അതും ഒരു പരീക്ഷണ സ്വഭാവത്തിൽ ചെയ്തൊരു സിനിമയാണ് നളിനകാന്തി. ഇപ്പോൾ യൂട്യൂബിലുണ്ട് ആ പടം, യൂട്യൂബിൽ നളിനകാന്തി എന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അങ്ങനെ രണ്ട് പടങ്ങൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഡയറക്റ്റ് ചെയ്തതാണ്. അതിനെനിക്ക് വേറൊരു തരത്തിൽ എൻ്റെ സാഹിത്യ താല്പര്യങ്ങളെ മാറ്റി വെക്കണ്ട, എൻ്റെ എഴുത്തിനെയൊന്നും ബാധിക്കുന്നല്ല. ഇപ്പോൾ ഇത് രണ്ട് പ്രൊജക്റ്റും എനിക്കറിയാം, ഇന്ന നാൾ ചെയ്ത് ഇന്ന നാൾ കൊണ്ട് തീർക്കാം, അത്രയും സമയം അതിനുവേണ്ടി വെച്ചാൽ മതി. നേരെ മറിച്ച് ഒരു കമേഴ്സ്യൽ സിനിമയുടെ ഒരു പദ്ധതിക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ അങ്ങനെ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് സിനിമയുടെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറിയത്.
1: അപ്പോൾ ഈ ആശുപത്രികൾ ആവശ്യപ്പെടുന്ന ലോകം എന്ന തിരക്കഥയുടെ പ്രമേയം ഇന്നത്തെ കാലഘട്ടത്തിൽ എത്രത്തോളം പ്രസക്തമാണ്?
0: അത് ഇന്നത്തെ കാലത്ത് നല്ല ഏത് കാലത്തും പ്രസക്തമാണ്. അതായത് ഈ അനധികൃതമായിട്ട് ശവം വിൽക്കുന്നതിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് ആ കഥ ഉണ്ടാകുന്നത്. മെഡിക്കൽ കോളേജുകൾ സ്വകാര്യ മേഖലയിലൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ട് കെടോവറുകൾ, മൃതശരീരങ്ങൾ കിട്ടാതെ വരുന്നൊരു സാഹചര്യത്തിൽ അതിനെ കച്ചവടം ചെയ്യാൻ കണ്ടെത്തുന്ന ആളുകൾ, അതിൻ്റെ ഇടനിലക്കാർ, അതുണ്ടാക്കുന്നൊരു ഭീകരമായ ഒരു ലോകം. അപ്പോൾ ആരോരുമില്ലാത്ത അനാഥയായ ഒരു പെൺകുട്ടിയെ വാഹനം ഇടിപ്പിച്ച് മനഃപൂർവ്വം ആക്സിഡൻ്റ് ഉണ്ടാക്കുകയും അതൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് അവിടെ നിന്ന് അത് പലതരത്തിലുള്ള കടത്തിലേക്ക്, അവയവ കടത്ത്, മൃതശരീര വിൽപ്പന പോലെയുള്ള പല പല കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ് ഈ കഥ. 2006 മറ്റൊന്നാണ് ഞാൻ എഴുതുന്നത്, ആശുപത്രികൾ ആവശ്യപ്പെടുന്ന ലോകം. അന്നൊന്നും സ്വകാര്യ ആശുപത്രികളുടെ ഒരു ലോകം ഇത്ര കണ്ട് വലുതായിട്ടില്ല. അന്നൊന്നും ഈ അവയവ കടത്തോ അവയവദാനം പോലുള്ളതിൻ്റെ ഭീകരവശങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. അതൊരു അങ്ങേയറ്റം മാനുഷികത നിറഞ്ഞൊരു കാര്യമായിട്ട് കണ്ടിരുന്നൊരു സമയത്താണ് നമ്മൾ ആ കഥയെ എഴുതുന്നത്. അങ്ങനെ കലകുട്ടി കണ്ടുവെന്ന് എന്തായാലും ഞാൻ പറയില്ല. എന്താ വെച്ചാൽ ലോകത്ത് പലയിടത്തും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നമുക്ക് അത് പരിചിതമായിരുന്നില്ല. പക്ഷെ പിന്നീട് അത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഈ ആരോഗ്യമേഖലയിലെ പലതിനെയും പലരെയും സംശയത്തോടുകൂടി നോക്കി കാണുന്നിടത്തേക്ക് നല്ല രീതിയിലും മോശം രീതിയിലും സാഹചര്യങ്ങളെത്തി. അത് പ്രമേയവൽക്കരിച്ചൊരു കഥയാണ് ആശുപത്രികൾ ആവശ്യപ്പെടുന്ന ലോകം. അത് ഷോർട്ട് ഫിലിമായിട്ട് പിന്നീട് ചെയ്തിരുന്നു.
1: സാഹിത്യരചനയും തിരക്കഥാരചനയും ഒരേ സമയം കൊണ്ടുപോകുമ്പോൾ അവ പരസ്പരം സ്വാധീനിക്കാറുണ്ടോ?
0: സാഹിത്യരചനയും തിരക്കഥാരചനയും രണ്ടും രണ്ട് മീഡിയത്തിലുള്ള ജോലികളാണ്. അതുകൊണ്ട് അത് തമ്മിൽ നമ്മൾ ഒരു തരത്തിലും ബാധിക്കില്ല. പറയുമ്പം ഒരു ഭാഷ നമ്മളിതിന് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം മലയാളത്തിലാണ് ഇത് രണ്ടും ചെയ്യുന്നതെങ്കിൽ മലയാളം എന്ന ഭാഷ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതിനു മുകളിൽ ഒരു ബന്ധവും ഈ രണ്ട് മീഡിയത്തിലെ പ്രവൃത്തിയുമായിട്ടില്ല. ഇപ്പോൾ ഒരു തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ പറയുന്നതിനാവശ്യമായ ദൃശ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങൾ എഴുതി വയ്ക്കാനുള്ളൊരു ഭാഷ മാത്രമാണിത്. അതിലൂടെ സിനിമയിലെ ഒരിടത്തും സാഹിത്യം പ്രവർത്തിക്കുന്നില്ല. സിനിമയിൽ ഒരു കഥാപാത്രം സാഹിത്യഭാഷയെ സംസാരിച്ചാൽ ജനം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് സിനിമയ്ക്ക് സാഹിത്യമായിട്ട് ഒരു ബന്ധമില്ല. നേരെ മറിച്ച് നമ്മൾ സാഹിത്യം എഴുതുമ്പോൾ സാഹിത്യത്തെ നമ്മൾ കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്യുക ചെയ്യുന്നത്. നിത്യജീവിതത്തിലെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവരുന്നതെങ്കിലും അതിനെ നമ്മൾ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യും, അതിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യും, ഒരല്പം കളർ ആഡ് ചെയ്യും. അതല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളൊരു കാര്യത്തെ പകർത്തി വെച്ചാൽ അത് ജേർണലിസ്റ്റായിട്ട് പോകും. അത് നമുക്ക് പത്രങ്ങളിൽ വായിക്കാം. അപ്പോൾ അതുകൊണ്ട് ലിറ്ററേച്ചർ എന്ന് പറയുന്ന എല്ലായ്പ്പോഴും ഈ നമ്മളൊരു വസ്തുവിന് ജീവൻ കൊടുക്കുന്ന പ്രക്രിയ, ഒരു ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു വസ്തു നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ കുറച്ചും കൂടി തെളിച്ച് പറഞ്ഞാൽ ഇപ്പോൾ എല്ല്, മജ്ജ, മാംസം, ചർമ്മം എല്ലാം വെച്ച് നമ്മൾ രൂപം ഉണ്ടാക്കി. പക്ഷേ രൂപം ഉണ്ടാക്കിയതുകൊണ്ട് അതൊരു ഒരു രൂപമായി നിൽക്കുകയേ ഉള്ളൂ. അതിനൊരു ജീവൻ കൊടുക്കുമ്പോൾ, ആത്മാവ് കൊടുക്കുമ്പോഴാണ് അതൊരു ഏത് ജീവിയാണോ അതായി മാറുകയുള്ളൂ. അപ്പോൾ ആ പ്രവൃത്തിയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ ജീവൻ കൊടുക്കുന്നതിന് മുമ്പുള്ള ഒരു സ്ട്രക്ചറാണ് ജേണലിസം എന്ന് പറയുന്നത്.

സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ആദ്യകാല സാഹിത്യ പരീക്ഷണങ്ങളെക്കുറിച്ചും സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുവെപ്പുകളെക്കുറിച്ചുമുള്ള ഹൃദ്യമായ ചിന്തകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ അഭിമുഖത്തിന്റെ തുടർന്നുള്ള ഭാഗം അദ്ദേഹത്തിന്റെ സമകാലിക നിലപാടുകളും വരാനിരിക്കുന്ന പുതിയ പ്രോജക്ടുകളും പങ്കുവച്ചുകൊണ്ട് നാളെ ജാലകത്തിൽ തുടർന്ന് കേൾക്കാം.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-23 മധ്യ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 735-605-2166.
3: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അസിൽ സർട്ടിഫിക്കറ്റുകളുമായി June 8 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9895-295830. പൈവളികേ നഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക്, കൊമേഴ്സ് വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 10 മണിക്ക് നടക്കും. അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് വിഷയത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9633-808765. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പിൽ ഓണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടക്കും. യോഗ്യത BNYS, BAMS വിത്ത് PG ഡിപ്ലോമ ഇൻ യോഗ, MSc യോഗ. പ്രായപരിധി 45 വയസ്സ്. ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസിൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം June 8 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് എത്തണം. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
3: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ചർച്ചയിൽ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.
1: Both sides expressed an interest in forging closer cooperation, particularly in the areas of trade and investment, in development cooperation, in health, in education, in energy, and agreed to work as quickly as possible towards the completion of the Kaladan multimodal transit transport project, as well as the Kalewa-Yaji segment of the India-Myanmar-Thailand trilateral highway.
0: ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധവും ബുദ്ധമത പൈതൃകവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങിന് സ്വീകരണം നൽകി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നലെയാണ് പ്രാബല്യത്തിൽ വന്നത്. സ്വതന്ത്രവും സുസ്ഥിരവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയുടെ രണ്ടാം പതിപ്പിൽ ഭാവി സാങ്കേതിക ഗവേഷണങ്ങളിൽ പ്രതിരോധ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാലസും സംയുക്തമായാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ തല ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
2: We work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors, from political exchanges to defense partnership.
0: ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഒന്നാംഘട്ട ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനുള്ള ചർച്ചകൾക്കായി യുഎസ് പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ ഈ മാസം 4 വരെ ന്യൂഡൽഹിയിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. BJP മത്സരിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി.
4: ഇന്ന് രാവിലെ 9 മണിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. 16-ാം നിയമസഭയിലെ ആദ്യ ശ്രദ്ധ ക്ഷണിക്കലും ഇന്നാണ് നടക്കുന്നത്. മലയിടം ദുരത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് VP സജീന്ദ്രനും മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും.
0: കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നു മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനും US വെടിനിർത്തൽ കരാറിന് ഭീഷണിയാകുമെന്ന് ഇറാൻ. US കരാർ പ്രകാരം എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നും ഏതെങ്കിലും പ്രദേശത്ത് ലംഘനമുണ്ടായാൽ അത് മുഴുവൻ കരാറിന്റെയും ലംഘനമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ഹിസ്ബുല്ലയുമായും നടത്തിയ ചർച്ചയിൽ ആക്രമണങ്ങൾ നിർത്തിവയ്ക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിൽ നടക്കുന്ന ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ചർച്ച. ജപ്പാനിൽ നടക്കുന്ന പുരുഷ U18 ഏഷ്യ കപ്പ് ഹോക്കി 3-ാം പൂൾ A മത്സരത്തിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. 2026 ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി 22 തുഴച്ചിൽ കായിക താരങ്ങളെ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഡെവലപ്മെന്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കേന്ദ്ര യുവജന കായിക മന്ത്രാലയം. വ്യക്തിഗത മെഡൽ സാധ്യതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മികച്ച കായിക നിരയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളിൽ 17 ലക്ഷം കോടിയും വനിതാ സംരംഭകർക്കാണ് ലഭിച്ചത്. സ്ത്രീകളുടെ സമ്പാദ്യശീലവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനായി സുകന്യ സമൃദ്ധി യോജന, വുമനിയ, ലക്പതി ദീദി തുടങ്ങിയ പദ്ധതികളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. CMRL എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവയ്ക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ളവേഴ്സ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. 300-ലധികം ഇനം പൂക്കളുടെയും നിരവധി അപൂർവ സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത്. 31 ഒക്ടോബർ വരെ താഴ്വര സന്ദർശകർക്കായി തുറന്നിരിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ഇന്നലെ ന്യൂഡൽഹിയിൽ പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ച് മലേഷ്യ. സമൂഹമാധ്യമങ്ങളുടെ അമിത ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് നടപടി. ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആകാശവാണി കണ്ണൂർ.
6: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
7: മോഡേൺ ITI
8: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
9: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
10: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
11: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
12: അപൂർവ ഗാനം.

മിഷ വെച്ച് നടന്നവണ്ണേ, കാക്കിയുടുപ്പുമിട്ട് നടന്നവണ്ണേ, മറച്ചു വെച്ചാലും മറയുകില്ല നിന്റെ മനുഷ്യനെ കറക്കണ്ണ നോട്ടം, മറച്ചു വെച്ചാലും മറയുകില്ല നിന്റെ മനുഷ്യനെ കറക്കണ്ണ നോട്ടം.

1964 റിലീസായ കളഞ്ഞുകെട്ടിയ തങ്കം എന്ന സിനിമയിൽ മെഹബൂബും ശാന്ത പി നായരും ചേർന്നു പാടിയ നർമ്മരസപ്രധാനമായ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. മെഹബൂബും ശാന്ത പി നായരും ചേർന്നു പാടിയ ഒരേയൊരു യുഗ്മഗാനമാണിത്.

0: ഒരുത്തനെപ്പോഴും അടുത്ത് വേണം. ഇനി പൊരുത്തം നോക്കണം, നാല് നോക്കണം, നേരം കുറിക്കണം, നല്ല നേരം കുറിക്കണം. പൊരുത്തിയായാൽ ഒരുത്തനെപ്പോഴും അടുത്ത് വേണം. ഇനി പൊരുത്തം നോക്കണം, നാല് നോക്കണം, നേരം കുറിക്കണം, നല്ല നേരം കുറിക്കണം.
1: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ആദ്യത്തെ സീബ്ര ക്രോസിംഗ് സ്ഥാപിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആയിരത്തി തൊള്ളായിരത്തി 1951 യുണൈറ്റഡ് കിങ്ഡത്തിലെ ബെർക്ക്ഷെയറിലുള്ള സ്ലോ എന്ന നഗരത്തിലാണ് ലോകത്താദ്യമായി സീബ്ര ലൈൻ സ്ഥാപിച്ചത്. 1949 ബ്രിട്ടനിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നീലയും മഞ്ഞയും നിറങ്ങളിലുള്ള വരകൾ ഉപയോഗിച്ച് ക്രോസിംഗുകൾ പരീക്ഷിച്ചിരുന്നു. എന്നാൽ ഇത് ഡ്രൈവർമാർക്ക് വ്യക്തത നൽകാത്തതിനാൽ പരാജയമായി. പിന്നീട് നടന്ന പരീക്ഷണങ്ങളിലൂടെയാണ് റോഡിലെ കറുത്ത പ്രതലത്തിൽ വെളുത്ത വരകൾ ഇടുന്നത് ഏറ്റവും അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും അതിന് സീബ്ര ലൈൻ എന്ന് പേര് നൽകുകയും ചെയ്തത്. മോഡേൺ ITI
2: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
3: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
2: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്,
3: ട്രെയിൻ ബസ് യാത്ര കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
2: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
3: ഫോൺ 8891107238.
1: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.
4: ഇറാനിയൻ ചലച്ചിത്രകാരൻ മുഹമ്മദ് റാസിലോഫിന്റെ ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫീക്ക് എന്ന ചിത്രത്തെ പരിചയപ്പെടുത്തി സംസാരിക്കുന്നത് ഫിലിം സൊസൈറ്റി പ്രവർത്തകനായ നന്ദലാൽ ആർ.
5: സ്വന്തം ജീവിതത്തിന്റെയും അനുഭവങ്ങളുടെയും പരിസരമാണ് മിക്കപ്പോഴും കലാകാരർക്ക് അവരുടെ കലാസൃഷ്ടിക്കുള്ള ഇന്ധനമാകാറുള്ളത്. തങ്ങൾ കണ്ടു പരിചയിച്ച ജീവിതാവസ്ഥകൾ, അതിലെ നാടകീയ സന്ദർഭങ്ങൾ, ആ അനുഭവത്തിന് നിലനിൽക്കുന്ന കാലവുമായും അതിന്റെ രാഷ്ട്രീയ സാമൂഹിക പരിസരവുമായുള്ള ബന്ധം, ഇവയൊക്കെയാണ് പലപ്പോഴും അത്തരം കലാകാരരുടെ സൃഷ്ടികളിൽ പ്രതിഫലിക്കുന്നത്. പ്രത്യേകിച്ച് ആധുനിക ലോകത്തും കാലത്തും മനുഷ്യനുണ്ടായിട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകളും തിരിച്ചറിവുകളും മൂല്യബോധവും എല്ലാം യാഥാസ്ഥിതികതയോട് അങ്ങേയറ്റം കലഹിക്കുന്ന തരത്തിലുള്ളവയാണ്. ഈ കലഹമാണ് പലപ്പോഴും കലാകാരിലൂടെ പ്രകാശനം തേടുന്നത്. ഇറാനിൽ നിന്ന് വരുന്ന ഒട്ടുമിക്ക സിനിമകൾക്കും രാഷ്ട്രീയ മാനങ്ങളുണ്ടാവുന്നത് അവിടുത്തെ ഭരണമതാധിഷ്ഠിത വ്യവസ്ഥകൾ അവിടെ അധിവസിക്കുന്ന ജനങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള അസ്വസ്ഥതകളുടെ പ്രതിഫലനം എന്ന നിലയിൽ കൂടിയാണ്. അവിടെ ഭരണകൂടം സിനിമകൾ നിരോധിക്കുന്നതും സിനിമകൾ നിർമ്മിക്കുന്നതിന് അനുമതി നൽകാതിരിക്കുന്നതും ചലച്ചിത്രകാരർക്ക് വിലക്കേർപ്പെടുത്തുന്നതും എല്ലാം അവർ മതഭരണകൂടത്തിൽ നിന്ന് വിഭിന്നമായി മനുഷ്യന്റെ വിമോചനത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കുവെക്കുന്നു എന്നതുകൊണ്ടുകൂടിയാണ്. ഇറാനിലെ ചലച്ചിത്രകാരരായ ജാഫർ പനാഹിയെയും മുഹമ്മദ് റാസലോഫിനെയും പോലുള്ള വ്യക്തികൾ നിരന്തരം ഭരണകൂട വേട്ടയാടലുകൾ നേരിടുമ്പോഴും തങ്ങളുടെ കലയിലൂടെ അവർ നിരന്തരം പ്രതിഷേധം തീർക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇറാനിൽ പലതവണ ജയിൽ ശിക്ഷയ്ക്കിരയായിട്ടുള്ള വ്യക്തിയാണ് മുഹമ്മദ് റാസലോഫ് എന്ന സംവിധായകൻ. ബെർലിൻ മേളയിൽ ഗോൾഡൻ ബെയർ പുരസ്കാരം ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ദർ ഇസ് നോ ഈവിൾ ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളുടെ സംവിധായകനാണ് അദ്ദേഹം. ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ് എന്ന ചിത്രവും സംസാരിക്കുന്നത് ഇറാനിലെ പുരുഷാധിപത്യ മതഭരണകൂടത്തിന് കീഴിൽ ജീവിതം തള്ളി നീക്കേണ്ടി വരുന്ന മനുഷ്യരുടെ നിസ്സഹായതകളെക്കുറിച്ച് തന്നെയാണ്. ഹിജാബ് ധരിച്ചത് നേരെയായില്ല എന്ന കാരണത്താൽ സദാചാര സംരക്ഷകരായ ഇറാൻ പോലീസിന്റെ കസ്റ്റഡിയിലായ മാസ അമീനി അവിടെ വച്ച് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് മാസ അമിനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാനിൽ ഉടനീളം 2022-23 കാലത്ത് ശക്തമായ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന പേരിലാണ് ഈ പ്രക്ഷോഭങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഈ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദി സീഡ് ഓഫ് ദ സീക്രട്ട് ഫിഗ് എന്ന ചിത്രം റാസലോഫ് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. ഇറാനിലെ കോടതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്ററായി സ്ഥാനക്കയറ്റം ലഭിക്കുന്ന ഇമാന്റെ കുടുംബത്തെയാണ് ചിത്രം ആദ്യം അവതരിപ്പിക്കുന്നത്. ഇമാന്റെ സ്ഥാനക്കയറ്റവും ഈ സമരങ്ങളും ഏതാണ്ട് ഒരുമിച്ചാണ് സംഭവിക്കുന്നത് എന്നതുകൊണ്ടും ഈ സമരത്തിൽ ധാരാളം അറസ്റ്റുകളും നടക്കുന്നുണ്ട് എന്നതുകൊണ്ടും ഇമാന് ജോലിഭാരം വളരെ പെട്ടെന്ന് തന്നെ അധികമാവുന്നുണ്ട്. പുതിയ ജോലിയിൽ മുകളിൽ നിന്നുള്ള ഇടപെടലുകൾ കാരണം വധശിക്ഷാ ഉത്തരവുകളിൽ ഒരു രീതിയിലുമുള്ള അന്വേഷണം നടത്താതെ ഒപ്പുവെക്കേണ്ടി വരുന്ന വെറും റബ്ബർ സ്റ്റാമ്പ് ഉദ്യോഗസ്ഥനായി ഇമാൻ മാറുന്നുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് നിശബ്ദനായി തുടർന്നേ പറ്റൂ. ഈ മേഖലയിൽ എത്തിപ്പെടാവുന്ന ഏറ്റവും ഉയർന്ന പദവി കയ്യെത്താവുന്ന അകലത്തിലാണ്. അതിനാൽ ഭരണകൂടത്തിന് അനഭിമതനാവുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. പുതിയ ഉദ്യോഗത്തിന്റെ ഭാഗമായി ഉയർന്ന ശമ്പളവും പുതിയ വീടും ഒക്കെ ഇമാന് ലഭിക്കുന്നുണ്ട്. സുരക്ഷയ്ക്കായി ഒരു തോക്കും ലഭിക്കുന്നു. പക്ഷേ ഈ തോക്ക് എങ്ങനെ ഉപയോഗിക്കണമെന്ന പരിശീലനമൊന്നും അയാൾക്ക് കിട്ടിയിട്ടില്ല. ഹോളിവുഡ് സിനിമയിലും മറ്റും കാണുന്ന പോലെ പാൻസിന് പിറകിൽ തിരികെയൊക്കെയാണ് അയാൾ തോക്കും കൊണ്ട് നടക്കുന്നത്. ഈ തോക്കിലേക്കുള്ള 8 തിരകൾ നൽകുന്ന ദൃശ്യത്തിലാണ് സിനിമ ആരംഭിക്കുന്നത്. താൻ ഒരിക്കലും കണ്ടിട്ട് പോലുമില്ലാത്ത മനുഷ്യർ ജീവിക്കണോ വധിക്കപ്പെടണോ എന്നത് അന്തിമമായി നിർണയിക്കുന്ന അധികാരസ്ഥാനത്തെത്തിയതിന്റെ ഭാഗമായി അയാൾക്ക് ലഭിക്കുന്ന ഈ തോക്ക് ഭരണകൂട വ്യവസ്ഥയുടെ മേൽക്കീഴ് ബന്ധത്തിലെ അങ്ങേയറ്റത്തെ മനുഷ്യവിരുദ്ധതയെ സൂചിപ്പിക്കുന്ന ഒരു രൂപകം കൂടിയായി മാറുന്നു. ഇമാൻ ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിലെ പുരുഷ കേന്ദ്രമാണ്. ഭാര്യ നജ്മയും കൌമാരപ്രായത്തിലുള്ള പെൺമക്കൾ റസ്വാനും സനയും ചേർന്നതാണ് അയാളുടെ കുടുംബം. ദിവസത്തിൽ ഏറെ നേരവും ജോലി എന്ന തിരക്കിൽ വ്യാപൃതനായ അച്ഛനെ മക്കൾ പലപ്പോഴും കാര്യമായി കാണുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ല. അമ്മയാണ് മക്കൾക്കും അച്ഛനും ഇടയിൽ ഒരു പാലം എന്നതുപോലെ വർത്തിച്ച് കുടുംബകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തങ്ങളുടെ അച്ഛന്റെ ജോലി എന്താണ് എന്നതുപോലും അവരുടെ മുന്നിൽ ഇത്രയും കാലമായി മറച്ചുവെച്ചിരിക്കുകയായിരുന്നു. ജോലിയിൽ ഇമാന്റെ സുരക്ഷയെ കരുതിയാണ് നാളിതുവരെയും അക്കാര്യം വെളിപ്പെടുത്താതിരുന്നത്. പുതിയ ജോലിയുടെ ഭാഗമായി കൈവന്നിട്ടുള്ള പുതിയ താമസ സ്ഥലത്തേക്ക് മാറുന്നതിന് മുന്നോടിയായി കുടുംബം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനായി ഒരു റെസ്റ്റോറന്റിൽ ചെല്ലുന്നു. അവിടെ വെച്ച് അച്ഛന്റെ ജോലി എന്താണ് എന്നതിനെക്കുറിച്ചും പുതിയ താമസ സ്ഥലത്തെത്തിയാൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുമൊക്കെ കുട്ടികൾക്ക് അച്ഛന്റെ സാന്നിധ്യത്തിൽ തന്നെ നജ്മെ പറഞ്ഞുകൊടുക്കുന്നുണ്ട്. അച്ഛന്റെ ജീവനും കുടുംബത്തിന്റെ അഭിമാനവും സംരക്ഷിക്കുന്നതിനായി എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം എന്നതൊക്കെയാണ് അമ്മ പറയുന്നത്. ആരുടെയൊക്കെ കൂടെ പുറത്ത് കറങ്ങാൻ പോകുന്നു, ഹിജാബ് നിയമങ്ങൾ അനുസരിക്കേണ്ടതിന്റെ ആവശ്യകത, സാമൂഹ്യ മാധ്യമങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയപ്പെടാതിരിക്കേണ്ടതിന്റെ ആവശ്യകത, ഇതൊക്കെ ഊന്നിപ്പറയുന്ന അമ്മ ഒടുവിൽ ഒരേ ഒരു കാര്യത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. മക്കൾ എല്ലാ കാലത്തും പരിശുദ്ധരായിരിക്കുക, അവരെക്കുറിച്ച് ആർക്കും ഒരു കുറ്റവും പറയാൻ ഉണ്ടാവാതിരിക്കുക. അങ്ങനെ നല്ല പെൺകുട്ടികളായി യാഥാസ്ഥിതിക സമൂഹം അംഗീകരിക്കുന്ന സ്ത്രീകളായി അവരെ വാർത്തെടുക്കുകയും വിവാഹത്തിന് അനുയോജ്യരാക്കി മാറ്റുകയും ചെയ്യുക. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഭർത്താവാണല്ലോ. മാറുന്ന കാലത്ത് കുട്ടികൾക്ക് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത വിശദീകരണങ്ങളായിരുന്നു അമ്മയും അച്ഛനും ചേർന്ന് അവിടെ വെച്ച് നൽകുന്നത്. അങ്ങനെയുള്ള കൊച്ചു യാഥാസ്ഥിതിക വിശദീകരണങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്താവുന്നവയായിരുന്നില്ല ആ കുട്ടികൾക്കുള്ള സംശയങ്ങൾ. മാത്രമല്ല സ്ത്രീകളുടെയും കുട്ടികളുടെയും നേതൃത്വത്തിലുള്ള വൻ പ്രക്ഷോഭങ്ങൾ ഇറാനിൽ പരക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സവിശേഷ സാഹചര്യത്തെക്കുറിച്ചും ഈ പെൺകുട്ടികൾക്ക് നല്ല ബോധ്യമുണ്ട്. റസ്വാന്റെ അടുത്ത സുഹൃത്ത് സദാഫ് പുതിയ കോഴ്സിൽ ചേരുന്നതിനായി റസ്വാന്റെ കൂടെ എത്തുന്നുണ്ടെങ്കിലും അവളുടെ ശൈലികളോ അഭിപ്രായങ്ങളോ ഇഷ്ടപ്പെടാതിരുന്ന നജ്മെ അവളെ ഒരു രാത്രിയിൽ കൂടുതൽ അവരുടെ വീട്ടിൽ തങ്ങാൻ അനുവദിക്കുന്നില്ല. പോരാത്തതിന് അവളവിടെ തങ്ങുന്ന കാര്യം ഭർത്താവ് അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട് നജ്മെ. മാസ അമിനിയുടെ മരണത്തെക്കുറിച്ചുള്ള TV വാർത്തകൾ എല്ലായ്പ്പോഴും ഭരണകൂടത്തിന്റെ ഭാഷ്യം അതുപോലെ ആവർത്തിക്കുക മാത്രമായിരുന്നു ചെയ്തത്. അതേസമയം രണ്ടു കുട്ടികളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് മാസ അമിനിയുടെ മരണം എന്തിനായിരുന്നു എന്നും എങ്ങനെയായിരുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. വ്യാജവാർത്തകൾ വിശ്വസിച്ച് ഭരണകൂട ഭാഷ്യത്തിനൊപ്പം ചേരുന്നതാണ് താനും ഭർത്താവും മക്കളും ഉൾപ്പെടുന്ന യാഥാസ്ഥിതിക കുടുംബത്തിന് കൂടുതൽ അനുയോജ്യം എന്നറിയാവുന്ന നജ്മെ ഇതിന്റെ പേരിൽ മക്കളോട് വലിയ രീതിയിൽ കലഹിക്കുന്നുണ്ട്. ഭർത്താവിന്റെ ജോലിയും കുടുംബത്തിന്റെ സാമൂഹ്യ നിലയും പരിഗണിച്ചുകൊണ്ട് നജ്മയ്ക്ക് എപ്പോഴും ഒരു യാഥാസ്ഥിതിക സ്ത്രീയുടെ റോൾ കുട്ടികളുടെ അടുത്ത് എടുക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ഹിജാബ് വിരുദ്ധ സമരത്തിനിടയിൽ പെല്ലറ്റ് ഗൺ വെടിയേറ്റ് ഗുരുതരമായ പരിക്കുകളോടെ റസ്വാന്റെ കൂടെ വീട്ടിലേക്കെത്തുന്ന സദാഫിനെ ശുശ്രൂഷിക്കുകയും മുഖത്ത് തുളഞ്ഞു കയറിയ വെടിയുണ്ടകൾ ഓരോന്നായി എടുത്തു നീക്കുകയും ചെയ്യുന്ന നജ്മയെയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. എന്നാൽ ഇക്കാര്യം ഇമാനിൽ നിന്ന് സ്വാഭാവികമായും മറച്ചു വെക്കേണ്ടി വരുന്നുണ്ട് മൂന്നു പേർക്കും. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഇമാൻ തന്റെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന വ്യക്തിയാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുമെങ്കിലും മുടിക്ക് നീലനിറം നൽകണമെന്നുള്ള സനയുടെ വളരെ ചെറിയ ആഗ്രഹത്തെ പോലും ദൈവവിരുദ്ധം എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളയുന്ന ഇമാനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത്. സ്വയരക്ഷയ്ക്കായി ഇമാന് ലഭിച്ചിരിക്കുന്ന തോക്ക് ഒരു ഘട്ടത്തിൽ കാണാതാവുന്നതോടെയാണ് സിനിമ പുതിയ തലത്തിലേക്ക് തിരിയുന്നത്. വീട്ടിലുള്ള മൂന്ന് സ്ത്രീകളിൽ ഒരാൾ തന്നെയാണ് തോക്ക് മോഷ്ടിച്ചതെന്ന അന്തിമ നിഗമനത്തിൽ ഇമാൻ എത്തിച്ചേരുകയും അത് തിരിച്ചു പിടിക്കുന്നതിനായി ഏതറ്റം വരെയും പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. തോക്ക് തിരിച്ചു വാങ്ങുന്നതിനായി നടക്കുന്ന സംഘർഷങ്ങൾ ചിത്രത്തിന്റെ അവസാനം വരെ പ്രേക്ഷകരെ ശ്വാസം മുട്ടിക്കും. സിനിമ പോലുള്ള ദൃശ്യകലകളിൽ ചെക്കോവിന്റെ തോക്ക് എന്ന ഒരു നിയമമുണ്ട്. ഒരു കലാരൂപത്തിന്റെ ആദ്യ ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു തോക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഒടുവിലത്തെ ദൃശ്യങ്ങളിൽ എവിടെയെങ്കിലുമായി അത് പൊട്ടിയിരിക്കണം എന്ന ചെക്കോവിന്റെ തോക്ക് നിയമം അപ്പടി പിൻപറ്റാനുള്ള സംഘർഷങ്ങളാണ് അന്തിമരംഗത്തിൽ ഉടനീളമുള്ളതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ചിത്രത്തിൽ പലയിടത്തും അവസാന ഭാഗത്ത് പ്രത്യേകിച്ചും ഇറാനിൽ നടന്നിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ യഥാർത്ഥ ദൃശ്യങ്ങൾ സംവിധായകൻ അതേപടി ഉപയോഗിക്കുന്നുണ്ട്. അതിലൂടെ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ കൂടെ ചേരേണ്ടുന്നതിന്റെ ആഹ്വാനം നടത്തുകയാണ് ഈ സിനിമയും ഈ സിനിമയിലെ ദൃശ്യങ്ങളും. 2024 കാൻ ചലച്ചിത്രമേളയിലാണ് ഈ ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ചിരുന്നത്. അതിന് തൊട്ടു മുമ്പെയാണ് ഇറാൻ ഭരണകൂടം നിരവധി കാരണങ്ങൾ പറഞ്ഞ് ആ സിനിമ നിരോധിക്കുന്നതും റസോലൂഫിനെ 8 വർഷത്തെ തടവിനും ചാട്ടവാറടിക്കും ശിക്ഷിക്കുന്നതും. പാസ്പോർട്ട് മുമ്പേ തന്നെ കണ്ടുകെട്ടിയിരുന്നതിനാൽ അനധികൃതമായി രാജ്യം വിടുക എന്നതല്ലാതെ അദ്ദേഹത്തിന് മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. ട്രേസ് ചെയ്ത് പിറകെ എത്താതിരിക്കാനായി തന്റെ എല്ലാ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഉപേക്ഷിച്ച് ഇറാൻ അതിർത്തി കടക്കുകയായിരുന്നു അദ്ദേഹം. ജർമ്മനിയിലുള്ള മകളുടെ അടുത്തെത്തുന്ന റസലോഫിന് ജർമ്മനി അഭയം നൽകുന്നു. അവിടെ നിന്നാണ് കാനിലെ പ്രദർശനവേദിയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. കാനിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയതിനൊപ്പം ഒട്ടേറെ അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഈ ചിത്രം വാരിക്കൂട്ടുകയുണ്ടായി. ഏതെങ്കിലും ഒരു മരത്തിൽ വിത്ത് വീണ് അവിടെ മുളയ്ക്കുന്ന അരയാൽ മരം ഒടുവിൽ ആതിഥേയ മരത്തെ ചുറ്റിവരിഞ്ഞ് ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു എന്ന വാചകത്തോടെയാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. ആ രൂപകത്തെ ഇറാന്റെ മർദ്ദക ഭരണകൂടവും അതിലെ ഉദ്യോഗസ്ഥ വ്യവസ്ഥയും കുടുംബ വ്യവസ്ഥയും ചേർന്ന് മനുഷ്യരെ ചുറ്റിവരിഞ്ഞില്ലാതാക്കുന്നതെങ്ങനെയെന്ന് പരിശോധിക്കുകയാണ് റാസോലോഫ് ചെയ്യുന്നത്. മനുഷ്യവിരുദ്ധ ഭരണകൂടങ്ങൾ ലോകത്തെവിടെയായാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇറാന്റെ സവിശേഷ പശ്ചാത്തലത്തിൽ ഊന്നിക്കൊണ്ട് പറയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സുപ്രസിദ്ധ ഫ്രഞ്ച് നവതരംഗ സംവിധായകൻ അലൻ റെനെ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ച് നിർമ്മിച്ച വിഖ്യാത ഡോക്യുമെന്ററിയായ നൈറ്റ് ആൻഡ് ഫോഗിന്റെ അവസാന ഭാഗത്തുള്ള വാചകങ്ങൾ ഈ സിനിമയെ സംബന്ധിച്ചും ഏറെ പ്രസക്തമാണ്. ഇതൊക്കെ ഒരിക്കൽ മാത്രം ഒരു നിശ്ചിത സ്ഥലത്തും സമയത്തും നടന്നതാണെന്ന് നാം കരുതുന്നു. അതോടൊപ്പം നമുക്ക് ചുറ്റുമുള്ളതിനെ നാം കണ്ടില്ലെന്ന് നടിക്കുന്നു. മനുഷ്യരാശിയുടെ അവസാനിക്കാത്ത നിലവിളി നാം കേട്ടില്ലെന്ന് നടിക്കുന്നു.
4: ഇറാനിയൻ ചലച്ചിത്രകാരൻ മുഹമ്മദ് റാസലോഫിന്റെ ദ സീഡ് ഓഫ് ദ സീക്രട്ട് ഫീക്ക് എന്ന ചിത്രത്തെ പരിചയപ്പെടുത്തി ഇതുവരെ സംസാരിച്ചത് ഫിലിം സൊസൈറ്റി പ്രവർത്തകനായ നന്ദലാൽ ആർ.
1: സിനിമ പാരഡൈസോ വിശ്വോത്തര സിനിമകളെ പരിചയപ്പെടാം.

0: ചിന്താകിരണം.
1: നാം ജനിച്ചു വളർന്ന ഭൂമി നാം സൃഷ്ടിച്ചതല്ല. നമുക്ക് ഊർജം പകരുന്ന സൂര്യൻ നമ്മുടേതല്ല. ജീവൻ നിലനിർത്താൻ മുഖ്യ പങ്കുവഹിക്കുന്ന പ്രാണവായു എവിടെ നിന്ന് വരുന്നു? ശരീരത്തിനകത്ത് അവിരാമമായി പ്രവർത്തിക്കുന്ന ഹൃദയം മുതലായ അവയവങ്ങളുടെ നിയന്ത്രണം ആരിലാണ്? ഇങ്ങനെ ജീവനെ നിലനിർത്താൻ കാരണമായിരിക്കുന്നവയെ അടുത്തറിയുമ്പോൾ നമ്മുടേതായ പങ്ക് വളരെ ചെറുതാണ് എന്ന് ബോധ്യപ്പെടും. നമ്മുടേതെന്ന് അവകാശപ്പെടുന്ന വിഭവങ്ങൾ എടുത്താൽ അതിലധികവും പരമ്പരാഗതമായി വന്നു ചേർത്തതാണ്. നമ്മുടെ പ്രയത്നത്തിലൂടെ ആർജിച്ചത് എന്ന് കരുതുന്നത് പോലും മറ്റു പലരുടെയും വിയർപ്പ് കൂടി ചേർന്നതാണ്. അതിനാൽ സ്വന്തം എന്ന് കരുതുന്നതെല്ലാം സ്വന്തമല്ല എന്നറിയണം. സ്വന്തമെന്ന തോന്നൽ നിരാശയിലേക്ക് നയിക്കുകയുള്ളൂ. വരുന്നതെല്ലാം പോകുന്നതാണ് എന്നറിയണം. പിടിച്ചു വച്ചാൽ അസ്വസ്ഥത അനുഭവിക്കേണ്ടി വരും. അന്യം എന്ന് തോന്നുന്നതുകൊണ്ടാണ് സ്വന്തമാക്കാൻ വെമ്പലുണ്ടാവുന്നത്. വരികയും പോകുകയും എന്നത് പ്രകൃതിയുടെ പ്രകൃതമാണ് എന്നറിഞ്ഞാലേ വരവ് വയ്ക്കാതിരിക്കും. അപ്പോഴേ കാലുഷ്യമകന്ന് ജീവിതം താളാത്മകമാകും.
2: മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ഐ ടി ഐ
4: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
5: പി എസ് സി അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് എ സി എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ.
5: ഫോൺ 8891107238.
6: ഇതോടെ എഫ് എം ഡയറി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
6: റീഗൽ ജുവല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:36, 1:22:01 കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ്.

0: കോഴിക്കോട് ആൻഡ് കണ്ണൂർ
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
2: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം.
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
5: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-നും 23-നും മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
6: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
7: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
6: അതെങ്ങനെയാ?
7: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
6: എടാ, സംഭവം കൊള്ളാലോ.
7: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
8: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
10: പ്ലസ് ടു സേ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഓരോ വിഷയത്തിനും പ്രത്യേകം ട്യൂഷൻ. ന്യൂ മലബാർ കോളേജ്, യോഗശാല റോഡ്, കണ്ണൂർ. ഫോൺ 9446986751.
4: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തിന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
5: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
11: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
5: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
11: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
5: ഫോൺ 8590460017.
11: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
12: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. ആദ്യം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും. ഡൽഹിയിലേക്ക്.

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൌകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-243-9847-484950-8893-94958.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
5: നാടൻ പാട്ടുകൾ തുടരുന്നു. അടുത്തത് താനോ താനെന്താനോ എന്നാരംഭിക്കുന്നു.

0: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: നാടൻ പാട്ടുകളിൽ ഇനി അത്തനും തെന്തിനത്തവും എന്ന് തുടങ്ങുന്നു.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: നാടൻപാട്ടുകൾ തുടരുന്നു. അടുത്തത് തെക്കു മലയാളത്തിന്റെ എന്ന് തുടങ്ങുന്നു.

ഇതുവരെ കേട്ടത് കാവേറ്റം നാടൻ പാട്ടുകൾ. ആലപിച്ചത് സി ആർ ജിതേഷ്, കെ സി വാസു, സി ശ്രീജ എന്നിവരും സംഘവും. ഇതോടെ സംഗീതമാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ബ്രിക്സ് കൂട്ടായ്മയുടെ ആദ്യ ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന്. വെർച്വലായി ചേരുന്ന യോഗത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. CEPA വെറുമൊരു വ്യാപാര കരാറല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ബഹുഭാഷാ സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനും ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആന്റ് ഇന്റേണൽ ട്രേഡും കരാർ ഒപ്പുവച്ചു. രാജ്യത്തെ വ്യവസായ ആഭ്യന്തര വ്യാപാര മേഖലയിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ബഹുഭാഷാ സേവനം ശക്തമാക്കുകയാണ് ലക്ഷ്യം. യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാനും വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്ക് അവരെ സജ്ജരാക്കാനും രൂപീകരിച്ച ഇന്ത്യ സ്കിൽസ് ആക്സിലറേറ്ററിന്റെ ഉന്നതതല വട്ടമേശ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം വേൾഡ് എക്കണോമിക് ഫോറവുമായി സഹകരിച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനവും വിരമിക്കൽ ആനുകൂല്യങ്ങളും പെൻഷനും വർദ്ധിപ്പിച്ച് ഒറ്റത്തവണയായി എല്ലാ മാസവും 1-ാം തീയതി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണയോട് NK പ്രേമചന്ദ്രൻ MP. ഇവരുടെ വേതനം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പര്യാപ്തമല്ലെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇന്നലെ മലപ്പുറത്ത് അന്തരിച്ച കേരള ലളിതകലാ അക്കാദമി മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചിത്രകാരനുമായ KV ദയാനന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ. അദ്ദേഹത്തിന് 78 വയസ്സായിരുന്നു. CBSE ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷകൾ സമർപ്പിക്കാം. FM പ്രധാന വാർത്തകൾ ഇനി 9:58 ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എസ് ജാനകി പാടിയത്. ചിത്രം വ്യാമോഹം. ഗാനരചന ഡോക്ടർ പവിത്രൻ.

ഇളയരാജ ഈണം നൽകിയ ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ഓളങ്ങൾ എന്ന ചിത്രത്തിൽ നിന്ന്. ഗായകർ യേശുദാസ്, എസ് ജാനകി. രചന ONB.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നേ.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഇളയരാജ ഈണം നൽകിയ ഗാനങ്ങൾ തുടരുന്നു. ഇനി ദൂരം അരികെ, ഈ ചിത്രത്തിലെ ഗാനം. വരികൾ ONV.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങളിൽ ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം ജാക്ക് ബോട്ട്, രചന ബിച്ചു തിരുമല.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
2: ഇളയരാജ ഈണം നൽകിയ ഗാനങ്ങൾ തുടരുന്നു. അടുത്തത് യേശുദാസ് പാടിയത്. ചിത്രം എന്റെ സൂര്യപുത്രിക്ക്. വരികൾ ബിച്ചു തിരുമല.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ഇളയരാജ ഈണം നൽകിയ ഗാനങ്ങൾ തുടരുന്നു. ഇനി യേശുദാസും കല്യാണി മേനോനും പാടിയത്. ചിത്രം മംഗളം നേരുന്നു. രചന MD രാജേന്ദ്രൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്.

0: നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങൾ തുടരുന്നു. കളിയൂഞ്ഞാൽ ഈ ചിത്രത്തിലെ ഗാനം പാടിയവർ യേശുദാസ്, ഇളയരാജ, ഭവതരണി.

കളിയൂഞ്ഞാൽ. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പാടിയവർ യേശുദാസ്, ഇളയരാജ, ഭവധരണി. ഗാനത്തിന്റെ രചന നിർവഹിച്ചത് കൈതപ്രം. ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ചിത്രം കാലാപാനി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

ഇളയരാജ ഈണം നൽകിയ ഗാനങ്ങളിൽ ഇനി മൂന്നാം പക്കം. ഈ ചിത്രത്തിലെ ഗാനം പാടിയവർ എം ജി ശ്രീകുമാറും ചിത്രയും, രചന ശ്രീകുമാരൻ തമ്പി.

ഇളയരാജ സംഗീതം നൽകിയ ഗാനങ്ങൾ തുടരുന്നു. ചിത്രം പപ്പയുടെ സ്വന്തം അപ്പോസ്, പാടിയത് യേശുദാസ്, വരികൾ ബിച്ചു തിരുമല.

അവസാനമായി കഥ തുടരുന്നു. ഈ ചിത്രത്തിലെ ഗാനം ഹരിഹരനും ചിത്രയും പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ.

0: ഇളയരാജ ഈണം നൽകിയ ഗാനങ്ങളാണ് ഗാനാമൃതം പരിപാടിയിൽ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. എഫും പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹ്സിൻ 34 വോട്ടുകളും നേടി. തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കറാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. തെലങ്കാനയിലെ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്താലും കഠിനാധ്വാനികളായ ജനങ്ങളാലും അനുഗ്രഹീതമാണ് തെലങ്കാനയെന്നും വർഷങ്ങളായി നവീകരണത്തിലും വികസനത്തിലും സംസ്ഥാനം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ യുഎസ് ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിലെ മിക്ക ഘടകങ്ങളും അന്തിമമാക്കിയതായും ചെറിയ വിഷയങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധയെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചർച്ചകൾക്കായി യുഎസ് സംഘം ഇന്ത്യയിലെത്തിയതായും മറ്റന്നാൾ വരെയാണ് ചർച്ചകളെന്നും ഗോയൽ പറഞ്ഞു. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഡൽഹിയിൽ മുതിർന്ന പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനം, സംഘടനാ വിപുലീകരണം തുടങ്ങിയവ ചർച്ച ചെയ്തതായി പാർട്ടി വക്താവ് ഡോക്ടർ സംബിത് പത്ര മാധ്യമങ്ങളെ അറിയിച്ചു. പ്ലസ് വൺ BHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്ലസ് വണ്ണിന് ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളും BHSCക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. എഫും പ്രധാന വാർത്തകൾ ഇനി 10:58 അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: സമയം 10 മണി. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള മരണങ്ങളിലും വൈകല്യങ്ങളിലും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. ഈ രോഗത്തെക്കുറിച്ചും രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളെക്കുറിച്ചും നാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണ്. സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദിലീപ് ആർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: പക്ഷാഘാതം അഥവാ സ്ട്രോക്ക്, അത് പ്രധാനമായി കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് തരത്തിലാണ് അത് ഉണ്ടാകുന്നത്. ഒന്ന്, രക്ത ഓട്ടക്കുറവ് കാരണം ഉണ്ടാകുന്ന ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്ന പക്ഷാഘാതവും, രണ്ട്, ബി പി കൂടിയിട്ട്, രക്തസമ്മർദ്ദം കൂടിയിട്ട് രക്തക്കൂടുതൽ പൊട്ടി ബ്ലീഡിംഗ് ഉണ്ടാകുന്ന പക്ഷാഘാതം, പിന്നെ ഹെമറാജിക് സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഈ രക്തയോട്ടക്കുറവുണ്ടാവുന്നതും രക്തയോട്ടം കൂടി ബ്ലീഡിംഗ് ഉണ്ടാകുന്നതായിട്ട്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ തരത്തിലുള്ള രക്തയോട്ടക്കുറവുണ്ടാവുന്ന സ്ട്രോക്കുകളിൽ ഏറ്റവും പ്രധാന കാരണങ്ങളായിട്ട് പറയപ്പെടുന്നത് ഷുഗർ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം, കൊളസ്ട്രോളിൻ്റെ പ്രോബ്ലംസ്, ഇവിടെ ഒബിസിറ്റി, അമിതവണ്ണം, പിന്നെ വ്യായാമമില്ലായ്മ, പുകവലി തുടങ്ങിയവയാണ്. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. ഈ ജീവിതശൈലി രോഗങ്ങളാണ് പ്രധാനമായും ഇസ്കീമിക് സ്ട്രോക്കിലേക്ക് നയിക്കപ്പെടുന്നത്. ഹെമറാജിക് സ്ട്രോക്കിലേക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ബി പി ആണ്, അതായത് ഹൈപ്പർ ടെൻഷൻ.

0: രക്താതി സമ്മർദ്ദം, ബി പി കൂടിയിരിക്കുന്നു, രക്തക്കുള്ളിൽ പൊട്ടുന്നു, ബ്ലീഡിംഗ് ഉണ്ടാവുന്നു. പ്രധാനമായി ജീവിതശൈലി രോഗങ്ങളാണ്. ഏതാണ്ട് ഒരു മൊത്തം സ്ട്രോക്കിനെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു 70-80% വരെ സ്ട്രോക്കുകളെല്ലാം ജീവിതശൈലി രോഗങ്ങൾ കാരണമാണ് പ്രധാനമായിട്ട് ഉണ്ടാവുന്നത്.
1: സർ, ഈ രോഗത്തിൽ സാധാരണ കണ്ടുവരുന്ന പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സ്ട്രോക്കിന് എപ്പോഴും സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ, സ്ട്രോക്ക് എന്ന വാക്കിൽ തന്നെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അടി എന്നുള്ള പെട്ടെന്നുണ്ടാവുന്ന ഒരു ലക്ഷണങ്ങളാണ് സ്ട്രോക്കിന്റെ സൂചകങ്ങളായിട്ടുള്ളത്. അതായത് ഏറ്റവും നമ്മൾ മുഖം ചിറി, സംസാരിക്കുമ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോകുക, നാട്ടിൻ പുറത്ത് ചിറി കൂടുക എന്ന് പറയും. സംസാരിക്കുമ്പോൾ കുഴച്ചിൽ വരിക, പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ലാതാവുക, വാക്കുകൾ കിട്ടാൻ ശ്രമിക്കുമ്പോൾ മിണ്ടാൻ പറ്റാതാവുക, വാക്കുകൾ കിട്ടാതിരിക്കുക, കയ്യോ കാലിനോ ഒരു വശത്തെ കയ്യോ കാലിനോ ബലക്കുറവ് വരിക, ഒരു വശത്തെ കണ്ണിന് കാഴ്ചക്കുറവ് വരിക, നടക്കുമ്പം പെട്ടെന്ന് ബാലൻസിനുണ്ടാവുന്ന പ്രോബ്ലം. അപ്പം സംസാരത്തിന് കുഴച്ചിൽ, ചിറി കോടൽ, ഒരു വശത്തെ കൈകാലിനുള്ള ബലക്കുറവ്, ഒരു കണ്ണിനുള്ള കാഴ്ചക്കുറവ്, നടക്കുമ്പോൾ ഒരു വശത്തേക്കുള്ള ബാലൻസിന്റെ പ്രോബ്ലം, ഇതെല്ലാം പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാകാം. ഇത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കേണ്ടതും ആണ്.
1: അതുപോലെ തന്നെ സാർ, ഈ രോഗത്തെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാനാവുമോ?
0: ഈ ഞാൻ ഈ മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ, അതായത് ഈ ലക്ഷണങ്ങൾ ചില രോഗികളിൽ ചിലപ്പോൾ ചിറിക്കൊരു കോടൽ മാത്രമേ കാണുകയുള്ളൂ, അവർക്ക് കൈകാലിന് ബലക്കുറവോ വേറെ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ചെറിയ സൂചനകളായി വരാം. അതിന് നമ്മൾ TIA, ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക്, അതായത് പൂർണ്ണമായി സ്ട്രോക്കിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണില്ല, ചെറുതായി വന്ന് മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്നിട്ട് അങ്ങ് മാറിപ്പോകും. അങ്ങനെയുള്ള സൂചനകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ ലക്ഷണങ്ങൾ സെക്കൻഡുകളോ മിനിറ്റുകളോ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോൾ സ്ട്രോക്കിന്റെ സൂചനയായി വന്നുപോകാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ രോഗികൾ ഉടൻ തന്നെ അതിനുള്ള നടപടി എടുത്തില്ലെങ്കിൽ ഇവർക്ക് വലിയ സ്ട്രോക്ക് പിന്നീട് ഉണ്ടാകാൻ. ആദ്യത്തെ കണക്കുകൾ പറയുന്നത് ഇങ്ങനെ ചെറിയ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നവരിൽ ഭൂരിഭാഗം ആൾക്കാരിൽ 48 മണിക്കൂറിനുള്ളിൽ ഒരു മേജർ സ്ട്രോക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ അപ്പം തന്നെ അതിനുള്ള നടപടികൾ എടുത്താൽ, മരുന്നുകൾ കഴിച്ചു തുടങ്ങിയാൽ മേജർ സ്ട്രോക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. അപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ചെറിയ സമയത്തോളം, മിനിറ്റുകളോ സെക്കൻഡുകളോ നിന്ന് മാറുന്നത് മൈനസ് സ്ട്രോക്ക് അല്ലെങ്കിൽ TIA എന്ന് പറയുന്നു. അത് പിന്നീട് വരാനുള്ള സ്ട്രോക്കിന്റെ ഒരു സൂചകമായി കണക്ക് കൂട്ടാം.
1: സർ, ഈ പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ ഉടനടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതത്തിന്റെ ലക്ഷണങ്ങൾ, മേൽ പറഞ്ഞ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലായി, രോഗിക്ക് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് പക്ഷാഘാതം ഉണ്ടെന്ന് സംശയം തോന്നിയാൽ, അങ്ങനെയുള്ള രോഗികളിൽ കാര്യമായി ഫസ്റ്റ് എയ്ഡിനൊന്നും ഒരു റോളും ഇല്ല. അപ്പം നമുക്കറിയാം, നെഞ്ചുവേദന വന്നാൽ നമ്മൾ നാക്കിനടിയിൽ ഗുളിക ഇട്ട് കൊടുക്കാൻ ഒക്കെ പറയാറുണ്ട്, സോർബിട്രേറ്റ് ഗുളിക. പക്ഷേ സ്ട്രോക്കിന്റെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് ചികിത്സയില്ല. എത്രയും പെട്ടെന്ന് അടുത്തുള്ള സ്ട്രോക്കിന്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിൽ രോഗികളെ എത്തിക്കണം. അതായത് സ്ട്രോക്ക് റെഡി അല്ലെങ്കിൽ ചികിത്സകൾ ലഭ്യമായ, സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ക്ലിനിക്കിലേക്ക് രോഗിയെ എത്തിക്കാം. പക്ഷേ ചെറിയ ക്ലിനിക്കുകളും ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്, ഞാൻ അവരെ വില കുറച്ച് കാണുകയല്ല. പക്ഷേ ഈ സ്ട്രോക്കിന്റെ ചികിത്സാ രീതികൾ ചിലപ്പോൾ ഒരു ചെറിയ ക്ലിനിക്കിൽ അവൈലബിൾ ആവണമെന്നില്ല. അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ 24 മണിക്കൂറും കാഷ്വാലിറ്റി സർവീസസ് ലഭ്യമായിരിക്കണം, എമർജൻസി സർവീസ്. നമ്മൾ ചെല്ലുന്ന ഒരു ആശുപത്രിയിൽ അപ്പോൾ ഡോക്ടർ ഇല്ല, കാഷ്വാലിറ്റി ഇല്ല, അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ രോഗിയെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. രണ്ട്, അതേ ആശുപത്രിയിൽ 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കണം. അതായത് അത് CT സ്കാൻ ആവാം, MRI സ്കാൻ ആവാം. അപ്പോൾ നമ്മളൊരു ആശുപത്രി ചെല്ലുന്നു, അവിടെ ഡോക്ടറെ കാണാൻ കഴിയും, പക്ഷെ അവിടെ സ്കാൻ ഇല്ല. പിന്നെ നമ്മൾ വെളിയിലേക്ക് സ്കാൻ ചെയ്യാൻ പോകണം, നമ്മുടെ സമയം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആശുപത്രിയിൽ 24/7 24 മണിക്കൂറും സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി വേണം. മൂന്ന്, ആ ആശുപത്രിയിൽ ഈ സ്ട്രോക്കിന്റെ രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാനുള്ള ഫെസിലിറ്റിയും ഉള്ളൊരു ഹോസ്പിറ്റലായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, സ്കാൻ ചെയ്തു, സ്ട്രോക്കാന്ന് മനസ്സിലായി, പക്ഷെ അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാൻ മാർഗമില്ല, അതിന് പിന്നെ വേറെ ആശുപത്രി കൊണ്ടുപോകണം. അപ്പോൾ ഈ മൂന്ന് ചികിത്സ, അതായത് അത്യാഹിത വിവാഹം 24 മണിക്കൂറും വേണം, 24 മണിക്കൂറും സ്കാൻ എടുക്കാൻ കഴിയണം, 24 മണിക്കൂറും രക്തക്കട്ട അലിയിച്ച് കളയാനുള്ള മരുന്ന് ഇഞ്ചക്റ്റബിളായി കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉള്ള ആശുപത്രി ആയിരിക്കണം. ഇത് മൂന്ന് ഫെസിലിറ്റി ഉള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കണം രോഗിയെ എത്രയും വേഗം എത്തിക്കേണ്ടത്. അപ്പം ഇത് അപ്പം നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ആശുപത്രികൾ ഏതൊക്കെയാണ് ഈ ചികിത്സ ലഭ്യമാണ് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്നത് വളരെ പ്രധാനമാണ്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ വളരെ ദൂരെ ആയിരിക്കാം, നമ്മുടെ റിലേറ്റീവ്സ് ദൂരെ ആയിരിക്കും. അപ്പോൾ അവരുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ് ഇന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്നത്, നമുക്കും അതുകൊണ്ട് ഗുണം ചെയ്യും, പേഷ്യൻസിനും അതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ ഇതിന് ഈ ചികിത്സകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു, ഇത് താമസിക്കരുതെന്ന്. കാരണം ഓരോ മിനിറ്റ് താമസിക്കുന്നതനുസരിച്ച് ഈ പക്ഷാഘാതമുള്ള രോഗികളിൽ അവരുടെ തലച്ചോറിൽ 20 ലക്ഷം ഞരമ്പുകളാണ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം തലച്ചോറ് ഇപ്പം നമുക്കറിയാം, കിഡ്നി കരൾ അതൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മാറ്റാൻ പറ്റും, ഡാമേജ് വന്നാൽ നമുക്കത് മാറ്റി വെക്കാൻ പറ്റും. പക്ഷേ ബ്രെയിൻ അങ്ങനെയല്ല, ബ്രെയിൻ നമുക്ക് ട്രാൻസ്പ്ലാന്റ് മാറ്റി വെക്കാൻ കഴിയില്ല. അപ്പോൾ ഒരിക്കൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പോയി, ആ ഫംഗ്ഷൻ പോയി, തിരിച്ചു വരാനുള്ള സാധ്യത പല പല കാര്യങ്ങളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എത്രയും ഡാമേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രയും

0: നല്ലത്. ഇപ്പൊ എങ്ങനെ ഡാമേജ് കുറയ്ക്കാം? എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുക. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കണമെങ്കിൽ എല്ലാ രീതികളിലും ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ആശുപത്രികളിലേക്കായിരിക്കണം നമ്മൾ രോഗികളെ കൊണ്ടുപോകേണ്ടത്.
1: സർ, ഈ പക്ഷാഘാതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഫാസ്റ്റ് എന്ന പ്രയോഗത്തിന് വളരെ പ്രാധാന്യമാണുള്ളത്, എന്താണ് അതിനെ കുറിച്ച് പറയാൻ?
0: കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ അതിൽ ഞാനൊരു 6-7 ലക്ഷണങ്ങൾ പറയുകയുണ്ടായി. ഇപ്പൊ ഈ 6-7 ലക്ഷണങ്ങളിൽ ഏറ്റവും സാധാരണയായി കാണുന്ന 3 ലക്ഷണങ്ങളെ എടുത്തിട്ട് കമ്പൈൻ ചെയ്തുണ്ടാക്കിയ ഒരു കോഡ് ഫോമാണ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എഫ് എന്ന് പറയുന്നത് ഫേസ്, മുഖം, ചെറിയ കോടി, സംസാരിക്കുമ്പോൾ ചെറിയ കോടുക. എ എന്ന് പറഞ്ഞാൽ ആം, ഒരു ഒരു കൈക്ക് പൊക്കാൻ പറ്റാതാവുക, അല്ലെ പൊക്കി പിടിച്ചിരുന്ന കൈ താഴേക്ക് വീഴുക. എസ് എന്ന് പറയുന്നത് സ്പീച്ച്, സംസാരിക്കുമ്പോൾ ഉള്ള കുഴച്ചിൽ. അപ്പം ഈ ചെറിയ കോടുക, സംസാരത്തിൻ്റെ കുഴച്ചിൽ, ഒരു കൈക്കോ കാലിനോ ബലക്കുറവ് വരിക എന്ന് പറഞ്ഞാൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. ടി എന്ന് പറഞ്ഞാൽ ടൈം ഈസ് ബ്രെയിൻ എന്നാണ്, അതായത് സമയം തലച്ചോറാണ്. എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കണം, അതുകൊണ്ടാണ്. അപ്പം ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊതുജനത്തിന്റെ ഇടയിൽ ഈ സ്ട്രോക്കിനെ കുറിച്ചുള്ള ലക്ഷണങ്ങളുടെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് രൂപമാണ്. ഇപ്പോൾ FAS പല രോഗികളും ചോദിക്കും, സാർ എങ്ങനെയാണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുക? ഒന്ന് ഇവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ചെറിയ കൂടുകയോ കൈക്കോ കാലിനോ വിലക്കുറവ് വരികയോ സംസാരത്തിന് കുഴച്ചിലോ വരികയാണെങ്കിൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാകും. എത്രയും പെട്ടെന്ന് ടൈം ബ്രെയിൻ ആണ് സ്ട്രോക്കിന്റെ ചികിത്സകൾ ലഭ്യമായ ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കേണ്ടതാണ്.
1: സർ, പക്ഷാഘാതത്തിന്റെ ചികിത്സാ രീതിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രോക്കിന്റെ ടൈം ഈസ് ബ്രെയിൻ, എല്ലാം ടൈം. നമ്മൾ സമയം ചികിത്സ താമസിക്കുന്നതനുസരിച്ച് ഡാമേജ് കൂടും. ഡാമേജ് കൂടുന്നതനുസരിച്ച് രോഗിക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ എത്രയും പെട്ടെന്ന് ചികിത്സകൾ നൽകുകയാണെങ്കിൽ അത്രയും കൂടുതൽ രോഗിക്ക് ബെനിഫിറ്റ് ആയിരിക്കും, വൈകല്യങ്ങൾ കുറഞ്ഞിരിക്കും, മരണനിരക്കും കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ രണ്ട് പ്രധാനമായി രക്തയോട്ട കുറവുണ്ടാകുന്ന സ്ട്രോക്ക് ആണെങ്കിൽ അത് രണ്ട് രീതികളിലുള്ളതാണ് അക്യൂട്ട് ചികിത്സാ രീതി. എമർജൻസി, അടിയന്തരമായി നമ്മൾ അവലംബിക്കേണ്ട രണ്ട് ചികിത്സാ രീതികളാണ് ഉള്ളത്. ഒന്ന്, ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് വെയിൻ വഴി ഇഞ്ചക്ട് ചെയ്യുന്ന IV ത്രോംബോളിസിസ് ചികിത്സയാണ് ഒന്നാമത്തത്. രണ്ട്, വലിയ ക്ലോട്ട് ആണെങ്കിൽ അത് കാത്ലാബിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്ത് കാത്ലാബിൽ വെച്ച് ആൻജിയോഗ്രാം ചെയ്ത് ആ ക്ലോട്ട് എടുത്തു മാറ്റുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടിമി എന്ന് പറയുന്നത്. ഈ IV ത്രോംബോളിസിസ്, ഇൻട്രാവീനസ് ത്രോംബോളിസിസ്, അതായത് ഒരു മരുന്ന് ആൾട്ടിപ്ലേസ് അല്ലെ ടെനറ്റിപ്ലേസ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ വെയിൻ വഴി, രക്തധമനി വഴി ഇഞ്ചക്ഷൻ നൽകുകയും ആ മരുന്ന് തലച്ചോറിനുള്ളിലുള്ള ക്ലോട്ട് ഉള്ളടത്ത് പോയി ആ ക്ലോട്ടിനെ അലിയിച്ച് കളയുകയും രക്ത ബ്ലഡ് ഫ്ലോ, രക്തചംക്രമണം തിരിച്ചു വരികയും ചെയ്യുന്നതാണ് അതിൻ്റെ ഒന്നാമത്തെ ചികിത്സയുടെ കൺസെപ്റ്റ്. ഇപ്പം രോഗിയുടെ ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കേണ്ടത്. അപ്പം 4.5 മണിക്കൂറിന് ശേഷം കൊടുത്താൽ ഇതിന് വേണ്ടമായ ഫലപ്രാപ്തി കിട്ടാറില്ല. അപ്പോൾ രോഗി ലക്ഷണങ്ങൾ ഉണ്ടായി 4.5 മണിക്കൂറിനുള്ളിലാണെങ്കിലാണ് നമുക്ക് ഈ മരുന്ന് കൊടുക്കുക. അപ്പോൾ അവിടെയും ഈ ടൈം ഈസ് ബ്രെയിൻ ഉണ്ട്. നമ്മൾ തവച്ച് ഇപ്പോൾ ചികിത്സകൾ ലഭ്യമല്ലാത്ത ആശുപത്രിയിൽ പോയി സമയം കളയുന്നതനുസരിച്ച് നമ്മൾ ചികിത്സ ലഭ്യമായ ആശുപത്രിയിൽ എത്തുമ്പോൾ ചിലപ്പോൾ ഈ 4.5 മണിക്കൂർ കഴിഞ്ഞെന്നിരിക്കും. നേരെ നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമ്മൾ 4.5 മണിക്കൂറിനുള്ളിലായിരിക്കും എത്തിച്ചേരുന്നത്. രണ്ടാമത്തെ ചികിത്സാ രീതി ഞാൻ നേരത്തെ പറഞ്ഞു, കാത്ലാബിലുള്ള മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന ചികിത്സാ രീതി. അത് കാലിലെ ഫെമറൽ രക്തക്കുഴൽ വഴി ഒരു ട്യൂബ് ഉള്ളിൽ കൊണ്ടുപോയി മൈക്രോ കത്തീറ്റർ, മൈക്രോ വയർ ഉപയോഗിച്ച് ആ ക്ലോട്ടിനെ സ്റ്റെൻറ്റ് മുഖേന റിമൂവ് ചെയ്യുന്ന ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബെക്ടമി എന്ന് പറയുന്നത്. ഇവിടെയും ആ ക്ലോട്ട് മാറ്റുമ്പോൾ രക്തചംക്രമണം തിരിച്ചു വരികയും ഡാമേജ് കുറയുകയും രോഗി തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുകയും ചെയ്യുകയാണ്. അപ്പം പ്രധാനമായി രണ്ടാണ്, IV ത്രോംബോളൈസിസ് അലീച്ച് കളയുന്ന ചികിത്സ, രണ്ട് ക്ലോട്ട് കാത്ലാബിൽ മാറ്റുന്ന ചികിത്സ, മെക്കാനിക്കൽ ത്രോംബെക്ടമി.
1: സർ, ഈ പക്ഷാഘാതം ബാധിച്ചവരിൽ പുനരധിവാസ ചികിത്സയ്ക്ക് ഏറെ പ്രാധാന്യമില്ലേ, അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒരു സ്ട്രോക്ക് രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അടിയന്തരമായ ചികിത്സകൾ നൽകി കഴിഞ്ഞാലും ഇതിലൊരു 30-40% രോഗികളിൽ വൈകല്യങ്ങൾ വരാറുണ്ട്. കാരണം ഞാൻ ഡാമേജ് വന്ന ഭാഗം, ഓൾറെഡി ഡാമേജ് വന്ന ഭാഗം നമുക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ അതിന് തിരിച്ച് ജീവിതത്തിലേക്ക് രോഗിയെ കൊണ്ടുവരാൻ പ്രധാനമായും പുനരധിവാസം വളരെ പ്രധാനമാണ്. അപ്പോൾ പുനരധിവാസം എപ്പം ആരംഭിക്കാം എന്ന് പലരും ചോദിക്കാറുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് രോഗിയിൽ ഏറ്റവും 24-48 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് പുനരധിവാസം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പുനരധിവാസം, അതായത് ന്യൂറോ റീഹാബിലിറ്റേഷനിൽ പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, ഫിസിയോതെറാപ്പി, അതായത് കൈകളുടെയും കാലിൻ്റെയും ബലക്കുറവിനായിട്ട് ചെയ്യുന്ന വളരെ നമ്മൾ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എക്സസൈസുകൾ. രണ്ട്, സ്പീച്ച് തെറാപ്പി, സംസാരത്തിന് കുഴച്ചിലോ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് സ്പീച്ച് തെറാപ്പി ചെയ്യാം. മൂന്ന്, ഓക്കുപേഷണൽ തെറാപ്പി, അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫലപ്രാപ്തിയുള്ള കാര്യം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ കൈകളുടെയൊക്കെ ഫൈൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ഓക്കുപേഷണൽ, അപ്പോൾ ഈ മൂന്ന് കമ്പോണൻസ് കൂടെ ചേർന്നതിനെയാണ് നമ്മൾ പുനരധിവാസം എന്ന് പറയുന്നത്. ഈ പുനരധിവാസം ആദ്യത്തെ സ്ട്രോക്ക് വന്ന് ആദ്യത്തെ 3 മുതൽ 6 മാസം വളരെ പ്രാധാന്യമുള്ള സമയമാണ്. ഈ 3 മുതൽ 6 മാസം കൊണ്ടാണ് രോഗിയുടെ പുനരധിവാസം വഴി വൈകല്യങ്ങൾ പരമാവധി കുറയാനുള്ള സാധ്യത. ആദ്യത്തെ 3 മുതൽ 6 മാസം രോഗി

0: ഫിസിയോതെറാപ്പി വളരെ എക്സ്റ്റെൻസീവായിട്ട് നൽകണം, വളരെ നന്നായി നൽകണം. നൽകിയാൽ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ അങ്ങ് നിർത്തും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആ ഫിസിയോതെറാപ്പി ചെയ്താൽ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഓരോ രോഗിയിലും പുനരധിവാസത്തിന്റെ രീതികൾ വ്യത്യാസമായിരിക്കും, തീവ്രത വ്യത്യാസമായിരിക്കും. അതെല്ലാം ഓരോ രീതി കണ്ടിട്ടായിരിക്കും ഒരു ടീം ഡിസൈഡ് ചെയ്യുന്നത്.
1: സർ, ഈ പക്ഷാഘാതം വരാതിരിക്കുവാനായി ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
0: നേരത്തെ ഞാൻ പറഞ്ഞു, സ്ട്രോക്കിന്റെ 90% കാരണങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. ഉദാഹരണം ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, BP. ഈ 3 രോഗങ്ങളും നമ്മൾ അഥവാ നമുക്കുണ്ടെങ്കിൽ അതിന്റെ കൺട്രോൾ. ഇപ്പം ഷുഗർ ആണെങ്കിൽ വെറും വയറ്റിലുള്ള ഷുഗർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് 90-130 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനും, ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ ആണെങ്കിൽ 140-180 ഇടയ്ക്ക് കീപ്പ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള മരുന്നുകളും ഇൻസുലിനും കറക്റ്റ്. അപ്പം 2 BP മരുന്ന്, BP മുകളിലുള്ള BP 130 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. അതിനനുസരിച്ച് അതിൻ്റെ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും ഇടയ്ക്ക് ചെക്ക് ചെയ്യുകയും മരുന്നിൻ്റെ ഡോസുകളിൽ വ്യതിയാനം വരുത്തുകയും വേണം. കൊളസ്ട്രോളും അതേപോലെ, LDL കൊളസ്ട്രോൾ എപ്പോഴും 70 താഴെ ആയിരിക്കുന്നതാണ് അഭികാമ്യം. പിന്നെ ഉള്ളത് വ്യായാമങ്ങളാണ്. നമ്മൾ ഈ അമിതവണ്ണം അല്ലെങ്കിൽ വ്യായാമയില്ലായ്മ അവോയ്ഡ് ചെയ്യാനായി ദിവസം ഒരു 20 മിനിറ്റ്, ആഴ്ചയിൽ ഒരു 5-6 ദിവസം ഒരു 20-30 മിനിറ്റ് നടന്നാൽ മതിയായിരിക്കും. അങ്ങനെ ഭയങ്കര ഓടി നമ്മൾ വിയർക്കണമെന്നല്ല, നടന്നല്ല, ഒരു ബ്രിസ്ക് വാക്കിംഗ് ധാരാളമാണ്. പിന്നെ പുകവലി, മദ്യപാനം അങ്ങനെയുള്ള ദുശീലങ്ങളുണ്ടെങ്കിൽ അത് നിർത്തുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ്, അതായത് കൃത്യമായി സമയത്ത് നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിച്ച് റിസ്ക് ഫാക്ടർ ഷുഗർ, BP, കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് ബോഡി വെയിറ്റ് കാര്യമായി കൂടാത്ത രീതിയിൽ ദുശീലങ്ങളൊന്നുമില്ലാതെ നല്ല ജീവിതം നയിച്ചാൽ ശ്രമിച്ചാൽ ഇതെല്ലാം നമ്മൾ ചെയ്താലും ചിലപ്പോൾ വളരെ വിരളമായി നമുക്ക് സ്ട്രോക്ക് വന്നുകൂടായികയില്ല. പക്ഷേ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ട്രോക്കിന്റെ റിസ്ക് വളരെ വളരെ വളരെ കുറവായിരിക്കും.
1: സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ ദിലീപിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. 16 കേരള നിയമസഭയുടെ 13 ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ 34 വോട്ടുകളും നേടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. 3 BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDF അംഗങ്ങളായ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യരും ഒരു സ്വതന്ത്ര അംഗവും സഭയിൽ ഹാജരായില്ല. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കറാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ വ്യാഴാഴ്ച വരെ തുടരും. KSU-യിലൂടെയാണ് ഷാനിമോൾ ഉസ്മാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 2019 അരൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIMലെ ദലീമയോട് പരാജയപ്പെട്ട അവർ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദലീമയെ പരാജയപ്പെടുത്തി 2 തവണയും നിയമസഭാംഗമായി. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് നിയമബിരുദവും നേടിയിട്ടുണ്ട്. അമ്പലപ്പുഴ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വരവെയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. കേരളത്തിൽ നിന്ന് AICC സെക്രട്ടറിയായ ആദ്യ വനിത കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി BD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരായ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. സെക്രട്ടേറിയറ്റിൽ വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുവായ പ്രശ്നങ്ങളും വിവിധ വകുപ്പുകളിലെ പ്രശ്നങ്ങളും മുഖ്യമന്ത്രി അവലോകനം ചെയ്തു. ഫയൽ നീക്കങ്ങൾ കാര്യക്ഷമമാക്കാനും നടപടി സ്വീകരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇന്ത്യ യുഎസ് ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിലെ മിക്ക ഘടകങ്ങളും അന്തിമമാക്കിയതായും ചെറിയ വിഷയങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധയെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചർച്ചകൾക്കായി യുഎസ് സംഘം ഇന്ത്യയിലെത്തിയതായും മറ്റന്നാൾ വരെയാണ് ചർച്ചകളെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് വാണിജ്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ദർപ്പൺ ജെയിനും യുഎസിനെ നയിക്കുന്നത് ബ്രണ്ടൻ ലിഞ്ചുമാണ്. യുവാക്കളുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കാനും വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്ക് അവരെ സജ്ജരാക്കാനും രൂപീകരിച്ച ഇന്ത്യ സ്കിൽസ് ആക്സിലറേറ്ററിന്റെ ഉന്നതതല വട്ടമേശ നൈപുണ്യ സംരംഭകാലയം വേൾഡ് എക്കണോമിക് സഹകരിച്ച ഫോറവുമായി സഹകരിച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. തൊഴിൽ ശേഷി ഉയർത്തിയാൽ ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി യുവാക്കൾക്ക് മാറാൻ കഴിയുമെന്ന് യോഗത്തിൽ കേന്ദ്ര സഹമന്ത്രി ജയൻ ചൌധരി പറഞ്ഞു. യുവാക്കളുടെ തൊഴിൽ സേന കെട്ടിപ്പടുക്കാൻ വ്യവസായ മേഖലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ തമ്മിലെ സഹകരണം അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പൊതു സ്വകാര്യ പങ്കാളിത്തം, നൂതന സാമ്പത്തിക മാതൃകകൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവയിലൂടെ തൊഴിൽ ശക്തി വികസനം ശക്തമാക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം സമാപിച്ചത്. കഴിഞ്ഞ മാസം റെയിൽവേ 145 ദശലക്ഷം ടൺ ചരക്ക് കയറ്റി അയച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾ, ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മേഖലകളിലുണ്ടാക്കിയ പരോക്ഷമായ ആഘാതങ്ങളും വെല്ലുവിളികളും അതിജീവിച്ചാണ് റെയിൽവേ നേട്ടം കൈവരിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ചരക്ക് നീക്കത്തിൽ 1.3% വർധനയാണ് രേഖപ്പെടുത്തിയത്. ഇരുമ്പയര്, ഉരുക്ക്, രാസവളങ്ങൾ തുടങ്ങിയവയുടെ ചരക്കു നീക്കമാണ് റെയിൽവേയുടെ വളർച്ചയ്ക്ക് പ്രധാനമായും കരുത്തു പകർന്നത്. ഇതിനു പുറമെ യാത്രക്കാരുടെ എണ്ണത്തിലും വലിയ വർധനയും കഴിഞ്ഞ മാസം രേഖപ്പെടുത്തി. 61 കോടിയിലധികം പേരാണ് കഴിഞ്ഞ മാസം ട്രെയിനുകളിൽ യാത്ര ചെയ്തത്. കഴിഞ്ഞ വർഷം ഏകദേശം 59 കോടി യാത്രക്കാരായിരുന്നു റെയിൽവേയെ ആശ്രയിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇന്ധനം, ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. റെക്കോർഡ് കാർഷിക ഉൽപാദനവും അവശ്യ വസ്തുക്കളുടെ മതിയായ സ്റ്റോക്കും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മികച്ച സ്ഥാനത്ത് തുടരാൻ രാജ്യത്തെ സഹായിക്കുന്നതായി ഉപഭോക്തൃ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി അനുപം മിശ്ര ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി. പയർവർഗ ഉൽപാദനം 274 ലക്ഷം മെട്രിക് ടണ്ണിലധികം എന്ന റെക്കോർഡ് നിലയിലെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചതിനാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതി ഗണ്യമായി കുറഞ്ഞതായും മിശ്ര വ്യക്തമാക്കി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA പ്രാബല്യത്തിൽ വന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. CEPA വെറുമൊരു വ്യാപാര കരാറല്ലെന്നും നാഗരിക വിശ്വാസത്തിന്റെ പ്രസ്താവനയാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഇന്ത്യയിലെ MSME കൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിലെ കയറ്റുമതികൾക്ക് ഒമാൻ വിപണിയിൽ മുൻഗണന ലഭിക്കുമെന്നും ഗോയൽ പറഞ്ഞു. ഇസ്രായേൽ, ചിലി, കാനഡ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളുമായും ഇന്ത്യ കരാർ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെന്നും പീയൂഷ് ഗോയൽ അറിയിച്ചു. ബ്രിക്സ് കൂട്ടായ്മയുടെ ആദ്യ ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് ചേരും. വെർച്വലായി ചേരുന്ന യോഗത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. അന്താരാഷ്ട്ര തലത്തിൽ അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യയുടെ നിർണായകമായ ഇടപെടലുകൾക്ക് യോഗം സാക്ഷ്യം വഹിക്കും. അഴിമതിയിലൂടെ സമ്പാദിച്ചതും വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയതുമായ സ്വത്തുക്കൾ കണ്ടുകെട്ടലും അവ തിരിച്ചുപിടിക്കലും സംബന്ധിച്ച കാര്യങ്ങൾ യോഗം വിശദമായി ചർച്ച ചെയ്യും. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തി മറ്റ് രാജ്യങ്ങളിലേക്ക് ഒളിച്ചോടുന്ന കുറ്റവാളികളെ പിടികൂടുന്നതിനും കൈമാറുന്നതിനും രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കേണ്ടതിന്റെ ആവശ്യകതയും യോഗത്തിൽ ചർച്ചയാകും. 13th ബ്രിക്സ് നഗരവൽക്കരണ ഫോറം ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ഈ മാസം 11-12 തീയതികളിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി മനോഹർലാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിലെ സുപ്രധാന മന്ത്രിതല പരിപാടിയാണിത്. ബഹുഭാഷാ സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണി ഡിവിഷനും ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡും തമ്മിൽ കരാർ ഒപ്പുവച്ചു. രാജ്യത്തെ വ്യവസായ ആഭ്യന്തര വ്യാപാര മേഖലയിലെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ ബഹുഭാഷാ സേവനം ശക്തമാക്കുകയാണ് കരാറിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് വാർത്താവിതരണ മന്ത്രാലയം അറിയിച്ചു. കാലവർഷം നേരിടാൻ കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ്, താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. റവന്യൂ, ആരോഗ്യം, തദ്ദേശം തുടങ്ങി വകുപ്പുകൾ ഫലപ്രദമായി പ്രവർത്തിക്കണമെന്നും മന്ത്രി പറഞ്ഞു. വിലങ്ങാട് പുനരധിവാസം കഴിയുന്നത്ര വേഗം പൂർത്തിയാക്കാനും കോഴിക്കോട് നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം പരിഹരിക്കാനും നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സജ്ജീകരണങ്ങൾ, കടൽക്ഷോഭം നേരിടാൻ മുന്നൊരുക്കങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയവയും മന്ത്രി യോഗത്തിൽ വിലയിരുത്തി. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. കാലവർഷം മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ട്രേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ക്യാമ്പുകളിൽ ഭക്ഷണം, വെള്ളം, വൈദ്യുതി, മരുന്നുകൾ തുടങ്ങിയവ ലഭ്യമാക്കാനും തിരുവല്ലയിലെ അപ്പർ കുട്ടനാട് മേഖലയടക്കം പ്രളയബാധിത പ്രദേശങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകാനും യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർകോട് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും വേതനവും വിരമിക്കൽ ആനുകൂല്യങ്ങളും പെൻഷനും വർദ്ധിപ്പിച്ച് ഒറ്റത്തവണയായി എല്ലാ മാസവും 1 തീയതി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണയോട് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആവശ്യപ്പെട്ടു. ഇവരുടെ വേതനം പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പര്യാപ്തമല്ലെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഡൽഹിയിൽ മുതിർന്ന പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനം, സംഘടനാ വിപുലീകരണം തുടങ്ങിയവ ചർച്ച ചെയ്തതായി പാർട്ടി വക്താവും എംപിയുമായ ഡോക്ടർ സംബിത് പത്ര മാധ്യമങ്ങളെ അറിയിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേഖലകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവൽ 12 പതിപ്പ് വിപുലമായി നടത്താൻ സംഘാടക സമിതി യോഗം തീരുമാനിച്ചു. ഫെസ്റ്റിവലിന് മുന്നോടിയായി പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ പ്രീ ഇവന്റുകൾ നടത്താനും സി കെ കാസിം എംഎൽഎയുടെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും വകുപ്പുകളുടെ ഏകോപനവും ഉറപ്പാക്കുമെന്ന് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി അറിയിച്ചു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് പാരീസിൽ ആരംഭിക്കും. പുരുഷ സിംഗിൾസ് ആദ്യ ക്വാർട്ടറിൽ ജർമ്മൻ സൂപ്പർ താരം അലക്സാണ്ടർ സ്വരേവിനെ സ്പെയിനിന്റെ റാഫേൽ ജോദാർ നേരിടും. വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ ഇന്ന് റഷ്യൻ താരം റുമാനിയൻ താരത്തെയും നേരിടും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
5: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം അരുണാചലം, ഈ ചിത്രത്തിൽ നിന്ന്. ഗായകർ ഹരിഹരൻ, ചിത്രം.

അടുത്ത ഗാനത്തിന് മുൻപ് ഒരറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 6:50. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295607. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം പ്രിയം എന്ന പടത്തിൽ നിന്ന്. പാടിയവർ ഗോപാൽ ശർമ്മ, അനു ശ്രീറാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: ഇനി ഹരിണി പാടിയത്, ചിത്രം നേർക്കുനേർ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അടുത്ത ഗാനം ഉണ്ണിമേനോൻ പാടിയത്. ചിത്രം പുതിയ മുഖം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ഇനി ആനന്ദ പൂങ്കാറ്റേ ഈ ചിത്രത്തിലെ ഗാനം. പാടിയത് ഹരിഹരൻ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഭാഗികമായി ശരിയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷമാണ് നിലവിലെ വിലക്കയറ്റത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഭരണപക്ഷ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി വിലക്കയറ്റ കാരണങ്ങളുടെ മുഖപുരം മാത്രം പറഞ്ഞു നിർത്തിയത് ശരിയായില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കാൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി വിതരണം, ബിൽ സംവിധാനങ്ങൾ, ലോ വോൾട്ടേജ് പ്രശ്നങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, സൌരോർജ്ജ വികസനം, ഉപഭോക്തൃ സേവനം തുടങ്ങി ഏതു വിഷയത്തിലും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാമെന്ന് മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം നെൽ കർഷകരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ മന്ദിരത്തിലാണ് കൂടിക്കാഴ്ച. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം. ആറാം വളവിൽ റോഡ് പ്രവൃത്തിയായതിനാൽ വലിയ വാഹനങ്ങൾക്കാണ് യാത്രാ തടസ്സം. സംസ്ഥാനത്ത് ചിരട്ടയുടെ ആവശ്യത്തിലും വിലയിലും വൻ മുന്നേറ്റം. ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 31.50 രൂപയും മൊത്തവിപണിയിൽ 33 രൂപയുമാണ് വില. തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട മുക്കത്തെ ലഹരിക്കേസ് പ്രതി പിടിയിൽ. മുഹമ്മദ് ഹനീഫയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ പിടിയിലായത്. FM പ്രധാന വാർത്തകൾ ഇനി 1:58.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഡോക്ടർ എസ് രാമനാഥന്റെ സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം ശ്രീനാദാടി എന്നാരംഭിക്കുന്ന കൃതി, മായാമാളവ ഗൗള രാഗം, ആദിതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

നിന്നു സേവിഞ്ചിന എതുകുല കാമ്പൂജി രാഗം മിശ്രചാപ്പ് താളം സുബ്ബരായ ശാസ്ത്രി കൃതി.

0: ഡോക്ടർ എസ് രാമനാഥന്റെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യ ദീപ്തിയിൽ പരിയാരം ആയുർവേദ കോളേജിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ നടപ്പിലാക്കി വരുന്ന ചികിത്സകളെക്കുറിച്ച് വിശദമാക്കുന്നു പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആശ ശ്രീധർ. ഒരു മണിക്ക് നൊസ്റ്റാൾജിക് 90s 1990s ഗൃഹാതുര ഗാനങ്ങൾ. രണ്ട് പതിനഞ്ചിന് തുടർ നാടകം, 2:30 ആകാശവാണി ടെലിക്വിസ്, തത്സമയ ഫോണിൻ പരിപാടി. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലേക്ക്.

0: This is Akashvani, the news read by Valsa Williams. President Draupadi Murmu is addressing the tribal beneficiaries of the Ministry of Tribal Affairs flagship scholarship schemes at Rashtrapati Bhavan. We now go over live to the President's address.
1: लेकिन ऐसे परिस्थितियों में आपको नैतिकता के साथ ही नहीं नैतिकता को कभी भूलना नहीं है और आगे बढ़ने का प्रयास करना चाहिए। जनजातीय समाज के हमारे पूर्वजों ने अपनी संस्कृति और अस्मिता की रक्षा के लिए अनेक संघर्ष किए हैं और बलिदान भी दिए हैं, जैसे कि बिरसा मुंडा तो केवल ना है लेकिन ऐसे बहुत सारे बिरसा मुंडा ये देश के लिए मिट्टी के लिए लेकिन उनका इतिहास में नाम नहीं है। बलिदान दिए हैं, ये प्रसन्नता का विषय है कि जनजातीय कार्य मंत्रालय जनजातीय समुदाय की समृद्ध विरासत, अदम्य साहस और राष्ट्र निर्माण में उनके अमूल्य योगदान का सम्मान करने के लिए उद्देश्य क्या कहते जनजातीय गरिमा उत्सव मना रहे हैं।
0: The Ministry of Home Affairs has notified the Immigration and Foreigners Amendment Rules 2026, introducing key changes to registration timelines and the appeals mechanism under the Immigration and Foreigners Rules 2025. The amendment allows registration to be completed at any time before the expiry of 180 days from the arrival in India. Previously, registration had to be completed within 14 days after the end of the 180-day period. However, late registration beyond this period will now be permitted only under emergent circumstances. The Chief Justice of India, Justice Surya Kant, administered the oath of office to 5 new judges of the Supreme Court today. Justices Sheel Nagore, Sri Chandrasekhar, Sanjeev Sachdeva and Arun Palli and Senior Advocate V. Mohana took oaths as judges of the Apex Court. The Centre had cleared their appointments yesterday on the recommendation of the Supreme Court Collegium. The appointments were made weeks after President Draupadi Murmu promulgated the Supreme Court Number of Judges Amendment Ordinance 2026, increasing the sanctioned strength of judges in the Apex Court from 34 to 38, including the Chief Justice of India. The anti-terrorism squad of Uttar Pradesh has arrested a young man named Mohammed Sheikh from Azamgarh, allegedly linked with Pakistani gangster Shahzad Bhatti. The ATS received the information that Pakistan's ISI and terrorist organizations were collaborating with Bhatti with the aim of spreading terror and threatening India's sovereignty, unity and territorial integrity. The intelligence was collected about Mohammed Sheikh of Azamgarh, who had connected with Shahzad Bhatti's terrorist gang via WhatsApp. Handlers of Shahzad Bhatti's gang had assigned Mohammed Sheikh to threaten and assassinate a female leader of a political party from another state. Sheikh was also motivating local youth to join Shahzad Bhatti's gang. The Central Board of Secondary Education CBSE portal for verification of issues in the supplied scanned copy of answer books and for re-evaluation of answers has been made live from today and will remain open till the 6th of June. The CBSE said the facility can only be availed by the students who have obtained a scanned copy of their evaluated answer books. External Affairs Minister Dr. S. Jaishankar met Deputy President of South Africa Paul Mashatile in New Delhi today. They discussed opportunities in trade, investments, MSMEs, digital and infrastructure domains. They also agreed on working closely in international forums. In a social media post, Dr. Jaishankar said he appreciates Paul Mashatile's strong commitment to deepening the long-standing partnership between the two countries. The President, Vice President and Prime Minister have extended greetings to the people of Telangana on its statehood day today. President Draupadi Murmu said Telangana is blessed with a rich cultural heritage and hard-working people. She said the state has made significant strides in innovation and development over the years. Vice President C.P. Radhakrishnan said blessed with rich cultural heritage and vibrant traditions, Telangana has contributed significantly to the nation's progress. And with that, we end this news bulletin.
2: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 8 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. ഫോൺ നമ്പർ 9895295 9895295 8 3 0. പൈവളിക നഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക്, കോമേഴ്സ് വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 4 രാവിലെ 10 നടക്കും. അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് വിഷയത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9633308765 9633308765. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥ വൃത്ത വകുപ്പിൽ ഹോണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടക്കും. യോഗ്യത BNBS അല്ലെങ്കിൽ BAMS വിത്ത് PG ഡിപ്ലോമ ഇൻ യോഗ അല്ലെങ്കിൽ MSc യോഗ. പ്രായപരിധി 45 വയസ്സ്. ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂൺ 8 രാവിലെ 11 അഭിമുഖത്തിന് ഹാജരാകണം. ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഗണിതം, മലയാളം, ഹിന്ദി, നാച്ചുറൽ സയൻസ് തസ്തികകളിൽ അധ്യാപക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടിക്കാഴ്ച 4 11 നടക്കും. ഫോൺ നമ്പർ 9495 795061 9495 795061. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലെ ഒഴിവുകളിലേക്ക് അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 9 രാവിലെ 11 നടക്കും. യോഗ്യത MTech, മുൻപരിചയം അഭികാമ്യം. ഫോൺ നമ്പർ 0467225037 0467225377. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ പണിയിൽ മഴക്കാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497-2-95-6-00-7 0497-2-95-6-00-7. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 6:50.

ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ കണ്ടൽക്കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MBR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ ചില അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ചർച്ച ഇന്ന് രാത്രി 7:35 സയൻസ് കഫേയിൽ. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കൈകൊട്ടിക്കളിപ്പാട്ട് കേൾക്കാം. KP സീതയും സംഘവും അവതരിപ്പിച്ചത്.

കെ പി സീതയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടിക്കളിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

Chavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ 13-ാമത് ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി കെ എൻ ബാലഗോപാൽ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ 13-ാമത് ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ 34 വോട്ടുകളും നേടി. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. 3 BJP അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDF അംഗങ്ങളായ ആബിദ് ഹുസൈൻ തങ്ങളും സന്ദീപ് വാര്യറും ഒരു സ്വതന്ത്ര അംഗവും സഭയിൽ ഹാജരായില്ല. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആശംസിച്ചു. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന നന്ദി പ്രമേയ ചർച്ചകൾ വ്യാഴാഴ്ച വരെ സഭയിൽ തുടരും. KSUവിലൂടെയാണ് ഷാനിമോൾ ഉസ്മാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. 2019 അരൂരിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPIMലെ ദലീമയോട് പരാജയപ്പെട്ട അവർ ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദലീമയെ പരാജയപ്പെടുത്തി 2-ാം തവണയും നിയമസഭാംഗമായി. സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് നിയമബിരുദവും നേടിയിട്ടുണ്ട്. അമ്പലപ്പുഴ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു വരവെയാണ് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. കേരളത്തിൽ നിന്ന് AICC സെക്രട്ടറിയായ ആദ്യ വനിത കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന് 3000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുപോലും നികുതി കുറച്ചിട്ടില്ലെന്നും വിപണിയിൽ ഇടപെടുന്നതിൽ അവർ പരാജയപ്പെട്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. വിലവർദ്ധനയ്ക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി CPIMലെ കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. വിലക്കയറ്റത്തിനെതിരെ പ്രതിപക്ഷത്തിന്റെ ആദ്യ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. LDF ഗവൺമെന്റിന്റെ കാലത്ത് ഇന്ധന നികുതി കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ അക്കാര്യം ചർച്ച ചെയ്യുന്നില്ലെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിനോട് സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ട ബാലഗോപാൽ വിലക്കയറ്റ വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തെ തുടർന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ചു. മുൻമന്ത്രി TU കുരുവിള, മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ, മുൻ MP KP ധനബാലൻ എന്നിവർക്ക് രാവിലെ

0: നിയമസഭയിൽ സ്പീക്കർ ചരമോപചാരം അർപ്പിച്ചു. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഭരണപക്ഷ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി വിലക്കയറ്റ കാരണങ്ങളുടെ മുഖവുരം മാത്രം പറഞ്ഞു നിർത്തിയത് ശരിയായില്ലെന്ന് അഭിപ്രായപ്പെട്ട അദ്ദേഹം സംസ്ഥാനത്ത് അസാധാരണ വിലക്കയറ്റമാണെന്ന് പറഞ്ഞു. വിലക്കയറ്റത്തിന് ഉത്തരവാദികളായ കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ 70,000 ഹോട്ടലുകൾ അടച്ചുപൂട്ടിയെന്നും പകുതിയോളം ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ലഹരിക്കെതിരെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി വൈകിട്ട് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് കേരള പോലീസ് ഓപ്പറേഷൻ തൂഫാനിലൂടെ ലക്ഷ്യമിടുന്നത്. രാസലഹരിയുടെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ ആധുനിക അന്വേഷണ രീതികൾ ഉപയോഗിച്ച് ദക്ഷിണേന്ത്യയിലെ വിവിധ ആഭ്യന്തര വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ജഡ്ജിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ്, ഹരിയാന, മുംബൈ, മധ്യപ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് സുപ്രീംകോടതി ജഡ്ജിമാരായി സ്ഥാനക്കയറ്റം നൽകുകയായിരുന്നു. മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനിയെയും സുപ്രീംകോടതിയിൽ ജഡ്ജിയായി നിയമിച്ചു. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ജഡ്ജിമാരുടെ അംഗസംഖ്യ 37. മലയാള സിനിമയിലെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികളുമായി മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്ന് ചർച്ച നടത്തും. വൈകിട്ട് തിരുവനന്തപുരത്താണ് ചർച്ച. CBSE ഉത്തരക്കടലാസ് പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടൽ ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. പ്ലസ് വൺ VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്ലസ് വണ്ണിന് ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളാണ് ലഭിച്ചത്. VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഭക്തരുടെ തിരക്കേറുന്നു. അക്കരെ കൊട്ടിയൂരിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം വെള്ളിയാഴ്ചത്തെ തിരുവോണം ആരാധനയ്ക്ക് മുമ്പ് പൂർത്തിയാകും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ബ്രാഹ്മണസ്ഥാനികരുടെ നേതൃത്വത്തിൽ ഓടാമുള ഞെട്ടിപ്പനയോല എന്നിവ ഉപയോഗിച്ചാണ് ശ്രീകോവിൽ നിർമ്മിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇളനീർ വെപ്പ്, തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. അക്കരെ കൊട്ടിയൂരിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഏറെ ആരാധകരുള്ള ആനകളായ അക്കാവിള വിഷ്ണുനാരായണനും കൊടുമൺ ശിവനുമാണ് ഇത്തവണ അക്കരെ കൊട്ടിയൂരിലെത്തിയത്. പാപ്പാന്മാരിൽ പ്രമുഖനായ മാമ്പി ശരത്തും അക്കാവിള വിഷ്ണുനാരായണനൊപ്പം അക്കരെ കൊട്ടിയൂരിലെത്തിയിട്ടുണ്ട്. രണ്ടാനകളും ആദ്യമായിട്ടാണ് വൈശാഖോത്സവത്തിനായി കൊട്ടിയൂരിൽ വരുന്നത്. ശിവേലിക്ക് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത് ആനപ്പുറത്താണ്.
0: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർകോട് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശിച്ചു. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹസിക കായിക മേളകളിലൊന്നുമായ മലബാർ റിവർ ഫെസ്റ്റിവൽ 12 പതിപ്പ് ജൂലൈ 30-31 ഓഗസ്റ്റ് 1 തീയതികളിൽ നടത്തുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. കോഴിക്കോട്, ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലാണ് റിവർ ഫെസ്റ്റിവൽ. ഫെസ്റ്റിവലിന് മുന്നോടിയായി പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ പ്രീ ഇവന്റുകൾ നടത്താനും CK കാസിം MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളും വകുപ്പുകളുടെ ഏകോപനവും ഉറപ്പാക്കുമെന്ന് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. ജപ്പാനിലെ കക്കാമി ഗഹാരയിൽ അണ്ടർ 18 ഏഷ്യാ കപ്പ് പുരുഷ ഹോക്കിയിൽ 6 പോയിന്റുമായി ഇന്ത്യ പൂൾ എയിൽ കൊറിയയ്ക്കും ജപ്പാനുമൊപ്പമെത്തി. നാളെ അവസാന പൂൾ മത്സരത്തിൽ ഇന്ത്യ ചൈനീസ് തായ്പേയെ നേരിടും. രണ്ടാം വിളയിൽ സംഭരിച്ച നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ ആശങ്കയിലായിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ കർഷകർ. 380 കോടിയിലേറെ രൂപയാണ് സംഭരണ വിലയായി ജില്ലയിലെ കർഷകർക്ക് ലഭിക്കേണ്ടത്. പാലക്കാട്ടുനിന്ന് ഫൈസൽ അലിമുത്ത്.
2: ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് വില നൽകാൻ തീരുമാനിച്ചതിനെ തുടർന്ന് 29 സഹകരണ സംഘങ്ങളാണ് നെല്ല് വില വിതരണത്തിന് തുടക്കം കുറിച്ചത്. തനത് ഫണ്ടില്ലാത്ത സഹകരണ സംഘങ്ങൾക്ക് കേരള ബാങ്ക് വഴി വായ്പ ലഭ്യമാക്കുമെന്നും അറിയിച്ചിരുന്നു. വായ്പയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകണമെന്ന് കേരള ബാങ്ക് നിലപാടെടുത്തതോടെ ഭൂരിഭാഗം സഹകരണ സംഘങ്ങൾക്കും വില വിതരണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാം വിള കൃഷിപ്പണികൾ ആരംഭിച്ചിട്ടും കൊടുത്ത നെല്ലിന്റെ വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലായിരിക്കുകയാണ്. വില വിതരണത്തിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേരുന്നുണ്ട്.
0: തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട ബുക്കത്തെ ലഹരി കേസ് പ്രതി പിടിയിലായി. മുഹമ്മദ് ഹനീഫയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ പിടിയിലായത്. കഴിഞ്ഞ ദിവസമാണ് ഗുജറാത്തിൽ നിന്നും പ്രതി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടത്. റെയിൽവേ പോലീസിന്റെയും ആർപിഎഫിന്റെയും സഹായത്തോടെയാണ് ഇയാളെ പിടികൂടിയത്. ഇടുക്കി കൊളുക്കുമലയിലെ സിംഹപ്പാറയിൽ നിന്നും കൊക്കയിലേക്ക് ചാടിയ യുവാവ് മരിച്ചു. ചെന്നൈ അഭിരാമപുരം സ്വദേശി എൻ ദ്രാവിനേഷാണ് മരിച്ചത്. കൊല്ലം നിലമേലിൽ സ്കൂട്ടറും ബസ്സും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കടക്കിൽ ആൽത്തറമൂട് സ്വദേശി പ്രശോഭൻ ആണ് മരിച്ചത്. കേരള ലളിതകലാ അക്കാദമി മുൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചിത്രകാരനുമായ കെ വി ദയാനന്ദന്റെ സംസ്കാരം ഉച്ചയ്ക്ക് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിൽ. ഇന്നലെ മലപ്പുറത്തായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ 13th ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പെട്രോളിന്റെയും വാണിജ്യ സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് എല്ലാ മേഖലയെയും ദോഷകരമായി ബാധിച്ചതായി കെ എൻ ബാലഗോപാൽ. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ നടപ്പിലാക്കി വരുന്ന ചികിത്സകളെക്കുറിച്ച് വിശദമാക്കുന്നു പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആശ ശ്രീധർ.
4: നമസ്കാരം. വർത്തമാനകാലത്ത് ആരോഗ്യമേഖലയിൽ ആയുർവേദ ശാസ്ത്രം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ആയുർവേദ ശാസ്ത്രത്തിലെ പ്രധാന ഒരു വിഭാഗമാണ് പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അഥവാ ഓബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. സ്ത്രീകളുടെ സമഗ്രമായ ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന വിഭാഗമാണിത്. അതായത് ആർത്തവാരംഭം മുതൽ ആർത്തവ വിരാമം വരെയും സ്ത്രീകളുടെ ഗർഭാശയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്നു. സന്താനലബ്ധിക്കുള്ള പരിചരണം, ഗർഭിണി പരിചരണം, പ്രസവാനന്തര പരിചരണം ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ശാസ്ത്ര വിഭാഗമാണ് പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിന് കീഴിൽ 2018 മുതൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പ്രവർത്തിച്ചു വരുന്നു. ഔട്ട് പേഷ്യൻ വിഭാഗത്തിൽ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ ചികിത്സയിൽ ബിരുദാനന്തര ബിരുദം നേടിയ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ വിദഗ്ധ സേവനം ലഭ്യമാണ്. സ്ത്രീകളിൽ കണ്ടുവരുന്ന ആർത്തവ തകരാറുകൾ, ആർത്തവ സംബന്ധമായ വേദന, അമിതമായ രക്തസ്രാവം, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അഥവാ PCOD, അമിതവണ്ണം, മുഖരോമ വളർച്ച, ഗർഭാശയ മുഴകൾ, സ്ത്രീ പുരുഷ വന്ധ്യത, അസ്ഥിയുരുക്കം, സ്തനരോഗങ്ങൾ, ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ച പ്രശ്നങ്ങൾ തുടങ്ങി കൗമാരം മുതൽ വാർദ്ധക്യം വരെയുള്ള സ്ത്രീകളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഫലപ്രദമായ ചികിത്സകൾ ഇവിടെ ലഭ്യമാണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളിൽ കണ്ടുവരുന്ന അമിതമായ രക്തസ്രാവം പലപ്പോഴും ഗൗനിക്കപ്പെടാറില്ല. എന്നാൽ ഇതോടനുബന്ധിച്ചുണ്ടാകുന്ന ക്ഷീണം, നെഞ്ചിടിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾക്ക് ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇത്തരം ലക്ഷണങ്ങളെ അവഗണിക്കുന്നതിന്റെ ഫലമായി പല സ്ത്രീകളും ഗർഭാശയം നീക്കം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുമായി OP വിഭാഗത്തിൽ നിരവധി പേർ എത്തുന്നുണ്ട്. IT ചികിത്സ തേടിയ സ്ത്രീകളിൽ കൃത്യമായ രോഗനിർണയവും ഫലപ്രദമായ ചികിത്സയും നൽകുന്നതിലൂടെ ക്രിയാത്മകമായ ആരോഗ്യപരമായ മാറ്റങ്ങൾ കണ്ടുവരുന്നു. തിങ്കൾ മുതൽ ശനി വരെ ആഴ്ചയിൽ 6 ദിവസവും രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഔട്ട് പേഷ്യൻ വിഭാഗത്തിൽ സൗജന്യ ചികിത്സയും മരുന്നുകളും ലഭ്യമാണ്. ഇനി ഇൻ പേഷ്യൻ വിഭാഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഗർഭാശയ മുഴകൾ, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, സിസ്റ്റുകൾ

0: ഗർഭാശയത്തിലെ ഈർക്കെട്ട് അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, മാറിവരുന്ന ജീവിതശൈലി മൂലം ഉണ്ടാകുന്ന ഹോർമോൺ തകരാറുകൾ, ഗർഭാശയ ഭ്രംശം അഥവാ യുട്രൈൻ പ്രൊലാപ്സ്, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, സ്ത്രീ പുരുഷ വന്ധ്യത, തുടർച്ചയായ ഗർഭസ്രാവം, ഗർഭധാരണത്തിനായി ദമ്പതികളെ സജ്ജമാക്കൽ അഥവാ പ്രീ കൺസെപ്ഷൻ കെയർ, കൃത്രിമ ഗർഭധാരണത്തിനു വേണ്ടി ദമ്പതികളെ സജ്ജമാക്കൽ എന്നിവ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത് അനുയോജ്യമായ ആഭ്യന്തര ഔഷധ യോഗങ്ങളും പഞ്ചകർമ്മ ചികിത്സയും നൽകാനുള്ള സൗകര്യവും സ്ത്രീരോഗ വിഭാഗത്തിൽ ലഭ്യമാണ്. കിടത്തി ചികിത്സയ്ക്കായി 20 കിടക്കകൾ ഉള്ള വാർഡുകൾ, ജനറൽ വാർഡ്, പേ വാർഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആയുർവേദ പ്രസവാനന്തര പരിചരണം അഥവാ സൂതിക പരിചരണം. ആയുർവേദത്തിൽ പ്രസവാനന്തര പരിചരണം അത്യന്തം പ്രാധാന്യമുള്ളതാണ്. പ്രസവത്തിന് ശേഷം അമ്മയുടെ ശരീരം ദുർബലമായ അവസ്ഥയിലായിരിക്കുമെന്ന് ആയുർവേദം കണക്കാക്കുന്നു. കാരണം ഏകദേശം 60 ഗ്രാം ഭാരമുള്ള ഗർഭാശയം 2.5 മുതൽ 3.5 കിലോഗ്രാം വരെ ഭാരമുള്ള കുഞ്ഞിന്റെ ധാരണം ചെയ്ത ശേഷമുള്ള മാറ്റങ്ങളാണ് ഇതിന് പിന്നിൽ. ഇതിന്റെ ഭാഗമായി പ്രസവാനന്തര കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് മാനസികമായും ശാരീരികമായും വിവിധ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ആയുർവേദ ശാസ്ത്രത്തിലെ ത്രിദോഷങ്ങളിൽ വാതദോഷം വർദ്ധിക്കുന്ന കാലമായതിനാൽ ഈ ഘട്ടത്തിൽ പ്രത്യേകം പരിചരണം അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം പ്രസവാനന്തര നടുവേദന, സൂതികാ വിഷാദം, സന്ധിവേദന, ക്ഷീണം, ബലക്കുറവ് എന്നിവയ്ക്ക് കാരണമാകാം. സാധാരണയായി 45 ദിവസം അഥവാ 1.5 മാസം വരെ സൂതികാ പരിചരണം നിർദ്ദേശിക്കപ്പെടുന്നു. ചിട്ടയായ ആഹാരക്രമവും ജീവിതശൈലി ക്രമീകരണത്തിലൂടെ പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ നൽകുന്ന സൂതികാ പരിചരണം ഇവിടെ ലഭ്യമാണ്. ഇനി സ്ഥാനിക ചികിത്സാ യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അസാധാരണമായ യോനി സ്രാവം, ഗർഭാശയത്തിലെ നീർക്കെട്ട് അഥവാ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, യോനി ഭാഗത്തെ അണുബാധകൾ, ഗർഭാശയ ഭ്രംശം, മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ, സെർവൈക്കൽ ഇറോഷൻ, അണ്ഡവാഹിനി കുഴലുകളിലെ തടസ്സം മൂലം ഉണ്ടാകുന്ന വന്ധ്യത തുടങ്ങിയ രോഗങ്ങളിൽ വിദഗ്ധ ഗർഭാശയ പരിശോധനയ്ക്ക് ശേഷം യോനി ക്ഷാളനം അഥവാ മെഡിക്കേറ്റഡ് വെജൈനൽ ഡൂഷ്, യോനി പിജു അഥവാ മെഡിക്കേറ്റഡ് വെജൈനൽ ടാംപൂൺ, ഉത്തരവസ്തി തുടങ്ങിയ വിവിധതരം സ്ഥാനിക ചികിത്സകൾ ചെയ്യുവാനുള്ള യൂണിറ്റ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ ഗർഭാശയ ക്യാൻസർ നിർണയത്തിന് സഹായകമായ കോൾപോസ്കോപ്പി, പാപ്സ്മിയർ പരിശോധനകളും ഇവിടെ ലഭ്യമാണ്. സ്പെഷ്യൽ OPD, ഗർഭിണി പരിചരണം, ഗർഭധാരണ പൂർവ്വ പരിചരണം എന്നിവയ്ക്കായി സ്പെഷ്യൽ OP ആയ ജീവത ക്ലിനിക് പ്രവർത്തിച്ചു വരുന്നു. ആയുർവേദ ശാസ്ത്രം വിധിക്കുന്ന മാസം തോറുമുള്ള പാൽകഷായങ്ങളും മറ്റ് ഔഷധങ്ങളും കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രസവ സമയത്ത് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. ഗർഭിണികളിലെ ഛർദി, നീര്, വിളർച്ച, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ്, ഗർഭിണികളിലെ നടുവേദന എന്നിവയ്ക്കും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ഗർഭിണികളുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനുള്ള പരിശോധനകളും ലഭ്യമാണ്. ഗർഭധാരണത്തിനായി ദമ്പതികളെ സജ്ജമാക്കൽ. ഗർഭം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഇതിന് മുന്നോടിയായി ആയുർവേദം അനുശാസിക്കുന്ന പഞ്ചകർമ്മങ്ങളിലൂടെ ശരീരശുദ്ധി വരുത്തുക, ശാരീരികവും മാനസികവുമായി ജീവിതചര്യയിൽ മാറ്റങ്ങൾ വരുത്തുക എന്നത് ഈ കാലഘട്ടത്തിൽ വളരെയധികം ആവശ്യമാണ്. ഇതോടൊപ്പം ദമ്പതികളുടെ ശാരീരിക മാനസിക ഘടന അനുസരിച്ചുള്ള ഔഷധങ്ങൾ സേവിക്കുന്നത് വഴി ഉത്തമ സന്താനലബ്ധി ഉണ്ടാകുന്നു. കൗമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് സ്പെഷ്യൽ കന്യ അഡോൾസെന്റ് ക്ലിനിക് പ്രവർത്തിച്ചു വരുന്നു. പെൺകുട്ടികളിലെ വിളർച്ച, ആർത്തവ തകരാറുകൾ, ആർത്തവ സംബന്ധമായ വേദന, PCOD, മുഖക്കുരു, മുഖരോമ വളർച്ച എന്നിവയ്ക്കും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. പഞ്ചകർമ്മ ചികിത്സ. ആയുർവേദത്തിൽ ഏറ്റവും അധികം പ്രചാരത്തിലുള്ളതും ഫലസിദ്ധി പ്രദാനം ചെയ്യുന്നതുമായ ചികിത്സാ രീതിയാണ് പഞ്ചകർമ്മം. അഭ്യംഗം, പിഴിഞ്ഞുതടവൽ, തൈലധാര, ശിരോധാര, ഇലക്കിഴി, പൊടിക്കിഴി തുടങ്ങിയ വിവിധതരം പൂർവകർമ്മങ്ങളും വമനം, വിരേചനം, വസ്തി, നസ്യം എന്നീ പ്രധാന കർമ്മങ്ങളും ധൂമം, കപളം തുടങ്ങിയ പശ്ചാത്ത കർമ്മങ്ങളും ഉൾപ്പെടുന്ന പഞ്ചകർമ്മ ചികിത്സ സ്ത്രീകളിൽ യുക്തിപൂർവം ഇവിടെ പ്രയോഗിച്ചു വരുന്നു.
1: പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ സ്ത്രീരോഗ വിഭാഗത്തിൽ നടപ്പിലാക്കി വരുന്ന ചികിത്സകളെ കുറിച്ച് പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ആശ ശ്രീധർ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ഫ്ളാഗ്ഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതികളുടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഓറം, കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് നിയമങ്ങൾ പ്രകാരം രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സംവിധാനത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് 2026 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ഭേദഗതി നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പുതിയ നിയമപ്രകാരം ഇന്ത്യയിലെത്തി 180 ദിവസം കഴിയുന്നതിന് മുമ്പ് ഏത് സമയത്തും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. കാലയളവിനപ്പുറമുള്ള വൈകിയ രജിസ്ട്രേഷൻ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് കരാർ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman.
0: ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നലെയാണ് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയുമാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, MSMEകൾ, ഡിജിറ്റൽ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ധാരണയായതായി വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർ

0: മൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി സിബിഎസ്ഇ. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിശദാംശങ്ങളിലേക്ക്.
1: മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂവെന്ന് സിബിഎസ്ഇ അറിയിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആധാർ വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് മാതാപിതാക്കളുടെയോ രക്ഷിതാവിന്റെയോ ആധാർ വിവരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരക്കടലാസുകളുടെ പരിശോധനയ്ക്ക് ഓരോ വിഷയത്തിന്റെയും ഉത്തരപേപ്പറിന് 100 രൂപ വീതവും പുനർമൂല്യനിർണയത്തിന് ചോദ്യം ഒന്നിന് 25 രൂപയുമാണ് ഫീസ്. ഓൺലൈൻ മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെലങ്കാനയിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കൊണ്ട് അനുഗ്രഹീതമാണ് തെലങ്കാനയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും മഹത്തായ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് തെലങ്കാനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000-ത്തോളം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടൻ ഇറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും 2nd മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലൂടെ സ്ത്രീകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. വിശദാംശങ്ങളിലേക്ക്.
1: ഈടുരഹിത വായ്പകൾ നൽകുന്ന പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ ഈ വർഷം മാർച്ച് വരെ വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയിൽ 17 ലക്ഷം കോടിയും ലഭിച്ചത് വനിതാ സംരംഭകർക്കാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി രാജ്യത്ത് ആരംഭിച്ച 58 കോടിയിലധികം അക്കൌണ്ടുകളിൽ 33 കോടിയും സ്ത്രീകൾക്കുള്ളതാണ്. സുകന്യ സമൃദ്ധി യോജന, സ്ത്രീകൾക്ക് പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കുന്ന ലക്ഷ്പതി ദീദി പദ്ധതി എന്നിവയും സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കി. കൂടാതെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി യിലൂടെ രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം ഉയർന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നീ മേഖലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം, ഗുജറാത്ത്, ഒഡീഷ, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ വാലി ഓഫ് ഫ്ളവേഴ്സ് സന്ദർശകർക്കായി തുറന്നു. താഴ്വരയിലെ അപൂർവ സസ്യജാലങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാൻ സന്ദർശകർ സഹകരിക്കണമെന്ന് വനംവകുപ്പ് അഭ്യർത്ഥിച്ചു. നിലവിൽ 300-ലധികം പൂവിനങ്ങളും നിരവധി അപൂർവ സസ്യങ്ങളും നിറഞ്ഞതാണ് ഈ താഴ്വര. ഈ വർഷം ഒക്ടോബർ 31 വരെ സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇറ്റലിയുടെ ദേശീയ ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറ്റലിയിൽ തെക്കൻ കാലാബ്രിയൻ തീരത്ത് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. കാലാബ്രിയൻ തീരക്കടലിൽ ഏകദേശം 250 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സംഭവത്തിൽ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അധികൃതർ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 243 പോയിന്റ് നഷ്ടത്തിൽ 74

0: ലെ പ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ച് യുഎസ് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റെയിലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16 കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നൊസ്റ്റാൾജിക് 90s. 1990s ഗൃഹാതുര ഗാനങ്ങൾ. ആദ്യം ദേശാടനം എന്ന ചിത്രത്തിൽ ദീപാങ്കുരൻ, മഞ്ജു മേനോൻ എന്നിവർ പാടിയ ഗാനം. രചന, സംഗീതം കൈതപ്രം.

മദാമ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ശമ്പന്ന എന്നിവർ പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. സംഗീതം ഔസേപ്പച്ചൻ.

മാൻ ഓഫ് ദ മാച്ച് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമാണ് അടുത്തതായി. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
0: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: നൊസ്റ്റാൾജിക് 90s തുടരുന്നു. അടുത്ത ഗാനം രജപുത്രൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: നൊസ്റ്റാൾജിക് 90സിൽ ഇനി കല്യാണ സൌഗന്ധികം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം രചന KTK രാമൻ, സംഗീതം M. ചന്ദ്രൻ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: സിന്ദൂര രേഖ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് നീ. രചന കൈതപ്രം, സംഗീതം ശരത്.

0: വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: നൊസ്റ്റാൾജിക് 90സിലെ നാലാം കെട്ടിലെ നല്ല തമ്പിമാർ എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എസ് പി വെങ്കിടേഷ്.

ചിത്രം കൊക്കിറക്കോ, പാടിയത് വേണുഗോപാലും ചിത്രയും, വരികൾ രഞ്ജിത് മട്ടാഞ്ചേരി, സംഗീതം കണ്ണൂർ രാജൻ.

FM പ്രധാന വാർത്തകൾ. ഇസ്രായേലും ഹിസ്ബുള്ളയും വെടിനിർത്തലിന് സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തുകയും മധ്യസ്ഥർ വഴി ലെബനൻ ഗ്രൂപ്പുകളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തതിനു ശേഷമാണ് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്കാണെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആവശ്യത്തിൽ പാർട്ടി പിന്നോട്ടേക്ക് പോകില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കഴിഞ്ഞ 10 വർഷം LDF ഗവൺമെന്റ് അലംഭാവം കാട്ടിയതായി വി മുരളീധരൻ. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒന്നും പറയാനില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. പ്ലസ് വൺ BHSC പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. പ്ലസ് വണ്ണിന് ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളും BHSCക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. US പ്രതിരോധ വകുപ്പ് ആസ്ഥാനമായ പെൻറഗണിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. പെരിയാർ വാലി ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായ പൂതത്താൻ കെട്ട് ഷട്ടറുകൾ തുറന്നു. കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ജലനിരപ്പ് 30 മീറ്ററിൽ താഴെ ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. പത്തനംതിട്ട കോന്നി പൂങ്കാവ് സ്റ്റേറ്റ് ബാങ്ക് ശാഖയിൽ തീപിടുത്തം. ഫയലുകൾ സൂക്ഷിക്കുന്ന റൂമിലാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന തീയണച്ചു. ജപ്പാനിലെ കകാമി ഗഹാരയിൽ അണ്ടർ 18

0: Pradesh, Odisha and coastal Andhra Pradesh today. And in women's cricket, third and final T20 international between India and hosts England to be played in Taunton tonight. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: പണത്തിന്മേൽ പണിതുയർത്തിയ അഭിമാനബോധം സമൂഹത്തിൽ വലിയ വിടവുകൾ സൃഷ്ടിക്കുകയാണ്, ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കുകയാണ്. ഇന്നത്തെ പോലെ 165 വർഷം മുമ്പത്തെ റഷ്യയിലും പീറ്റേഴ്സ്ബർഗിലെ പാവപ്പെട്ട മിടുക്കൻ റസ്കോൾനിക്കോവ് പട്ടിണിയും രോഗവും ശാരീരിക പീഡനവും അപമാനവും മാനസിക അടിമത്തവും പേറുന്ന ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയാണ്. പണം കൈയാളുന്ന ഒരു കൊള്ളപ്പലിശക്കാരിയെ നിക്കോവ് കൊല്ലുന്നത് വേർതിരിവുകളില്ലാത്ത ഒരു നവലോകത്തിന്റെ പിറവി സ്വപ്നം കണ്ടുകൊണ്ടാണ്. പുറം ലോകം ആ കൊലപാതകം അറിഞ്ഞില്ലെങ്കിലും അയാളുടെ അകം ലോകം, മനസ്സാക്ഷി അയാളെ കശക്കി എറിയുന്നതാണ് പിന്നീട് കണ്ടത്. പതിയെ പിടിച്ചു നിൽക്കാറായി വരുമ്പോഴേക്ക് രഹസ്യ പോലീസ് പെട്രോവിച്ച് ഒരു കഴുകനെപ്പോലെ നിക്കോവിന് മുകളിൽ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. നിക്കോവിന്റെ അരുമ സഹോദരി ഡോണിയ ഒരു ധനികന്റെ വീട്ടിൽ അപമാനിതയായി ജോലി ഉപേക്ഷിച്ചു. ആ ധനികന്റെ ബന്ധു ലൂഷിൻ ദരിദ്രയെങ്കിലും അപമാനിതയെങ്കിലും സുന്ദരിയായ ഡോണിയെ വിവാഹം കഴിക്കാൻ വാക്കുകൊടുത്തു. ഒരു ധനികന്റെ ബന്ധുത്വം ഡോണിയയുടെ ദരിദ്ര കുടുംബത്തിന് ബലമാകുമെന്ന് അവർ കരുതി. പക്ഷേ മിഥ്യാഭിമാനിയായ ലൂഷിനെയും നിറംകെട്ട അയാളുടെ ഔദാര്യങ്ങളെയും വെറുത്ത നിക്കോവ് ലൂഷിനെ തിരസ്കരിക്കാൻ പെങ്ങളെ ഉപദേശിക്കുന്നു. ലൂഷിനും നിക്കോവിന്റെ കുടുംബവും തമ്മിൽ രൂക്ഷമായ തർക്കം നടക്കുകയാണ്. ഇന്നത്തെ പോലെ തന്നെ അന്നും എന്നും ദരിദ്രരും ധനികരും തമ്മിൽ വിവാഹ ബന്ധുത്വം എളുപ്പമല്ല. വാക്കുകളിലെ മുള്ളും മുനയും അപ്രതീക്ഷിത ദിശകളിലെല്ലാം തറച്ചുകയറുന്നു. ഒരു സംഭാഷണം എങ്ങനെ വഴിതെറ്റാമെന്നതിന്റെ ക്ലാസിക് ഉദാഹരണം.
4: ഓ, ദുരിതങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഒരു ദരിദ്ര ബാലികയെ കല്യാണം കഴിക്കുന്നതാണ് സുഖലോലുപയായി ജീവിക്കുന്ന യുവതിയെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ ഭേദം എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മകനെ അത് വളച്ചൊടിച്ചു.
5: എങ്ങനെ വളച്ചൊടിച്ചെന്നാണ് പറയുന്നത്? നിങ്ങളൊന്ന് വിശദമാക്കി ലൂഷിൻ. എന്റെ മോൻ അനാവശ്യമായി ആരോടും വഴക്കിന് പോവാറില്ല.
4: പക്ഷേ വഴക്കിന് വന്നു.
5: ലൂഷിൻ, നിങ്ങളുടെ കത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അവൻ കണ്ടുപിടിച്ചിരിക്കും. ലൂഷിൻ, ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനും എന്റെ മകളും നിങ്ങളുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. അതിന്റെ തെളിവാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്നത്.
6: അതെ, അമ്മ പറഞ്ഞത് ശരിയാണ്.
4: ഓ, അപ്പോ തെറ്റുകാരൻ ഞാൻ മാത്രമാണ്.
5: കൊള്ളാം, നിങ്ങൾ ഇപ്പോഴും എന്റെ മകനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഈയിടെ നിങ്ങൾ തന്നെയാണ് അവനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ എഴുതിയത്.
4: തെറ്റായ കാര്യങ്ങൾ എഴുതിയതായി ഞാൻ ഓർക്കുന്നില്ലല്ലോ.
7: നിങ്ങൾ എഴുതി?
4: അതെന്താണെന്ന് പറ.
7: ഇന്നലെ റോഡപകടത്തിൽ കൊല്ലപ്പെട്ടവന്റെ വിധവയ്ക്കല്ല, മകൾക്കാണ് ഞാൻ പണം കൊടുത്തതെന്ന്. ആ പെൺകുട്ടിയെ മുൻപൊരിക്കലും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാനും സഹോദരിയും പരസ്പരം പിണങ്ങിപ്പിരിയാൻ വേണ്ടി മനഃപൂർവ്വമാണ് നിങ്ങൾ അങ്ങനെ എഴുതിയത്.
4: ക്ഷമിക്കണം സർ, നിങ്ങളെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടി എന്നും എന്തഭിപ്രായമാണ് എന്നിൽ ഉണർത്തിയതെന്നും മറ്റുമുള്ള നിങ്ങളുടെ അമ്മയുടെയും സഹോദരിയുടെയും അന്വേഷണത്തിന് മറുപടിയായിട്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്.
5: അങ്ങനെ എഴുതിയല്ലോ.
4: എന്തെഴുതി? ഞാൻ ആ കത്തിൽ ഒറ്റ വാക്കെങ്കിലും തെറ്റായി എഴുതിയിട്ടുള്ളതായി കാണിച്ചു തരാമോ? നിങ്ങൾ അവിടെ പണം വലിച്ചെറിയുകയായിരുന്നില്ലേ? ആ കുടുംബം എത്ര തന്നെ നിർഭാഗ്യമുള്ളവരാണെങ്കിലും അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നവരാണെങ്കിലും അവിടുത്തെ മനുഷ്യർ മോശക്കാരല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ റസ്കോൾനിക്കോവ്?
7: സകല ഗുണങ്ങളും നിറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾ വഴിക്കുന്ന ആ നിർഭാഗ്യവതിയായ പെണ്ണിന്റെ ചെറുവിരലിന്റെ വില പോലുമില്ല.
4: അപ്പോ നിങ്ങളുടെ അമ്മയോടും അനിയത്തിയോടും ഒപ്പം അവളെ ഇരുത്തി സംസാരിക്കുന്നതിലും നിങ്ങൾക്ക് വിരോധമില്ലെന്ന് പറയുമല്ലോ.
7: ഞാനത് നേരത്തെ ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്കറിയണമെങ്കിൽ കേട്ടോളൂ, അവൾ എന്റെ അമ്മയുടെയും സഹോദരിയുടെ ഒപ്പം ഇരുന്ന് സംസാരിച്ചു.
4: ഡോണിയ, നീ സ്വയം ഓർത്തു നോക്കൂ, നമുക്കിതിനോട് യോജിക്കാനാകുമോ? ഞങ്ങൾക്ക് സ്നേഹിതന്മാരായി തുടരാൻ സാധിക്കുമോ?
6: നിങ്ങൾ മിഥ്യയായ അഭിമാനത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുക.
4: ഈ കാര്യങ്ങൾ ഇതോടെ അവസാനിക്കുകയാണ്. ഞാൻ ഇനി നിൽക്കുന്നില്ല. നിങ്ങൾക്ക് സ്വന്തം കാര്യങ്ങൾ ധാരാളം പറയാനുണ്ടാവുമല്ലോ.
5: നിങ്ങളോട് സംസാരിക്കാനുള്ള നേരമാണിത്. ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു, തീരുമാനിച്ചു കഴിഞ്ഞോ?
4: പോകുന്നതിന് മുമ്പ് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇത്തരം കൂടിക്കാഴ്ചകളിൽ നിന്ന് എന്നെ ഒഴിവാക്കണം. ഒത്തുതീർപ്പുകൾക്കൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ കത്ത് നിങ്ങൾക്കാണ് അയച്ചത്, ഗൃഹനാഥയ്ക്ക്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് മാത്രമാണ്.
5: ലൂഷിൻ, നിങ്ങളുടെ സംസാരം കേട്ടാൽ ഞങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ അധികാരത്തിന് കീഴിലാണെന്ന് തോന്നുമല്ലോ. നിങ്ങളുടെ നിർദ്ദേശം നിരാകരിച്ചതിന്റെ കാരണം ഡോണിയ പറഞ്ഞു കഴിഞ്ഞു. നല്ല ഉദ്ദേശത്തോടെയാണ് അവൾ അത് ചെയ്തത്. എന്റെ മേൽ കൽപ്പന പുറപ്പെടുവിക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം?
6: അമ്മേ, ഒന്ന് സമാധാനിക്കേ.
5: നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം കൽപ്പനകളായി ഞങ്ങൾ കരുതേണ്ടതുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് പ്രത്യേകം ശ്രദ്ധയും പരിലാണനയും കാണിക്കേണ്ടതാണ്. കാരണം ഞങ്ങൾ എല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങളെ വിശ്വസിച്ച് ഇവിടെ വന്നവരാണ്.
4: അത് ശരിയല്ല. സുഡ്രി ഗേലോവിന്റെ ഭാര്യ പൾച്ചേറിയുടെ വിൽപത്രത്തിന്റെ വിവരം ലഭിച്ച സമയത്ത് അത് വാങ്ങാൻ വന്നതാണെന്ന് മനസ്സിലാക്കുന്നു.
5: ഞങ്ങളുടെ നിസ്സഹായതയിൽ നിന്ന് നിങ്ങൾ മുതലെടുക്കുകയാണ്.
4: എന്തായാലും അക്കാര്യത്തെ കുറിച്ച് കൂടുതൽ ഒന്നും പറയുന്നില്ല.
5: പറയാതിരിക്കുകയാണ് നല്ലത്.
7: നിനക്ക് ലജ്ജ തോന്നുന്നില്ലേ അനിയത്തി?
6: തീർച്ചയായും ഞാൻ ലജ്ജിക്കുന്നു. ലൂഷിൻ, നിങ്ങൾ എന്റെ കൺവെട്ടത്ത് നിന്ന് കടന്നു പോ.
4: എന്നെ ഈ രീതിയിൽ പുറത്താക്കിയാൽ ഞാൻ ഇനി ഒരിക്കലും ഈ പടി കടക്കില്ലെന്ന് കരുതിക്കോളൂ. നീ ചെയ്യുന്നത് എന്തെന്ന് ഓർക്കുക. എന്റെ വാക്കിന് ഒരിക്കലും വിളക്കം തട്ടില്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്യുന്ന ആളാണ്.
6: കണ്ടു ചെയ്തതെല്ലാം. നിങ്ങൾ വീണ്ടും എന്റെ അടുത്ത് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാണാനും.
4: എന്ത്, അങ്ങനെയാണോ നിന്റെ നിലപാട്? അതാണ് സ്ഥിതി അല്ലേ? നീ മനസ്സിലാക്കിക്കോ. ഞാൻ ഇതിനെ കോടതിയിൽ എതിർക്കും.
6: ലൂഷിൻ, നിങ്ങൾ ഇവിടുന്ന് ഒന്ന് പോയി തരുവോ? കടക്ക് പുറത്ത്.
4: ഞാൻ പോവുകയാണ്. എന്നാലേ അവസാനമായിട്ടൊരു വാക്ക്, നാട് മുഴുവൻ നിന്നെ പറ്റി എല്ലാ തരത്തിലും ദുഷ്പേര് പ്രചരിച്ചപ്പോൾ ഞാൻ നിന്നെ സ്വീകരിക്കാൻ തയ്യാറായി. അമ്മ എല്ലാം മറന്നു പോകുന്നു. നാട്ടുകാരെ മുഴുവൻ ധിക്കരിച്ച് നിങ്ങളുടെ സൽപ്പേര് വീണ്ടെടുത്തു തന്ന എനിക്ക് നിന്നിൽ നിന്ന് തിരികെ എന്തെങ്കിലും പ്രതീക്ഷിക്കുക എന്നത് എന്റെ അവകാശമാണ്. നിന്റെ നന്ദിയെങ്കിലും. ഇപ്പോ ഞാൻ എല്ലാം തിരിച്ചറിയുന്നു. ഞാൻ എന്ത് അവിവേകമാണ് കാട്ടിയത്!
6: എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി ഈ സംസാരം വേണ്ട.
4: എങ്കിലും എന്ത് നന്ദികേടാണ് നിങ്ങൾ എന്നോട്
8: പ്രസംഗം നിർത്തണ. നിക്കോവ്, ഇവന്റെ തലമണ്ട അടിച്ചു തകർക്കുകയാണ് വേണ്ടത്.
7: രസ്മികിൻ, അടങ്ങ്, അടങ്ങ്.
6: നിങ്ങളൊരു നികൃഷ്ടനും ദുഷ്ടനുമാ.
7: നല്ലവനായി ലൂഷിൻ മുറിവിട്ടു പോ, അല്ലെങ്കിൽ നിന്റെ പ്രതിശ്രുത വാധു നിന്റെ മേൽ കൈവയ്ക്കും.
4: ഞാൻ കാണിച്ചു തരാം.
7: ഇനിയൊരു അക്ഷരം മിണ്ടിപ്പോകരുത്. കടന്നുപോവാനാ പറഞ്ഞത്? കടന്നുപോ ഇവിടെ നിന്ന്.

0: ഇല്ല, എന്നെയാ കുറ്റപ്പെടുത്തേണ്ടത്? ലൂഷിൻ, അയാളുടെ പണം എന്നെ പ്രലോഭിപ്പിച്ചു. എന്നാൽ എന്റെ അഭിമാനം, സഹോദരൻ, അയാൾ ഇത്ര നീചനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മുമ്പത് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒന്നിനും എന്നെ പ്രലോഭിപ്പിക്കാനാവില്ലായിരുന്നു. എന്നെ കുറ്റപ്പെടുത്തല്ലേ ചേട്ടാ?
1: ഓ, വലിയൊരു ദുരന്തത്തിൽ നിന്നും ദൈവം നമ്മളെ രക്ഷിച്ചു മോളെ.
2: ടോണിയ, എന്റെ പ്രിയപ്പെട്ട അനുജത്തി,
0: സിഡ്രിഗേലോ ചേട്ടനോട് എന്താ പറഞ്ഞത്?
1: ആ അതെ, അതെന്താണെന്ന് പറയും മോനെ.
2: അയാള് നിനക്കൊരു സമ്മാനം തരം വന്നതാ. എന്റെ സാന്നിധ്യത്തിൽ വെച്ച് നിന്നെ അയാൾക്കൊന്ന് കാണണമെന്ന്.
1: കാണുകയോ?
2: ആ,
1: ഒരിക്കലുമില്ല. അവൾക്ക് പണം നൽകാൻ അയാൾ എങ്ങനെ ധൈര്യപ്പെടുന്നു?
0: എന്ത് മറുപടിയാ ചേട്ടൻ അയാൾക്ക് കൊടുത്തത്?
2: എന്റെ സഹായമില്ലാതെ തന്നെ നീയുമായി ഒരു കൂടിക്കാഴ്ച അയാൾ നടത്തുമെന്ന്. നിന്നോട് അയാൾക്ക് തോന്നിയ വികാരം സ്വയം അറിയാതെ കടന്നുപോയ ഒരു മോഹമായിരുന്നെന്നും ഇപ്പോൾ നിന്നോട് അത്തരത്തിലുള്ള യാതൊന്നുമില്ലെന്നും അയാൾ എന്നോട് പറഞ്ഞു. എന്നാൽ നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല.
0: ചേട്ടൻ അയാളെ കണ്ടപ്പോ എന്താ തോന്നിയത്? അയാളെപ്പറ്റി ചേട്ടനുള്ള അഭിപ്രായം എന്താ?
2: എനിക്ക് അയാളെ ശരിക്കും മനസ്സിലായിട്ടില്ല. നിനക്ക് അയാൾ 10,000 രൂപയിൽ തരുമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ താനത്ര ധനികനില്ലെന്ന് പറയാനും അയാൾക്ക് മടിയില്ല. മൊത്തത്തിൽ അയാളൊരു വിചിത്ര ജീവിയായി തോന്നി. എന്തായാലും അയാളുടെ ഭാര്യയുടെ മരണം അയാളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്.
1: ദൈവം അവളുടെ ആത്മാവിന് ശാന്തി പകരട്ടെ.
0: ഞാൻ എന്നും അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 35-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ആകാശവാണി ടെലിക്യൂസ് തത്സമയ ഫോണിൻ പ്രശ്നോത്തരി. നിങ്ങൾക്ക് വിളിക്കാം 0497-295-6007 എന്ന നമ്പറിൽ. ഇന്ന് 2:30

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 101.5 MHz FM കണ്ണൂർ ആകാശവാണിയുടെ തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് അധ്യായം 165 ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം ശ്രീ അനീഷ് മാക്കനോത്ത്. നമസ്കാരം സർ.
1: നമസ്കാരം മാം.
0: ആകാശവാണി ടെലിക്വിസിലേക്ക് സ്വാഗതം. ഇനി പുതിയ മത്സരാർത്ഥികൾക്കായി പരിപാടിയുടെ നിബന്ധനകൾ പറഞ്ഞുകൊള്ളട്ടെ. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോടെ യഥാക്രമം 2 വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ 3. ഈ 3 ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇനി മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495909 10 15. അപ്പോ സർ, നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം.
1: പ്രവേശന ചോദ്യം ചോദിക്കാം. നമുക്കറിയാം, ഈ ജൂൺ മാസം ഒരു ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം നടക്കാൻ പോവുകയാണ്. ഇപ്പൊ ക്രിക്കറ്റിന്റെ ആരവം IPL ഇന്നലത്തോടെ കഴിഞ്ഞു, 2 മുന്നേ കഴിഞ്ഞു. അപ്പോ ഇനി കായിക പ്രേമികളൊക്കെ തന്നെ ഫുട്ബോൾ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ഗെയിമാണ് ഫുട്ബോൾ.
0: തീർച്ചയായിട്ടും.
1: അപ്പോ 4 FIFA ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കാറുണ്ട്. അപ്പൊ 2026 നടക്കുന്നത്. മെക്സിക്കോ, കാനഡ, USA ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ വർഷത്തെ 2026 ജൂൺ മാസം നടക്കാൻ പോകുന്ന ഈ ലോകകപ്പ് ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ എത്ര രാജ്യങ്ങൾ പങ്കെടുക്കുന്നു എന്നതാണ് ചോദ്യം. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ മത്സരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദ്യം.
0: അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇനി മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495909 10 15.

0: ആകാശവാണി ടെലിക്വിസ് 165-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ആരാണ്? ഓക്കെ, മനസ്സിലായി. നമ്മള് പതിവ് ശ്രോതാവാണ്, മത്സരാർത്ഥിയാണ്. അപ്പോ ഉത്തരത്തിലേക്ക് പോകാം അല്ലേ.
1: 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ മത്സരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ്

0: ചോദിച്ചത്. മത്സരിക്കുന്ന ചോദിച്ചത് അല്ല, അത് ഞാൻ പറഞ്ഞു ആ ചോദ്യത്തിന്റെ കൂടെ തന്നെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ ചാൻസ് പോയി. അത് ഞാൻ മൂന്ന് രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെക്സിക്കോ, കാനഡ, യു എസ് എ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: അവിടെ എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ടാവും അല്ലേ? കുറച്ച് കുറച്ച് കേട്ട് കാണുള്ളൂ. റേഞ്ച് ഇഷ്യൂ ഉണ്ടാവും, കുറച്ച് കുറച്ച് കേട്ട് കാണുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു.
0: സാറിന് ഉത്തരം ചിലപ്പോ അറിയാതിരിക്കാം, ഫുട്ബോൾ പ്രേമിയാ തോന്നും. പക്ഷേ നമ്മളെ നിബന്ധന അനുസരിച്ചിട്ട് പിന്നെ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ
1: എനിക്ക് തോന്നുന്നു ചോദ്യം സശ്രദ്ധം കേട്ടില്ല.
0: അപ്പം ചോദ്യം നിലനിൽക്കുകയാണ്, 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ മത്സരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം.
1: നമസ്കാരം. നമസ്കാരം, പേരെന്താണ്?
2: സുരേഷ് ബാബു അവേര.
1: സുരേഷ് ബാബു അവേര.
2: ഓക്കെ,
1: ഉത്തരം പറഞ്ഞോളൂ.
2: 48 രാജ്യങ്ങൾ.
0: ശരി, ഉത്തരമാണ് സാർ, 48 രാജ്യങ്ങൾ. ഈ വർഷം ആണ് ഈ രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് അല്ലേ? 48. കഴിഞ്ഞ ലോകകപ്പിന്റെ എഡിഷനില് 32 രാഷ്ട്രങ്ങൾ അത്രയായിരുന്നു. അപ്പൊ ഇപ്പൊ 48 രാഷ്ട്രങ്ങൾക്ക്. അതെ അതെ. അപ്പൊ ഒരു ഫുട്ബോൾ പ്രേമിയാ തോന്നുന്നു അല്ലേ?
2: ആകാശവാണിയില് പിന്നെ പലരും അയക്കുന്ന പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം.
1: അപ്പൊ ഇന്ന് ഔട്ടാവാതിരിക്കട്ടെ.
0: ഏത് നമ്മള് ഇന്ത്യ എന്തായാലും മത്സരത്തിലില്ല, ഏത് രാജ്യത്തിനാണ് സപ്പോർട്ട് സാറ്?
2: സപ്പോർട്ട് ഞാൻ അർജന്റീന ടീമിന്റെ ആരാധകനാണ്.
0: ഭൂരിപക്ഷം നമ്മളെ കേരളത്തില് കൂടുതലും ബ്രസീൽ ഫാൻസും അർജന്റീന ഫാൻസും ആണ്. അപ്പൊ നാട്ടുമ്പുറങ്ങളിലൊക്കെ തന്നെ ഇപ്പൊ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടുള്ള യുദ്ധം തുടങ്ങി അല്ലേ?
1: എവിടെ നോക്കിയാലും അത് മാത്രമേ ഉള്ളൂ അല്ലേ?
0: അതെ. അർജന്റീനക്ക് സാധ്യതയുണ്ട്. അർജന്റീന നല്ല ടീമാണ് അല്ലേ?
2: നല്ല ടീമാണ്. അതുപോലെ തന്നെ മറ്റുള്ള ഫ്രാൻസും ഒക്കെ.
0: ഫ്രാൻസ്, അതെ അതെ, ഫ്രാൻസ് നല്ല ടീമാണ്. സ്പെയിൻ ഉണ്ട് അല്ലേ?
2: സ്പെയിൻ ഉണ്ട്.
0: ബ്രസീലും തള്ളിക്കളയാൻ പറ്റില്ല. ബ്രസീലും നല്ല രീതിയിലുള്ള
2: 3 ലക്ഷം ആൾക്കാരുള്ള ഒരു പുതിയ
0: കേപ്പ് വെർദ് അല്ലേ? അവരിപ്രാവശ്യം യോഗ്യത നേടി എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇന്ത്യയുടെ സ്ഥിതി നമുക്ക് എന്ന് പറയുന്നത് അല്ലേ?
2: ശോചനീയാവസ്ഥ.
0: ഓക്കെ ഓക്കെ,
1: എന്തായാലും
0: ഉണ്ടാവും. ഒരു കാലത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള കളിക്കാരൊക്കെ തന്നെ, ടാലന്റ് ഉള്ള പ്ലേയേഴ്സ് ഒക്കെ തന്നെ ഉണ്ട് ഇന്ത്യയിൽ. പക്ഷെ
2: എന്തായാലും
0: നമുക്ക് ഒരു നാളില് പ്രതീക്ഷിക്കാം സാറേ. ഓക്കെ, നമ്മള് ഇന്ത്യക്ക് വേണ്ടിയിട്ട്, നമ്മൾ ഇന്ത്യക്കാരിപ്പം വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മൾ ഇന്ത്യക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദിവസം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ സാർ ഇങ്ങനെ സംസാരിച്ച് സാറിന്റെ കോള് കട്ടായി എന്ന്
1: തോന്നുന്നു.
0: അപ്പോൾ നമുക്കൊരു പ്രവേശന ചോദ്യം വേണം. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സാർ ഇങ്ങനെ പറഞ്ഞു തരികയായിരുന്നു,
1: ആവേശത്തോട് കൂടി സംസാരിക്കുകയായിരുന്നു.
0: ഓക്കെ, നമ്മൾ കട്ടായി പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അടുത്തൊരു പ്രവേശന ചോദ്യം ഇതാണ്, ഏത് സംസ്ഥാനത്തിലെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നറിയപ്പെടുന്നത്? റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് എന്നാണ് ചോദ്യം.
1: പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497-295-607 എന്ന നമ്പറിൽ. ഇനി മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 94-95-99-10-15.
3: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ

0: നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച.

0: സ്വാഗതം സ്വാഗതം ആരാണ്? രവിയേട്ടനാണ് അല്ലേ, പാപ്പിനിശ്ശേരി. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ രവിയേട്ടൻ.
1: വെസ്റ്റ് ബംഗാൾ. ഉത്തരം ശരിയാണ് രവിയേട്ട. ഇപ്പം വീണ്ടും അല്ലേ, ആദ്യം കുറച്ചു കാലത്തേക്ക്.
2: ഹലോ,
1: കേൾക്കുന്നില്ലേ രവിയേട്ട? കേൾക്കുന്നില്ലേ?
0: ഒന്നൊരു അല്പം റേഞ്ചിലേക്ക് നിക്കാവോ?
1: ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, അപ്പൊ ഉത്തരം ശരിയാണ് രവിയേട്ട. നമ്മുടെ പശ്ചിമബംഗാളിന്റെ സെക്രട്ടേറിയറ്റ് മന്ദിരം മുന്നേ ആയിരുന്നു, പിന്നെ കുറച്ചു കാലത്തേക്ക് അവിടുന്ന് മാറ്റിയിരുന്നു. ഇപ്പൊ വീണ്ടും പുതിയ സർക്കാർ വന്നപ്പോ, ശുഭേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ പുതിയൊരു ഗവൺമെന്റ് വന്നപ്പോ റൈറ്റേഴ്സ് ബിൽഡിംഗ് തന്നെ മാറ്റി അല്ലേ വീണ്ടും. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നിബന്ധനകളൊക്കെ അറിയാലോ, നമ്മള് സ്ഥിരമായിട്ട് മത്സരാർത്ഥിയാണെന്നോ തോന്നുന്നത്. കേരളത്തില് സർക്കാർ ഗവൺമെന്റ് തലത്തില് നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതിയുടെ പേര്, സർക്കാർ തലത്തില് കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം.
2: അതിന്റെ ഇതൊക്കെ എനിക്ക് കോഴിക്കോടാ
1: അതിപ്പം നമ്മള് കോഴിക്കോട് ജില്ലയില് ചേവായൂരില് ആദ്യത്തെ സംഭവം സർക്കാർ അവയവ ആശുപത്രി തുടങ്ങി, അവയവദാന ആശുപത്രിക്കത്തെ തുടങ്ങിയിട്ടുണ്ട്. എന്റെ ചോദ്യം അതല്ല, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാന്തര അവയവദാന പദ്ധതിയുടെ പേര് എന്താണെന്ന ചോദ്യം. ഉത്തരം മൃദ സഞ്ജീവിനി. ശരിയാണ്, ശരി ഉത്തരമാണ്, മൃദ സഞ്ജീവിനിയാണ്. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം അല്ലെ ആ കാര്യങ്ങളൊക്കെ തന്നെ. നമ്മുടെ സർക്കാർ അവയവ മാറ്റ ആശുപത്രി ചേവായൂര് കോഴിക്കോട് തുടങ്ങുന്നത് അങ്ങനെയാണ്. അതിന് പേര് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ടിഷ്യൂ ആൻഡ് ട്രാൻസ്പ്ലാന്റേഷൻ അല്ലേ,
2: ആ രീതിയിലാണ്. ആ
1: ഓക്കെയാണ്. അപ്പൊ ഇത് മൃദസഞ്ജീവിനിയാണ്, ഉത്തരം ശരിയാണ്. 2012 തന്നെ ഇത് ആരംഭിച്ചിട്ടുണ്ട് സാറേ. 2012 ഒക്ടോബർ 12 ഈ മൃദസഞ്ജീവിനി ആരംഭിച്ചത്. അതിന്റെ ഗുഡ് വിൽ അംബാസിഡർ എന്ന് പറയുന്നത് നമ്മുടെ മഹാനടനായ മോഹൻലാലാണ്. മൃദസഞ്ജീവിനിയുടെ ഗുഡ് വിൽ
2: അംബാസിഡർ.
0: ഇപ്പൊ എത്ര ചോദ്യമായി രവിയേട്ടാ?
2: രണ്ട് ചോദ്യം.
0: ഓക്കെ, ഇനി എത്ര ചോദ്യമുണ്ട്?
1: ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിട്ട് എത്ര ഉണ്ടെന്ന് ചോദിക്കുന്നതാണ് അല്ലേ.
0: എന്തോ ആവാം, എന്തോ ആവാം. ഇനി ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ, വിജയത്തിലേക്കുള്ള ദൂരം
1: കുറഞ്ഞു. ചോദിക്കട്ടെ ചേട്ടാ. രവി ചേട്ടാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് തോന്നുന്നത്. യുനെസ്കോ അറിയാലോ, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ അല്ലെ, പാരീസ് ആസ്ഥാനമായ യുനെസ്കോ. ഈ യുനെസ്കോ എല്ലാ വർഷവും April 23 വേൾഡ് ബുക്ക് ആൻഡ് കോപ്പി റൈറ്റ് ഡേ ആയിട്ട്, ലോക പുസ്തക ദിനവും പകർപ്പവകാശ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഓരോ വർഷവും ഓരോ രാജ്യത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളെ ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുക്കാറുണ്ട്. ചോദ്യം ഇതാണ്, യുനെസ്കോയുടെ 2027 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത സ്ഥലം ഏതാണ് എന്നാണ് ചോദ്യം. തെറ്റിപ്പോയി
0: ഉത്തരം.
1: സമയം കഴിഞ്ഞു 27 എന്നാണ് ഞാൻ പറഞ്ഞത്. 26 റാബത്ത്, മൊറാക്കോയിലെ റാബത്ത്. 26 ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട്. 26 റാബത്താണ്, ഞാൻ 27 പ്രഖ്യാപിച്ചു. 27 എന്നാണ് ചോദ്യം. ഓക്കെ, പതിവ് പോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റനിൽ ഔട്ടായി പോയി അല്ലേ. ആ കുഴപ്പമില്ല, ഇനിയും അടുത്ത തവണ മൂന്നുത്തരവും ശരിയായിട്ട് വരും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്.
0: അങ്ങനെയാണല്ലോ, നിരവധി പരീക്ഷകൾക്ക് ശേഷം നമുക്ക് വിജയത്തിലെത്തിച്ചേരാൻ പറ്റും.
1: മാത്രമല്ല കുറച്ച് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചു തോന്നുന്നു അല്ലേ.
0: അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് അല്ലേ ചേട്ടാ, പുതിയ അറിവുകൾ കിട്ടുക.
1: ഓക്കെ ചേട്ടാ, വിളിച്ചത് നന്ദി. വീണ്ടും വിളിക്കാം. അപ്പോ നമ്മുടെ പ്രവേശന ചോദ്യമായിട്ട് ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. 2027 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത സ്ഥലമേതാണ് എന്നാണ് ചോദ്യം.
0: പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607. ഇനി മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495 99 10 15.

0: സ്വാഗതം. ഹലോ
1: ഹലോ.
0: യെസ്, നമസ്കാരം. ആരാണ്? പ്രസന്ന ചേച്ചി പിണറായി എന്ന് വിളിക്കുകയാണ്.
2: പ്രസന്ന ചേച്ചി, എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ. ഒരു ഒരു ശബ്ദം അത്ര ഒരു ക്ലാരിറ്റി ഇല്ല.
0: റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? ഓക്കെ. ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അല്ല അല്ലേ? ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? കിട്ടലില്ലേ? കിട്ടിയിരിക്കുന്ന ഇന്നാണ്. ഓക്കെ, കുറെ കാലമായി കേൾക്കുന്നു അല്ലേ? പരിപാടി കേൾക്കാൻ തുടങ്ങിയിട്ട്?
1: അത് കേൾക്കുന്നത് തന്നെയാണ്.
0: ആഹാ, ഓക്കെ ഓക്കെ. അപ്പോ എന്താണ് ചേച്ചി, വീട്ടമ്മയാണോ? ജോലി ചെയ്യുന്നുണ്ട്?
1: വീട്ടമ്മയാണ്. ഇങ്ങനെ പരിപാടിക്ക് പറഞ്ഞു കൊടുക്കുകയും
0: കാണുമ്പോൾ അത് ശരി. ഓക്കെ ഓക്കെ, നൈസ്. എന്നാല് ഉത്തരത്തിലേക്ക് പോകാം അല്ലേ?
2: പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
1: മെഡലിൻ
2: അല്ലേ? എവിടെയാണ്, ഏത് രാജ്യത്താണെന്നറിയോ?
1: കൊളംബിയ.
2: വെരി ഗുഡ്, വെരി ഗുഡ്. 2027 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് മെഡലിൻ, കൊളംബിയയിലെ മെഡലിൻ എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലേ? അപ്പോ റബാത്ത് ഇതിനു മുന്നേ വിളിച്ച കോളർ പാർട്ടിണ്ടായിരുന്നു, പക്ഷെ അത് 2026 മൊറാക്കോയിലെ റബാത്ത്.
0: ഓക്കെ. ഇപ്പൊ ചേച്ചിക്ക് ആരാണ് ഈ ഉത്തരം പറഞ്ഞു തന്നത്? സ്വന്തമായിട്ട് അറിയാവുന്നതാണോ അല്ലെങ്കിൽ? അതാണ് അതിന്റെ ഒരു ആരോ എന്തോ ആണോ അവിടെ കേൾക്കുന്നത്?
2: മനസ്സിലായില്ല ചേച്ചി. അപ്പോ ആ സമയത്ത് ചേച്ചിയും കൂടി അതില് ഭാഗമാക്കാവോ? വെരി ഗുഡ്, വെരി ഗുഡ്.
0: ഇപ്പൊ മനസ്സിലായില്ലേ അതിന്റെ ഒരു പ്രയോജനം അല്ലേ? ഇതിലൊക്കെ പങ്കെടുക്കാനും ഉത്തരം പറയാനും പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ഈ ഉത്തരം പറഞ്ഞിരിക്കുന്നത് മോനാണ് അല്ലേ?
1: മകന്റെ
2: പേരെന്താണ്?
0: നന്ദു അല്ലേ? ആ പേര് പേര് എന്നൊക്കെ പറയുന്ന ഞങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് അവിടുന്ന്. കേട്ടോ ചേച്ചി. അപ്പോ
2: ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. നിബന്ധനകളൊക്കെ അറിയാലോ? മൂന്ന് ചോദ്യമാണ് ചോദിക്ക. രണ്ട് ചോദ്യം കൂടി ചേച്ചി ശരി ഉത്തരം പറഞ്ഞാൽ ചേച്ചി ഈ എപ്പിസോഡിലെ ആദ്യത്തെ വിന്നർ ആവും.
0: അതൊക്കെ അറിയാം അല്ലേ? നിബന്ധനകളൊക്കെ നന്നായിട്ട് അറിയാം ചേച്ചിക്ക്.
2: ഓക്കെ ഓക്കെ, എല്ലാ കുറെ ആരവം കേൾക്കുന്നുണ്ട്. ചോദിക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, ആ ശരി ശരി. അപ്പൊ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയുടെ പേര്? കേരളത്തിലെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് എന്നാണ് ചോദ്യം. അയ്യോ, സമയം കഴിഞ്ഞു പോയല്ലോ. സമയം ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ പറയണം ചേച്ചി.
1: അപ്പൊ
2: ആ അത് തെറ്റായി പോയി ആ സമയത്ത് അല്ലേ? ഓക്കെ, ചേച്ചി
0: ഞങ്ങൾക്ക് ആകെ ഒരു ബഹളമയമായിട്ടാണ്
2: പ്രസന്ന ചേച്ചി. അത് ഞങ്ങൾ പറഞ്ഞല്ലോ റേഡിയോന്റെ അടുത്തുനിന്ന് കുറച്ച് ചേച്ചി, ചേച്ചിന്റെ സമയം ഒന്നാമത് ചേച്ചി നിശ്ചിത സമയത്തുള്ള പറയണം. ആ സമയപരിധി കഴിഞ്ഞ്
1: ഓക്കെ
2: ഓക്കെ ഓക്കെ ഓക്കെ. അതിനു മുന്നേ ഒന്നാമത്തെ കാര്യം, അതിനു മുന്നേ ബെല്ലടിച്ചിരുന്നു, ആ ബെല്ലിന്റെ ശബ്ദം പോലും കേട്ടില്ല. രണ്ടാമത്തെ കാര്യം, എം ബി രാജേഷ് കഴിഞ്ഞ മന്ത്രിസഭയിലെ പാർലമെന്ററി കാര്യമന്ത്രിയാണ്, ഭരണം മാറിയില്ലേ? അതെ, എം ബി രാജേഷ് എന്നാണ് പറഞ്ഞത്. ഇത് തെറ്റാണ് ചേച്ചി, ഉത്തരം തെറ്റാണ്. എം ബി രാജേഷ് അല്ല, കഴിഞ്ഞ മന്ത്രിസഭയില് എം ബി രാജേഷ് ആയിരുന്നു. ഓക്കെ, തെറ്റിപ്പോയി.
0: ചേച്ചിയുടെ ആവേശം ഞങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ അടുത്ത എപ്പിസോഡിൽ വീണ്ടും പങ്കെടുക്കുക. താങ്ക് യു.
2: ഈയൊരു ചോദ്യം നിലനിൽക്കുകയാണ്, കേരളത്തിലെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ് എന്നാണ് ചോദ്യം.
0: വിളിക്കാം, ഈ നമ്പറുകളിലാണ് വിളിക്കേണ്ടത്. 0497295607. അടുത്ത നമ്പർ 94 95 99 10 15.

0: നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ്? ആ, ഹരിദാസൻ ചേട്ടനാണോ? എന്നാ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞോളൂ.
1: ഹലോ,
2: ഹലോ,
1: പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ ചേട്ടാ. സണ്ണി ജോസഫ്. ഉത്തരം ശരിയാണ്. വൈദ്യുതി പരിസ്ഥിതി അതുപോലെ തന്നെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. കണ്ണൂർ ജില്ലക്കാരനായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അല്ലേ? ഓക്കെ, ഉത്തരം ശരിയാണ്. നിബന്ധനകൾ പറയേണ്ടതില്ലല്ലോ, അറിയാലോ.
2: അറിയാം.
1: ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ് ചേട്ടനുള്ള രണ്ടാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഗ്രാമം സൗണ്ടാല, സൗണ്ടാല എന്ന ഗ്രാമമാണ്. എന്റെ ചോദ്യം ഇതാണ്, ഈ സൗണ്ടാല എന്ന ഗ്രാമം, ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായ സൗണ്ടാല ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. സൗണ്ടാല, സൗണ്ടാല എന്നത് ജാതിരഹിത ഗ്രാമമായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ്. അത് ഏത് സംസ്ഥാനത്താണ് സൗണ്ടാല എന്ന് പറയുന്ന ഗ്രാമം?
2: ഹലോ,
1: ഹലോ, സമയം. ഹലോ,
2: ഹലോ,
0: പറയുന്നത് വ്യക്തമല്ല.
1: പറഞ്ഞോളൂ.
2: തെലുങ്കാന.
1: തെലുങ്കാന തെറ്റിപ്പോയി. അതിനു മുന്നേ നമ്മളെ സമയപരിധിയും കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബെല്ല്, നമ്മളെ ഒരു ബസർമേ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഇവിടെ, അവർ ആ കൃത്യസമയത്തിന് ബെല്ലടിച്ചാൽ നമുക്ക് നിശ്ചിത സമയം പരിധിയുള്ളൂ. ഉത്തരം തെറ്റ, ഉത്തരം ഉത്തരം ഉത്തരം തെറ്റിപ്പോയി ചേട്ടാ. എന്തായാലും വീണ്ടും വിളിക്കുക, വിളിച്ചതിൽ നന്ദി. ആദ്യത്തെ ഉത്തരം ശരിയായിട്ട് പറഞ്ഞു. സണ്ണി ജോസഫ് കേരളത്തിലെ പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ്. കൂടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും ഒക്കെ അദ്ദേഹമാണ്. നമ്മളെ കണ്ണൂർ ജില്ലയുടെ പ്രതിനിധിയായിട്ടുള്ള ആളാണ് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിബന്ധന അനുസരിച്ച് ചേട്ടൻ അടുത്ത തവണ വീണ്ടും വിളിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ,
0: ഓക്കെ ചേട്ടാ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കും.
1: അപ്പോൾ നമ്മുടെ പ്രവേശന ചോദ്യമായിട്ട് ഈ ഒരു ചോദ്യം തന്നെ നിൽക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച ഗ്രാമം സൗണ്ടാല, സൗണ്ടാല എന്ന് പറയുന്ന ഗ്രാമമാണ്. ഈ സൗണ്ടാല ഗ്രാമം ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം.
0: പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥി എത്തുന്നതിന് മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 6:50 മുതൽ 7:20 വരെ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0

0: 4 9 7 2 9 5 6 0 0 7. നമസ്കാരം.
1: ഹലോ
2: ഹലോ,
1: പവിത്രൻ മുണ്ടമട്ട അല്ലേ?
0: ഓക്കെ, അപ്പോ നമ്മുടെ പതിവ് മത്സരാർത്ഥിയാണ്. പെട്ടെന്ന് തന്നെ ഉത്തരം അല്ലേ?
1: ഉത്തരം ശരിയാണ്, മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജാതിരഹിത ഗ്രാമമായ, അങ്ങനെ ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ ഗ്രാമത്തെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. സൗണ്ടാല എന്ന് പറയുന്ന ഗ്രാമം മഹാരാഷ്ട്രയിലാണ്. ഉത്തരം ശരിയാണ്. അപ്പോൾ അടുത്ത രണ്ട് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ, ഈ എപ്പിസോഡ് നമുക്കൊരു വിന്നറെ കിട്ടിയില്ല. ചേട്ടൻ തന്നെ ആവട്ടെ ആദ്യത്തെ വിന്നർ.
0: പലപ്പോഴും തലനാരിഴക്കാണ് തെറിച്ചു പോകുന്നത് അല്ലേ പവിത്രൻ ചേട്ടാ? അത് ശരിയാ. അപ്പൊ എന്തായാലും ഇന്ന് വിജയിയാവാൻ കഴിയട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നത്. പതിവ് പോലെ ആകാതിരിക്കട്ടെ.
1: ചോദിക്കട്ടെ, നമ്മള് ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ക്രിക്കറ്റ് ആരവൊക്കെ തന്നെ ഇപ്പം ഐ പി എൽ ക്രിക്കറ്റ് ആരവൊക്കെ തന്നെ
2: കഴിഞ്ഞിട്ടുണ്ട്.
1: അപ്പോ ഈ ഐ പി എൽ ഒക്കെ തന്നെ ആരംഭിക്കുന്ന മുമ്പ് ഇപ്പോഴും അതെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് രഞ്ജി ട്രോഫി. ഓരോ വർഷവും രഞ്ജി ട്രോഫി സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രഭരണ അങ്ങനെയുള്ള എന്താണ് ടീമുകളൊക്കെ തന്നെ തമ്മിൽ മത്സരിച്ചിട്ട് നമ്മുടെ പ്രമുഖ ആഭ്യന്തര ടൂർണമെന്റ് ആണ് രഞ്ജി ട്രോഫി എന്ന് പറയുക. സർവീസസ് പോലുള്ള ടീമുകളുണ്ട്, അതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ രണ്ട് ടീമുകളൊക്കെ തന്നെ ഉണ്ടാവുണ്ട് അല്ലേ. അപ്പോൾ ഈ രഞ്ജി ട്രോഫി 2025-26 വർഷത്തെ രഞ്ജി ട്രോഫിയുടെ ചാമ്പ്യൻ ആരാണ്, ചാമ്പ്യൻ ആരാണ് എന്നാണ് ചോദ്യം. കഴിഞ്ഞ വർഷത്തെ 2025-26 തുടങ്ങിയിട്ടില്ല, 2025-26 വർഷത്തെ രഞ്ജി ട്രോഫി ചാമ്പ്യൻ. അങ്ങനെയാണ് പറയുക, 25-26. ഇനി തുടങ്ങാൻ പോകുന്നത് 26-27 സമയപരിധി ഉണ്ട്.
0: സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ.
2: ജമ്മു കാശ്മീർ
0: ഇത് ഏതാണ്? ചുണ്ടിനും കപ്പിനും ഇവിടെ പറയുന്ന പോലെ
1: ചേട്ടൻ എന്താ ചെയ്യാ,
0: ഒരേ സെയിം ടൈം ആയിരുന്നു.
1: ചേട്ടൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. അതേ അതോടൊപ്പം തന്നെ ബെല്ല് റിംഗ് ചെയ്തു, പക്ഷേ നമ്മള് സെയിം ടൈം ആയതുകൊണ്ട് ഈ ക്രിക്കറ്റില് അല്ലല്ല ചേട്ടൻ, നമ്മൾ അവസരം തരാം, കുഴപ്പമില്ല.
2: നമ്മള്
1: അല്ല ചേട്ടൻ കേൾക്കുന്നില്ലേ,
0: അതുകൊണ്ടാണ് താങ്ക് യു പറയുന്നത്.
1: ഓ അതുകൊണ്ടാണ് താങ്ക് യു പറയുന്നത് അല്ലേ. ആ അത് ഈ ക്രിക്കറ്റ് ക്രിക്കറ്റ് ആയതുകൊണ്ട് ക്രിക്കറ്റില് ചിലപ്പോ ബാറ്റ്സ്മാൻമാർ ഈ ഔട്ടാവും, ബെനിഫിറ്റ്സ് ഓഫ് ഡൗട്ട്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോ അതെ അതെ അതാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
0: ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഞങ്ങളൊരു ധർമ്മ സങ്കടത്തിലാവാറുണ്ട്. കുറച്ച് സമയം അങ്ങനെ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചു.
1: അപ്പം ചേട്ടനൊരു അവസരം തരാം.
0: മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്.
2: ഓക്കെ,
1: മൂന്നാമത്തെ ചോദ്യം ചോദിക്കട്ടെ.
2: ഓക്കെ,
1: ചോദ്യതാണ്, സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം.
0: സമയം കഴിഞ്ഞു.
1: ഉത്തരം തെറ്റിപ്പോയി, സമയവും കഴിഞ്ഞു. ഈ സമയത്ത് ചേട്ടന് ഭാഗ്യം തുണച്ചില്ല, ഉത്തരം തെറ്റാണ് ചേട്ടാ. അതുപോലെ തന്നെ അതിന് തൊട്ട് മുന്നേ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഒരു യാത്രയുടെ ഇടക്ക് നിർത്തിയിട്ട്
0: അത്രയ്ക്ക് ആവേശമാണ് അല്ലേ പവിത്രൻ ചേട്ടന്.
1: ഓക്കെ ഓക്കെ,
0: ഏതായാലും നല്ലൊരു മത്സരമായിരുന്നു, നിർഭാഗ്യവശാൽ പതിവ് പോലെ. ഓക്കെ ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, വിളിച്ച നന്ദി, വീണ്ടും വിളിക്കുക. അപ്പോ ചേട്ടൻ മൂന്നാമത്തെ ഉത്തരം പറയും എന്നുള്ള രീതിയിലായിരുന്നു. ഓക്കെ, ഈ ഒരു ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനത്തിന്റെ പേര്.
0: പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം. 0497295607 എന്ന നമ്പറിൽ. ഇനി മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495909 10 15. 94 95 99 10 15.

0: നല്ല അല്ലേ? കഴിഞ്ഞ അധ്യായത്തിൽ
1: ആദ്യമാണോ?
0: ഓക്കെ, എന്താ ചെയ്യുന്നത്? ജോലി വല്ലതും ചെയ്യുന്നത്? വീട്ടിൽ തന്നെയാണ് അല്ലേ? ഓക്കെ, ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡ് ആയതാണോ? ഓക്കെ ഓക്കെ, ഷോപ്പ് തന്നെയായിരുന്നു അല്ലേ? അപ്പൊ കുറെ കാലമായോ ഷോപ്പൊക്കെ നിർത്തിയിട്ട്? ഓ, പക്ഷേ അത് മക്കളെ ആരെങ്കിലും ഏൽപ്പിച്ച് കാണും അല്ലേ? ഓക്കെ, ശരി ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്.
2: ഉത്തരം പറഞ്ഞോളൂ.
1: തമിഴ്നാട്.
2: തമിഴ്നാട്. ഉത്തരം തെറ്റിപ്പോയി. തമിഴ്നാടല്ലേ ചേട്ടാ ഉത്തരം? തമിഴ്നാട്.
0: സാരമില്ല, ഒരു ശ്രമം നടത്തി.
2: ആ ഒരു പേര് ഞാൻ പറഞ്ഞു, അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി എന്നാണ് പേര്. ഓക്കെ, തെറ്റിപ്പോയി. വീണ്ടും നമ്മുടെ പരിപാടി കേൾക്കാറുണ്ടോ? എല്ലാ എല്ലാ എല്ലാ ചൊവ്വാഴ്ചയും കേൾക്കാറുണ്ടല്ലേ?
1: കേൾക്കാറുണ്ട്.
0: പലതവണ വിളിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ടാവോ അല്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ വിളിക്കാൻ കോള് കണക്റ്റായി കാണില്ല. അങ്ങനെ ഇന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
2: അപ്പോൾ ഈയൊരു പ്രവേശന ചോദ്യം, ഈ ഒരു ചോദ്യം തന്നെ നിലനിൽക്കുകയാണ്. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനത്തിൻ്റെ പേര് ആണ് പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുന്നത്. ആ സംസ്ഥാനത്തിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ആരാണ്?
1: ബീന ചിറക്കൽ.
0: ബീന ചിറക്കൽ, ഓക്കെ. അപ്പൊ നമ്മുടെ പതിവ് മത്സരാർത്ഥിയാണ് അല്ലേ?
1: അതെ.
0: ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
1: ബംഗാൾ.
2: പശ്ചിമബംഗാൾ അല്ലെ? പശ്ചിമബംഗാളിലാണ് സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ ധനസഹായം നൽകുന്ന അന്നപൂർണ ഭണ്ഡാർ ക്ഷേമ പദ്ധതി നടപ്പിലാക്കിയത്. ഉത്തരം ശരിയാണ്. അപ്പോ നമ്മുടെ നിബന്ധനകളൊക്കെ ചേച്ചിക്ക് അറിയില്ലേ?
0: അറിയാം.
2: മുന്നേ പങ്കെടുത്തിരുന്നു?
0: പങ്കെടുത്തു. ആദ്യഘട്ട വിജയമായിരുന്നു അല്ലേ കഴിഞ്ഞ സീസണിൽ?
2: ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോ കേരളത്തിലെ സർക്കാർ, കേരള ഗവൺമെന്റ് ലഹരി മാഫിയയും മയക്കുമരുന്ന് വ്യാപനത്തെയും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി, കേരള സർക്കാരിന്റെ കീഴിൽ കേരള പോലീസ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ പേരെന്താണ്? ലഹരി മാഫിയയും മയക്കുമരുന്ന് വ്യാപനത്തെയും ഓപ്പറേഷൻ തുഫാൻ. വെരി ഗുഡ്. ഓപ്പറേഷൻ തുഫാൻ, ദ നാർക്കോ ഹണ്ട് എന്നാണ് മുഴുവനായിട്ടുള്ള പേര്. ശരി ഉത്തരമാണ് ഓപ്പറേഷൻ തുഫാൻ. അപ്പോ രണ്ട് ഘട്ടം വിജയകരമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഒരു ഘട്ടം വിജയായിരുന്നു അല്ലേ?
0: അപ്പൊ ആദ്യഘട്ട
2: വിജയായിരുന്നു. അപ്പോ നിബന്ധനകൾ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം കൃത്യമായിട്ട്. ഓക്കെ, ചോദിക്കട്ടെ. ചോദ്യതാണ്, മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം സ്വന്തമാക്കിയത് കേരളത്തിലെ ഏത് ബ്ലോക്ക് പഞ്ചായത്താണ്? ഇന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള ഹരിപ്പാട്. ഏത് ജില്ലയിലാണ് ഹരിപ്പാട്? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഹരിപ്പാട് ആലപ്പുഴയല്ലേ?
1: ആലപ്പുഴ.
0: ആരാണ് ചേച്ചി പറഞ്ഞു തന്നത്? ഒറ്റയ്ക്ക് അറിയാവുന്നതാണോ അല്ല ആരെങ്കിലും പറഞ്ഞു തന്നാണോ?
1: അല്ല.
0: എന്താണ് അല്ല എന്ന് പറയാ, പറഞ്ഞു തന്നാണോ അല്ലെങ്കിൽ സ്വന്തമായി പറഞ്ഞതാണോ? ഓക്കെ.
2: അപ്പോ സന്തോഷം വേണ്ടേ, നമ്മള് മൂന്ന് ഉത്തരവും പറഞ്ഞു കഴിഞ്ഞില്ലേ? അപ്പം വീണ്ടും വിന്നറായി.
0: അതെ. ഇനിയും ഒരു അംഗത്തിന് സമയമായിരിക്കുന്നു അല്ലേ രണ്ടാം ഘട്ടത്തിന്റെ?
2: അല്ല, സാധാരണ നമ്മള് ഒരു വിന്നറായി കഴിഞ്ഞാല് അവിടെ ആരവം കേൾക്കാറുണ്ട്. നമുക്ക് ആരവത്തിൽ നമ്മൾ കാതോർത്തു, പക്ഷെ ഇതുവരെ ആരവം എത്തിയിട്ടില്ല.
0: മോള് പറഞ്ഞു തന്നല്ലോ അല്ലെ? മോള് വീട്ടിലല്ലേ ഉള്ളത്?
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ രണ്ടുപേരും

0: മാത്രം വലിയൊരു അരവാവില്ലല്ലോ അല്ലേ?
1: അതാണ്.
0: ഓക്കെ, അപ്പൊ ഏതായാലും ഞങ്ങൾക്ക് ഏറെ സന്തോഷം. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ
1: വിജയിയാണ്.
0: ആകാശവാണി ടെലിക്യൂസിന്റെ അഭിനന്ദനങ്ങൾ. ഓക്കെ ഓക്കെ, താങ്ക് യു.
1: വളരെ മികച്ച രീതിയിൽ അല്ലേ എല്ലാം പെട്ടെന്ന് തന്നെ സമയപരിധിക്കുള്ളിൽ തന്നെ
0: പറഞ്ഞു.
1: മകളുടെ സഹായം ഉണ്ട് എന്നെങ്കിൽ പോലും ആ പെട്ടെന്ന് തന്നെ ആ ഒരു ഉത്തരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് കഴിഞ്ഞു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഹരിപ്പാട്, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ്. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്താണ് ഇന്ത്യയിലെ തന്നെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടിയത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനിയൊരു നമുക്കൊരു പ്രവേശന ചോദ്യം വേണം. അടുത്ത പ്രവേശന ചോദ്യം ഇതാണ്. വളരെ സിമ്പിളായിട്ടൊരു പ്രവേശന ചോദ്യം. നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം, നമുക്ക് ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്ന ഒരു അവസരമാണ്. ഇന്നലെയൊക്കെ തന്നെ കുട്ടികളുടെ കരച്ചിൽ, പുതിയ പ്രവേശന ഉത്സവത്തിന്റെ ഭാഗമായിട്ട് സന്തോഷവും കരച്ചിലും ഒക്കെ തന്നെ നമ്മള്
0: അന്തരീക്ഷത്തിൽ മുഴങ്ങി നിന്നത് അതാണ് അല്ലേ?
1: അതാണ്. രണ്ടു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കുട്ടികളൊക്കെ തന്നെ സ്കൂളിൽ പോയി. അപ്പൊ ഒരു ചോദ്യം ഇതാണ്, ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ചിട്ട് ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാനുള്ള പ്രായം എത്രയാണ് എന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ട് ചോദ്യം.
0: പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0497295600. മറ്റൊരു നമ്പർ ഇതാണ്: 9495909010. 9495909010. ആകാശവാണി ടെലിക്യൂസ് 165 അധ്യായത്തിലെ 9 മത്സരാർത്ഥിയാണ്. നമസ്കാരം.
2: നമസ്കാരം.
0: ആരാണ്?
2: ആമിന.
0: ആമിന, എവിടെയാണ് സ്ഥലം?
2: കൊളശ്ശേരി.
0: കൊളശ്ശേരിയാണ്. ആമിന എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നുണ്ടോ ആമിന ചേച്ചി?
2: ഇല്ല.
0: ഇല്ല. പരിപാടിയിൽ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ഇന്നാണ് കിട്ടിയത്. അപ്പൊ ഇന്നാണ് നമ്മുടെ സമയമായിരിക്കുന്നത്. അപ്പോ വിഷ് യു ആൾ ദി ബെസ്റ്റ്. ആദ്യത്തെ ഉത്തരം പറഞ്ഞോളൂ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയൂ.
1: ഉത്തരം പറഞ്ഞതല്ലേ? ഹലോ, കേട്ടു. 6 ഉത്തരം ശരിയാണ്. പണ്ടൊക്കെ തന്നെ 5 ഒന്നാം ക്ലാസ്സിൽ ചേർക്കൽ അല്ലേ? ഇപ്പോ 6 ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചിട്ട് 6. ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഭരണനിർവഹണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി AI വേണ്ടി, AI എന്ന് പറഞ്ഞാൽ അറിയാലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനമാണ്, സംസ്ഥാനത്തിന്റെ പേര് ഏതാണ് ചോദ്യം. ഭരണനിർവഹണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി AI വേണ്ടി. ഉത്തരം തെറ്റിപ്പോയി, ഡൽഹി അല്ല. പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഡൽഹിയല്ല. ഉത്തരം തെറ്റി.
2: ഓക്കെ,
1: വീണ്ടും വിളിക്കുക.
0: അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കുക. താങ്ക് യു.

0: ഹലോ,
1: നമുക്കൊന്ന് ചോദ്യം ആവർത്തിച്ചാലോ സർ?
0: ഓക്കെ. ഭരണനിർവഹണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി, എഐക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനത്തിന്റെ പേര്?
1: ഈ ചോദ്യത്തിന്റെ ഉത്തരമായി വിളിക്കാം 0497295600 എന്ന നമ്പറിൽ, അല്ലെങ്കിൽ 94 95 99 10 15 എന്ന നമ്പറിൽ.

ആകാശവാണി ടെലിക്യൂസ് 165-ാമത്തെ അധ്യായത്തിലെ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. അതായത് 10-ാമത്തെ മത്സരാർത്ഥിയാണ്. സ്വാഗതം. ഹലോ, സ്വാഗതം. ഇതാരാണ്? പേര് പറയൂ.

0: ഹലോ,
1: അല്ലലും
0: നമുക്ക് വ്യക്തമാവുന്നില്ല ചേട്ടാ, പേരൊന്നും കൂടെ പറയാം.
1: ഹലോ, അല്ലലും
2: എന്താണ്, ഒന്നുകൂടെ പറയാമോ? ഒന്ന് വ്യക്തത ഇല്ല, ഞങ്ങൾക്ക് എന്തോ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. ക്ലിയർ ഇല്ല. ഒന്ന് നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ പറ്റുമോ, സൗകര്യപ്പെടുമോ?
0: എവിടുന്നാണ് ചേട്ടൻ, എവിടുന്നാ വിളിക്കുന്നത്?
2: കണ്ണാടിപ്പറമ്പ് അല്ലേ? പക്ഷെ അത് കേട്ടു, അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, പേര് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. റേറായിട്ടുള്ള ഒരു പേരായത് കൊണ്ടാണ് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. ഹള്ളലത്ത് അല്ലേ, കണ്ണാടിപ്പറമ്പ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഹള്ളലത്ത് എന്ത് ചെയ്യുന്നു? ബാർബർ ഷോപ്പ്. അവിടുന്നാണോ വിളിക്കുന്നത്? ഓക്കെ, അപ്പോ ജോലി ചെയ്തുകൊണ്ട് വിളിക്കുകയാണ് അല്ലേ? അതെ അതെ, ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും സന്തോഷം. ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അല്ലേ? ആദ്യമായിട്ടാണോ കേൾക്കുന്നത് പരിപാടി? കേൾക്കുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്നാണ് നമുക്ക് വിളിക്കാനുള്ള ഒരു സൗകര്യം കിട്ടിയിരിക്കുന്നത്. ഓ, അതെ, ശരി. ഇന്നാണ് നോട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, നമ്പർ? എത്രയാണ് ഈ അറിയാവുന്ന ചോദ്യങ്ങൾ കേട്ട് ക്ഷമിച്ചിരിക്കുക അല്ലേ, പറയാൻ വേണ്ടി ഇങ്ങനെ മുട്ടി നിക്കായിരിക്കില്ലേ. അതെ അതെ,
0: പറഞ്ഞോളൂ ചേട്ടാ, മറന്നു പോണ്ട.
1: കേരളം.
0: കേരളം, വെരി ഗുഡ്. ആള് പിന്നെ മഹാരാഷ്ട്രയും അതുപോലെ തന്നെ ഡൽഹിയും അങ്ങനെയൊക്കെ ഇതാണ് ചിന്തിക്കുക. പക്ഷേ AIക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിച്ച ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ് അല്ലേ? ആ, അതെ അതെ. അപ്പോ AI വകുപ്പിന്റെ ചുമതല ഏത് മന്ത്രിക്കാണെന്ന് അറിയോ?
1: കുഞ്ഞാലിക്കുട്ടി.
0: ആ, PK കുഞ്ഞാലിക്കുട്ടി, വ്യവസായ വകുപ്പ് മന്ത്രിയായ IT മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടിക്കാണ്, ബഹുമാനവനായ കുഞ്ഞാലിക്കുട്ടിക്കാണ് ഈ ഒരു വകുപ്പിന്റെ ചുമതല അല്ലേ? AI വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഓക്കെ,
2: എങ്ങനെയാണ് ഇങ്ങനെ ഇരുന്ന് പത്രത്തിലൂടെയാണോ ഈ ഒരു അറിവുകളൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ മറ്റു മാധ്യമം? ആ, ഇഷ്ടംപോലെ വായിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒഴിവ് സമയങ്ങളിലൊക്കെ ഇരുന്ന് വായിക്കുന്നുണ്ടാവില്ല അല്ലേ, അതിനുള്ള ഒരു സൗകര്യം കിട്ടുകയും ചെയ്യും. ആ, ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും ഞാൻ ഹള്ളലത്ത് എന്ന പേരിലേക്ക് വരികയാണ്. ഈ ഹള്ളലത്ത് എന്ന പേരിന്റെ അർത്ഥം എന്താണ്?
1: അള്ളലത്തിന് പ്രത്യേക അർത്ഥമൊന്നുമില്ല. ഇതൊരു മുസ്ലിം ഒരു സഹാബി എന്ന് പറയും, പ്രവാചകന്റെ കൂടെ ഉണ്ടായ ഒരു സഹാബിയുടെ പേരായിരുന്നു.
2: ഓ, അതാണല്ലേ, വളരെ റെയർ ആയിട്ടുള്ള ഒരു പേര്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ല. മറ്റ് സ്ഥിരം കേൾക്കുന്ന പേരുകളാണെങ്കിലും അത്ര വ്യക്തമല്ലെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്നതാണെന്നുള്ളത്. അപ്പൊ ഈ ഹള്ളലത്ത് എന്നുള്ളത്
1: ഫാദറുടെ പേരും പിന്നെ ദുൽഖർ
0: നൈനിയും ഫേമസ് ആണ്.
2: അതെ, അതിനേക്കാട്ടും റെയറായി മകനിട്ടിരിക്കുന്ന പേര് അല്ലേ? അപ്പൊ അച്ഛന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടാവും അല്ലെ, എന്റെ മകൻ ഇതിനേക്കാട്ടും റെയർ ആയിട്ടുള്ള പേരിടണം.
1: അങ്ങനെ
0: ചോദിക്കണം അല്ലേ, പേര് പിന്നെയും ചോദിക്കണം.
2: അപ്പൊ ഇന്ന് ശരിക്കും പേരിലെ പൊല്ലാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ എനിക്ക് എന്താണ് ഒരു ലത്ത് ലത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ബാക്കി എന്താന്ന് പിടികിട്ടുന്നില്ല.
0: അപ്പൊ സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചേഴ്സ് ഒന്നും ചോദ്യം ചോദിക്കാറില്ല അല്ലേ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഒന്നും ചോദ്യം ചോദിക്കാൻ പെട്ടെന്ന് മടിക്കും, ഈ പേര് വിളിക്കണ്ടേ? അല്ല, ചേട്ടന്റെ മകന്റെ പേരെന്താണ്?
1: എന്റെ മകന്റെ പേര് ഷഹബാസ്.
2: അത് കുറച്ചുകൂടി ഈസിയാണ്, അത് ഇതിനേക്കാളും സങ്കീർണമാണെന്ന്. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അല്ലേ? ഇതുകൊണ്ട് തന്നെ നമ്മളാകെ കഷ്ടപ്പെട്ടിരിക്കുകയാണ്,
1: വിഷമത്തിലാണ്.
2: പക്ഷെ അതല്ല, തീർച്ചയായിട്ടും നല്ല പേര് കേട്ടോ, നൈസ് ആയിട്ടുണ്ട്.
1: എവിടെയെങ്കിലും പോയിട്ട് ഒരിക്കൽ പറഞ്ഞിട്ട് അവര് പിന്നെ വാന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ അത്യാവശ്യം വിളിക്കുകയാണെങ്കിൽ അവരോട് വിളിക്കുന്നത് തന്നെ മനസ്സിലാവും.
2: ആ, ഓക്കെ ഓക്കെ,
0: തീർച്ചയായും നമുക്കും മനസ്സിലാവും.
2: അല്ല, ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചില പേരുകള് ചില ഏരിയയില് ഏതാണെന്ന് ചോദിക്കേണ്ടി വരും. കുറെ പേരുകൾ ഒരേപോലെയുള്ള ഏതാളാണ് അത് എന്നുള്ളത്. അപ്പൊ ഇനീഷ്യലൊക്കെ ചേർത്ത് പറയേണ്ടി വരും അല്ലെ, വീട്ടുപേര് അതൊക്കെ. പക്ഷേ ശ്രീ ഹള്ളലത്തിന്റെ
1: പേര് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും.
2: ആ, പെട്ടെന്ന് മനസ്സിലാവും ഹള്ളലത്ത് എന്നുള്ളത്. ഏതായാലും നന്നായി, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പേര്. ഓക്കെ,
0: അപ്പൊ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. അപ്പോ നിബന്ധനകൾ അറിയാം, രണ്ട് ചോദ്യം കൂടി ഉത്തരം.

0: പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഈ എപ്പിസോഡിലെ രണ്ടാമത്തെ വിന്നറാവും.
1: നേരത്തെ വിന്നറായ സ്ത്രീന്റെ ഫസ്റ്റ് പ്രശ്നം അറിയില്ലായിരുന്നു, ബാക്കി രണ്ടും എനിക്ക്
2: അറിയാന്നു. അപ്പോഴേ തുടങ്ങിയതായിരിക്കും അല്ലേ, ട്രൈ ചെയ്യാൻ അപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും.
1: ഇതിന് മുന്നേ പറഞ്ഞ ആ പെണ്ണുങ്ങൾ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, തൊട്ട് മുന്നേ ചോദിച്ച അത് അറിയായിരുന്ന പ്രശ്നമായിരുന്നു.
2: അവന്റെ ചേച്ചിയോട് ചോദിച്ച ചോദ്യം അല്ലേ.
0: അടുത്ത ചോദ്യം ചോദിക്കട്ടെ.
1: ആ ചോദിച്ചോ.
0: ചോദ്യതാണ്, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം,
1: വേൾഡ്
0: പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം. സമയ പരിധി ഉണ്ട്. ആ ചോദ്യം തന്നെ.
1: നമ്മളെ പ്രധാനമന്ത്രിനോട് ചോദിച്ച ചോദ്യം ഓർമ്മയുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ഉത്തരം പറയാതെ പോയി, ജലം കിട്ടുന്നില്ല.
2: ഏതായാലും സമയം കഴിഞ്ഞു.
0: ചേട്ടൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്ന ആളാണ്. സ്ഥിരമായിട്ട് വിളിക്കണം, ചേട്ടനെ പോലെയുള്ള ആളുകളെ സ്ഥിരമായിട്ട് വിളിക്കണം, വിന്നറാവും ഒരു കാലത്ത്.
2: അതെ അതെ, അത്രയധികം ആവേശത്തോടു കൂടിയാണ് വിളിച്ചത് ചേട്ടൻ. ഓക്കെ, ഏതായാലും അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു.
0: അപ്പൊ ഈ ഒരു ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിൽക്കുകയാണ്, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം.

0: ആകാശവാണി ടെലിക്യൂസ് അധ്യായം 165 പേര് പറയൂ. ആരാണ്? സുജാത ചേച്ചിയാണ്, പാപ്പിനിശ്ശേരി എന്നാണ് വിളിക്കുന്നത്. രവിചേട്ടന്റെ ഭാര്യയാണ്. അത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, ശരിയല്ലേ? കുടുംബചരിത്രം മൊത്തം ഞങ്ങൾക്ക് ബൈഹാർട്ടാണ്. ഓക്കെ, ഏതായാലും ഉത്തരം പറഞ്ഞോളൂ. നമ്മുടെ സമയം ഏകദേശം കഴിയാറാവുകയാണ്.
1: നോർവേ ആണല്ലേ? വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സില് ആകെ 150 രാജ്യങ്ങളില് നോർവേക്കാണ് ഒന്നാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് അറിയോ? 157 സ്ഥാനമാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സില് ഇന്ത്യക്കുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം നോർവേ ആണ് അല്ലേ? ഓക്കെ ഓക്കെ. ആ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ? അപ്പോ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം അതിന്റെ പേരെന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം. അയ്യോ, ഏകദേശം നാവ് തുമ്പിലെത്ത് എത്തിയല്ലേ ഉത്തരം?
0: എന്താ ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നു അല്ലേ?
1: ആ സമയത്താണ് നമ്മുടെ അസർമാൻ
0: നമ്മളെ കൈ രണ്ടുപേരുടെ ചിരിയാൻ കേൾക്കുന്നുണ്ട് അവിടുന്ന്. രവിചേട്ടൻ ഇങ്ങനെ അപ്പേ ഇതാ വേഗം വേഗം എന്ന് പറയുവായിരുന്നു, അപ്പോഴാണ് ബസറുകാരന്റെ അല്ലേ അലാറം കേൾക്കുന്നത്.
1: അടുത്തവണ വിളിക്കണം.
0: ഇന്ന് വിളിച്ചു, നേരത്തെ വിളിച്ചു. അപ്പൊ പറഞ്ഞു രവിചേട്ടനാണ് പറഞ്ഞത് സുജാത ഇനി നീ വിളിക്കൂ അല്ലെ, അങ്ങനെയല്ലേ? എന്റെ ഊഴം കഴിഞ്ഞിരിക്കുന്നു, ഇനി നീ വിളിക്കൂ.
1: പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്, ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം, ആ മ്യൂസിയത്തിന്റെ പേര്?
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: നമസ്കാരം.
3: ഹലോ,
0: പേരെന്താണ്?

0: അനാമിക. ഓക്കെ, അനാമിക എവിടെയായിരുന്നു സ്ഥലം?
1: മംഗലശ്ശേരി.
0: മംഗലശ്ശേരി. മംഗലശ്ശേരി എവിടെയായിരുന്നു? കാസർഗോഡാണോ? കണ്ണൂർ ജില്ല തന്നെയാണ്. ഓക്കെ, അനാമിക എന്താ പഠിക്കുകയാണോ? ഏതാണ്, എന്തിനാണ് പഠിക്കുന്നത്?
2: ബി എ മലയാളം.
0: അന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അനാമിക, ഞാൻ മറന്നു.
2: എവിടെയായിരുന്നു, എവിടെയാണ് പഠിക്കുന്നത്, ഏത് കോളേജിലാണ്?
0: സർ സെയ്ത് കോളേജ്. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ പരിചയപ്പെടേണ്ട ആവശ്യമില്ല, അന്ന് നമ്മൾ നന്നായി പരിചയപ്പെട്ടിട്ടുണ്ട്. ആ, അപ്പൊ വേഗം ഉത്തരത്തിലേക്ക് പോയാലോ?
2: പറഞ്ഞോളൂ അനാമിക,
0: ഉത്തരം പറയൂ.
1: ചോദ്യം കേട്ടിട്ടില്ല.
0: ചോദ്യം കേൾക്കാതെ വിളിച്ചാൽ എങ്ങനെയാ? നമ്മള് നമുക്ക് അങ്ങനെ ഒരു നിബന്ധന ഉണ്ടല്ലോ, ചോദ്യം കേട്ടതിന് ശേഷം വിളിക്കുക എന്ന അല്ലേ. ആദ്യമായിട്ടാണോ അനാമിക വിളിക്കുന്നത്? ആണോ, അപ്പൊ വെറുതെ വിളിച്ചതാണ്, ചോദ്യം കേട്ടിട്ടല്ലേ വിളിച്ചത്? കേട്ടിട്ടില്ല. ഒരു എന്താ പറയാ, നമ്മള് പറയല്ലോ, ഒരു ആക്രാന്തത്തിൽ നിന്നൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള അല്ലേ, അങ്ങനെ മാത്രമായിരിക്കും മനസ്സില്. അങ്ങനെ എങ്ങനെയാണ് അനാമിക, നമ്മൾ ഒരുപാട് പേര് സീരിയസ് ആയിട്ട് ഈ പരിപാടി കാണുന്നുണ്ട്.
2: ഒരുപാട് ആളുകള് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും വിളിക്കാറുണ്ട്. അപ്പൊ അവരൊക്കെ വിളിച്ച് കിട്ടാത്തതിന്റെ ഒരു വിഷമത്തിലാണ്.
0: വിഷമത്തിലാണ്. അപ്പൊ നമുക്ക് ഇതൊരു ഇതിനൊരു കളിയായി കാണാനുള്ള ഒരു സമയമില്ല അനാമിക, അതുകൊണ്ടാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ചോദ്യം കേട്ടതിന് ശേഷം വിളിക്കാം.
2: വിളിക്കണം കേട്ടോ.
0: ഓക്കെ,
2: ശരി. നമ്മുടെ പ്രവേശന ചോദ്യമായിട്ട് ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. ചോദ്യം കേട്ടിട്ട് വിളിക്കണം.
0: അതെ, അതിന് ഇടയ്ക്കിടെ പറയേണ്ടി വരും തോന്നുന്നു.
2: ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം.
0: ഈ പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരവുമായി വിളിക്കാം 0497295607 എന്ന നമ്പറിൽ. ഇനി മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9495909015. പ്രിയ ശ്രോതാക്കളെ, അടുത്ത മത്സരാർത്ഥി എത്തുന്നതിന് മുമ്പായി ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. ഇന്ന് വൈകുന്നേരം 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ചെറുപ്പുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തൽസമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. വിളിക്കേണ്ട സമയം ഇന്ന് വൈകുന്നേരം 6:50 മുതൽ 7:20 വരെ. വിളിക്കേണ്ട നമ്പർ 0497295607. നമസ്കാരം.
3: നമസ്കാരം.
0: ഇതാരാണ്, പേര് പറയാമോ?
3: രേഷ്മയാണ് വിളിക്കുന്നത് മാം.
0: രേഷ്മ. സ്ഥലം എവിടെയാണ്?
3: കാസർഗോഡ് ജില്ല.
0: ആ, കാസർഗോഡ് ജില്ല. രേഷ്മ എന്ത് ചെയ്യാണ്?
3: ഞാനിപ്പോ പി എസ് സി പഠിച്ചോണ്ടിരിക്കുന്നു.
0: ഓക്കെ, അന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. രേഷ്മി ഫസ്റ്റ് ടൈം ആണ് അല്ലേ? അത് ശരി. എന്നാലത് മറ്റേ ഏതോ രേഷ്മി ആയിരിക്കാം, കാസർഗോട്ടുകാരിയായ രേഷ്മി ആയിരിക്കില്ല. ഓക്കെ ഓക്കെ. പി എസ് സി എങ്ങനെയാണ്, ക്ലാസ്സിന് പോകുന്നുണ്ടോ അല്ലെ വീട്ടിൽ നിന്ന് തന്നെയാണോ പ്രിപ്പയർ ചെയ്യുന്നത്?
3: ഇപ്പൊ വീട്ടിൽ നിന്ന് തന്നെയാണ്, ക്ലാസ്സിന്
0: പോയിക്കൊണ്ടുണ്ടായിരുന്നു. ആഹാ, ഏതെങ്കിലും ലിസ്റ്റിലൊക്കെ വന്നോ?
3: ഇല്ല, ഇപ്പൊ കുറച്ചായിട്ട് തുടങ്ങിയതാണ്, വന്നിട്ടില്ല.
0: വന്നിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അത് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ ഉത്തരം പറഞ്ഞോളൂ, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
2: രേഷ്മ, കേട്ടില്ല ചോദ്യം, വ്യക്തമായിട്ട് കേട്ടില്ല എന്നൊന്നും അല്ലേ. ചോദ്യം ഇതായിരുന്നു, എന്തായിരുന്നു ചോദ്യം, ഓർമ്മയുണ്ടോ? ഓ, അത് നേരത്തെ കഴിഞ്ഞു രേഷ്മ. അത് കഴിഞ്ഞിട്ട് ഈ പുഴയിലൂടെ കൊറേ വെള്ളം ഒഴുകി പോയി.
0: അറിഞ്ഞില്ല അല്ലേ രേഷ്മ. സാരമില്ല,
2: അതിന് അതൊക്കെ ശരിയുത്തരം പറഞ്ഞു. ആള് സമ്മാനം നേടി അല്ലേ?
0: സമ്മാനം
2: നേടിയിട്ടില്ല. അതൊക്കെ തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ചോദ്യം ചോദിച്ചു രേഷ്മ. ഓക്കെ, അപ്പൊ
0: അതെയൊന്നും അറിഞ്ഞില്ല, സാരമില്ല, പോട്ടെ.

0: ഒരു ചില നിബന്ധനകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ നിബന്ധന പ്രകാരം ചോദ്യം കേട്ട അതിന് ശേഷം മാത്രമാണ് വിളിക്കാൻ പാടുള്ളൂ. അപ്പൊ വീണ്ടും ചോദ്യം ആവർത്തിക്കാൻ പാടില്ല.
1: അതായത് നമ്മളെ ഇപ്പോഴുള്ള നിബന്ധനകൾ അങ്ങനെയാണ്, നമ്മുടെ പരിപാടിയെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്ന നിബന്ധനകൾ അങ്ങനെയാണ്. മാറ്റം വരുത്തുന്ന കാലത്താണ് പ്രശ്നമില്ല, ഇപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കുക രേഷ്മ, ചോദ്യം കേട്ടതിന് ശേഷം വിളിക്കുക. ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, ശരി. അപ്പോ നമ്മുടെ ഈ ചോദ്യം ഭയങ്കര വിഷമകരമായിട്ട് ചോദ്യം തോന്നില്ല, ഒരു പ്രശ്നക്കാരുടെ ചോദ്യം തോന്നില്ല. ആദ്യം കേൾക്കാതെ പറഞ്ഞു, വേറെ ചോദ്യം കേട്ട് പറഞ്ഞു. ഓക്കെ, എന്തായാലും ചോദ്യം നിലനിൽക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏതാണ് എന്നാണ് ചോദ്യം.
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0497295607. മറ്റൊരു നമ്പർ 9495909015.

0: പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ ഇന്ന് രാത്രി 7:35 സയൻസ് കഫെ. കണ്ടൽക്കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ ചില അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ചർച്ച. 8:00 കാഫി കേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ. ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത മത്സരാർത്ഥി, അതായത് 14-ാമത്തെ മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം സ്വാഗതം. ഇതാരാണ്? ആരാണ്? യബുമാൻ. അങ്ങനെയാണോ? അതും വ്യക്തമാവുന്നില്ല. നേരത്തെ ഒരു പേര് പോലെയാണ്. കണ്ണാടിപ്പറമ്പ്. ഓക്കെ, ഒരേ വീട്ടിൽ നിന്ന് തന്നെയാണോ വിളിക്കുന്നത്? നേരത്തെ ഒരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു കണ്ണാടിപ്പറമ്പിൽ നിന്ന്. അല്ല, ഇത് യദുമാൻ അല്ലേ പേര്? നദുമാൻ. ഓക്കെ,
1: ഉത്തരം പറഞ്ഞോളൂ. യദുമാൻ അത് കേരളത്തിലെ ആ മ്യൂസിയത്തിന്റെ പേരല്ലേ നമുക്ക് വേണ്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കാഴ്ച നിള ഹെറിറ്റേജ് മ്യൂസിയം കേരളത്തിൽ തന്നെ എവിടെയാണ്? പൊന്നാനി അല്ലേ? ആ പൊന്നാനി. ഓക്കെ, അറിയാം. അപ്പം കേരള ചോദ്യത്തിന് ഒരു അവ്യക്തത ഉണ്ട്. ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ? രണ്ട് ചോദ്യം കൂടിയാണ് ഉള്ളത്, പെട്ടെന്ന് പറയണം. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഇപ്പോൾ ആകെ എത്ര ജഡ്ജിമാരുണ്ട്?
0: പെട്ടെന്ന് വേണേ ഉത്തരം. നദുമാൻ
1: നദുമാൻ സമയം കഴിഞ്ഞല്ലോ. നദുമാൻ,
0: ഓക്കെ നദുമാൻ,
1: വീണ്ടും വിളിക്കാം.
0: അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ സമയം കഴിയാറായിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.
1: അപ്പോൾ ഇതിന്റെ ഉത്തരം നമുക്ക് പറയാം. സുപ്രീം കോടതിയിൽ ഇപ്പോ ആകെ ജഡ്ജിമാര് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 38 പേരാണ്. 38 ജഡ്ജി, 37 പ്ലസ് 1 ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 38 പേരാണ്.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ അധ്യായം, അതായത് ആകാശവാണി ടെലികാസ് 165-ാമത്തെ അധ്യായം എന്നിവിടെ സമാപിക്കുകയാണ്. ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം ഇതുവരെ ശ്രീ അനീഷ് മാക്കനോത്ത്. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും വിജയിക്കും മറ്റ് ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം PV രമേശൻ. നിർവഹണ സഹായം ഷേണി രഞ്ജിത്. ഇതുവരെ നിങ്ങൾക്കൊപ്പം കെ ദീപ. ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 101.5 മെഗാഹെർട്സ് എഫ് എം ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

യേശുദാസ്, പൂർണ്ണചന്ദ്ര റാവു എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം സോപാനം. കൈതപ്രത്തിന്റെ രചന എസ് പി വെങ്കടേഷിന്റെ സംഗീതം. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ലവ് മാരേജ്.

ഒരു ഗാനം കൂടി. പട്ടണത്തിലെ സുന്ദരൻ എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കാവടി ചിന്ത കേൾക്കാം. ടി കെ ജയരാജനും സംഘവും അവതരിപ്പിച്ചത്.

0: ടി കെ ജയരാജനും സംഘവും അവതരിപ്പിച്ച കാവടി ചിന്താണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
4: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
6: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
10: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
11: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
12: ഹലോ,
13: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
12: വീണ്ടും
13: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
14: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
12: സർ, ഇത്രയും രൂപ.
14: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
12: 2 ലക്ഷം
15: എന്ത് പറ്റി അച്ഛാ?
12: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
13: അയ്യോ,
12: കട്ട് ചെയ്തു.
15: പേടിക്കാതിരിക്കുക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
12: തട്ടിപ്പോ?
15: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
12: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
15: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
16: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം.

0: ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, ഞാറ്റുവേല, പ്രായോജക പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്നാദ്യം വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്ര ജി.
1: പച്ചക്കറി കൃഷിയുടെ ഉയർന്ന ഉൽപ്പാദനത്തിന് ജലസേചനം വളരെ അനിവാര്യമാണ്. ഗുണനിലവാരമുള്ള വിത്ത്, വളം എന്നിവയോടൊപ്പം തന്നെ പ്രാധാന്യമേറിയതാണ് കൃത്യസമയത്ത് വെള്ളം ചെടികൾക്ക് നൽകുക എന്നുള്ളത്. സാധാരണ രീതിയിൽ ചെടിച്ചട്ടിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ ഓസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ബക്കറ്റ് ഉപയോഗിച്ചുള്ള നനയാണ് അവലംബിച്ചു വരുന്നത്. ഈ രീതിയിൽ ജലസേചനം ചെയ്യുമ്പോൾ ആവശ്യത്തിലധികം ജലം നിറയുകയും കുറേ ജലം ഒലിച്ച് ടെറസിന് മുകളിൽ നനവുണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ജലസേചന മാർഗങ്ങളിൽ ഉണ്ടാകുന്ന ജലനഷ്ടം വളരെ കൂടുതലാണ്. ഏകദേശം 60% അധികം വരും. ആധുനിക രീതിയിലുള്ള ഒരു ജലസേചന സംവിധാനമാണ് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം. ഇവ പ്രാവർത്തികമാക്കുക തന്നെയാണ് നഗരങ്ങളിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് അനുയോജ്യം. ഇനി നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ എന്താണെന്ന് പരിചയപ്പെടാം. മർദ്ദിത ജലം സ്വയം ചാലകമായി പൈപ്പുകളുടെ ശൃംഖലകളിലൂടെ തുള്ളി തുള്ളിയായി ചെടിയുടെ വേരുപടലങ്ങളിൽ എത്തിക്കുന്ന രീതിയാണിത്. ഇവയെ നമുക്ക് കണിക ജലസേചനം അല്ലെങ്കിൽ തുള്ളിനന എന്നും പറയാവുന്നതാണ്. സാധാരണ പച്ചക്കറി വിളകൾക്ക് ഒരു ദിവസം വേണ്ട ജലത്തിന്റെ തോത് ശാസ്ത്രീയമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. ആ അളവിലുള്ള ജലമാണ് ഡ്രിപ്പ് ഇറിഗേഷനിലൂടെ വിതരണം ചെയ്യപ്പെടുന്നത്. 2 മുതൽ 4 ലിറ്ററാണ് ഒരു ദിവസം ഒരു പച്ചക്കറി ചെടിക്ക് ആവശ്യമായ ജലത്തിന്റെ അളവ്. ഇതിനനുസൃതമായ ഡ്രിപ്പർ അഥവാ എമിറ്റർ ലാറ്ററൽ പൈപ്പുകളിൽ ഘടിപ്പിക്കുന്നതിലൂടെ പമ്പ് ചെയ്യുന്ന ജലം ചെടിയുടെ വേരുപടലങ്ങളിൽ ലഭ്യമാകുന്നു. ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഇറിഗേഷൻ പമ്പാണ്. പമ്പ് ഡിസൈൻ ചെയ്യുന്നത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം ജലസ്രോതസ്സിൽ നിന്നും പമ്പ് ജലം വലിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായ ദൂരത്തിലേക്ക് മർദ്ദിതമായിട്ടുള്ള ജലം പമ്പ് ചെയ്താൽ മാത്രമേ എമിറ്ററിലൂടെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഡിസ്ചാർജ് റേറ്റിലുള്ള ജലം ചെടിയുടെ വേരുകളിൽ ലഭ്യമാകുകയുള്ളൂ. സാധാരണ ഡ്രിപ്പ് ഇറിഗേഷൻ സുഗമമായി പ്രവർത്തിക്കുന്നതിന് 1 കിലോഗ്രാം പെർ സെന്റിമീറ്റർ സ്ക്വയർ എങ്കിലും മർദ്ദം ആവശ്യമാണ്. ആയതിനാൽ ഡിജിറ്റൽ ടൈമർ ഉപയോഗിച്ച് പമ്പുകൾ പ്രവർത്തിപ്പിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ജലസേചന സംവിധാനം ലഭ്യമാക്കാൻ സാധിക്കും. ഡിജിറ്റൽ ടൈമറുകളിൽ നമുക്ക് ജലസേചനം നടത്തേണ്ട ഷെഡ്യൂളിംഗ് കൃത്യമായി, എത്ര പ്രാവശ്യം വെള്ളം ഒഴിക്കണം, എത്ര സമയത്തേക്കാണ് പമ്പ് ചെയ്യേണ്ടത് എന്നിവ രേഖപ്പെടുത്തിക്കഴിഞ്ഞാൽ കൃത്യമായ സമയമാകുമ്പോൾ ടൈമർ പമ്പിനെ ഓൺ ചെയ്യുകയും ആവശ്യമുള്ള ജലം ചെടിയുടെ വേരുകളുടെ പടലങ്ങളിലേക്ക് ആ സമയത്തിലേക്ക് ഡിസ്ചാർജ് ചെയ്യപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ടൈമറുകൾ നമുക്ക് സാധാരണ രീതിയിൽ പച്ചക്കറി വിളകൾക്ക് 15 മിനിറ്റേക്ക് സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. 15 മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെടിക്ക് ആവശ്യമുള്ള 2 മുതൽ 4 ലിറ്റർ ജലം ചെടിയുടെ വളർച്ചയ്ക്ക് അനുബാധമായ രീതിയിൽ ചെടികളിലേക്ക് എത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിൽട്ടറുകളും ഘടിപ്പിക്കേണ്ടത് ഏറെ പ്രാധാന്യമർഹിക്കുന്നു. മെയിൻ ലൈനിൽ സ്ക്രീൻ ഫിൽട്ടർ അഥവാ ഡിസ്ക് അരിപ്പ ഇവയേതെങ്കിലും നമ്മൾ പ്രധാന ജലപാതയിൽ ഘടിപ്പിച്ചില്ലെങ്കിൽ സൂക്ഷ്മ മാലിന്യങ്ങൾ കയറി ഡ്രിപ്പറുകൾ അടഞ്ഞു പോകാനും കൃത്യമായി വെള്ളം ചെടികൾക്ക് ലഭ്യമാകാതെയും വരുന്നു. ഇനി നമുക്ക് ഈ ജലത്തോടൊപ്പം തന്നെ ഫെർട്ടിലൈസർ പ്രദാനം ചെയ്യുന്നതിന് വെഞ്ചുറി അല്ലെങ്കിൽ ടാങ്കുകളിൽ മരുന്നുകൾ കലക്കിയോ നമുക്ക് പൈപ്പുകളിലൂടെ വെള്ളത്തോടൊപ്പം വളങ്ങളും നൽകാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കാം. ഇനി ചില ഘട്ടങ്ങളിൽ നമുക്ക് പമ്പ് ആവശ്യമില്ലാതെ വരികയാണെങ്കിൽ ടൈമർ നേരിട്ട് സോളിനോയിഡ് വാൽവുമായി ഘടിപ്പിച്ചതിന് ശേഷം ടൈമറിലെ സമയത്തിനനുസരിച്ച് സോളിനോയിഡ് വാൽവുകൾ പൈപ്പ് ലൈനുകളെ ഓൺ ചെയ്യുകയും ഡ്രിപ്പറിൽ കൂടി ജലം എത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൃഷി ചെയ്യുന്ന കർഷകർ ഉപയോഗിക്കുന്നതിലൂടെ അമിതമായ ജലവിനിയോഗം ഒഴിവാക്കാനും സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എമിറ്ററുകൾ തന്നെ പല രീതികളിലുണ്ട്. ഒന്നുകിൽ നമുക്ക് ഓൺലൈൻ എമിറ്ററുകളായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് മൈക്രോ ട്യൂബിൽ ഘടിപ്പിച്ച എമിറ്ററുകൾ ആരോ ഡ്രിപ്പറുകളായി ബാഗുകളിൽ കുത്തിവെക്കുന്ന രീതിയും നമുക്ക് നടപ്പിലാക്കാം. അതിൽ തന്നെ അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളുണ്ട്, ജെലോക്ക് സംവിധാനങ്ങളുണ്ട്, അനവധ്യമായ സംവിധാനങ്ങൾ വിപണികളിൽ ലഭ്യമാണ്. നമ്മൾ ഏത് തരം വിളയാണ് ഉപയോഗിക്കുന്നത്, അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു ദിവസത്തെ വിളയുടെ ജലാവശ്യം കണക്കിലെടുത്ത് അതിന്റെ അനുപാതമായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഡ്രിപ്പറുകളോ ഓൺലൈൻ എമിറ്ററുകളോ അല്ലെങ്കിൽ ജയലോക്ക് ഡ്രിപ്പറുകളോ നമുക്ക് ഈ ട്യൂബുകളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്ത് നിശ്ചിത അളവിലുള്ള ജലം ഡിസ്ചാർജ് ചെയ്യപ്പെടുന്നു. ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ നേട്ടങ്ങൾ എന്തെന്നാൽ 95% ജലവിനിയോഗക്ഷമതയുണ്ടാകുന്നു, 60% ജലലാഭമുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇറിഗേഷൻ സാധ്യമാക്കുന്നു, സമയലാഭം, ഇരട്ടി വിളവ്, കുറഞ്ഞ മനുഷ്യപ്രജ്ഞ മാത്രമേ വേണ്ടിവരുന്നുള്ളൂ. ഡ്രിപ്പുകളിലൂടെ ഫെർട്ടിഗേഷൻ ചെയ്യുന്നതിലൂടെ കൃഷി ചെലവും നമുക്ക് കുറയ്ക്കാവുന്നതാണ്. മാത്രമല്ല ഇത്തരം സംവിധാനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് നമുക്കൊരു ടെക്നീഷ്യന്റെ സഹായം ആവശ്യമാണ്. വൈദഗ്ധ്യം ലഭിച്ച ടെക്നീഷ്യന്മാർ ഇത്തരം സംവിധാനങ്ങൾ കർഷകരുടെ ആവശ്യപ്രകാരം അവരവരുടെ കൃഷിഭൂമികളിൽ ഇൻസ്റ്റാൾ ചെയ്ത് തരികയും ചെയ്യുന്നുണ്ട്. KVK യിൽ നിന്നും ഇത്തരം സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ടെന്ന് മാത്രമല്ല ഓരോ മട്ടിപ്പാവിനും അതിന്റെ സ്ഥലലഭ്യതയ്ക്കും വിസ്തൃതിക്കും അനുസൃതമായി ഡിസൈനിങ് വ്യത്യാസപ്പെട്ടിരിക്കും. ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം 50 ഗ്രോബാഗിലേക്ക് വേണ്ടിവരുന്ന ഏകദേശ തുക 4,500 രൂപയാണ്. മട്ടുപ്പാവിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന കർഷകർ നിലവിലെ സാധാരണ രീതിയിലുള്ള ജലസേചനം ഒഴിവാക്കിക്കൊണ്ട് മൈക്രോ ഇറിഗേഷൻ സിസ്റ്റം സംവിധാനങ്ങളിലൂടെയുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ടോ അതേപോലെ തന്നെ ഫെർട്ടിഗേഷൻ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയാൽ കാര്യക്ഷമമായി വെള്ളത്തോടൊപ്പം വളവും ചെടികളുടെ വേരുപടലങ്ങളിൽ ലഭ്യമാകുന്നതിനാൽ കൃത്യമായ വളർച്ച ചെടികൾക്കുണ്ടാവുകയും നല്ല രീതിയിൽ കർഷകർക്ക് വിളവെടുക്കാനും സാധിക്കുന്നു. തീർച്ചയായും ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. കർഷകർ എല്ലാവരും തന്നെ ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നടപ്പിലാക്കുന്നത് ഏറെ ഉചിതമാണ്.
0: വിളകൾക്ക് ജലസേചനം സുഗമമാക്കുന്നതിനുള്ള ഓട്ടോമാറ്റിക് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ചിത്രജി.

0: വിശേഷമാകാം. പശുക്കളിൽ കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.
1: ചർമ്മമുഴ എന്നത് കന്നുകാലികളെ ബാധിക്കുന്ന ഒരു വൈറസ് രോഗമാണ്. ചിക്കൻ പോക്സ് പോലത്തെ ഒരു പോക്സ് വൈറസ് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമായിരുന്നു. പക്ഷെ 2019 മുതൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഈ അസുഖം റിപ്പോർട്ട് ചെയ്യാണ് ഉണ്ടായത്. സാധാരണ രോഗബാധിതമായിട്ടുള്ള പശുക്കളുടെ കണ്ണിൽ നിന്നോ മൂക്കിൽ നിന്നോ വായിൽ നിന്നും വരുന്ന സ്രവങ്ങൾ, അതേപോലെ ഈ ഉണ്ടായ മുഴകളുടെ ഉള്ളില്, ഇതിലെല്ലാം ഈ വൈറസ് എക്സ്ക്രീറ്റഡ് ആവും. ഇങ്ങനത്തെ സ്രവങ്ങളുമായിട്ട് മറ്റുള്ള പശുക്കൾക്ക് കോണ്ടാക്ട് വരിക. അതേപോലെ തന്നെ അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കൊതുക്, ഈച്ച, അതേപോലെ ബാഹ്യപരാദങ്ങളായിട്ടുള്ള ചെള്ള് എന്നിവയിലൂടെയാണ് ഈ വൈറസ് ഒരു പശുവിൽ നിന്ന് വേറൊരു പശുവിലേക്ക് പടരുന്നത്. ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് വരാൻ ചാൻസ് ഉള്ള, എന്ത് രീതിയിൽ ഈ സ്രവങ്ങളുമായിട്ട് കോണ്ടാക്ട് വരുന്നോ ആ രീതികളിലെല്ലാം പശുക്കളിലേക്ക് ഇത് പടരാറുണ്ട്. സാധാരണ നമ്മളൊരു വൈറസ് അസുഖത്തിന് വരുന്നത് പോലെ നല്ല കടുത്ത പനി ഉണ്ടാവും, അതിനോട് മുക്കുലിപ്പ് പോലെയൊക്കെ കാണും, കണ്ണിൽ നിന്നും നന്നായിട്ട് വെള്ളം എടുക്കുകയൊക്കെ ചെയ്യും. ഇത് തുടങ്ങി തീറ്റയൊക്കെ എടുക്കാനുള്ള മടുപ്പൊക്കെ തുടങ്ങി 1-2 ദിവസം കഴിയുമ്പോൾ മുതൽ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് മുഴ കാണാം. സാധാരണ കഴുത്ത്, തല, അതേപോലെ തന്നെ അകിടിന്റെ ഭാഗം, ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് മുഴ കാണപ്പെടുന്നത്. പിന്നെ കാലിലൊക്കെ നീരിറങ്ങുക, നടക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുക, ഇങ്ങനത്തെയൊക്കെയും ലക്ഷണങ്ങൾ കാണാറുണ്ട്. ഇതൊരു വൈറസ് അസുഖമാണ്. അപ്പൊ വൈറസിന് പൊതുവേ നമുക്ക് വൈറസിന് സ്പെസിഫിക് ആയിട്ടൊരു ട്രീറ്റ്മെന്റ് ഇല്ല. അപ്പൊ പക്ഷേ ഇതിനെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ ചിക്കൻ പോക്സ് വന്ന് ഒരു സമയം കഴിയുമ്പോഴേക്കും ഇത് തനിയെ സബ്സൈഡ് ചെയ്ത് പോയിക്കോളും. പക്ഷേ ഈ ചർമ്മമുഴയ്ക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മുഴ പൊട്ടിയിട്ട് അത് വ്രണങ്ങളായി മാറും. അപ്പോൾ സെക്കൻഡറി ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ആന്റിബയോട്ടിക് എടുക്കുക, വേദന സംഹാരികളൊക്കെ എടുക്കുക, അങ്ങനത്തെയൊക്കെ ചികിത്സ മാത്രമേ, എന്നുണ്ടെങ്കിൽ നമ്മൾ ലക്ഷണങ്ങൾക്ക് അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ ചെയ്യാറുള്ളൂ. അല്ലാതെ സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു ട്രീറ്റ്മെന്റ് ഇല്ല. പിന്നെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് അംഗീകരിച്ചിട്ടുള്ള കുറെ നാട്ടു മരുന്നുകളുണ്ട് നമുക്ക് നൽകാൻ പറ്റുന്ന. ലക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്തുള്ള ഒരു 2-3 ദിവസം മുതൽക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില ചികിത്സകളുണ്ട്. വെറ്റില അവൈലബിൾ ആണെങ്കിൽ 10 വെറ്റിലയും ഏകദേശം 10 കുരുമുളകും അതേപോലെ കുറച്ച് കല്ലുപ്പും ചേർത്ത് പേസ്റ്റാക്കി അത് ശർക്കരയിൽ ചേർത്ത് ആദ്യത്തെ ദിവസം 3 മണിക്കൂർ ഇടവെട്ടും പിന്നീടുള്ള 3 നേരമായിട്ടുമൊക്കെ കൊടുക്കുന്നത് ഈ മുഴ ഉണ്ടാവുന്നത് വളരെ വലുതാവുന്നത് പ്രിവെന്റ് ചെയ്യും. അതേപോലെ തന്നെ അത് പൊട്ടി വ്രണമാവുന്നതൊക്കെ തടയുന്നത് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ രീതി NDDB പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചികിത്സയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വൈറസ് അസുഖമായതുകൊണ്ട് കൃത്യമായ ചികിത്സയില്ല, പക്ഷേ കൃത്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള വാക്സിൻ ഇപ്പൊ അവൈലബിൾ ആണ്. ഇപ്പൊ വാക്സിൻ നമ്മൾക്ക് 4 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് കന്നുകാലികൾക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ സാധാരണ ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തോളം പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോഴത്തെ ആ സാഹചര്യത്തിൽ അത് എല്ലാ വർഷവും വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ കൊതുക്, ഈച്ച എന്നിവയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ കൃത്യമായിട്ട് എടുക്കുക, വൃത്തിയായിട്ടുള്ള പരിസരം, അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്ലൈ റിപ്പല്ലൻസ് യൂസ് ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ചെയ്തതിലൂടെ നമുക്ക് ഈ രോഗത്തിനെ പ്രതിരോധിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഒരു ഫാമിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് അടുത്തുള്ള വെറ്റിനറി ആശുപത്രിയിലേക്ക് അതിന്റെ വിവരം അറിയിക്കുക. അപ്പോൾ ഇതിന് ഏകദേശം 5 കിലോമീറ്റർ ചുറ്റുപാടുമുള്ള സ്ഥലത്ത് വാക്സിനേഷൻ ചെയ്ത് ഇത് പിന്നീട് ആ പ്രദേശത്ത് മുഴുവനായിട്ട് പടരുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും. പ്രതിരോധ മാർഗങ്ങൾ ഒരുപാടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഫാമിൽ നമ്മൾ ചെയ്യേണ്ട ബയോസെക്യൂരിറ്റി മെഷേഴ്സ്. ഇപ്പൊ എല്ലാവർക്കും ഫാമിനകത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാക്കുക, അതേപോലെ തന്നെ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് പോലത്തെ ലായനി ഉപയോഗിച്ചിട്ടുള്ള ഫുഡ് ഉപയോഗിക്കുക, അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെ നമുക്കിത് അസുഖം പടരുന്നത് തടയാൻ പറ്റും.
0: പശുക്കളിൽ കണ്ടുവരുന്ന ചർമ്മമുഴ എന്ന രോഗത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പ്രീതി ഉണ്ണിത്താൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഇന്ന് വൈകിട്ട് 6:50 പ്രക്ഷേപണം ചെയ്യുന്ന കിസാൻ വാണിയിൽ മഴക്കാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തത്സമയം മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0497295607. ഇന്ന് വൈകിട്ട് 6:50 മുതൽ. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസമാണ് ശാക്തീകരണത്തിനുള്ള മികച്ച മാർഗമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വയം പര്യാപ്തതയും കാര്യക്ഷമതയുമുള്ള വ്യക്തികളെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുന്നതായും രാഷ്ട്രപതി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മയക്കുമരുന്നിനെതിരെയുള്ള ഉജ്ജ്വല പോരാട്ടത്തിൽ കേരളം ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ധന വിലവർദ്ധനവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. മലയാള സിനിമാ രംഗത്തെ വിവിധ സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി PC വിഷ്ണുനാഥ് നടത്തുന്ന ചർച്ച തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചുകിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട് സുപ്രീംകോടതി. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി എറണാകുളത്ത് നാളെ പ്രത്യേക ആധാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. കാക്കനാട്ടുള്ള ട്രാൻസ്ജെൻഡർ ക്രൈസിസ് സെന്ററിൽ രാവിലെ 10 മുതലാണ് ക്യാമ്പ്. കാലവർഷം കേരളത്തിൽ June 4 എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 8 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 ഉയർന്ന് 74,650. നിഫ്റ്റി 101 നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

യേശുദാസും സംഘവും പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ചിത്രം ജോൺ ജാഫർ ജനാർദ്ദനൻ, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ന്യൂസ് ഇൻ ഇംഗ്ലീഷ് ഡൽഹി റിലേ.

0: ആകാശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
1: അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകൾ കൗതുകത്തോടെ കണ്ടുറന്നു. നവാഗതരെ സ്കൂളുകളിലേക്ക് ആഘോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രവേശനോത്സവം കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും അരങ്ങേറി. ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ആയിത്തറ അമ്പരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വി കെ സനോജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി. കലക്ടർ പി വിഷ്ണുരാജ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി പ്രവേശനോത്സവ സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷബ്ന ഉപഹാരം നൽകി. ബഡ് സ്കൂൾ ജില്ലാ പ്രവേശനോത്സവം മുണ്ടേരി ബഡ് സ്കൂളിലാണ് നടന്നത്. ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് സ്നേഹോപഹാരമായി കുടകൾ നൽകി. ജില്ലയിൽ 28 ബഡ് സ്കൂളുകളും 5 ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളും ഉൾപ്പെടെ 33 ബഡ് സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ബസ്സുകളിൽ വിദ്യാർത്ഥികൾക്കുള്ള യാത്രാ കൺസെഷൻ കാർഡ് ഈ അധ്യയന വർഷം മുതൽ ഡിജിറ്റലാക്കാൻ തീരുമാനം. സർക്കാർ എയ്ഡഡ് സ്വയംഭരണ പദവിയുള്ളത് സ്വകാര്യ സമാന്തര സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഇത് ബാധകമാണ്. ജില്ലാ കലക്ടറുടെ ചേംബറിൽ ചേർന്ന സ്റ്റുഡൻസ് ട്രാവൽസ് ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിലാണ് RTO ES ഉണ്ണികൃഷ്ണൻ പുതിയ കൺസെഷൻ കാർഡ് പ്രാബല്യത്തിൽ വരുന്ന കാര്യം വിശദീകരിച്ചത്. ആദ്യമായി അതത് വിദ്യാഭ്യാസ സ്ഥാപനം മോട്ടോർ വാഹന വകുപ്പിന്റെ MVD ലീഡ്സ് എന്ന വെബ്സൈറ്റിൽ കയറി സ്ഥാപനം രജിസ്റ്റർ ചെയ്യണം. ഇതിനുശേഷം ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥി MVD ലീഡ്സ് എന്ന ആപ്പ് ഫോണിൽ ഡൌൺലോഡ് ചെയ്യണം. മൊബൈൽ നമ്പറും പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഫോട്ടോയും മറ്റു വിവരങ്ങളും അപ്ലോഡ് ചെയ്ത് കാർഡിന് അപേക്ഷിക്കണം. വിദ്യാർത്ഥികൾക്ക് കാർഡ് ഡൌൺലോഡ് ചെയ്ത് ഫോണിൽ സേവ് ചെയ്ത് അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്തും യാത്രാവേളയിൽ ഉപയോഗിക്കാം. കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ വിദ്യാർത്ഥിയുടെ പാസ് യഥാർത്ഥമാണോ അല്ലയോ, കാലാവധി കഴിഞ്ഞോ തുടങ്ങിയ വിവരങ്ങൾ അറിയാനും കഴിയും. പുതിയ കാർഡ് പ്രാബല്യത്തിൽ വരാൻ 3 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്.

0: കണ്ണൂർ സർവകലാശാലയിൽ പ്രധാനമന്ത്രി ഉച്ചതർ ശിക്ഷാ അഭിയാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. 30 വർഷം പൂർത്തിയാക്കിയ കണ്ണൂർ സർവകലാശാല വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങളെ ഗവർണർ അഭിനന്ദിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് വീണ്ടും ഒരു വലിയ കുതിച്ചുചാട്ടം വേണ്ട സമയമാണ്. അതിന് ദിശയൊരുക്കുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് ഗവർണർ പറഞ്ഞു. സർവകലാശാലയുടെ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. കണ്ണൂർ ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ വിലയിരുത്തി. ഓൺലൈൻ യോഗത്തിലാണ് വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത്. ജില്ലയിൽ മഴക്കാലത്ത് അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള പ്രധാന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും കലക്ടർ പി വിഷ്ണുരാജ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് കലക്ടർ പ്രത്യേക യോഗം വിളിച്ചിരുന്നു. വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കുന്നതുൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അപകടാവസ്ഥയിലായ മരങ്ങൾ മുറിക്കുന്ന കാര്യം മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു. ആപത്കരമെന്ന് ഇതുവരെ ട്രീ കമ്മിറ്റി കണ്ടെത്തിയ എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റിയതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ജില്ലയിൽ ഇതുവരെ 1726 ശുചീകരണ പ്രവൃത്തികൾ നടത്തി. തോടുകൾ, നീർച്ചാലുകൾ, ഓടകൾ എന്നിവ ചേർന്ന് 915 കിലോമീറ്റർ വൃത്തിയാക്കിയതായും ബന്ധപ്പെട്ടവർ യോഗത്തെ അറിയിച്ചു. മഞ്ഞപ്പിത്ത ബാധ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് വൃത്തിഹീനമായ വെള്ളം കല്യാണം പോലുള്ള പരിപാടികൾക്ക് ഉപയോഗിച്ചതിലൂടെയാണെന്ന് DMO ചാർജ് വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ യോഗത്തെ അറിയിച്ചു. കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്നും 2 വർഷത്തിനുള്ളിൽ ശബരിമലയും ഗുരുവായൂരും പോലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാക്കി കൊട്ടിയൂരിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും ദേവസ്വം മന്ത്രി K. മുരളീധരൻ പറഞ്ഞു. കൊട്ടിയൂർ ദേവസ്വം ഫണ്ടിൽ നിന്ന് 2.5 കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച മന്ദഞ്ചേരി നടപ്പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൊട്ടിയൂർ ഉത്സവത്തിന് മുൻവർഷങ്ങളിൽ ഉണ്ടായ ഭക്തജന തിരക്ക് പരിഗണിച്ച് സാധ്യമായ എല്ലാ സൌകര്യങ്ങളും വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ടിന്റെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. 11.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊട്ടിയൂരിൽ ദേവസ്വം ബോർഡിന്റെ സഹായത്തോടെ പുരോഗമിക്കുന്നത്. അക്കരെ കൊട്ടിയൂരിലേക്ക് എത്തുന്ന തീർത്ഥാടകർക്കായാണ് പഴയ അപകടാവസ്ഥയിലായ ഇടുങ്ങിയ നടപ്പാലത്തിന് പകരം പുതിയത് നിർമ്മിച്ചത്.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണിയിൽ തത്സമയ ഫോണിൻ പരിപാടി. മഴക്കാല പച്ചക്കറി കൃഷി, ഈ വിഷയത്തെക്കുറിച്ച് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ തത്സമയം മറുപടി പറയുന്നു. ഈ പരിപാടിയിലേക്ക് 0497295600 എന്ന നമ്പറിൽ വിളിക്കാം. 7:20 കമ്പോള വില നിലവാരം, 7:35 സയൻസ് കഫെ, കണ്ടൽ കാടുകളിലെ തേനീച്ച വളർത്തൽ. ഈ പദ്ധതിക്ക് മുൻകൈയെടുത്ത പരസനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ ചില അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ചർച്ച. 8:00 കാവ്യ കേളി, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ഗാനലോക വീഥികളിൽ, 10:00 കഥകളി പദങ്ങൾ, 11:00 സ്പോട്ട് ലൈറ്റ്സ്. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, സുരേഷ് ബാബു നമ്പൂതിരി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിൽ വി മധുസൂദനൻ നായരുടെ കിളിപ്പാട്ട് എന്ന കവിത പി സുനന്ദ ആലപിക്കുന്നു. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 തീവണ്ടി സമയം, FM ഡയറി. കതിരൂർ സർവീസ് ഹരണ ബാങ്ക് ജാലകം, എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സുസ്മേഷ് ചന്ദ്രോത് പങ്കെടുക്കുന്ന പരിപാടിയുടെ 2-ാം ഭാഗം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി, 7:55 റീഗൽ ജുവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 10:25 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 ഗാനലോക വീഥികളിൽ. 11:00 ഡോക്ടറോട് ചോദിക്കാം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, 12:15 ബ്രാഹ്മണിപ്പാട്ട്, ഉമാ ബ്രാഹ്മണി അമ്മയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, 1 പല്ലവി അനുപല്ലവി, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 ചിത്രപൂർണിമ. നാളെ വൈകിട്ട് 5 ഹിന്ദി പാഠം, 5:15 കല്യാണപ്പാട്ട്, പി കെ കുഞ്ഞുരാമനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിത ഗാനങ്ങൾ, 5:43 ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം കൊല്ലം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി, കാസർഗോഡ് ബദിയെടുക്ക നിറച്ചാൽ സ്വദേശി, അജയ് ശങ്കർ കണ്ടികയുടെ വിവിധ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിശേഷങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം, 7:35 അങ്കണം. 8 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. 8:30 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800 420 2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ. വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം രാത്രി 11 മണിക്ക് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പ് നേടിയ ഗോത്രവർഗ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവർഗ യുവതയുടെ ശാക്തീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു.
6: യുവാ ഹമാരി രാഷ്ട്ര കി ശക്തി ആശാ ഓർ ഉജ്ജ്വൽ ഭവിഷ്യ കി പ്രതീക് ഹൈ. മേരി സഭി യുവാഓ വിശേഷകർ ജനജാതിയ സമുദായ കെ യുവാഓ സേ അനുരോധ ഹൈ കി ഉൻഹെ അപ്നി ജോഡോ ഓർ അപ്നെ ലോഗോ കോ നഹി ഭൂൽനാ ചാഹിയേ.
5: അഗസ്ത്യാർകൂടം പരിസ്ഥിതി മേഖലയിലെ വനം കയ്യേറ്റങ്ങൾ സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ കേരളം തമിഴ്നാട് സർക്കാരുകൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ നിലവിലുള്ളതും വിരമിച്ചതുമായ 118 സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തര നിയമ നടപടി സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. പതിറ്റാണ്ടുകളായി തുടരുന്ന കയ്യേറ്റങ്ങൾ പൂർണമായി ഒഴിപ്പിക്കുന്നതിനൊപ്പം പ്രദേശത്തെ വനമേഖലയും പരിസ്ഥിതിയും പുനഃസ്ഥാപിക്കാനുള്ള സമഗ്രമായ പദ്ധതി നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ വി ഡി സതീശൻ.
7: നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ പുരോഗതിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് എന്ന് പറയുന്നത് നാടിന്റെ യുവത്വമാണ്. ആ യുവത്വത്തെ മയക്കിക്കിടത്താൻ, അവരെ ഇല്ലാതാക്കാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഇന്ന് മയക്കുമരുന്നാണ്. ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഈ മയക്കുമരുന്ന് ശൃംഖലയെ, ഈ മാഫിയയെ നമ്മൾ വാഴാൻ അനുവദിക്കില്ല.
5: തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ, എൻ ഷംസുദ്ദീൻ, എം ലിജു, ശശി തരൂർ എം പി, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തെ മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വലിയ ദൌത്യത്തിനാണ് ഓപ്പറേഷൻ തൂഫാനിലൂടെ തുടക്കമിടുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷനായിരുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അന്തർസംസ്ഥാന ലഹരി മാഫിയകളുടെ കണ്ണികളെ തകർക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹസിനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും മുഹമ്മദ് മൊഹസിന് 34 വോട്ടും ലഭിച്ചു. മൂന്നര പതിറ്റാണ്ടിനു ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിയമസഭയെ അറിയിച്ചു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വി പി സജീന്ദ്രൻ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഈ കുടുംബങ്ങളെ സർക്കാർ കൈയൊഴിയില്ലെന്നും ഇവർക്ക് ഭൂമിയും വീടും നൽകുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശനും സഭയിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
8: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
5: നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ബാങ്കിംഗ് പ്രതിനിധികളുടെ യോഗം ചേർന്നു. നെല്ല് സംഭരണശേഷം കർഷകർക്ക് ലഭിക്കുന്ന തുകയുടെ വിതരണത്തിലെ കാലതാമസം മറികടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും കർഷകർക്ക് പ്രയാസം കൂടാതെ തുക ലഭ്യമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ 4 ലക്ഷദ്വീപ്, കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിൽ കാലവർഷം വ്യാപിക്കും. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. അമിതമായ തോതിൽ ചെളിയും മണലും നിറഞ്ഞ് പ്രളയഭീതി ഉയർത്തി ഇടുക്കി മലങ്കര ജലാശയം. അണക്കെട്ടിന്റെ സുരക്ഷയെയും സംഭരണശേഷി

0: ശേഷിയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നു വിട്ടപ്പോഴാണ് അണക്കെട്ടിലെ ചെളിയും മണലും അപകടകരമാമിതം അടിഞ്ഞുകൂടിയ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. 20 അടിയോളം ആഴമുണ്ടായിരുന്ന പല ഭാഗങ്ങളിലും ഇപ്പോൾ 6 അടി മാത്രമാണുള്ളത്. കനത്ത മഴയ്ക്ക് മുൻപായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രളയ സാഹചര്യം ഉണ്ടാകുമോ എന്ന് നാട്ടുകാർക്കിടയിൽ ആശങ്കയുണ്ട്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം തുടർച്ചയായി എത്തുന്നതിനാൽ വർഷം മുഴുവൻ ഡാം നിറഞ്ഞ അവസ്ഥയിലാണുള്ളത്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ്ദാന ചടങ്ങ് നാളെ ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യത്തുടനീളമുള്ള 42 മികച്ച പഞ്ചായത്തുകൾക്ക് അവാർഡുകൾ സമ്മാനിക്കും. കവരത്തി ദ്വീപിൽ റോഡരികിലെ തെങ്ങുകൾ ഭൂ ഉടമകളുടെ അനുവാദമില്ലാതെ മുറിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ലക്ഷദ്വീപിലെ വീതി കുറഞ്ഞ റോഡുകളുടെ അരികിൽ നിൽക്കുന്ന തെങ്ങുകൾ കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്നുവെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചു നീക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി CBSE. ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 5 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഈ മാസം 15 വരെ ഡൽഹി കോടതി നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന CBIയുടെ അപേക്ഷ പ്രത്യേക ജഡ്ജി അജയ് ഗുപ്ത അനുവദിച്ചു. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ NTA റദ്ദാക്കിയിരുന്നു. ജൂൺ 21 പുനഃപരീക്ഷ. ഡെറാഡൂൺ ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഗോവയ്ക്കെതിരെ ഉജ്ജ്വല വിജയവുമായി കേരളം. 19 റൺസിനായിരുന്നു കേരളത്തിന്റെ വിജയം. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായി മുന്നേറുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അഗസ്ത്യാർകൂട വനമേഖലയിലെ കയ്യേറ്റം അടിയന്തരമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവ്. കയ്യേറ്റം നടത്തിയ 118 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കും കോടതി നിർദ്ദേശം. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മലയിടം തുരുത്തു വിഷയത്തിൽ നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം വ്യാഴാഴ്ചയോടെ, വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം രാത്രി 11 ഇംഗ്ലണ്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം ഹരിഷ്ണ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ സഭാതലം സംഭവബഹുലമായി. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടും പുതുതായി സഭയിലെത്തിയ BJP അംഗത്തിന് സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകിയതിനെ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളുമെല്ലാം ചേർന്ന് ഇന്ന് സഭാതലം ശബ്ദമുഖരിതമായിരുന്നു. ചോദ്യോത്തരവേള ഒഴിവാക്കി ആദ്യ അജണ്ടയായി ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചായിരുന്നു നടപടിക്രമങ്ങളുടെ തുടക്കം. ഭരണകക്ഷിയിൽ നിന്ന് കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും പ്രതിപക്ഷ നിരയിൽ നിന്ന് CPI അംഗം മുഹമ്മദ് മുഹസിനുമായിരുന്നു സ്ഥാനാർത്ഥികൾ. 9 സഭയിലെത്തിയ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടക്കത്തിൽ തന്നെ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ അംഗങ്ങൾക്കായി വിശദീകരിച്ചു. മുഹമ്മദ് മുഹസിനു വേണ്ടി 2 നാമനിർദ്ദേശ പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. പിണറായി വിജയൻ നാമനിർദ്ദേശം ചെയ്ത് കെ രാജൻ പിന്താങ്ങിയ പത്രികയായിരുന്നു ആദ്യത്തേത്. 2 P പ്രസാദ് നിർദ്ദേശിക്കുകയും PK പ്രവീൺ പിന്താങ്ങുകയും ചെയ്തതായിരുന്നു. ഷാനിമോൾ ഉസ്മാനു വേണ്ടി 3 പത്രികകൾ ലഭിച്ചിരുന്നു. VD സതീശനാണ് ആദ്യ പത്രികയിൽ ഷാനിമോളെ നാമനിർദ്ദേശം ചെയ്തത്. സണ്ണി ജോസഫ് ഈ പത്രിക പിന്താങ്ങി. 2 PK കുഞ്ഞാലിക്കുട്ടി നിർദ്ദേശിക്കുകയും KM ഷാജി പിന്താങ്ങിയതുമായിരുന്നു. മോൻസ് ജോസഫ് നിർദ്ദേശിച്ച് അനൂപ് ജേക്കബ് പിന്താങ്ങിയ പത്രികയായിരുന്നു 3. പരിശോധനയിൽ നാമനിർദ്ദേശ പത്രികകളെല്ലാം സാധുവാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു വോട്ടിംഗിനുള്ള നടപടി തുടങ്ങിയത്. ബാലറ്റ് പേപ്പറിൽ 1 ഷാനിമോളുടെയും 2 മുഹസിന്റെയും പേരുകളായിരുന്നു അച്ചടിച്ചിരുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ് ആദ്യ വോട്ട് രേഖപ്പെടുത്തിയത്. ഇരിപ്പിടത്തിലെ 1 മന്ത്രിമാരുടെ ഊഴത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി. പയ്യന്നൂരിൽ നിന്നുള്ള സ്വതന്ത്ര അംഗം കുഞ്ഞികൃഷ്ണനായിരുന്നു അവസാനത്തെ ബാലറ്റ് പെട്ടിയിലിട്ടത്. 1.5 മണിക്കൂറോളം നീണ്ട വോട്ടെടുപ്പിനു ശേഷം ഫലം വന്നപ്പോൾ 99 വോട്ടുകൾ നേടി ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷത്തെ മത്സരാർത്ഥി മുഹമ്മദ് മുഹസിന് 34 വോട്ടുകളാണ് നേടാനായത്. ആകെ

40 അംഗങ്ങളുള്ള സഭയിൽ യു ഡി എഫ് എം എൽ എമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, സന്ദീപ് വാര്യർ, എൽ ഡി എഫ് അംഗമായ സി കെ ഹരീന്ദ്രൻ എന്നിവർ ഹാജരായിരുന്നില്ല. സ്വന്തം മത്സരാർത്ഥി ഇല്ലാത്തതിനാൽ ബി ജെ പിയുടെ 3 അംഗങ്ങളും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം ഷാനിമോൾ ഉസ്മാൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സമീപമുള്ള ഡെപ്യൂട്ടി സ്പീക്കറുടെ സീറ്റിലേക്ക് മാറിയിരുന്നു. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ 4-ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറാണ് ഷാനിമോൾ ഉസ്മാൻ. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ നിയമസഭയിലെത്തുന്നത്. കെ എസ് യുവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ഷാനിമോൾ ഉസ്മാൻ പിന്നീട് കെ പി സി സിയിലും എ ഐ സി സിയിലും അംഗമായി. മഹിളാ കോൺഗ്രസ് മുൻ അധ്യക്ഷ, ആലപ്പുഴ നഗരസഭ മുൻ അധ്യക്ഷ എന്ന നിലയിലും പ്രവർത്തിച്ചു. 2019 അരൂരിൽ നിന്ന് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. 2026 അരൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് വീണ്ടും ഷാനിമോൾ ഇക്കുറി സഭയിലെത്തുകയായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം സ്പീക്കർ 10 മിനിറ്റ് നേരത്തേക്ക് സഭാ നടപടികൾ നിർത്തിവച്ചു. വീണ്ടും ചേർന്നപ്പോൾ മുൻ മന്ത്രി ടി യു കുരുവിള, മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണൻ, മുൻ എം പി കെ പി ധനപാലൻ എന്നിവർക്ക് ചരമോപചാരമായിരുന്നു ആദ്യ അജണ്ട. സ്പീക്കർ ചരമോപചാര പ്രമേയം വായിച്ച ശേഷം സഭാംഗങ്ങൾ ഇരിപ്പിടത്തിൽ നിന്നെഴുന്നേറ്റ് മൌനമാചരിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് പാറയ്ക്കൽ അബ്ദുള്ള, കെ പ്രേംകുമാർ, വി പി സജീന്ദ്രൻ എന്നിവരെ 16-ാം കേരള നിയമസഭയുടെ ചെയർമാൻ പാനലിലേക്ക് സ്പീക്കർ നാമനിർദ്ദേശം ചെയ്തു. ശൂന്യവേള ആരംഭിച്ചത് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസോടെയായിരുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതക ലഭ്യതക്കുറവും മൂലം നിത്യോപയോഗ സാധനങ്ങൾക്കുണ്ടായ വില വർധനവിനെക്കുറിച്ച് സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുൻ ധനമന്ത്രിയും സി പി എം അംഗവുമായ കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി ശരിയാണെന്നും ഇടയ്ക്കിടയ്ക്ക് വിലക്കയറ്റം വരുന്നതിനാൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിഷയം പൂർണ്ണമായി പഠിച്ചു തീരുമാനമെടുക്കാമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. സർക്കാരിന് ലഭിക്കുന്ന അധിക നികുതിയെക്കുറിച്ചും വിലക്കയറ്റം സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിശദമായി വിലയിരുത്തേണ്ടതുണ്ട്. അതേസമയം കഴിഞ്ഞ സർക്കാർ ഇന്ധനത്തിന്റെ അധിക നികുതി കുറയ്ക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം വില വർധന അവസാനിച്ചിട്ട് വിഷയം ചർച്ച ചെയ്യാമെന്ന മുഖ്യമന്ത്രിയുടെ വാദം പ്രായോഗികമല്ലെന്ന് പ്രമേയം അവതരിപ്പിച്ച കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. പെട്രോൾ, ഡീസൽ, പാചകവാതക വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ തിരിച്ചടിയുണ്ടാക്കുമെന്നും വിഷയം ഗൌരവമായി കണക്കിലെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിന് ഇന്ധന നികുതി ഇനത്തിൽ 3,200 കോടി രൂപയുടെ അധിക വരുമാനം ലഭിച്ചിട്ടും 1 രൂപ പോലും കുറയ്ക്കാൻ തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ 600 കോടി രൂപയുടെ അധിക നികുതി വേണ്ടെന്ന് വച്ചിരുന്നു. ഇതിന്റെ ചുവടുപിടിച്ച് അധിക നികുതി കുറയ്ക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ അത്തരം മണ്ടത്തരങ്ങൾ കാണിക്കില്ലെന്നാണ് അന്ന് ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് പറഞ്ഞത്. ആ മണ്ടത്തരം കാണിക്കണമെന്നാണോ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന മുൻ ധനമന്ത്രി ബാലഗോപാൽ പറയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. വിപണിയിൽ ഇടപെടുന്ന കാര്യത്തിൽ കഴിഞ്ഞ സർക്കാർ വൻ പരാജയമായിരുന്നു. 2,893 കോടി രൂപ സിവിൽ സപ്ലൈസിന് കൊടുക്കാനുണ്ട്. അത് കൊടുത്തു തീർത്താൽ മാത്രമേ അവർക്ക് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഇടപെടാൻ കഴിയുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ഉടൻ തന്നെ ധവളപത്രം പുറത്തിറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. തുടർന്ന് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, വളരെ ദൌർഭാഗ്യകരമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും കേന്ദ്ര സർക്കാരിന്റെ സമീപനങ്ങളെ വിമർശിക്കാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാൻ മുഖ്യമന്ത്രി ഇപ്പോൾ തയ്യാറാണോ എന്നാണ് സമൂഹത്തോട് പറയേണ്ടത്. ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് വായ അടപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അത് വരുമ്പോൾ അഭിപ്രായം പറയാമെന്നും പിണറായി വിജയൻ പറഞ്ഞു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ടിന് ശേഷം ബി ജെ പി അംഗം ബി ബി ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റത് അല്പനേരം സഭയിൽ വാദപ്രതിവാദത്തിന് കാരണമായി. അടിയന്തര പ്രമേയ നോട്ടീസിൽ ഒപ്പിടാത്തതിനാൽ ബി ജെ പി അംഗത്തിന് സംസാരിക്കാൻ അവസരം നൽകാനാകില്ലെന്നും എന്നാൽ പുതിയ അംഗമെന്ന നിലയിൽ ഒരു എക്സെപ്ഷണൽ കേസായി എടുത്ത് ചുരുക്കി സംസാരിക്കാമെന്നും സ്പീക്കർ അറിയിച്ചു. സംസാരിച്ചു തുടങ്ങിയ ബി ജെ പി അംഗം പ്രധാനമന്ത്രിക്കെതിരെ പിണറായി വിജയൻ നടത്തിയ വിമർശനത്തിന് മറുപടി നൽകി. അതുകേട്ട് എൽ ഡി എഫ് എം എൽ എമാർ ബഹളം വച്ചു. ആദ്യ പ്രസംഗമല്ലേ എന്നും കുറച്ച് സാവകാശം കൊടുക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ രോഷാകുലരായ എൽ ഡി എഫ് എം എൽ എമാർ സീറ്റുകളിലേക്ക് തിരിച്ചെത്തി ബഹളം തുടർന്നു. പുതിയ അംഗമെന്ന നിലയിലാണ് ബി ബി ഗോപകുമാറിന് സാവകാശം നൽകിയതെന്ന് സ്പീക്കർ ആവർത്തിച്ചു. ഇതിനിടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു. സ്പീക്കറുടെ ഉദാരമനസ്കതയാണ് ഇവിടെ പ്രകടമായതെന്ന് തോന്നുന്നുവെന്നും സഭയുടെ ചട്ടങ്ങളിൽ നിന്നുള്ള വ്യതിയാനമാണിതെന്നും പിണറായി പറഞ്ഞു. ഉദാരമനസ്കത വേണ്ടേ എന്ന് ചിരിയോടെ സ്പീക്കർ തിരുവഞ്ചൂർ ചോദിച്ചു. ഇപ്പോഴേ ശത്രുത വേണ്ടെന്നും ഉദാരമനസ്കത കാണിക്കാമെന്നും സ്പീക്കർ പറഞ്ഞതോടെ സഭയിൽ ചിരി പടർത്തി. വാക്കൌട്ട് പ്രസംഗത്തിനുശേഷം പുതിയ അംഗത്തോട് ഉദാരമനസ്കത കാണിക്കാമായിരുന്നുവെന്നും ചട്ടം ലംഘിച്ച് വേണ്ടിയിരുന്നില്ലെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. ഇത് കീഴ്വഴക്കമാകരുതെന്നും അദ്ദേഹം പറഞ്ഞു.
ബിജെപി എംഎൽഎ ആദ്യമായി സഭയിൽ വന്ന് പ്രസംഗിക്കുകയാണ്. ഇതിനിടയിൽ ഇടപെടൽ നടത്തി നിർത്തിവയ്പ്പിക്കാൻ തന്റെ പാരമ്പര്യം അനുവദിച്ചില്ലെന്നും സ്പീക്കർ വിശദീകരിച്ചു. പ്രശ്നം തീർന്നുവെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. കോടതി ഉത്തരവിനെ തുടർന്ന് എറണാകുളം ജില്ലയിലെ മലയിടം തുരുത്തിൽ 7 പട്ടികജാതി കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതു മൂലമുള്ള സാമൂഹിക പ്രശ്നം ചൂണ്ടിക്കാട്ടി വി പി സജീന്ദ്രൻ സഭയിൽ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു. ഇതിന് മറുപടി നൽകിയ റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ കുടിയൊഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുകയെന്നത് ഈ സർക്കാരിന്റെ നിലപാടാണെന്ന് സഭയിൽ ഉറപ്പു നൽകി. അവിടത്തെ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ 7 കുടുംബങ്ങളെയും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും വിശദീകരിച്ചു. ആ വിഷയത്തിൽ രമ്യമായി പരിഹാരമുണ്ടാക്കുമെന്നും ഭൂമിയും വീടും നൽകാമെന്ന സർക്കാരിന്റെ ഉറപ്പ് ആ കുടുംബങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആ കുടുംബങ്ങൾക്ക് നേരെ പോലീസ് നടപടിയുണ്ടായത് ശരിയായില്ലെന്ന് കെ എൻ ബാലഗോപാൽ വിമർശിച്ചപ്പോൾ, ഒരാൾ പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് തടയാൻ പോലീസ് ശ്രമിച്ചപ്പോൾ ഒരാൾക്ക് പരിക്കുപറ്റിയതാണെന്നും അവിടെ പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം സ്തംഭിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷാംഗം സജി ചെറിയാന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നുണ്ടെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും മന്ത്രി കെ എം ഷാജി മറുപടി നൽകി. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേൽ ഭരണ പ്രതിപക്ഷ നിരയിലെ 19 അംഗങ്ങളും ബിജെപി അംഗം വി മുരളീധരനും സംസാരിച്ചു. ഭരണപക്ഷാംഗം എം വിൻസെന്റ് ആണ് ഉപക്ഷേപം അവതരിപ്പിച്ചത്. ചർച്ചയ്ക്ക് ശേഷം സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്. ബ്യൂറോ ചീഫ് വീക്ഷണം.

0: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. മഴക്കാല പച്ചക്കറി കൃഷി എന്നതാണ് ഇന്നത്തെ വിഷയം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് ശ്രീ സുരേഷ് കുറ്റൂർ മറുപടി പറയും. ശ്രോതാക്കൾക്ക് ആകാശവാണിയുടെ 0497295600007 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ വിളിക്കാം. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497295600007. നമസ്കാരം സർ.
2: നമസ്കാരം
1: സർ. നമുക്കറിയാം എല്ലാ കാലവും ആവശ്യമുള്ളൊരു ഭക്ഷ്യവസ്തുവാണ് പച്ചക്കറി. വേനൽക്കാലത്താണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഈ ഒരു കൃഷി വ്യാപകമായി എല്ലാവരും ചെയ്യാനുള്ളൊരു സാധ്യത അല്ലേ? പക്ഷേ എന്നിരുന്നാലും മഴക്കാലത്ത് ഇതിൻ്റെ ഒരു ഒരു ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി അതിനൊരു ഒരു ബദൽ സംവിധാനം, അല്ലെങ്കിൽ ഈ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബദൽ സംവിധാനം, അത് സർക്കാർ തലത്തിൽ ഏതൊക്കെ രീതിയിലാണ് കർഷകരിലേക്ക് എത്തിക്കുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോളാം.
2: അത് നമ്മൾ കൃഷി വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉദ്ദേശിക്കുന്നത് വർഷം മുഴുവൻ പച്ചക്കറികൾ അന്യ സംസ്ഥാനത്തിൽ നിന്ന് വരുന്നത് അകറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ തന്നെ സ്വയം പര്യാപ്തിയിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ കൃഷി വകുപ്പിലൂടെ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് സ്വാഭാവികമായും വേനൽക്കാലത്തെ അപേക്ഷിച്ച് പച്ചക്കറികളുടെ ഉൽപ്പാദനം കുറവാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി കൂടുതൽ കർഷകർ മഴക്കാല പച്ചക്കറി ചെയ്യുന്നതിന് വേണ്ടി മഴമറ സംവിധാനം കൃഷി വകുപ്പ് കർഷകർക്ക് നൽകുന്നുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പച്ചക്കറി വികസന പദ്ധതി പ്രകാരവും സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരവും മഴമറ കർഷകർക്ക് സബ്സിഡിയിൽ നൽകുന്നുണ്ട്. അതിന് ഒരു സ്ക്വയർ മീറ്ററിന് 500

0: രൂപപ്രകാരമാണ് പച്ചക്കറി വികസന പദ്ധതി പ്രകാരം നൽകുന്നത്. ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഒരു സ്ക്വയർ മീറ്ററിന് 355 രൂപയാണ്. അപ്പോൾ ഇത് ഒരു 100 സ്ക്വയർ മീറ്റർ വരെയുള്ള പിന്നെ സബ്സിഡി കർഷകർക്ക്, അതായത് 100 സ്ക്വയർ മീറ്റർ ചെയ്യുമ്പോൾ പച്ചക്കറി വികസന പദ്ധതി പ്രകാരം 50,000 രൂപ സബ്സിഡിയായി ലഭിക്കും. അപ്പം അങ്ങനെ നിരവധി കർഷകർ മഴക്കാല പച്ചക്കറി ചെയ്യുന്നതിന് വേണ്ടി ഇനി മഴമറ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, റെയിൻ ഷെൽട്ടർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
1: അപ്പോൾ ഇതിനു വേണ്ടി കർഷകർ എന്താണ് ചെയ്യേണ്ടത്?
0: ഇതിന് കർഷകർ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പിന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ള കർഷകർക്ക് ത്രൂ ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ടാവും. അപ്പോൾ അവർ കൃഷിഭവനെ സമീപിച്ചിട്ട് ഈ മഴമറ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് നമുക്ക് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് അവർക്ക് സബ്സിഡി നൽകുന്നതിന് വേണ്ടി അത് ഒരു പ്രത്യേക വാലുവേഷനും അതുപോലെ തന്നെ എഞ്ചിനീയർ വാലുവേഷനും മറ്റു കാര്യങ്ങളിലും അതിനാവശ്യമാണ്. അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് നൽകും. അപ്പം അത് ചെയ്ത് അതിനുശേഷം അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ സബ്സിഡി നമ്മൾ അവരെ അക്കൗണ്ടിലേക്ക് നൽകും.
1: ഓക്കെ. അപ്പോൾ ഈ മഴമറയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൽ ചെയ്യാവുന്ന കൃഷികൾ ഏതൊക്കെയാണ്?
0: മഴമറയിൽ നമുക്ക് ഏകദേശം എല്ലാ കൃഷിയും ചെയ്യാം. പ്രത്യേകിച്ച് ഈ ചീര പോലുള്ള കൃഷികൾ നമ്മളിപ്പോൾ ശക്തമായ മഴയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കർഷകർ മഴമറയിൽ നന്നായി ചീര ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാ വിളകളും, ഏകദേശം എല്ലാ വിളകളും മഴ ശക്തമായി ഉണ്ടാകുന്ന സമയത്താണ് ഇതിന് അഴുകൽ രോഗം പോലെ അതുപോലെ ചീച്ചലെല്ലാം കൂടുതൽ ഉണ്ടാകുന്നത്. അതുപോലെ നമ്മൾ മഴക്കാലത്ത് നടുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് നശിച്ചു പോകുന്നതാണ്. പക്ഷേ ഈ മഴമറയിൽ അത്തരം പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് തന്നെ ഉൽപ്പാദനം പിന്നെ ധാരാളം മഴമറയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും കർഷകർ മഴമറ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ റെയിൻ ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷിഭവനെ സമീപിക്കാറുണ്ട്.
1: അപ്പോൾ ഇതിന്റെ നിർമ്മാണമൊക്കെ ഈ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ തന്നെയാണോ?
0: നിർമ്മാണം നമ്മൾ അത് പരിശോധന നടത്തും. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നിർമ്മാണം അവർ നടത്തുന്നത് അതിന്റെ എക്സ്പേർട്ട് ഉണ്ട്. അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ ഏജൻസിയായ കാർഷിക സേവന കേന്ദ്രങ്ങളും ഈ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ കർഷകർക്ക് നേരിട്ട് അതിൻ്റെ എക്സ്പേർട്ടിനെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച് അതുപോലെ തന്നെ അതിന് എഞ്ചിനീയറുടെ വാലുവേഷനും മറ്റും പിന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കൃഷി ഉദ്യോഗസ്ഥർ പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്ക് അത് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും, സബ്സിഡി നൽകാൻ വേണ്ടി സാധിക്കും.
1: അപ്പോൾ ഈ കൃഷി ഭവൻ മുഖാന്തരമുള്ളവരുമായിട്ട് സമീപിക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് വിശ്വസിച്ചല്ലേ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുമായിരിക്കും.
0: ആഗ്രോ സർവീസ് സെന്റർ എന്ന് പറഞ്ഞ് ഓരോരോ മേഖലകളിലും ഓരോ ബ്ലോക്കുകളിലും കൃഷിഭവന്റെ കീഴിൽ സർക്കാരിൻ്റെ സംവിധാനമായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ആഗ്രോ സർവീസ് സെന്ററുകൾ ഇങ്ങനെ റെയിൻ ഷെൽട്ടറുകളൊക്കെ നിർമ്മിച്ച് നൽകുന്നുണ്ട് കർഷകർ. അത് കൂടുതൽ വിശ്വസനീയമാണ്.
1: ഓക്കെ. അപ്പോൾ ഈ മഴമറയിൽ ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ ഒരു ഒട്ടുമിക്ക പച്ചക്കറികളും നമുക്ക് കൃഷി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ കരുതേണ്ട മുൻകരുതലുകൾ അതൊക്കെ ഒന്ന് പറയാമോ? എങ്ങനെയാണ്?
0: അല്ല, മഴമറ നമ്മൾക്ക് ഒരു നിശ്ചിതമായിട്ട് അവർക്ക് നിർദ്ദേശം കൊടുക്കും, ഇന്ന രീതിയിലാണ് നിർമ്മിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം കൊടുക്കും. ഇപ്പൊ വേനൽക്കാല കൃഷിയാകുന്ന സമയത്ത് നമുക്ക് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് വേനൽക്കാല കൃഷി ഉണ്ടാവും. അപ്പോൾ മഴക്കാല കൃഷിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ യഥാർത്ഥത്തിൽ മെയ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഇപ്പൊ ജൂൺ മാസത്തിൽ ഈ ഇപ്രാവശ്യം അങ്ങനെ ശക്തമായ മഴയില്ല. അപ്പൊ ജൂണിൽ ശക്തമായ മഴ വന്നത് നമ്മൾ ആ സമയത്താണ് തുടങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും ഈ കൃഷി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഉൽപ്പാദനം ഉണ്ടാവില്ല. അതുപോലെ തന്നെ കൃഷി നശിച്ചു പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മഴമറ അല്ലാത്ത സ്ഥലത്ത് മഴക്കാലത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മെയ് മാസത്തോടുകൂടി ആരംഭിക്കണം. മെയ് മാസത്തോടുകൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെയും ഒരുപാട് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ മഴക്കാലത്തെ കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ജലസേചനം പ്രകൃതിദത്തമായിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ ശക്തമായ മഴയെ പ്രതിരോധിക്കാൻ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്.
1: കനക്കുന്ന
0: സമയത്ത് കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ അതിനാണ് നമ്മൾ റെയിൻ ഷെൽട്ടറുകൾ നൽകുന്നത്. യഥാർത്ഥത്തിൽ മഴക്കാലത്ത് ശക്തമായ കൃഷി ഉണ്ടാകണമെങ്കിൽ നമ്മൾ കർഷകരോട് പറയുന്നത് ഒരു മെയ് മാസത്തോടുകൂടി കൃഷി ആരംഭിക്കണം. അതായത് വിഷു കഴിഞ്ഞതിന് ശേഷം ഒരു ഏപ്രിൽ 25 ശേഷം തന്നെ അതിൻ്റെ പ്രാരംഭ കാര്യങ്ങൾ ചെയ്യണം. അത് പ്രധാനമായും ചെയ്യാൻ നിർദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മഴക്കാല കൃഷിയിലുണ്ടാകുന്നത് ഈ സൂക്ഷ്മജീവികളുടെ അറ്റാക്കാണ്. അതായത് എന്ന് പറഞ്ഞാൽ കുമിളുകൾ, ബാക്ടീരിയകൾ, വൈറസുകൾ തുടങ്ങിയവയുടെ അറ്റാക്കാണ് ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് മണ്ണിലുള്ള നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളുടെ ആക്രമണത്തെ ചെറുക്കുന്നതിന് വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുന്നത് ആദ്യം മണ്ണിലുള്ള ഈ ശത്രുജീവികളെ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ സോയിൽ സോളറൈസേഷൻ എന്ന് പറയും, സൂര്യതാപീകരണം. ഈ സൂര്യതാപീകരണ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സ്ഥലം മഴക്കാലത്താണെങ്കിൽ നമ്മൾ തറ ഉയർത്തിയിട്ടാണ് കൃഷി ചെയ്യുന്നത്,
1: വെള്ളക്കെട്ട്
0: ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ തറ ഉയർത്തി കൃഷി ചെയ്യുന്ന സമയത്ത് ആ തറ ഒന്ന് ഉയർത്തിയതിന് ശേഷം, ഇപ്പം മെയ് മാസത്തിലോടുകൂടി അല്ലെങ്കിൽ ഏപ്രിൽ അവസാനത്തോട് തറ ഉയർത്തിയതിന് ശേഷം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊന്ന് നനച്ചു കൊടുത്തിട്ട് ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറയും. പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യാൻ പറയുന്നത്, അതായത് സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യുന്ന സമയത്ത് സൂര്യൻ്റെ പ്രകാശം, സൂര്യൻ്റെ ചൂട്, ഈ മണലിന് ഏകദേശം ഒരു 50 ഡിഗ്രി സെൽഷ്യസ് വരെ എല്ലാം ചൂട് അന്നേരം മണ്ണിലേക്ക് വരും പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ. ആ ചൂടിൽ നമ്മളിപ്പം പറഞ്ഞ ഈ പച്ചക്കറികളെ ആക്രമിക്കുന്ന എല്ലാ സൂക്ഷ്മജീവികളും നശിച്ചു പോകും. അപ്പോൾ അത് നല്ലൊരു പ്രവർത്തനമാണ്. അല്ലെങ്കിൽ നമ്മൾ കുമിളിനെ നശിപ്പിക്കാൻ വേണ്ടി കുമിൾനാശിനി ഉപയോഗിക്കേണ്ടി വരും. ചെടി നടാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നം ഉണ്ടാവും. ഇപ്പം വഴുതിനി, തക്കാളി തുടങ്ങിയ വിളകളിലെല്ലാം ആദ്യം തന്നെ വരുന്നത് വാട്ടരോഗമാണ്. ഈ വാട്ടരോഗം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ്, ബാക്ടീരിയൽ വിൽട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വാട്ടരോഗത്തെല്ലാം ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ സോളറൈസേഷൻ, സോയിൽ സോളറൈസേഷൻ, സൂര്യതാപീകരണം കൊണ്ട് സാധിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഘട്ടം. അതോടുകൂടി നമുക്ക്, അതായത് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നമ്മൾ രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണല്ലോ.
1: അപ്പൊ
0: അങ്ങനെയുള്ള വാണിജ്യാടിസ്ഥാനത്തിലും കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ
1: സാമ്പത്തിക
0: നഷ്ടം. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്യുന്ന കർഷകരുണ്ട്. നമ്മളിപ്പോ ഫീൽഡിൽ ഇടപെടുന്ന സമയത്ത് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് അതുപോലെ ചെയ്യുന്ന കർഷകരുണ്ട്.
1: ഓക്കെ, അതിലേക്ക് വരാൻ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ നമസ്കാരം. ഹലോ
2: ഹലോ,
1: ആ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയും.
2: ഞാൻ ശ്രീണ്ടാകരം കാഞ്ഞിലേരി നിന്ന് സജീവൻ.
1: ആ എന്താണ് സജീവൻ, എന്താണ് സംശയം, എന്താണ് സംശയം ചോദിക്കൂ.
2: എന്റെ മഴമറ. ഹലോ,
1: കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
2: ഞാൻ ഒരു 3-5 വർഷം മുമ്പ് ഒരു മഴമറയാക്കിയായിരുന്നു. അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് ലേശം, അതിന്റെ ചുറ്റുപാടും കുറച്ച് ചോലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പായൽ പിടിച്ചിട്ട് അത് നമുക്ക് വാഷ് ചെയ്യാൻ 1-2 പ്രാവശ്യം വാഷ് ചെയ്തായിരുന്നു. അപ്പൊ ഇപ്പൊ അതിങ്ങനെ കുറച്ച് തെളിവൊക്കെ വന്നോണ്ട് ലേശം വെളിച്ചമൊക്കെ അതിന്റെ അകത്ത് കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇനി രണ്ടാം, അപ്പൊ ഇടയ്ക്ക് പിന്നെ അതിന്റെ അകത്ത് നട്ടിട്ട് ഒന്നും പിടിക്കുന്നില്ല.
0: അത് ഈ യു വി ഷീറ്റിന് കംപ്ലീറ്റ് പായൽ പിടിച്ചിട്ടുണ്ടാവും
2: അല്ലെ? ഇപ്പൊ നല്ല തെളിഞ്ഞിട്ടാണ് കാണുന്നത്.
0: ഇപ്പോ സൂര്യപ്രകാശം അതിന്റെ ഉള്ളിൽ കടന്നു വരും അല്ലെ?
2: മഴക്കാലം
0: അന്ന് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പറ്റും. അത് അതെങ്ങനെ പോയത്? അപ്പൊ നിങ്ങൾ ക്ലീൻ ചെയ്തത്
2: തന്നെയാ?
0: ക്ലീൻ ചെയ്തത് തന്നെയാ നിങ്ങള്? അതെങ്ങനെ പോയത്? ക്ലീൻ ചെയ്ത്
2: തന്നെയാ? ക്ലീൻ ചെയ്തായിരുന്നു.
0: ആ മോൾ ഭാഗം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോ ഇനി ചെയ്യാലോ? ഇനി നമുക്ക് സൂര്യപ്രകാശം വേണ്ട രീതിയിൽ കിട്ടുമല്ലോ അതില്?
2: അതെ, അതൊന്ന് ചെയ്തു നോക്കാം. പിന്നെ വേറെ ഒരു ഇത് ഉള്ളില് ഗ്രീൻ നെറ്റ് അടിച്ചിട്ട് പിന്നെ അതിന്റെ ആ ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിട്ട്.
0: അത് വേനൽക്കാലത്ത് നമുക്ക് ഗ്രീൻ നെറ്റ് മുകളിൽ അടിച്ചു കൊടുക്കേണ്ടി വരും ചൂട് നിയന്ത്രിക്കാൻ. മഴക്കാലത്ത്
2: വേണ്ടല്ലേ?
0: മഴക്കാലത്ത് വേണ്ട, മഴക്കാലത്ത് നമുക്ക് അത്
2: ഒഴിവാക്കാം. പച്ചക്കറി എന്ന് പറഞ്ഞാൽ തക്കാളി, മുളക് അങ്ങനത്തെ.
0: ആ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പൊ ചീരയെല്ലാം വേണമെങ്കിൽ ചീരയെല്ലാം ശരിക്കും നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ചെയ്യാൻ ശരിക്കും മണ്ണ് തന്നെ, മണ്ണിൽ തന്നെ നേരിട്ട് ചെയ്യണമെന്നില്ല. നമ്മളിപ്പം വലിയൊരു പിന്നെ ഷീറ്റെല്ലാം കിട്ടുന്നതാണെങ്കിൽ, ഇപ്പം ബാനർ പോലെ ഇല്ലാത്തതെല്ലാം കിട്ടുന്ന പ്ലാസ്റ്റിക് ഷീറ്റെല്ലാം ഇല്ലേ, ആ ഷീറ്റ് നമുക്ക് വിരിച്ചിട്ട് ആ ഷീറ്റിൽ നമ്മൾ മണ്ണ് കൊണ്ടിട്ട്, ഞാൻ ഇപ്പം പറഞ്ഞത് സോളറൈസേഷനിലും
2: കേട്ടിട്ടുണ്ടാവില്ല.
0: ഇപ്പം അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണ് ഇതേപോലെ തന്നെ ചൂട് വെയിൽ കിട്ടുന്ന സമയത്ത് ഒന്ന് പിന്നെ സൂര്യപ്രകാശത്തിൽ പൂർണ്ണമായിട്ട് അത് ഇളക്കി കൊടുത്ത് ആ മണ്ണ് ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷീറ്റ്, വിശാലമായ ഷീറ്റ് മഴമറക്കുള്ളിൽ ഇട്ടിട്ട് ആ ഷീറ്റിൽ മണ്ണ് ഇട്ടതിന് ശേഷം ജൈവവളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ചീരയെല്ലാം നന്നായിട്ട് അതിലുണ്ടാവും.

0: അതിൻ്റെ ഉള്ളിലും മഴക്കാലത്ത്. മറ്റിപ്പോൾ നമുക്ക് ചീരയാണ് ഏറ്റവും കൂടുതൽ ഈ മഴക്കാലത്ത് വരാതിരിക്കല്, കാരണം ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ
1: നട്ടുകഴിഞ്ഞാൽ
0: അടിഞ്ഞു പോകുമല്ലോ. അതെല്ലാം നന്നാക്കിട്ടുണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ വഴുതിനി, ശരിക്കും ഈ വഴുതിനി അതുപോലെ തന്നെ

0: മഴയൊന്നുമില്ലല്ലോ, നമുക്ക് വേനൽ മഴ പോലെ അല്ലല്ലോ.
1: അത് ഞാൻ എന്നാ വെച്ചാല് അത് കുറച്ച് ചെടിയും അങ്ങനെയുള്ള സാധനമെല്ലാം കൂടെ അതിന്റെ അകത്ത് വെച്ചായിരുന്നു. ഇത് വീണാകാത്തതുകൊണ്ട് അപ്പൊ അതെല്ലാം ഇപ്പൊ എടുത്ത് മാറ്റി നമ്മള് റെഡി ആക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒന്ന് പച്ചക്കറി എന്തെങ്കിലും നട്ടു നോക്കാന്ന്
0: ചെയ്യും. അത് മുകളിൽ ക്ലീൻ ആയി കഴിഞ്ഞാൽ ഈ മുകളില് നമ്മളെ സൂര്യപ്രകാശം നേരിട്ടിയിലേക്ക് വരാത്ത അവസ്ഥയിലായിരിക്കും ഈ നിങ്ങളത്.
1: ഒന്നാമത് നമ്മളെ ശ്രീനഗർ മുനിസിപ്പാലിറ്റിയില് മഴമറ രണ്ടുമൂന്ന് പേർക്കേ ഉള്ളൂ. അപ്പൊ കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് പറയുമ്പോ അവര് ഒരു സൊല്യൂഷൻ ഇങ്ങനെ പറയുന്നല്ലാണ്ട് ജസ്റ്റ് ഒരു സന്ദർശനം നടത്തുവോ, നമ്മൾ എന്തുണ്ട് പുരോഗതി. ഞാൻ പല പ്രാവശ്യം പോയിട്ടാവുമ്പോൾ പറയുന്നുണ്ട്, പക്ഷെ അവര് ഒന്നും ശ്രദ്ധിക്കാറില്ല.
0: ചിലപ്പോ ഉദ്യോഗസ്ഥന്മാരെ കുറവല്ലായിരിക്കും. ഈ കാർഷിക കർമ്മസേന പോലെയുള്ള സംവിധാനങ്ങൾ ചില പഞ്ചായത്തിൽ
1: കർമ്മസേന നമ്മളിവിടെ ഇല്ലല്ലോ.
0: ഇല്ലല്ലേ. അപ്പൊ അങ്ങനെ ഇല്ലെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ഇത് തൊഴിലാളികൾ വന്നു കഴിഞ്ഞാലും ഇത് ക്ലീൻ ആക്കി തരും. അപ്പൊ ഏതായാലും നിങ്ങൾ ക്ലീൻ ആക്കിയല്ല അല്ലേ?
1: അതിന്റെ പിന്നെ ഫ്ലോറ് ശരിയാക്കുന്നുണ്ട് നമ്മള്.
0: അപ്പൊ ഇത് നിങ്ങൾ തുടങ്ങിയ സമയത്ത് നല്ല വിളവ് കിട്ടിയിട്ടുണ്ടാവും
1: അല്ലേ? ആ രണ്ട് മൂന്ന് വർഷത്തേക്ക് ഒരുമാതിരി നല്ല വിളവുണ്ടായിരുന്നു.
0: അതാണ് മുകളിൽ പായൽ
1: താഴ് കിരീം വെണ്ട പച്ചമുളക്
0: അത് മഴമറയുടെ ഉള്ളില് മണ്ണ് എക്സ്ട്രാ കൊണ്ടിട്ടിട്ട് ചെയ്യുന്നതല്ല, അതേ മണ്ണില്
1: അല്ല ഓൾറെഡി ഉള്ളതായിരുന്നു. പിന്നെ നമ്മള് നമുക്ക് പശുവുള്ളതുകൊണ്ട് കുള്ളം പശു ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ കാണാനൊക്കെ നമ്മള് നല്ലോണം ഇട്ടിട്ട് ചെയ്തോണ്ടിരുന്നു.
0: പിന്നെ ഇത് നമ്മളിപ്പോ മഴമറയുടെ ഉള്ളിൽ മണ്ണിൽ തന്നെ ചെയ്യുന്ന സമയത്ത് ഒരു ക്രോപ്പ് റൊട്ടേഷൻ നടത്തണം, എന്നാൽ കൂടുതൽ വിളവുണ്ടാവും. അതായത് നിങ്ങൾ ഇപ്പൊ ഈ വർഷം ചീര നട്ട സ്ഥലത്ത്
1: അത് ഞങ്ങൾ അങ്ങനെ മാറ്റി മാറ്റി
0: ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ അതിലൂടെയും നമുക്ക് ഉത്പാദനം കൂട്ടാൻ വേണ്ടി സാധിക്കും. ഓക്കെ. എന്നാലും
2: വളരെ സന്തോഷം. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ വളരെ വളരെ സന്തോഷം. ഓ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ സജീവട്ട. എന്നാലും കാർഷിക മേഖലയിൽ കുറച്ചും കൂടി ഒരു ഉഷാറായി മുന്നോട്ട് പോട്ടെ ഏതായാലും കാര്യങ്ങൾ. ഓക്കെ, വിളിച്ചത് സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.
2: ശരി ശരി ശരി ശരി. സാർ, നമ്മൾ പറഞ്ഞു വന്നത് സൂര്യതാപീകരണത്തെ കുറിച്ചാണല്ലേ?
0: അപ്പോൾ സൂര്യതാപീകരണം നടത്തിയതിന് ശേഷം നമ്മൾക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ സൂക്ഷ്മജീവികളുടെ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ മഴക്കാലത്തിലെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ കീടങ്ങളുടെ പിന്നെ ശല്യം കുറവായിരിക്കും മഴക്കാലത്ത്, വേനൽക്കാലത്തിനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും. അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. ഈ രണ്ടാശ്വാസമുണ്ട്. നേരത്തെ പറഞ്ഞ ജലസേചനം ആവശ്യമില്ല. അപ്പൊ ജലസേചനം ആവശ്യമില്ല. പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പം പറഞ്ഞ വെണ്ട, വഴുതിന, അതുപോലെ തന്നെ പച്ചമുളക് ഇങ്ങനെയുള്ള വിളകളെല്ലാം നമുക്ക് പിന്നെ ഈ മഴക്കാലത്ത് നന്നായിട്ട് വിളവുണ്ടാവും. അതുപോലെ തന്നെ പയറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചുവന്ന പയറുണ്ട്, അത് നന്നായിട്ട് മഴക്കാലത്ത് ഉണ്ടാകുന്ന പയറാണ്. അതുപോലെ
2: ഓക്കെ, നമുക്കൊരു കോൾ. ഹലോ ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ആ എവിടുന്നാണ്? നമസ്കാരം, കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: മാധവൻ, മരുതായി മാധവൻ.
2: ആ പറയൂ മാധവ ചേട്ടാ, എന്താണ് സംശയം? എന്താണ്?
3: വേറൊന്നല്ല സാർ, പിന്നെ ഞാനിപ്പോ കുറച്ച് ചേമ്പ് നട്ടതാണ്, പക്ഷെ ഒന്നും ഒരു കൃത്യമായിട്ട് വരുന്നില്ല. എന്തുകൊണ്ടത്?
0: സാധാരണ ചേമ്പും ചേനയും നടുന്നേ ഞങ്ങള്.
3: അതെ.
0: അല്ല, ഈ വർഷം പുതുതായിട്ട് നട്ടതാ?
3: അല്ല.
2: മാധവട്ട റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്?
3: അല്ല, കുറച്ച് ദൂരെയാണ്.
2: കുറച്ചുകൂടി ഒന്ന് മാറി നിൽക്കുക, ഒരു എക്കോ അടിക്കുന്നു.
3: ആ ഓക്കെ,
2: ആ പറഞ്ഞോളെ.
0: അപ്പോ നട്ടിട്ട് ഇപ്പൊ എത്ര?
3: ആ
2: ഹലോ,
3: എക്കോ
2: അടിക്കുന്നല്ലോ മാധവട്ട, അതിന്റെ അടുത്ത് അല്പം മാറി നിൽക്കാവോ? റേഡിയോയുടെ അടുത്ത്. ആ സംസാരിച്ചേ, പറഞ്ഞേ.
3: ഞാനിപ്പോ കൊറേ പച്ചക്കറി നട്ട്, കൊറേ ഇപ്പൊ ഈ മഴക്കാലം പോയി പച്ചക്കറി ചേമ്പ ഞാൻ നട്ടിരുന്നു. അപ്പൊ ഒന്നും ഒരു ഉഷാറിട്ട് എന്തോടെ സാറേ, മണ്ണില് കുഴപ്പമാണോ അതോ?
0: ചേമ്പും ചേനലിന് ശരിക്കും പറഞ്ഞാല് നമുക്ക് പിന്നെ സൂര്യപ്രകാശം തന്നെ കൂടുതൽ വേണ്ടല്ലോ, ഇടവെളിയായിട്ട് കൃഷി ചെയ്യുന്നില്ലേ പറമ്പില്.
3: അപ്പോ
0: ശരിക്കും മറ്റിപ്പം പച്ചക്കറി എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശം കിട്ടാതെ നമ്മള് പിന്നെ കാനലെല്ലാം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ ഉണ്ടല്ലേ. അപ്പൊ ഈ ചേമ്പും ചേനയും ഈ വർഷം ആദ്യമായിട്ട് കൃഷി ചെയ്താലും സ്ഥിരമായിട്ട് ചെയ്യുന്നത് തന്നെയാ?
2: ഫോണ് കട്ടായി പോയി തോന്നുന്നു. അപ്പൊ ചേമ്പ്

0: ചേനയെക്കുറിച്ചുള്ള കാര്യമാണ് മാധവൻ്റെ ഇപ്പോൾ ചോദിച്ചത്. സാർ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞോളൂ. റേഡ് കേൾക്കുന്നുണ്ടോ?
1: ചേമ്പുചേനയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കാതെ തന്നെ നമ്മൾ പറമ്പിൽ ഇടവിളകളായിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാകുന്നത്. ചേന കുറച്ച് ചേമ്പ് നമ്മൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ശരിക്കും ഇപ്പം മാധവട്ടം പറഞ്ഞ രീതിയിൽ ഉണ്ടാകാത്ത അവസ്ഥ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെരിഞ്ഞ സ്ഥലങ്ങളായിരിക്കും. ചെരിഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണിൻ്റെ മേൽമണ്ണിലെ ഫലപുഷ്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷെ. അതായത് നമ്മളിപ്പം ഈ കാലാവസ്ഥാ വ്യതിയാനവും മറ്റും കൊണ്ട് മേൽമണ്ണിൽ ഈ മലമ്പ്രദേശങ്ങളിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽമണ്ണിൽ ഈ നമ്മളിപ്പോൾ വാർഷിക കിളകളൊന്നും കിളക്കുന്നില്ലല്ലോ. അപ്പം മേൽമണ്ണിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോകുന്ന സമയത്ത് അതിലുള്ള മൂലകങ്ങളെല്ലാം നഷ്ടപ്പെടും. ചെറിയ രീതിയിൽ പ്രത്യേകിച്ച് വളം കൊടുക്കാതെ നടുന്നതുമായിരിക്കും ഈ ചേമ്പെല്ലാം. അപ്പോൾ അന്നേരം സ്വാഭാവികമായിട്ടും ഒരു മണ്ണ് പരിശോധന ആവശ്യമാണ്, മൂലക നഷ്ടമുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജൈവവളം നന്നായിട്ട് കൊടുക്കേണ്ടി വരും. പണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കിഴങ്ങ് വർഗ്ഗത്തിനൊന്നും വളയെ കൊടുക്കലില്ല. അതേ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിഴങ്ങുണ്ടാവും. പക്ഷെ ഇപ്പം മൊത്തം മാറിയല്ല,
0: ഘടന
1: മാറി. ഒരു വാർഷിക കളക്കുന്ന സമയത്താണെങ്കിലും മണ്ണിലേക്ക് തന്നെ വെള്ളം ഊർന്നിറങ്ങും. ഇതിപ്പം വാർഷിക കളയില്ലാത്തത് കൊണ്ട് തന്നെ മേൽമണ്ണിൽ കൂടി മൂലക ചോർച്ച വരും, മണ്ണിന് അസിഡിറ്റി വരും. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അമ്ലത്വം കൂടിയാണ് ഇപ്പം നമുക്ക് അസിഡിറ്റി വന്നാൽ നെഞ്ചരിച്ചിലുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കൂല, ഭയങ്കര നെഞ്ചരിച്ചിലുണ്ടാവും. അതുപോലെ തന്നെ മണ്ണിന് അസിഡിറ്റി ആണെങ്കിൽ ഈ ചെടികൾക്ക് വേരിനൊന്നും വലിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല. മനുഷ്യന്റെ വളം ചെയ്യാത്തതായിരിക്കും അല്ല ഈ ചേമ്പ്. അപ്പൊ പിന്നെ തീരെ ഒന്നും കിട്ടാനുണ്ടാവില്ല, അതായിരിക്കും. അപ്പൊ ഏതായാലും കോള് കട്ടായതുകൊണ്ട് നമുക്ക് കൂടുതൽ.
0: അതെ അതെ. അല്ല, അപ്പം ഇപ്പൊ സാറ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ മണ്ണ് പരിശോധന. ഈ മഴമറക്കും ഈ ഒരു മണ്ണ് പരിശോധന
1: ആവശ്യമാണ്. മഴമറക്കും മണ്ണ് പരിശോധന ആവശ്യമാണ്. മണ്ണിപ്പം നമ്മൾ പരിശോധിക്കാനുള്ള സംവിധാനം എല്ലാ കൃഷിഭവനിലും ഉണ്ട്. അതായത് നമുക്ക് ഇവിടെ ജില്ലാ സോയിൽ ടെസ്റ്റിംഗ് ലാബ് തളിപ്പറമ്പിന് സമീപത്തെ കരിമ്പത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് മണ്ണ് പരിശോധിച്ച് കിട്ടുന്നത്. അപ്പോൾ ഓരോ കൃഷിഭവനും നമ്മളെ ജില്ലാ ഓഫീസിൽ നിന്ന് ടാർഗറ്റ് നിശ്ചയിക്കും, ഇത്ര മണ്ണെങ്കിലും പരിശോധിക്കണം. അപ്പം ഈ വർഷം തന്നെ 200 സാമ്പിളുകൾ പരിശോധിക്കണമെന്ന് ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് കർഷകർക്ക് നിർദ്ദേശം കൊടുക്കുമ്പം അവർ മണ്ണ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പൊ മണ്ണ് ശേഖരിച്ചു കഴിഞ്ഞാൽ 6 പരിശോധിച്ച് റിസൾട്ട് കൊടുക്കണം എന്നാണ്. അപ്പൊ അതിൽ ഈ അമ്ലത്വം കാണിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും മൂലകങ്ങൾ കുറവുണ്ടെങ്കിൽ ആ മൂലകങ്ങൾ കാണിക്കും. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു കാർഡ്, നമ്മളെ മനുഷ്യന്മാർക്ക് പിന്നെ ആരോഗ്യ കാർഡ് തരുന്ന പോലെ സോയിൽ ഹെൽത്ത് കാർഡ് എന്ന് പറഞ്ഞിട്ട് കർഷകർക്ക് കൊടുക്കും, ഈ മണ്ണിന്റെ ആരോഗ്യ കാർഡ്. അപ്പൊ ആ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം അതിലുണ്ടാവും.
0: ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം, കിസാൻ മണിയിലേക്ക് സ്വാഗതം. ആരാണ്? ആ, നേരത്തെ കട്ടായി പോയി അല്ലേ? ആ, ചോദിക്കൂ, എന്താണ് ബാക്കി കാര്യങ്ങൾ, എന്താണ് പറയൂ.
2: ഇത് വേറൊന്നല്ല സാർ, മണ്ണിന് കുഴപ്പമില്ല.
1: അത്
2: ചെറുപയറുണ്ട്,
1: അത് നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കും അല്ലേ? ഇത് ഈ ചെരിഞ്ഞ പ്രദേശ. ആ, ചെരിഞ്ഞ പ്രദേശമാണെങ്കിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ചേമ്പിന് വെള്ളമൊന്നും പ്രയോഗിക്കുന്നുണ്ടാവില്ല പ്രത്യേകിച്ച്. ചാണകപ്പൊടി എല്ലുപൊടിയെല്ലാം അടിവളായിട്ട് കൊടുക്കുന്നുണ്ടാ? അടിവളായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഈ വർഷം മെച്ചമില്ല അല്ലേ? ആ, അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഒന്ന് മണ്ണ് സാമ്പിൾ എടുത്തിട്ട്,
2: സാമ്പിള് കൊടുത്ത് 3-4 കൊടുത്ത് 5-6 ഇതുവരെ മറുപടി ഇട്ടില്ല.
1: ഇല്ലേ, കൃഷിഭവനിലല്ലേ കൊടുത്തേ?
2: മുനിസിപ്പാലിറ്റി കൃഷിഭവൻ തന്നെ.
1: അതെ അല്ലെ, ഇപ്പം ഇപ്പൊ സാമ്പിൾ എടുക്കുന്ന സമയമായിരിക്കും മിക്കവാറും. ഒരു സാമ്പിള് എങ്ങനെ എടുക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം നിങ്ങൾക്ക് അറിയാ സാമ്പിൾ എടുക്കേണ്ട വിധം അറിയാം.
2: ആ, ഈ കശുവണ്ടി ഇല്ല, കശുവണ്ടി അതിപ്പോ ഒരു 5-6 തരത്തിൽ നട്ടിട്ടുണ്ട്. അതിനിപ്പോ ഉച്ചറ എന്നാ വേണ്ടേ?
1: അതിന് അടിവളം കൊടുത്തിനാ? അടിവളായിട്ട് എന്നാ കൊടുത്തത്?
2: കുമ്മായോ പിന്നെ വെണ്ണീര് ബീഫുണ്ടാക്ക എല്ലുപൊടി.
1: കുമ്മായം കൊടുത്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് നട്ടത്?
2: അത് സോറി കേട്ടു പോയി.
1: അങ്ങനെ കൊടുത്തുവിടാ. ശരിക്ക് നമ്മള് പിന്നെ ഈ മണ്ണിന്റെ അമ്ലത്വം നഷ്ടപ്പെടുത്തുന്ന ഒഴിവാക്കാനാന്നല്ല നമ്മള് കുമ്മായം കൊടുക്കുന്നത്. അപ്പൊ കുമ്മായം നമ്മൾ ആദ്യം കുഴിയെടുത്തിട്ട് അതിൽ കുമ്മായം ചേർത്തിട്ട് ഒരു 15 ദിവസങ്ങളിൽ ചുരുങ്ങിയത് വെക്കണം. എന്നിട്ട് ഈ അമ്ലത്വം പൂർണ്ണമായും പോയ

0: നടുന്ന സമയത്ത് ആ നടുന്ന കശുമാവിന് തന്നെ ഒരു ഭയങ്കരമായ
1: നട്ടുപോയി
0: നട്ടുപോയി. ഇനിയിപ്പം അല്ല, ഇനിയിപ്പം കൂടുതൽ വെക്കുന്നുണ്ടെങ്കിൽ അപ്പൊ നട്ടുപോയി. ഇനി നമുക്ക് കുറച്ചും കൂടി പിന്നെ ജൈവവളം തന്നെ കൊടുക്കാം. ഇപ്പം നട്ടതല്ലേ, ആ ചാണകപ്പൊടി. പിന്നെ നിങ്ങൾക്ക് ഈ കോഴിവളം കാലിവളം അങ്ങനെ കിട്ടാനുണ്ടാവുക? അപ്പൊ അത് നൈട്രജൻ അളവെല്ലാം കൂടുതലോ? അത് നേരിട്ട് കൊടുക്കണ്ട, ഇപ്പൊ മഴക്കാലത്ത് കൊടുക്ക. ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാല് ഈ കശുമാവ് വെച്ച ഉടനെ വരുന്ന ഒരു പ്രശ്നം, അതിന്റെ തിരി, ഈ നീരൂറ്റി കുടിക്കുന്ന ഒരു പ്രാണി വന്നിട്ട് തിരി കംപ്ലീറ്റ് ഉണങ്ങിപ്പോന്ന അവസ്ഥയാണ്. അതിന്റെ തിരിയില്ല, തിരി കശുമാവിന്റെ തിരി ഉണങ്ങിപ്പോന്നുണ്ടോ നോക്കണം. അത് നീരൂറ്റി കുടിക്കുന്ന പ്രാണി വന്നിട്ട് ആ തിരി നല്ല ഉഷാറുണ്ടല്ലേ. എന്നാ പിന്നെ ഇപ്പൊ നട്ടിട്ട് എത്രയായി?
1: 10 ദിവസമായിട്ടോ?
0: എന്നാ ഇപ്പം വെള്ളം കൊടുക്കണ്ട. നിങ്ങൾ അടിവളം കൊടുത്തതാണല്ലോ, എല്ലുപൊടിയും ചാണകപ്പൊടി എല്ലാം
1: കൊടുത്തതാണല്ലോ.
0: അപ്പൊ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് നല്ല മഴ കഴിഞ്ഞതിന് ശേഷം കൊടുത്താൽ മതി, ജൈവവളം കൊടുത്താൽ മതി. ഓക്കെ, അതെ അല്ലേ. എത്ര സെന്റ് സ്ഥലത്തുണ്ട്? എത്ര സെന്റ് സ്ഥലത്തുണ്ട് കശുമാവ്? അതെ അതെ. ഓക്കെ
2: ഓക്കെ മാധവട്ടാ, അപ്പോ വിളിച്ചത് സന്തോഷം. ശരി ശരി ശരി സാർ. അതുപോലെ തന്നെ നമുക്കിപ്പം മറ്റൊരു കാര്യം, ഈ മഴക്കാലത്ത് സാധാരണ ഈ പച്ചക്കറികളിലൊക്കെ കാണുന്ന രോഗങ്ങൾ, അതൊരു പ്രധാന വിഷയമാണല്ലോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അതിൻ്റെ എന്തൊക്കെയാണ് അതിന് പ്രിക്കോഷൻ ആയിട്ടല്ലേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്?
0: അപ്പം നമ്മൾ, ഞാനിപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യമുള്ള മണ്ണിൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടു കൂടി ഒരു ചെടി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റൂ.
2: അതെ.
0: അപ്പോൾ ഈ ഇപ്പം ഞാൻ പറഞ്ഞത് അസിഡിറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുമ്മായം ചേർക്കേണ്ടതാണ്.
2: അപ്പോൾ
0: അസിഡിറ്റി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കുമ്മായം ചേർത്ത് കഴിഞ്ഞ് അസിഡിറ്റി മാറിയാൽ തന്നെ കുമിൾ രോഗങ്ങളെ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. കുമിൾ രോഗങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സോളറൈസേഷന് ശേഷം
2: പ്രധാന ഘടകമാണ്.
0: അതിനുശേഷം കർഷകരോട് പറയുന്നത് അസിഡിറ്റി മാറ്റം, ഇപ്പം പച്ചക്കറിയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു സെന്റിൽ 2-3 കിലോ കുമ്മായ വസ്തുക്കൾ ചേർക്കാൻ വേണ്ടിയാണ്. കുമ്മായം ചേർക്കാം അല്ലെങ്കിൽ ടോളമൈറ്റ് ചേർക്കാം. അപ്പോൾ കുമ്മായം ചേർത്ത് ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ സൂക്ഷ്മജീവികളും പൂർണ്ണമായിട്ടും ഒഴിവായി കിട്ടും. അതിനുശേഷം പിന്നെ നമ്മൾ വരുന്ന അഥവാ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകരുതൽ എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ വാട്ടർ രോഗം നേരത്തെ പറഞ്ഞല്ലോ, ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വാട്ടർ രോഗം, ആ വാട്ടർ രോഗത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് മിത്ര ബാക്ടീരിയ ഉണ്ട്, സ്യൂഡോമോണസ് ഫ്ലൂറസൻസ് എന്നാണ് അതിന്റെ പേര്. പാക്കറ്റാക്കിയിട്ട് കർഷകർക്ക് കിട്ടും സ്യൂഡോമോണസ്. ഈ സ്യൂഡോമോണസിന്റെ പരിചരണം ആദ്യം മുതൽ തന്നെ തുടങ്ങണം. അതായത് നമ്മൾ ഈ മിത്ര ബാക്ടീരിയ മണ്ണിലേക്ക് കൊടുക്കുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ തുടങ്ങണം. അതിപ്പോൾ നമ്മൾ വേണമെങ്കിൽ, ഇപ്പോൾ പയറാണെങ്കിൽ പയർ മുളപ്പിക്കുന്ന സമയത്ത് ഈ സ്യൂഡോമോണസിൽ മുക്കി എടുത്തിട്ട് പയർ മുളപ്പിക്കാം. അപ്പോൾ 20 ഗ്രാം സ്യൂഡോമോണസിന്റെ പൊടി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് അതിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ചെടിയാണെങ്കിൽ ആ ചെടി നമുക്ക് നടുന്നതിന് മുൻപേ ചെടി പറിച്ചെടുത്തിട്ട് ഈ സ്യൂഡോമോണസിൽ മുക്കിയിട്ട് നടാം. അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളെ ഇപ്പം ഈ ബാക്ടീരിയൽ ബിൽറ്റ് ഈ വാട്ടർ രോഗത്തെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. കുമിൾ രോഗത്തെയും നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമ്മൾ ചെയ്തതിന് ശേഷം ചെടി നട്ട് കൊടുത്ത കഴിഞ്ഞ ഉടനെ തന്നെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കളശല്യമാണ്. ഈ കൃഷിയിടങ്ങളിൽ നല്ലൊരു പൈസ കളകൾ പറിക്കുന്നുണ്ട്. കളകൾ, കളശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വളം കൂടുതലും കളകൾ വലിച്ചെടുക്കും. പിന്നെ കളകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായും നമ്മൾ നടുന്ന പച്ചക്കറികളെ പോലെയല്ല ഇതിനൊരു രോഗബാധയോ ഒരു ആക്രമണമോ ഒന്നുമില്ല. അപ്പം അത് ശക്തമായിട്ട് വരും. അപ്പോൾ ആ കളകളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് മൾച്ചിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തറ ഉയർത്തിയതിന് ശേഷം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞിട്ട് ഈ ചെടി നടുന്ന നിശ്ചിത അകലത്തിൽ ദ്വാരമുണ്ടാക്കിയിട്ടാണ് ചെടി നടുന്ന രീതി. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മൾച്ചിങ്ങിലൂടെ കളശല്യം ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഗ്രോ ബാഗിലാണ് നമ്മൾ നടുന്നതെങ്കിൽ ഈ ഗ്രോ ബാഗിൽ നമ്മൾ ചെടി നട്ട ഉടനെ പ്ലാസ്റ്റിക് മൾച്ചിങ്ങിന് സമാനമായിട്ട് നമ്മുടെ വീട്ടിൽ കരിയിലകൾ ഉണ്ടാവുമല്ലോ, ഈ കരിയിലകൾ ഈ ചെടി നട്ടതിന് ചുറ്റും ഗ്രോ ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ ഈ

0: അവിടെയും
1: പൊതയിടുന്ന
0: പോലെ പ്ലാസ്റ്റിക് പൊത നമ്മൾ മണ്ണിലിടുന്നത് പോലെ ഗ്രോ ബാഗിൽ കരിയിലകൾ വെച്ച് കഴിഞ്ഞാൽ അവിടെയും കളകളെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. കൂടാതെ നമ്മൾ ഈ പിന്നെ കരിയിലകൾ കൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട്. ഇപ്പം മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടിട്ട് മഴ ശക്തമായിട്ട് എല്ലാ സമയത്തും കിട്ടിയെന്ന് വരില്ല. വെയിൽ മഴ മാറിക്കഴിഞ്ഞാൽ ശക്തമായ വെയിലായിരിക്കും നമ്മളതിന്. അപ്പോൾ ആ സമയത്ത് ഈ മണ്ണിൽ ഉള്ള ജലാംശം പുറത്തേക്ക് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അത് ഗ്രോ ബാഗിൽ ഇപ്പം മണ്ണ് നനഞ്ഞിട്ടുണ്ടാവില്ല, ആ നനഞ്ഞ മണ്ണിലെ ഈർപ്പ് എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ മൾച്ചിങ്ങിന് സാധിക്കും. ഇത് ഈ പൊതയിടലിന് സാധിക്കും ഗ്രോ ബാഗിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ഒരു പരിധിവരെ ഈ കള നിയന്ത്രണത്തിന് സാധിക്കും. ഇത് കൂടാതെ ഈ കർഷകർ ചെയ്യേണ്ട മഴക്കാലത്ത് പ്രധാനമായിട്ടും മറ്റ് ചെറിയ ചെറിയ കീടങ്ങളുടെ എല്ലാം പ്രശ്നങ്ങൾ, പുഴുക്കളുടെ എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ മണ്ണിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഈ പിന്നെ വെള്ളരി വർഗ്ഗ വിളകൾക്കെല്ലാം ഉണ്ടാകുന്ന മത്തൻ വണ്ട് എന്ന് പറയുന്ന ഈ മത്തൻ വണ്ടിനെല്ലാം നിയന്ത്രിക്കുന്നതിനുണ്ട്, അതിൻ്റെ പുഴുക്കളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി. ഇതുപോലെ തന്നെ മിത്ര കുമിളുണ്ട്, ബിവേറിയ എന്നാണ് അതിൻ്റെ പേര്. ഈ ബിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കറക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നട്ട ഉടനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പുഴുക്കളെയും നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും.
1: ഓക്കെ, ഏതായാലും മഴക്കാല പച്ചക്കറി കൃഷിയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു, വളരെ സന്തോഷം. ശ്രോതാക്കളെ, മഴക്കാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ചെറുപുഴ കൃഷിഭവനിലെ കൃഷി അസിസ്റ്റന്റ് ശ്രീ സുരേഷ് കുറ്റൂർ മറുപടി പറയുകയായിരുന്നു. ഇതുവരെ സാങ്കേതിക സഹായം ശ്രീജിത്ത് പാലയാട്, നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ PV പ്രഭാത്.

0: കിസാൻ വാണി
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: ആകാശവാണി കണ്ണൂർ 2026 ജൂൺ 2 തീയതിയിലെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 25,333 രൂപ, കാഞ്ഞങ്ങാട്ട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,400 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,500 രൂപ, കാസർഗോഡ് 12,000 രൂപ, തളിപ്പറമ്പ് 12,500 രൂപ, കാഞ്ഞങ്ങാട്ട് 12,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 4,200 രൂപ, തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 3,800 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട്ട് 67,000 രൂപ, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 21,000 രൂപ, കാഞ്ഞങ്ങാട്ട് 22,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട്ട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,400 രൂപ, തലശ്ശേരി 5,600 രൂപ, തളിപ്പറമ്പ് 4,800 രൂപ, കാഞ്ഞങ്ങാട്ട് 5,200 രൂപ, കാസർഗോഡ് 5,300 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 കണ്ണൂർ 585 രൂപ, തളിപ്പറമ്പ് 630 രൂപ, തലശ്ശേരി 600 രൂപ. അടയ്ക്കപ്പഴുത്തത് 1,000 തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.

7:35 സയൻസ് കഫേയിൽ കണ്ടൽക്കാടുകളിലെ തേനീച്ച വളർത്തൽ എന്ന പദ്ധതിക്ക് മുൻകൈയെടുത്ത് പരശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ ചില അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ചർച്ച ഇന്ന് വൈകിട്ട് 7:35 സയൻസ് കഫേയിൽ.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് രാത്രി 11-ന്. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രസമൂഹങ്ങളിലെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ് പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നും ശ്രീമതി മുർമു പറഞ്ഞു.
2: യുവാ ഹമാരി രാഷ്ട്ര കി ശക്തി ആശാ ഓർ ഉജ്ജ്വല ഭവിഷ്യ കി പ്രതീക ഹൈ. മേരി സഭി യുവാഓ വിശേഷകർ ജനജാതിയ സമുദായ കി യുവാഓ സേ അനുരോധ ഹൈ കി ഉൻഹേ ആപ്നി ജോഡോ ഓർ അപ്നേ ലോഗോ കോ നഹി ഭൂൽന ചാഹിയേ. യുവാ ശക്തി വിരാസത് പർ ഗർവ കർതെ ഹുയേ ആധുനിക ശിക്ഷ ഓർ ടെക്നിക്കോ കെ ബൽ പർ ആഗെ ബഡേ തബ് സശക്ത സമൃദ്ധ ഓർ ആത്മനിർഭർ ഭാരത് കാ നിർമാണ ഹോഗാ.
1: ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: പെട്രോളിയം പാചകവാതക വിലവർദ്ധന മൂലം സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് KN ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ 70,000-ത്തോളം വരുന്ന ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടും നികുതി കുറച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന്

0: ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച മറ്റന്നാൾ അവസാനിക്കും.
1: 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിനു ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. സിബിഎസ്ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. 2 മിനിറ്റിനുള്ളിൽ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പോർട്ടലിന് നേരെ ഉണ്ടായത്. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 8,000-ത്തിലധികം പേർക്ക് ഒരേ സമയം പോർട്ടൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ പോർട്ടലിൽ വരുത്തിയതായും സിബിഎസ്ഇ അറിയിച്ചു. ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷൻ സമയപരിധിയിലടക്കം സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. മുൻപ് കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. 2025-ലെ ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ഛാനെയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള അനാവശ്യ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും പ്രദേശങ്ങളിൽ അവകാശമില്ലാത്തവർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കരുതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
3: We categorically reject such unwarranted references in the joint press communique on matters internal to India. The union territories of Jammu and Kashmir and Ladakh are integral and inalienable parts of India. Those who have no locus standi on such matters should desist from making any comment on them.
1: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിക്കും പങ്കില്ലെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെക്കുറിച്ചുള്ള നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 118 സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള ബാധിത രാജ്യത്ത് നിന്ന് കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്നും സമ്പർക്ക വിലക്ക് പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 1075 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺ ടണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി ഈ വർഷം ലോകമെമ്പാടും അതിതീവ്ര കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് ആഗോള കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള എൽനിനോ നവംബർ വരെ നീണ്ടുനിൽക്കുമെന്നും കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും എൽനിനോ കാരണമാകുന്നു. കേരളത്തിലെ കാലവർഷത്തെ ഉൾപ്പെടെ എൽനിനോ സ്വാധീനിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലവർഷ മഴ ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650, നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ യുഎസ് വെടിനിർത്തൽ കരാറിൽ നിർണായക ഘടകമായി ഇസ്രായേൽ ലബനൻ സംഘർഷം. ലബനനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചതായി ഇറാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് രാത്രി 11:00. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
4: ആകാശവാണി കണ്ണൂർ. സയൻസ് കഫേ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം.

0: പ്രകൃതി നമുക്ക് നൽകിയ അമൂല്യ സമ്പത്താണ് കണ്ടൽക്കാടുകൾ. പ്രകൃതിയുടെ കാവൽക്കാരായി വളരുന്ന ഈ സസ്യങ്ങൾ പോഷക സമൃദ്ധമായ തേനിന്റെ ഉറവിടം കൂടിയാണ്. കണ്ടൽ ചെടികൾക്കിടയിൽ തേനീച്ച കൃഷി നടത്തി തേൻ ഉത്പാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുന്നത് പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ്. കണ്ടൽക്കാടുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുകയും കയ്യേറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു പരിസ്ഥിതി സൗഹൃദ സംരംഭം ശ്രദ്ധേയവും മാതൃകാപരവുമായി മാറുകയാണ്. കണ്ടൽക്കാടുകളിലെ തേൻ കൃഷി, ഈ പദ്ധതിയെക്കുറിച്ച് വിശദമാക്കുന്ന ഒരു പരിപാടിയാണ് ഇന്ന് സയൻസ് കഫേയിൽ. പങ്കെടുക്കുന്നവർ പറശ്ശിനിക്കടവ് MVR കോളേജ് മുൻ പ്രിൻസിപ്പളും സീഡ് പ്രിൻസിപ്പൽ അഡ്വൈസറുമായ ഡോക്ടർ കെ ഗീതാനന്ദൻ, MVR കോളേജ് ഫോറസ്ട്രി വിഭാഗം മുൻ അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായിരുന്ന അനുശ്രീ അശോക്, MVR കോളേജ് ഫോറസ്ട്രി വിഭാഗം BSc വിദ്യാർത്ഥികളായ അദ്വൈത് രഞ്ജിത്, ആശ്രയ മനോജ്, അർച്ചന CS എന്നിവർ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് ഒരു പുതിയൊരു വിഷയവുമായിട്ടാണ് ശ്രോതാക്കളുടെ മുന്നിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവും പ്രകൃതി സംരക്ഷണവും ഈ മേഖലയൊക്കെ പറഞ്ഞു വരുമ്പോൾ കണ്ടൽക്കാടുകളും കണ്ടൽ ചെടികളും വഹിക്കുന്ന പങ്ക് എത്രത്തോളമാണെന്ന് നമ്മൾ പലവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ കണ്ടൽക്കാടുകൾക്കിടയിൽ തേനീച്ച കൃഷി നടത്തുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തുകൊണ്ട് അതിനെ ഒരു പുതിയ മാനം സൃഷ്ടിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. പറശ്ശിനിക്കടവ് MVR കോളേജിലെ മുൻ പ്രിൻസിപ്പലും സീഡിന്റെ പ്രിൻസിപ്പൽ അഡ്വൈസറും കൂടിയായിട്ടുള്ള ഡോക്ടർ കെ ഗീതാനന്ദൻ, അതോടൊപ്പം തന്നെ ടീച്ചേഴ്സുണ്ട്, അതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് ഉണ്ട്. ഇത്തരത്തിലൊരു പ്രൊജക്ടിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മുഖാമുഖം അല്ലെങ്കിൽ ചർച്ച

0: ആരംഭിക്കാമെന്ന് തോന്നുന്നു. സാർ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം? എങ്ങനെയാണ്?
1: യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ ലോകം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനമാണ്. കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നതിനെ കുറിച്ച് ഐക്യരാഷ്ട്ര സംഘടന ഒരു സുസ്ഥിര ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു 2015. അത് 2030 ഈ സുസ്ഥിര ലക്ഷ്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സുസ്ഥിര ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് കാലാവസ്ഥ മാറ്റമാണ്, അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമാർജനമാണ്, അതുപോലെ തന്നെ സുസ്ഥിര സമൂഹമാണ്. ഈ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി,
0: സുസ്ഥിര വികസനം ഉൾപ്പെടെയുള്ള
1: ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരു പദ്ധതി എങ്ങനെ നമുക്ക് ആവിഷ്കരിക്കാം എന്ന ചിന്തയിലാണ് നമ്മൾ ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് എത്തപ്പെടുന്നത്. 2024 തണ്ണീർത്തട ദിനത്തിൽ ഞങ്ങൾ പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള കണ്ടൽ കാടുകളിലേക്കൊരു നടത്തം, അതായത് കണ്ടൽ നടത്തം,
0: നമ്മുടെ വളവട്ടണം പുഴയോരത്ത് കൂടെ അല്ലേ,
1: ആ പുഴയോരത്ത് കൂടെയുള്ള കണ്ടൽ കാടുകളിലേക്കൊരു കണ്ടൽ നടത്തം സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അന്നാണ് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ MBR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് എന്ന കോളേജിലെ BSc ഫോറസ്ട്രി സ്റ്റുഡൻസ് ആണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അന്ന് കണ്ടൽ നടത്തത്തിൽ കുട്ടികൾ കണ്ടൽ കാടുകൾ നന്നായിട്ട് പൂത്തിരിക്കുന്നത്, ആ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഇതിൽ തേനുണ്ടാകുമല്ലോ എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഈ പദ്ധതി, ഈ പ്രോഗ്രാം ആരംഭിച്ചത്.
0: ഒരുപക്ഷെ ആരും ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും, കണ്ടൽ ചെടികളിലെ പൂക്കളും പൂക്കളിനകത്തുള്ള തേനുകളും ഒക്കെ അല്ലേ.
1: അതെ അതെ,
0: അത്തരത്തിലൊരു ചിന്ത നമ്മുടെ കുട്ടികളിൽ വരും.
1: അപ്പൊ അങ്ങനെയാണ് അദ്വൈത അടക്കമുള്ള, അദ്വൈതും അർച്ചനയും അതുപോലെ തന്നെ ആശ്രയം അടക്കമുള്ള ഞങ്ങളുടെ സ്റ്റുഡൻസ് ഈ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ ആശയം പഞ്ചായത്തിൽ അവതരിപ്പിച്ചു. അന്ന് പഞ്ചായത്തിൽ എൻ്റെ സുഹൃത്തായിട്ടുള്ള പ്രീജിത്ത് എന്ന സെക്രട്ടറി ആയിരുന്നു, പഞ്ചായത്ത് സെക്രട്ടറി. അതുപോലെ തന്നെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ നമ്മുടെ ഈ ആശയത്തെ വേണ്ടുവോളം പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ആദ്യ ഘട്ടം എന്ന നിലയിൽ പഞ്ചായത്ത് നമുക്ക് ഇത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ അപ്പിക്കൾച്ചർ അഥവാ തേനീച്ച കൃഷി കണ്ടൽക്കാടുകളിൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയയും അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം നൽകി.
0: പഞ്ചായത്തിന്റെ വകയുള്ള സാമ്പത്തിക സഹായം,
1: പഞ്ചായത്തിന്റെ വകയുള്ള.
0: അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്.
1: അങ്ങനെയാണ് ഇത് തുടക്കം.
0: അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ യാത്ര നടത്തിയ മൂന്ന് പേര് നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ. നമുക്ക് കുട്ടികളിൽ നിന്ന് തുടങ്ങാം, ആശ്രയ മനോജിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? എങ്ങനെയായിരുന്നു പോയ സംഗതി, അതോടൊപ്പം തന്നെ അവിടെ എത്തിയപ്പോ കണ്ട കാര്യങ്ങള്, ഇങ്ങനെ ഒരു ചിന്ത വരാനുണ്ടായ കാര്യങ്ങള്?
2: ഞങ്ങൾ VC സാറിനോട് തന്നെയാണ് ഞങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം എങ്ങനെ സാറിന്റെ ക്ലാസ് അധികം ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം അദ്ദേഹമാണ് ഇങ്ങനെ ഒരു VC-നെ അവിടെ നോട്ടീസ് ചെയ്തത്. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്, കണ്ടൽക്കാട് തേന ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയാണ് തുടങ്ങി വെക്കുന്നത് ഞങ്ങള്.
0: അതിനൊരു ശാസ്ത്രീയമായിട്ടുള്ള കുറച്ച് അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ടല്ലോ. അദ്ദേഹം അതെങ്ങനെയായിരുന്നു, അത് ചെയ്തത് എങ്ങനെയായിരുന്നു?
3: നമ്മൾ എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ തേനീച്ചനെ പറ്റിയിട്ട് കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സ്റ്റഡി നടത്തിയിരുന്നു. അപ്പോൾ നമ്മളിതിൽ തന്നെ ഈ സുന്ദർബൻസിലൊക്കെ നോക്കുമ്പോഴേക്കില് അവിടെയൊക്കെ ഈ സാധാ വൈൽഡ് ഹണീനെ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മാംഗ്രൂവ് ഏരിയയിൽ തന്നെ. ആ ട്രൈബിൾസ് ആണ് കൂടുതലായിട്ട് ഇതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്, ഹണീന. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഈ വളവട്ടണത്ത് നമുക്ക് ഇതുപോലെ എപ്പിക്കൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൂടാന്നുള്ള ഒരു ആശയത്തിന്റെ പിന്നാലെയാണ് ഈ എപ്പിക്കൾച്ചർ കോഴ്സ് നമ്മൾ പഠിക്കുന്നത് സർ സെയ്ത് കോളേജിൽ നിന്ന്. അവിടെ എപ്പിക്കൾച്ചർ സൂവോളജി ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ആദ്യം തന്നെ അവിടെ ഒരു ജലീൽ എന്ന് പറഞ്ഞൊരു സാറായിരുന്നു, ഈ കുർമാത്തൂർ ഹണി ഇന്നോവേറ്റീവ്സിലെ സെക്രട്ടറി ആയിരുന്നു ജലീൽ സാറ്. ജലീൽ സാറാണ് ആദ്യത്തെ രണ്ട് ബോക്സ് നമുക്ക് അവിടെ വെച്ചരുകയും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്തതും ഒക്കെ സാറായിരുന്നു.
0: ആദ്യ രണ്ട് ബോക്സ്
3: അതൊരു പൈലറ്റ് സ്റ്റഡി എന്ന ആശയത്തിന് പിന്നാലെ നമ്മളൊരു രണ്ട് ബോക്സ് വെക്കുകയും അവിടുന്ന് ഹണി ഒരു 45 ദിവസത്തിനുള്ളിൽ തന്നെ ഹാർവെസ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു നമ്മൾ.
0: ഓക്കെ, പർശനയ്ക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും.
2: നമ്മൾ അവിടെ പോകുമ്പോ എന്ന് പറഞ്ഞാല് കണ്ടതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത് വളരെയധികം നശിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ നമ്മൾ പോയ സമയത്ത് ആ ഏരിയയിൽ മൊത്തം വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഫോറസ്ട്രി സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസും അറിയാം, അതൊന്ന് കൺസേർവ് ചെയ്യണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. സോ ഒരിക്കലും ഒരാളോട് പോയിട്ട് നമ്മളിപ്പോ നാട്ടുകാരുടെ അടുത്ത് നമ്മൾ നോർമലി ഇതിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് കൺസേർവ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞാൽ അവർ എത്രത്തോളം അത് ഏറ്റെടുക്കുന്ന, നമുക്ക് ഏകദേശം അവർ ഏറ്റെടുക്കില്ല എന്ന് തന്നെയായിരുന്നു ഞങ്ങൾക്കൊരു ഇതുള്ളത്. അപ്പം അതൊന്നൊരു ഒരു ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പം ആ ലാൻഡിൽ നിന്ന് ഒരു പൈസയും കിട്ടുന്നില്ല എന്ന രീതിയിലാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഒരു പൈസ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നാണെങ്കിൽ അത് കൺസേർവ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് തോന്നി. അപ്പൊ ഇവന് ഈ ഐഡിയ തോന്നിയത് കൊണ്ടും ഞങ്ങൾ അതിന്റെ പിന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ചെയ്യാണ് ചെയ്തത്.
0: നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള സഹായത്തെ കുറിച്ച് സാർ നേരത്തെ പറഞ്ഞു, മാഡം അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
4: ഞാൻ പഞ്ചായത്തിന്റെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പറാണ്. അപ്പം അധികവും ഞങ്ങൾക്ക് ഇങ്ങനെ കമ്മിറ്റി കൂടാ

0: ാറുണ്ട് പഞ്ചായത്ത്. പാപ്പിൻശ്ശേരി പഞ്ചായത്ത് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി കൂടാറുണ്ട്. അപ്പം അതിൽ ഉള്ള മെമ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഒരു രീതിയിലുള്ള പ്രകൃതിയുമായി എന്തെങ്കിലും ഒരു രീതിയിലുള്ള കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അവിടെ ആൾക്കാർ ആ കംപ്ലയിന്റ് ഉള്ള ആൾ വന്നിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ പൊതുവെ അവർ പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടൽക്കാടിൽ ഇപ്പം നമ്മൾ ഫിഷിന്റെ നഴ്സറി പോലെയുള്ള അങ്ങനത്തെ പ്രജനനം കൂടുതലായിരിക്കും ആ ഒരു ഏരിയയിൽ. അപ്പം ഞണ്ട് അങ്ങനത്തെ കുറെ ഈ ആനക്കക്ക അങ്ങനെ വലിയൊരു കക്ക അങ്ങനത്തെ ഒക്കെ കാണപ്പെടുന്ന ഒരു ഏരിയ ആണത്. അപ്പം ഇത് അവിടെയുള്ള ഇല്ലീഗൽ മൈഗ്രൻസ് ആ സമയത്ത് ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ. അവരിത് ട്രഡീഷണൽ ഫിഷിംഗ് മെത്തേഡ്സ് അല്ലാതെ അവിടെ അത് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ ട്രഡീഷണൽ ഇപ്പം ഇന്ന സമയത്തായിരിക്കും ഇന്ന് മീനുകളുടെ പ്രജനനം ഉണ്ടാവുക. അപ്പം ആ സമയത്ത് അവർ ആ മീൻ പിടിക്കാൻ പോവാറില്ല. പക്ഷേ ഇല്ലീഗൽ മൈഗ്രൻസ് ഇതൊന്നും നോക്കാറില്ല. അവർ ഒരു പ്രത്യേക തരം ഫിഷിംഗ് ട്രാപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് അങ്ങനത്തെ കുറേ കംപ്ലയിൻസ് ഈ ഒരു മാംഗ്രൂവ് ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഡിസ്ട്രിക്ട് ബയോഡൈവേഴ്സിറ്റി കോർഡിനേറ്ററിന്റെ കൂടി ഉണ്ടായിരുന്നു നമ്മൾ ആ ഒരു ഇതിൻ്റെ അകത്ത്. അപ്പം നമുക്കിത് എങ്ങനെ കൺസേർവ് ചെയ്യാൻ പറ്റും എന്നുള്ള ചർച്ചകൾ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്തായിരുന്നു ഇവരിങ്ങനൊരു ഐഡിയയുമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പം എന്തുകൊണ്ട് പഞ്ചായത്തിന് ഇത് പ്രൊമോട്ട് ചെയ്തു കൂടാന്നുള്ളൊരു ഡിസ്കഷൻ വരികയും ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് ഇതൊന്ന് പ്രൊമോട്ട് ചെയ്ത് ഇതൊരു കൺസർവേഷൻ മെത്തേഡ് ആക്കിയിട്ട് ഒരു മോഡൽ പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നൊരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിക്ക് എന്തുകൊണ്ട് ഈ പ്രോജക്റ്റ് സപ്പോർട്ട് ചെയ്ത് കൂടാ എന്നൊരു ആലോചന ആ ഒരു മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു.
1: അങ്ങനെയാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് സഹകരിച്ചിട്ട് സാറെ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ ഒരു പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായ ഒരു മാറ്റം ഇപ്പോൾ രണ്ട് പെട്ടി വെച്ചുകൊണ്ടാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അതൊരു 10 പെട്ടിയിലെത്തിയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഈ ആ ഒരു മേഖലയിൽ ഉണ്ടായ ഒരു മാറ്റം അല്ലെങ്കിൽ അവിടെ കണ്ടെത്തിയ പുതിയ പുതിയ എന്തെങ്കിലും കണ്ടെത്തലുകൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ഭാഗമായിട്ട്?
2: അതായത് നമ്മൾ ബീസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പോളിനേഷൻ നടക്കും. അപ്പോൾ പോളിനേഷൻ നടക്കുമ്പോൾ ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ കൂടുതലായിട്ടുണ്ടാകും. ഇപ്പോൾ റീപ്രൊഡക്ഷൻ കൂടി എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണ്ടത്. അതുതന്നെയാണ് നമ്മുടെ അദ്വൈത രഞ്ജിത്തിൻ്റെ പ്രൊജക്റ്റിൽ കണ്ടെത്താനായിട്ടുള്ളത്. അതായത് ഈ കണ്ടൽക്കാടുകളുടെ സീഡ്സ് കൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണം കൂടുക തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ആ ബയോഡൈവേഴ്സിറ്റി നിലനിർത്താനും അതോടൊപ്പം തന്നെ സുസ്ഥിരമായിട്ടുള്ള രീതിയിൽ അത് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത കൂടി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്.
1: അപ്പോൾ ആ ഒരു ഗവേഷണത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ അദ്വൈതം കുറച്ചുകൂടി വിശദീകരിക്കും.
3: അതിനുശേഷം നമ്മളിപ്പം ഫീൽഡിൽ സ്ഥിരമായിട്ട് നമ്മൾ പോകലുണ്ട്. അപ്പോൾ ഫീൽഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും തേനീച്ചേൻ്റെ ബോക്സ് അവിടെ വെച്ചത് കൊണ്ട് തന്നെ കുറേ ഹണി ബീനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാംഗ്രൂവ്സിൻ്റെ മേലെന്നായാലും ഫ്ലവറിനായാലും. അപ്പോൾ ഫ്ലവേഴ്സും പിന്നെ അതേപോലെ തന്നെ റീപ്രൊഡക്ഷൻ, സാറ് പറഞ്ഞ പോലെ റീപ്രൊഡക്ഷനൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് കിട്ടിയ ഹണിയായാലും നമ്മളത് ഈ അഗ്മാർക്ക് ലബോറട്ടറി എറണാകുളത്ത് നമ്മളതിനെ പറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായത് വെച്ചാൽ നല്ലൊരു കഴിക്കാനും അതേപോലെ തന്നെ നല്ലൊരു ഗുണമുള്ള ഒരു ഹണിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
1: അപ്പോൾ നമ്മൾ ഈ തേനുള്ള ഒരു ഗുണനിലവാരം, അപ്പോൾ നമ്മൾ പൊതുവെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ തേൻ കൃഷി നടത്തുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ കണ്ടൽ ചെടികൾക്ക് ഇടയിൽ നടത്തുന്നത്. അപ്പോൾ അതിലൊരു ഗുണനിലവാരത്തിൻ്റെ ഒരു കാര്യം കൂടി പറയാനുണ്ടാവും, അതിൻ്റെ രുചിയിൻ്റെ വ്യത്യാസം പറയാനുണ്ടാവും.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ മറ്റ് നമ്മുടെ കരയിൽ നിന്ന്, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, കരയിൽ നിന്ന് ഉള്ള ഹണി അല്ലെ പ്ലാന്റേഷനിൽ നിന്നുള്ള ഹണിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ കണ്ടൽക്കാടുകളിൽ നിന്നുള്ള ഹണി. അതിൻ്റെ കളറിൽ തന്നെ നമുക്ക് പ്രകടമായിട്ടുള്ള വ്യത്യാസം കാണാം. ഇത് പ്രത്യേക തരത്തിലുള്ള നിറത്തിലുള്ള ഹണിയാണ്. അതുമാത്രമല്ല പ്രധാനപ്പെട്ട തേനിൻ്റെ ഗുണനിലവാരമായിട്ട് ബന്ധപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ആ ഫ്രക്ടോസ് ഗ്ലൂക്കോസ് റേഷ്യോ ആണ്. അത് 1.5 ആണ് നമുക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ സാധാരണ ഹണിയിൽ വളരെ താഴ്ന്ന ലെവലിലായിരിക്കും അത് ഉണ്ടാകുക. അത് വളരെ പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസമാണ്. അതോടൊപ്പം തന്നെ ചെറിയ തോതിൽ, വളരെ ചെറിയ തോതിൽ, ഇതിൻ്റെ ഒരു ചുറ്റുപാടനുസരിച്ച് വളരെ ചെറിയ തോതിൽ സോൾട്ട് അടങ്ങിയിട്ടുണ്ട്. വളരെ ചെറിയ തോതിൽ
1: ഒരുപക്ഷേ പുഴയുടെ ഒരു
2: സാന്നിധ്യമാണ് അതിന് കാരണം. കാരണം ഈ കണ്ടൽക്കാടുകൾ സാധാരണ ഇതിൽ ചതുപ്പുനിലങ്ങൾ പുഴയും കടലും ഒക്കെ ചേരുന്ന ഭാഗങ്ങളിലാണല്ലോ. മറ്റൊന്ന്, മറ്റുള്ള ഹണിയെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ഫ്ലവനോയിഡ്സും അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻ്റുകളുടെയും അളവ് കൂടുതലാണ്. അത് കൂടാതെ പ്യൂരിറ്റി കൂടുതലാണ്. അതുമാത്രമല്ല ഇത് വേഗം കട്ട പിടിക്കില്ല എന്നുള്ള, സാധാരണ രീതിയിൽ മറ്റു ഹണികളൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വേഗം കട്ടപിടിക്കും. പക്ഷേ ഇത് ഈ ഹണി
1: അതിന് പെട്ടെന്ന്
2: പെട്ടെന്ന് കട്ടപിടിക്കും, അതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. അതാണ് മറ്റൊരു കുറെ ദീർഘകാലത്തേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും.
1: പക്ഷെ ആ ഒരു പരിസ്ഥിതിയുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ തേനീച്ചകളുടെ പ്രത്യേകതകളായിരിക്കോ, എന്തായിരിക്കും അതിനൊരു കാരണം?
2: അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്, ആ പരിസ്ഥിതിയുടെ ആ ചുറ്റുപാടിന്റെ പ്രത്യേകതയുണ്ട്.
1: പൂർണ്ണമായിട്ടും കണ്ടൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അല്ലെ, അവിടെ മറ്റ് മരങ്ങളോ ചെടികളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു പ്രദേശമാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈച്ചകൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ ഒരു പ്രധാന കാരണമാവാം.
2: അതൊക്കെയാണ് നമ്മൾ കൂടുതൽ സ്റ്റഡീസ് അതിനകത്ത് ആവശ്യമുണ്ട്. അത് നമ്മൾ അതിനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കണ്ടൽക്കാടുകളിലെ തേന്, അതിന്റെ നെക്ടറീസും ഒക്കെ ഉണ്ടല്ലോ, ആ കണ്ടൽക്കാടുകളിലുള്ള തേനിന്റെ പ്രത്യേകതയോട് കൂടി നമ്മൾ ഈ പെട്ടികളിൽ, തേനീച്ചപ്പെട്ടികളിൽ നിന്ന് ലഭിച്ച തേനിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കേണ്ടതാണ്.
1: നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് പെട്ടികളിൽ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ ആ ഈ രണ്ട് പെട്ടികളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഉൽപാദനം ഇല്ലേ, വിളവ് എന്ന് പറയുന്നതിന്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ കൂടുതൽ പെട്ടികൾ സ്ഥാപിക്കാനുണ്ടായ ഒരു പ്രേരണ ഉണ്ടാവാം അല്ലെ. ആ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇപ്പൊ രണ്ട് പെട്ടികളിൽ നിന്ന് കിട്ടിയ ഒരു അളവും അതിനുശേഷം വെച്ചപ്പോ കിട്ടിയിരിക്കുന്ന അളവും, ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്?
3: ആദ്യമായിട്ട് നമ്മൾ ഈ രണ്ട് ബോക്സ് അവിടെ വെച്ചപ്പോ നമ്മൾ ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതിൽ നിന്ന് വെച്ച ഇപ്പം സൂപ്പർ ചേമ്പറിൽ വെച്ചിട്ടുണ്ടായിരുന്ന 4 ഫ്രെയിമിൽ നിറച്ച് നമുക്ക് തേൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്നിട്ട് വിചാരിച്ചു, ഞാൻ സാറിനോട് പറയുകയും ചെയ്തു, സാർ ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ഇനിയും ഒന്ന് വെച്ച് നോക്കിക്കൂടെ എന്നുള്ള ഒരു രീതിയിലേക്ക് സാറ് സംസാരിച്ചു. അതേപോലെ തന്നെ മിസ്സും സപ്പോർട്ടായിരുന്നു. മിസ്സും പറഞ്ഞു അങ്ങനെ ചെയ്യാം. എൻ്റെ കൂടെയുള്ള ആശ്രയായാലും അർച്ചനയായാലും ഇതിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് പ്രിലിമിനറി സ്റ്റേജിൽ നിന്ന് നമ്മൾ നേരെ വേറെ ഏതെങ്കിലും കണ്ടൽ ഇങ്ങനെ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം നോക്കി. വളപട്ടണം മാത്രമേ നമ്മൾ വെച്ചുള്ളൂ. എന്നിട്ട് അതിനുശേഷം നമ്മൾ വെള്ളിക്കയിൽ, മാംഗ്രൂവ്സ് ഉള്ള ഏരിയ ആണ്, വെള്ളിക്കയിലേക്ക് നമ്മളിത് ഒരു രണ്ട് ബോക്സും കൂടി നമ്മളവിടെ മേടിച്ച് വെച്ചു. അപ്പോൾ വെള്ളിക്കയിൽ നിന്ന് ഇതുപോലെ തന്നെ നമുക്ക് 45 ദിവസം കഴിയുമ്പോൾ തന്നെ ഫ്രെയിമിൽ നമുക്ക് ഇതുപോലെ 4 ചേമ്പറിലായാലും ഫ്രെയിമിലായാലും ഹണി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഹണി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനുശേഷം കുഞ്ഞിമംഗലം കണ്ണൂർ കണ്ടൽ പ്രൊജക്ടിൻ്റെ അണ്ടറിലുള്ള മാംഗ്രൂവ് ഏരിയ ആണ് കുഞ്ഞിമംഗലത്തുള്ളത്, അവിടെയും വെച്ചു. അവിടെയും വെച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ ഈ ഡിസംബർ ജനുവരി മാസത്തിൽ നമ്മൾ 6 കിലോളം ഹണി നമ്മൾ എടുത്തിട്ടുണ്ട് ഈ വളപട്ടണ ഏരിയ തന്നെ.
1: അപ്പോൾ ഇപ്പോൾ നിലവിൽ വളപട്ടണത്തും വെള്ളിക്കയിലും കുഞ്ഞിമംഗലത്തും ഉണ്ട് വെട്ടികളുണ്ട്?
3: ഇല്ല, ഇപ്പം ആകെ നമ്മളെടുത്ത് വളപട്ടണം കുഞ്ഞിമംഗലേ ഉള്ളൂ. വെള്ളിക്കയിൽ നമ്മൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്.
1: അതെന്തുകൊണ്ടാണ് മാറ്റിയത്? എന്തുകൊണ്ടാണ്?
3: അതെന്ന് വെച്ചാൽ അവിടെ ഫ്ലവറിംഗ് ടൈം അനുസരിച്ചിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പം മാംഗ്രൂവ് ഏരിയ എന്ന് പറയുമ്പോൾ ഓരോ സ്പീഷീസിന് ഡിഫറെൻറ്റ് ടൈമായിട്ടാണ് ഫിനോളജിയിലെ ഫ്ലവറിംഗ് ടൈം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം ഡെൻസായിട്ട് വിരിയുന്നത് വളപട്ടണവും കുഞ്ഞിമംഗലുമാണ്. കാരണം ഏരിയ കൂടുതൽ മാംഗ്രൂവ് ഏരിയ ഉള്ളത് വളപട്ടണവും കുഞ്ഞിമംഗലുമാണ്. അതുകൊണ്ട് വളപട്ടണവും കുഞ്ഞിമംഗലമായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്.
1: എത്ര പെട്ടികളാണ് ഇപ്പോൾ ഉള്ളത്?
3: ഇപ്പം വളവട്ടണം ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഒരു 7 ബോക്സ് ഉള്ളത്, ബാക്കി 3 എണ്ണം കുഞ്ഞിമംഗലത്ത്.
1: അങ്ങനെ 10 ബോക്സുകൾ ഇപ്പോൾ ഉണ്ട്.
3: 10 എണ്ണം
1: ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ഇത്രയും വിളവ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കിട്ടുന്ന ഉൽപ്പന്നം അല്ലെങ്കിൽ തേന് എന്താണ്, അതിൻ്റെ മറ്റു പ്രോസസ്സ് എങ്ങനെയാണ്, എങ്ങനെയാണ് നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്?
0: ഈ 45 ദിവസമായി അല്ലെങ്കിൽ ഞങ്ങൾ ഓരോ ആഴ്ചയും ഞങ്ങൾ ഫീൽഡിൽ പോവാറുണ്ട്. പോയി തേന് എന്താണ്, അത് ബോക്സിന്റെ അവസ്ഥ എന്താണ്, എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടോ ഇല്ലയോ, നല്ല കണ്ടീഷനിലാണോ ഉള്ളത്, ബീസിന്റെ ഗ്രോത്ത് ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് ഹണി ആ ഫ്രെയിം നിറയെ ആയിട്ടുണ്ട് എന്നുള്ളൊരു അവസ്ഥയിൽ ഞങ്ങൾ ഫ്രെയിംസ് എടുത്തുകൊണ്ട് വന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട്, എക്സ്ട്രാക്ടർ ഉണ്ട്, അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഹണി ഞങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ റോ ഹണിയാണ് കൊടുക്കുന്നത്, വേറെ ഞങ്ങൾ പ്രോസസ്സിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. റോ ഹണിയിലാണ് ഏറ്റവും കൂടുതൽ മിനറൽ കണ്ടന്റ് ആയാലും ആന്റി ഓക്സിഡന്റ് കണ്ടന്റിലൊക്കെ നിലനിർത്താൻ പറ്റുന്നത്. നമ്മൾ വൺസ് പ്രോസസ്സിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂടാക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിന്റെ കണ്ടൻസ് പോയി പോകും. അപ്പം ഏറ്റവും നല്ലത് ഇത് റോ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നതാണ്, അതാണ് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സും തരുന്നത്. അതുകൊണ്ട് വേറെ ഒരു പ്രോസസ്സിങ്ങും നമ്മൾ ചെയ്യാറില്ല. ബോക്സിന് ഫ്രെയിം എടുക്കുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു, അത് ബോട്ടിലാക്കുന്നു എന്നുള്ളത്.
1: ബോട്ടിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിന്റെ അടുത്ത നടപടി, എങ്ങനെയാണ്, എവിടെയാണ് അത് കൊടുക്കുന്നത്?
0: ആദ്യം സ്റ്റഡി ചെയ്തത് ഇത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് മാർക്കറ്റിൽ ഇത് പോകുമോ എന്നുള്ളൊരു പ്രിലിമിനറി സ്റ്റഡി നടത്തണം. ഇതൊരു മിനിമം വയബിൾ പ്രോഡക്റ്റ് ആണോ എന്നുള്ളൊരു സ്റ്റഡി എന്തായാലും ഒരു ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് ഉണ്ടായിരുന്നു, കണ്ണൂർ യൂണിവേഴ്സിറ്റി. അപ്പൊ അത് പറയുമ്പം യൂണിവേഴ്സിറ്റിന്റെ സപ്പോർട്ടും കൂടി ഇവിടെ പറയേണ്ടതാണ്. ഞങ്ങൾ പഞ്ചായത്തിൽ നിന്നൊരു 10,000 രൂപീസ് തന്നതിന് ശേഷം പിന്നെ ഇത് കുറച്ചൊന്ന് സ്കെയിൽ അപ്പ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം ബോക്സ് വാങ്ങിക്കണം, ഒരു ബോക്സിന് 2000 രൂപയോളമാണ് വരുന്നത്. അപ്പം സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഉള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് അപ്രോച്ച് ചെയ്തു. അവരുടെ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് KUIIF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ അവരെ അപ്രോച്ച് ചെയ്തു, കണ്ണൂർ യൂണിവേഴ്സിറ്റിനെ അപ്രോച്ച് ചെയ്തു. അവരുമായിട്ട് അവിടുത്തെ ഡയറക്ടേഴ്സുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പം ഞങ്ങൾ ഈ ഒന്ന് പിച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഒരു ആശയമുണ്ട്, ഇതിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ച സമയത്ത് അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ എന്തുകൊണ്ട് ഒരു സംരംഭമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വന്നുകൂടാന്നുള്ളൊരു ആശയം അവർ വെച്ചു. അപ്പം നമ്മൾ സംസാരിച്ചപ്പം ഓക്കെ, നമുക്ക് എന്തുകൊണ്ട് പഠനം എന്നുള്ളത് ഒരു ഡിഗ്രി എന്നുള്ളതിനപ്പുറം നമ്മൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞിറങ്ങുമ്പോഴത്തേക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, അതാണല്ലോ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പൂർണ്ണത വരുന്നത്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തി. അങ്ങനെ ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അവർ പറഞ്ഞു പിച്ചിങ് സെഷൻസ് ഉണ്ടാകും, അപ്പം നിങ്ങൾ വരിക, ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകും, നിങ്ങളുടെ ഐഡിയ നിങ്ങൾ പറയുക, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഫണ്ട് ചെയ്യും, ഗ്രാൻസ് ആയിട്ട് തരും എന്നുള്ളത്. അങ്ങനെ ജാൻവരിയിൽ അജിത് ബാലകൃഷ്ണൻ സാർ റെഡ്എഫിൻ്റെ ചെയർമാൻ വരെയുണ്ടായിരുന്നു. അപ്പം സാറിൻ്റെ അടുക്ക ഒരു പിച്ചിങ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പിച്ച് ചെയ്തു, ഞങ്ങളുടെ ഐഡിയയും ഇതെങ്ങനെ ബിസിനസ്സാക്കി മാറ്റാം എന്നുള്ളതിൽ ഞങ്ങളൊരു പ്രസൻറ്റേഷൻ നടത്തുകയും സാറിനത് വളരെ എക്സൈറ്റഡ് ആക്കി ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു 1 lakh rupees ഗ്രാൻഡ് ആയിട്ട് കിട്ടി.
1: ഓക്കെ, അപ്പോൾ ബാക്കി സാർ പറയട്ടെ. അപ്പോൾ സാറേ, നമ്മുടെ ഇപ്പം സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറഞ്ഞു, അപ്പോൾ യൂണിവേഴ്സിറ്റിയായി കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന കാര്യം പറഞ്ഞു, അതിന് പ്രത്യേക പേരും കൊടുത്തു അല്ലേ. ഇപ്പോൾ ആ സ്റ്റാർട്ടപ്പിന്റെ സ്ഥിതി എങ്ങനെയാണ്?
2: നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു സംരംഭമാക്കി മാറ്റുകയാണ് ഇതിനെ. വളരെ ഡിമാൻഡുള്ള പ്രീമിയം ഹണിയാണ് ഈ സംരംഭത്തിലൂടെ നമ്മൾ പുറത്തിറക്കിയത്.
1: അതിന് പേരും കൊടുത്തു
2: മാൻഗ്രോസ എന്ന
1: മാൻഗ്രോസ. ഓക്കെ, നമ്മുടെ മാൻഗ്രോവ്സ്
2: കൊണ്ട് മാൻഗ്രോസ എന്ന പേരാണ് ആ ഹണിക്ക് കൊടുത്തിരിക്കുന്നത്. യുണീക്ക് ഹണി അങ്ങനെയാണ് നമ്മൾ പറയാ. ഇത് വളരെ പ്രത്യേകതയുള്ള ഹണിയാണ്, കളറിലും അതുപോലെ തന്നെ ക്വാളിറ്റിയിലും വളരെ പ്രത്യേകത. വില കുറച്ച് പ്രീമിയം ഹണിയാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വില കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു ഹണി നമ്മൾ ഇവിടെ ഒന്നും കിട്ടാനില്ല എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഹണിയുടെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ഹണി കൊടുക്കും, അതോടൊപ്പം തന്നെ ഈ ഹണിയിൽ നിന്ന് വാല്യൂ ആഡഡ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നൽകുക എന്നുള്ളതാണ്.
1: എന്തൊക്കെ?
2: തൽക്കാലത്തേക്ക് ഹണി കാൻഡി, അതോടൊപ്പം തന്നെ മറ്റ് ചില ഹെർബ്സ് ഒക്കെ ഉപയോഗിച്ച് അതിനെ കൂടുതൽ മെഡിക്കേറ്റഡ് ആക്കിയിട്ട് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന രീതി. ഉദാഹരണത്തിന് കുർക്കുമിൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുന്ന രീതി. അങ്ങനെ കുറേയധികം വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ്, സോപ്പ് ഉണ്ടാക്കാം, ഹണിയിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കാം, അതുപോലെ കുറേ അധികം വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നൽകുക എന്നുള്ളതാണ്.
1: അതൊക്കെ സ്റ്റാർട്ടപ്പിന്റെ
2: ഭാഗമായിട്ട് നമ്മൾ ആലോചിച്ച് ഒക്കെയാണ്.
1: അപ്പോൾ ഇപ്പോഴതിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ്, അത് എങ്ങനെ മുന്നോട്ട് പോകുന്നത്, എത്രത്തോളം അതിനുള്ളൊരു വിൽപ്പന നടക്കുന്നുണ്ട്, അതിന് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു സഹകരണം കൂടി വേണമല്ലോ?
2: അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ നല്ല രീതിയിലാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടെ മാർക്കറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പ്രൊഡക്ഷൻ അത്രത്തോളം എത്തുന്നില്ല, കാരണം ഡിമാൻഡ് കൂടുതലാണ്, പക്ഷേ പ്രൊഡക്ഷൻ അത്ര ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഇപ്പോഴും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൂട്ടുന്നതിലേക്കാണ്. കൂടുതൽ സ്ഥലങ്ങളിൽ, കൂടുതൽ മാൻഗ്രൂവ്സിൽ, കൂടുതൽ കണ്ടൽക്കാടുകളിൽ ഈ ബോക്സുകൾ വെച്ച് പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രോസസ്സിലാണ്, അതിൻ്റെ ഒരു പരിപാടിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഒരു വലിയ ബ്രാൻഡാക്കി മാറ്റിയ അങ്ങനെ ആവശ്യക്കാർക്കൊക്കെ ഇപ്പോൾ കുറേയധികം ആൾക്കാർ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്, നമുക്ക് ഇത്ര ബോട്ടിൽ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഹണി ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് താമസിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ അതൊരു ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ്.
4: കണ്ടൽ കാടുകളിലെ തേനീച്ച വളർത്തൽ. ഈ പദ്ധതിക്ക് മുൻകൈയെടുത്ത് പറശ്ശിനിക്കടവ് MVR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസ് ആൻഡ് റിസർച്ച് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രിയിലെ ഒരു വിഭാഗം അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചർച്ചയാണ് സയൻസ് കഫേയിലൂടെ നമ്മൾ ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ പറശ്ശിനിക്കടവ് MVR കോളേജ് മുൻ പ്രിൻസിപ്പളും സീഡ് പ്രിൻസിപ്പൽ അഡ്വൈസറുമായ ഡോക്ടർ കെ ഗീതാനന്ദൻ, MVR കോളേജ് ഫോറസ്ട്രി വിഭാഗം മുൻ അസിസ്റ്റന്റ് പ്രൊഫസറും മേധാവിയുമായിരുന്ന അനുശ്രീ അശോക്, MVR കോളേജ് ഫോറസ്ട്രി വിഭാഗം BSc വിദ്യാർത്ഥികളായ അദ്വൈത് രഞ്ജിത്ത്, ആശ്രയ മനോജ്, അർച്ചന സി എസ് എന്നിവർ. ഇവരോടൊപ്പം സ്റ്റുഡിയോയിൽ കെ ഒ ശശിധരൻ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ചൊവ്വാഴ്ച വൈകിട്ട് 7:35 സയൻസ് കഫേയിൽ. ഇന്നത്തെ സയൻസ് കഫേ ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്.

ആകാശവാണി കണ്ണൂർ. കാവ്യകേളി പങ്കെടുക്കുന്നവർ: എം വി നാണി ടീച്ചർ, ആതിര മോഹൻ, ശിവപ്രിയ ബി ബാബു, ഇന്ദുലേഖ കെ സി, അഭിനീത് കെ എം, കൂടെ ജീജ ശ്രീജിത്ത്. ഇന്നാദ്യം കവിത ചൊല്ലുന്നത് ഇന്ദുലേഖ. ചങ്ങമ്പുഴയുടെ ഭാവത്രയം എന്ന കവിതയിലെ വരികളാണ് ഇന്ദുലേഖ ചൊല്ലുന്നത്. മാനവിക്രമൻ രാജാ സാമൂതിരിയുടെ സദസ്സിലെ ഒരംഗമായിരുന്നു പുനന്നമ്പൂതിരി. 18 കവികളിൽ അരക്കവി എന്ന് അദ്ദേഹം പ്രശസ്തനായി. ആ സദസ്സിലെ സംസ്കൃത പണ്ഡിതനായ ഉദ്ദണ്ഡശാസ്ത്രികൾക്ക് ഭാഷാകവികളെ വലിയ പുച്ഛമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പുനന്നമ്പൂതിരിയുടെ താരിൽ തന്വി കടാക്ഷാഞ്ചല എന്ന ശ്ലോകം കേട്ട് അതിലെ അവസാനത്തിലെ ഹന്ത എന്ന പ്രയോഗത്തിന്റെ സാരസ്യത്തെ അഭിനന്ദിച്ച് ഒരു പട്ട് സമ്മാനിക്കുകയുണ്ടായി. ഇത് ചൂണ്ടിക്കാട്ടി മലയാളത്തിന്റെ മഹാത്മ്യത്തെ എടുത്തു പറയുകയാണ് കവി.

0: കഷ്ടം എന്നൊരു വാക്കിനു പോലും പട്ടുടുത്തതാണിൻ മലയാളം.
1: ഓ ആണ് അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നത്. തൃശൂർ ജില്ലയിലെ കേച്ചേരിയിലാണ് കവി യൂസഫ് അലിയുടെ ജനനം. കേച്ചേരി ഗ്രാമത്തിലൂടെ ശാന്തമായി ഒഴുകുന്ന പുഴ ഒഴുകുന്ന പ്രദേശങ്ങളുടെ ഇരുകരകൾക്കും കുളിരും ഹരിതാഭയും പകരുന്ന കേച്ചേരി പുഴ യൂസഫ് അലിയിലെ കവിഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. കേച്ചേരി പുഴയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കവിതയാണ് ശിവപ്രിയ ചൊല്ലുന്നത്.

അനുവാചകന് മുന്നിൽ അവതരിപ്പിക്കാനാണ് അവർ ഇന്നും ശ്രമിച്ചു പോന്നത്. മുഗ്ധമായ ഹൃദയത്തിൽ സുന്ദരമായ സ്മിതത്തെക്കാളേറെ പുഴയുടെ ചിലമ്പിച്ചു ചിരിയും പൊയ്കതൻ കിനാവിനേക്കാൾ ആഴിയുടെ അസ്വസ്ഥതയും കാംക്ഷിക്കുന്ന കവിഹൃദയം വെളിവാക്കുന്ന ഈ വരികൾ ചൊല്ലുന്നത് ടീച്ചറാണ്.

അക്ഷരം വരുന്നത് പാ ആണ്. ഉള്ളൂരിന്റെ അണയാത്ത മണിവിളക്ക് എന്ന കവിതയിലെ വരികളാണ് ചൊല്ലുന്നത്. ഉത്തമനായ പുരുഷൻ ആരെന്നുള്ള വാത്മീകിയുടെ ചോദ്യത്തിന് നാരദമുനി നൽകുന്ന ഉത്തരമാണ് രാമായണം. എന്നാൽ രാമന്റെ ദിവ്യതയ്ക്ക് പൂർത്തിയില്ല. പക്ഷേ സീത അതിൽ നിന്ന് ഭിന്നയാണ്. അണയാത്ത മണിവിളക്ക്, അഴിയാത്ത കുങ്കുമപ്പൊട്ട്, വാടാമലർമാല ഒക്കെയാണ് സീത എന്നാണ് കവി പറയുന്നത്. കവിത ചൊല്ലുന്നത് ആതിരാ.

0: ഭാ ആണ് അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായിട്ട് വന്നിരിക്കുന്നത്. ദാമ്പത്യ ജീവിതത്തിന്റെ സങ്കീർണതകൾ ആവിഷ്കരിക്കുന്ന ഒരു കവിതയാണ് ചൊല്ലുന്നത് വിജയലക്ഷ്മിയുടെ ദേവാസുരം. ഏത് കനത്ത മാരിക്ക് മുന്നിലും കെട്ടുപോകാത്ത കാട്ടുതീക്ക് സമമായ പ്രണയത്തിന് മുന്നിൽ ആത്മാവ് ഒരുക്കുവാനല്ല, അവിടെ സാക്ഷിയും സാന്ത്വനവുമായി നിൽക്കാനാണ് ആഗ്രഹം. സുഹൃത്തും ഭർത്താവുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട കവിത ദേവാസുരത്തിലെ വരികൾ ചൊല്ലുന്നത് അഭിനീത്.
1: ഭൂമിയിൽ നിന്നുമിടയ്ക്കിടയ്ക്കാകാശപേടകം നിന്നെ റാഞ്ചിക്കൊണ്ടുപോകുന്നു. ഘോരഗോളാന്തര യുദ്ധങ്ങളിൽ ദൂരതാരാലയങ്ങളിൽ

0: മേഘപ്പതിപ്പുകൾ ഒപ്പം പറന്നുയരുന്നു, വെൺപ്രാവുകൾ മുറ്റത്തു പൂക്കുന്നു, മുല്ലപ്പടർപ്പുകൾ.
1: അക്ഷരം മാ വയലാറിന്റെ അവർക്കും ഓണമുണ്ടായിരുന്നു എന്ന കവിതയിലെ വരികൾ. നിരാലംബയായ വിധവയായ ഒരു പെണ്ണിന്റെ ദയനീയ ചിത്രം വരച്ചുകാട്ടുന്ന കവിത. ഓണം വന്നെത്തിയിട്ടും മക്കൾക്ക് ഒരുപിടി ചോറുപോലും കൊടുക്കാനാവാത്തവളുടെ ഗതികേട്, അവളെ ചൂഷണം ചെയ്യുന്ന മുതലാളന്മാർ ഒക്കെ ഈ കവിതയിലുണ്ട്. അവർ താമസിക്കുന്ന വീടിന്റെ അവസ്ഥയാണ് ഈ വരികളിൽ ചൊല്ലുന്നത് ഇന്ദുലേഖ.

പാണ് അക്ഷരം. പി കുഞ്ഞിരാമൻ നായരുടെ കാടിന്റെ മടിയിൽ എന്ന കവിത. പി കുഞ്ഞിരാമൻ നായർ ഒന്നിലും ഒതുങ്ങി നിൽക്കാതെ, എവിടെയും എത്തിച്ചേരാതെ, ഏകാന്തപതികനായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം യാത്ര ചെയ്തു. ഈ യാത്രകൾ അദ്ദേഹത്തിന്റെ കാൽപ്പനിക ഭാവുകത്വത്തിന്റെ സീമകളെ വികസിപ്പിച്ചെടുത്തു. എന്നാൽ 20 വർഷക്കാലം സ്കൂൾ അധ്യാപക ജോലിയിൽ തുടരേണ്ടി വന്ന അദ്ദേഹത്തിന് കവിത നുരയുന്ന ഒരു കാലഘട്ടം പൂർണമായും നഷ്ടപ്പെട്ടു. അധ്യാപക ജോലിയിൽ തുടരവേയുള്ള ആത്മസംഘർഷങ്ങളിൽ നിന്ന് ഉടലെടുത്തതാണ് കാടിന്റെ മടിയിൽ എന്ന ഈ കവിത. കവിതയിലെ കൂട്ടിലകപ്പെട്ട പൈങ്കിളി കവി തന്നെയാണ്. ചൊല്ലുന്നത് ശിവപ്രിയ.

0: അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം താ ആണ്. ഒ എൻ വി കുറുപ്പിന്റെ കോതമ്പു മണികൾ എന്ന കവിതയിലെ ഭാഗമാണ് ചൊല്ലുന്നത്. ഉത്തരേന്ത്യയിലെ ഒരു പാവപ്പെട്ട ഗ്രാമീണ കന്യകയുടെ ചിത്രം വരച്ചുകാട്ടുന്ന കവിതയാണ് കോതമ്പു മണികൾ. ഇന്നിന്റെ പെൺമനസ്സിന്റെ ഭയത്തിന്റെ വിഹ്വലതകളെ കാലങ്ങൾക്ക് മുമ്പേ തൊട്ടടുത്തിരുന്നു ഒ എൻ വി കുറുപ്പ്. ചൊല്ലുന്നത് ടീച്ചർ.
1: തൻപഴം

ആ ആണ് അക്ഷരമായിട്ട് വരുന്നത്. രാവണപുത്രിയിലെ വരികളാണ് ചൊല്ലുന്നത്. വയലാറിന്റെ ഏറ്റവും പ്രശസ്തമായ കവിതകളിലൊന്നാണ് രാവണപുത്രി. രാവണന്റെ മരണത്തോടെ തുടങ്ങുന്ന കവിത അയാളുടെ അവസാന നിമിഷങ്ങളിലെ ഓർമ്മകളാണ്. കാട്ടിലേക്കുള്ള യാത്രയും വേദവതിയും അവളോടുണ്ടായ മോഹവും വേദവതിയുടെ ശാപവുമെല്ലാം രാവണനെ നോവിക്കുന്നു. സ്വന്തം മകളെ തട്ടിക്കൊണ്ടുവന്നു മാത്രം കാണേണ്ടി വരുന്ന ഒരച്ഛന്റെ നിലവിളി രാവണപുത്രിയിൽ കേൾക്കാം. കവിത ചൊല്ലുന്നത് ആതിരാ.

0: അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം മ. പൂന്തൊട്ടിലിൽ നിഷ്കളങ്കമായി ഉറങ്ങുന്ന ബാലഗോപാലനെ വർണ്ണിക്കുകയാണ് സുഗതകുമാരി ഒരു സ്വപ്നം എന്ന കവിതയിലൂടെ. നിലവിളക്ക് കൊളുത്തിയ മുറിയിൽ മേഘവർണ്ണനായ പൈതലാം കണ്ണന്റെ ഉറക്കം മികച്ച വാങ്മയ ചിത്രമായി മാറുന്നു. ചൊല്ലുന്നത് അഭിനീത്.
1: മുറിക്കുള്ള

0: നിക്കാലു മാത്രം തൊട്ടിലിൽ നിന്നൂർന്നത് കാണൂ.
1: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം ഉ ഇന്ദുലേഖയാണ് ചൊല്ലേണ്ടത്. കുമാരനാശാന്റെ പ്രഭാത നക്ഷത്രം എന്ന കവിതയിലെ ഭാഗം. സൂര്യോദയത്തിന് അല്പം മുമ്പ് ഉദിക്കുന്ന പ്രഭാത നക്ഷത്രം അഥവാ ശുക്രൻ കിളികളോടും മലർമൊട്ടുകളോടുമൊക്കെ ഉണരാൻ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുന്ന കവിത.

0: അക്ഷരം ആ ആണ് ഏഴാച്ചേരി രാമചന്ദ്രന്റെ അറയ്ക്കൽ ബീവി എന്ന കവിതയിലെ വരികൾ. കരുത്തരായ പെൺഭരണത്തിന്റെ മറ്റൊരു മുഖമാണ് അറയ്ക്കൽ ബീവി എന്ന പേരിൽ ഒളിഞ്ഞുകിടക്കുന്നത്. ആൺപെൺ വ്യത്യാസമില്ലാതെ ഒരു തലമുറയിലെ മൂത്തയാളിലേക്ക് അധികാരം കൈമാറുന്ന രീതിയാണ് അറയ്ക്കൽ സ്വരൂപത്തിനുള്ളത്. അറയ്ക്കൽ ബീവിക്ക് പിന്നാലെയുള്ള കവിയുടെ വിഫല സഞ്ചാരങ്ങളുടെ താളാത്മക വിവരണമാണ് കവിതയിൽ. കവിത ചൊല്ലുന്നത് ശിവപ്രിയ.
1: അറയ്ക്കൽ ബീവിയോടടുത്തു കൂടുവാനീലത്താളം നെഞ്ചിൽ തീളയ്ക്കുന്നു. തീളയ്ക്കും വാഴ്ത്താരിക്കറിത്തുണ്ടം തേറിച്ചടുപ്പിൻ മുങ്ങിയും കറുക്കുന്നു. വടക്കൻ പാട്ടിന്റെ കുരുത്തോല പന്തലുറക്കത്തിൽ പോലുമുയരുമ്പോൾ അറയ്ക്കൽ ബീവി തന്നകത്തളത്തിലെ തുടുത്ത ചമ്പകം ചിരിക്കുന്നു.
0: ബാണ് അക്ഷരം. ബാലാമണിയമ്മയുടെ വിട്ടയക്കുക എന്ന കവിതയിലെ ഭാഗം. പുരുഷകേന്ദ്രീകൃതമായ മലയാള കാവ്യലോകത്ത് സ്ത്രീയുടെ അനുഭവലോകത്തിന്റെ സങ്കീർണതകളും സ്ത്രീ സ്വാതന്ത്ര്യവും ആവിഷ്കരിക്കാൻ ശ്രമിച്ച ആദ്യ മലയാള കവയിത്രിയാണ് നാലപ്പാട്ട് ബാലാമണിയമ്മ. പരമ്പരാഗതമായി സ്ത്രീയെപ്പറ്റി ഉറപ്പിച്ചിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായൊരു കർത്തൃത്വം നിർമ്മിക്കാനുള്ള ശ്രമമായിരുന്നു അവരുടെ കാവ്യങ്ങൾ. വിട്ടയക്കുക എന്ന കവിതയിൽ നിഴലിക്കുന്നത് കവയിത്രിക്ക് സ്വാതന്ത്ര്യത്തോടുള്ള അഭിവാഞ്ഛ തന്നെയാണ്. കവിത ചൊല്ലുന്നത് ടീച്ചർ.

കാണ് അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായി വരുന്നത്. എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ഭാഗം. മഹാഭാരതം യുദ്ധം തുടങ്ങുന്ന വേളയിൽ കൌരവപ്പടയിൽ അണിനിരന്ന യോദ്ധാക്കളെ വീക്ഷിക്കാൻ കൃഷ്ണനോട് അർജുനൻ അഭ്യർത്ഥിക്കുന്ന ഭാഗം. ചൊല്ലുന്നത് ആതിര.

0: നാ ആണ് അക്ഷരം. അക്കിത്തത്തിന്റെ ഭാരതീയന്റെ ഗാനം എന്ന കവിതയിലെ വരികൾ ചൊല്ലുന്നത് അഭിനീതാണ്. സാമ്രാജ്യത്വത്തിന്റെ പുലിനഖങ്ങളിൽ നിന്ന് വേർപ്പെട്ട് സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിലേക്ക് ചുവടുവച്ച നാം സ്വാതന്ത്ര്യാനന്തരം പുതിയ പ്രതീക്ഷകളിലേക്കും പുരോഗതിയിലേക്കും അടിവച്ചു മുന്നേറുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ് ഭാരതീയന്റെ ഗാനം എന്ന കവിതയിലൂടെ അക്കിത്തം. നാം ഒഴുക്കിയ കണ്ണുനീർ മുത്തായി തീരുന്നതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം.
1: നിർദയ സാമ്രാജ്യത്വ പുലിയുടെ കർദ്ദമരൂഷിത നഗരത്തിൽ ശരശിഖരത്തിലൊരന്നൽ കണക്കേ കുരിശിൽ ക്രിസ്തു കണക്കേയും ഇരുനൂറാണ്ടുകൾ ഉതിരം ചിന്നി കരുമന തിന്നൊരു കഥയോർക്കെ ഊറും കണ്ണീർ തനിയെ മുത്തായി തീരുന്നുണ്ടാ മുത്താലേ.
0: അടുത്ത കവിതയിലെ ആദ്യത്തെ അക്ഷരം ഈ ആണ്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിലെ വരികളാണ് ചൊല്ലുന്നത്. ഐഹികങ്ങളായ ഭ്രമങ്ങളുടെ അർത്ഥശൂന്യതയും ഭഗവത് സ്മരണത്തിന്റെ പ്രാധാന്യവുമാണ് ജ്ഞാനപ്പാനയിൽ വിഷയമാക്കിയിരിക്കുന്നത്. കവിത ചൊല്ലുന്നത് ഇന്ദുലേഖ.

അക്ഷരം വരുന്നത് ക. കുരീപ്പുഴ ശ്രീകുമാറിന്റെ അമ്മ മലയാളം എന്ന കവിതയിലെ വരികൾ. ഇന്ത്യയിലെ മറ്റേത് പ്രാദേശിക ഭാഷയും നേരിടാത്ത അസ്തിത്വ പ്രശ്നം അഭിമുഖീകരിക്കുകയാണ് നമ്മുടെ മലയാളം. ഈ കവിതയിൽ കവി നെഞ്ചത്ത് കൈവച്ചു ചോദിക്കുകയാണ്, വിറ്റുവോ നീ എന്റെ ജീവിതഭാഷയെ, ചുട്ടുവോ നീ എന്റെ കേരള ഭാഷയെ. അമ്മ മലയാളത്തിലെ ഈ എട്ടുവരികൾ ചൊല്ലുന്നത് ശിവപ്രിയ.

0: ആണ് അക്ഷരം, ചൊല്ലുന്നത് ടീച്ചറാണ്.
1: ഒരു മയിൽ പീലി ഞാനിന്നു കാണുമ്പോഴും ഒരു കുട്ടിയാകുവാൻ മോഹം, ഒരു പുസ്തകത്തിനകത്തിരുന്നതു

വഴിമുടക്കിയായി. ഒരു വൃദ്ധവാനരന്റെ രൂപത്തിൽ ഹനുമാൻ കിടന്നു. വഴിയിൽ നിന്ന് മാറിക്കിടക്കൂ എന്നലറിയ ഭീമന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ വേണ്ടി ഹനുമാൻ ഭീമനെ ഇവിധം പരിഹസിക്കുന്നു. ആതിരയാണ് ചൊല്ലുന്നത്.

0: അഞ്ചാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരമായിട്ട് വരുന്നത് ച. വള്ളത്തോളിന്റെ മലയാളത്തിന്റെ തല എന്ന കവിതയിലെ വരികളാണ്. ശങ്കരാചാര്യരെ വധിക്കാൻ വന്ന കാപാലികന്റെ ഭീകരരൂപം കവി വാക്കുകളിൽ കൂടി വരച്ചു കാണിക്കുന്നു. ചൊല്ലുന്നത് അഭിനീത്.
1: ചെമ്പരുത്തിപ്പൂതോറ്റ കണകളും കവിളൊട്ടിച്ചെമ്പിച്ച മീശപ്പുല്ലുവളർന്ന വദനവും പാമ്പുകൾക്കൊപ്പം ഞാൻ ചെഞ്ചിട

സ്നേഹഗായകനും തത്വചിന്തകനുമായ കുമാരനാശാന്റെ കവിതകൾ മലയാളക്കരയിൽ എന്നും ഹരിതാഭ വീശി പരിലസിക്കും എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. ചൊല്ലുന്നത് ഇന്ദുലേഖ.

കാണ് അക്ഷരം, വയലാറിന്റെ സംസ്കാരത്തിന്റെ തീനാളങ്ങൾ എന്ന കവിതയിലെ ഭാഗം. പുന്നപ്ര വയലാർ സമരം നടക്കുമ്പോൾ വയലാർ രാമവർമ്മയ്ക്ക് 18 വയസ്സ്. ആ നാടിന്റെ പോർവീര്യം വയലാറിനെ സാമൂഹിക ബോധമുള്ള കവിയാക്കി. സംസ്കാരത്തിന്റെ തീനാളങ്ങൾ എന്ന ഈ കവിതയിൽ കുട്ടനാട്ടിലെ കയർ തൊഴിലാളികളുടെ ജീവിതാവസ്ഥയും വീര്യവും വ്യക്തമാക്കുന്നു. ചൊല്ലുന്നത് ശിവപ്രിയ.

കാവ്യകേളി സമാപിക്കുന്നു. പങ്കെടുത്തവർ എം ബി നാണി ടീച്ചർ, ആതിരാ മോഹൻ, ഇന്ദുലേഖ കെ സി, ശിവപ്രിയ ബി ബാബു, അഭിനീത് കെ എം, കൂടെ ജീജ ശ്രീജിത്ത്.

നാളെ രാവിലെ 7:35 സയൻസ് കഫേയിൽ അപ്പോളോ മുതൽ ആർട്ടിമിസ് വരെ മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ യാത്രകളിലൂടെ

നാളെ വൈകിട്ട് 7:35 അങ്കണത്തിൽ കഥയരങ്ങ്, 3 ചെറുകഥകൾ. ഡൈനാമോ ദാമോദരൻ കാഞ്ഞങ്ങാട് അവതരിപ്പിക്കുന്നു. വീൽചെയർ സുനജ രാജീവൻ അവതരിപ്പിക്കുന്നു. റിസൾട്ട് ലക്ഷ്മണൻ കുയിലൂർ അവതരിപ്പിക്കുന്ന കഥ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ജയചന്ദ്രൻ മൗസപ്പച്ചനും പാടിയത് ചിത്രം വജ്രം. മഹാകവി കുമാരനാശന്റെ കവിത ഔസപ്പച്ചന്റെ ഇണത്തിൽ.

0: വജ്രം എന്ന പടത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ധന വില വർധന, വിലക്കയറ്റം എന്നിവയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വില വർധനയും വിലക്കയറ്റവും ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വില വർധനവിൽ സംസ്ഥാനത്തെ 70,000 ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധനവില വർധനയിൽ സർക്കാർ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മോഹ്സിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. 7th സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്ക് സമർപ്പിച്ചു. 16th കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 16th കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന ധനസഹായത്തിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളുടെ വികസന പദ്ധതികളിൽ അതനുസരിച്ച് ആവശ്യമായ മാറ്റം വരുത്തി ഗ്രാന്റുകൾ നഷ്ടമാവുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിലുള്ളത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തരവകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോഹൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൌഹൃദമാക്കുമെന്നും പൈറസിയുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പി സി വിഷ്ണുനാഥ്. മലയാള സിനിമാ രംഗത്തെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സിനിമാ സംഘടനകൾ ഉന്നയിച്ച ഇരട്ട നികുതി എന്ന വിഷയം സർക്കാർ ഗൌരവമായി ചർച്ച ചെയ്യും. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളും ഫിലിം പോളിസിയും പൂർണ്ണമായി പഠിച്ച ശേഷം നടപ്പിൽ വരുത്തേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കും. സിനിമാ സംഘടനകൾക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. സിബിഎസ്ഇ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സംബന്ധിച്ച് ഉയർന്ന പരാതികൾ അന്വേഷിക്കുന്നതിന് ഏകാംഗ സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. ശേഷി വികസന കമ്മീഷൻ ചെയർപേഴ്സൺ എസ് രാധ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സിബിഎസ്ഇ 12th ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000 വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി.

0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം ഒറ്റൂർ മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒഴിവുള്ള എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ 8 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. ഫോൺ നമ്പർ 9895295830. പൈവിളികയെ നഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക്, കൊമേഴ്സ് വിഷയങ്ങളിൽ ജൂനിയർ അധ്യാപക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 4 രാവിലെ 10 നടക്കും. അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് വിഷയത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 4 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 9633-8087-65. കണ്ണൂർ സർക്കാർ ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത വകുപ്പിൽ ഹോണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടക്കുന്നു. യോഗ്യത BNYS, BMMS വിത്ത് PG ഡിപ്ലോമ ഇൻ യോഗ, MSc യോഗ, പ്രായപരിധി 45 വയസ്സ്, ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ജൂൺ 8 രാവിലെ 11 അഭിമുഖത്തിനെത്തണം. ചെമ്മനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, ഗണിതം, മലയാളം, ഹിന്ദി, നാച്ചുറൽ സയൻസ് തസ്തികകളിൽ അധ്യാപക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലെ ഒഴിവുകളിലേക്ക് അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 9 രാവിലെ 11 നടക്കും. യോഗ്യത MTech, മുൻപരിചയം അഭികാമ്യം. ഫോൺ നമ്പർ 04672250377. ബദ്രഡിക്ക മെഗ്രാൽ പുത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ HSA പാർട്ട് ടൈം കന്നഡ തസ്തികയിലെ ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബിരുദവും BEdഉം കേട്ടിട്ടും നിർബന്ധമാണ്. ഫോൺ നമ്പർ 9447386911. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് അസിസ്റ്റന്റ് സർജനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച കുമ്പള മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിൽ ഈ മാസം 8 രാവിലെ 10 നടക്കും. യോഗ്യത MBBS, TCMC രജിസ്ട്രേഷൻ. ഫോൺ നമ്പർ 04998214-15. മഞ്ചേശ്വരം GPM ഗവൺമെന്റ് കോളേജിൽ മലയാളം, ഹിന്ദി, കന്നഡ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നടത്തുന്നു. ഈ മാസം 4 രാവിലെ 10:30 ഹിന്ദി, 11 മലയാളം, 11:30 കന്നഡ വിഷയങ്ങളിൽ കൂടിക്കാഴ്ച നടക്കും. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9188

0: വിദ്യാഭ്യാസ രംഗം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വൈജ്ഞാനിക വികാസത്തിനും മാനസിക ഗണിതത്തിനും ഏറെ ഉപകാരപ്രദമാണ് അബാക്കസ്. കുട്ടികളിൽ ഏകാഗ്രതയും യുക്തിബോധവും വളർത്താൻ അബാക്കസ് സഹായിക്കുന്നു. അബാക്കസ് പഠനത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി സുരഭി സുമേഷ്.
2: ഇപ്പോ ഇന്നത്തെ കുട്ടികള് ഈ മൊബൈലിന് അഡിക്റ്റ് ആവുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പോ അതിൽ നിന്ന് മാറിയിട്ട് ഇവർക്ക് കൂടുതൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് ഈ അബാക്കസിന്റെ പഠനം കൊണ്ട് സാധിക്കും.
3: ശരിക്കും അത് സഹായിക്കുന്നതെന്ന് വെച്ചാൽ അവർ കൂടുതൽ ഈ മാത്സ് ചെയ്യാനായിട്ട് ടൂൾ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ കോൺസെൻട്രേഷൻ ഫുള്ളും ഈ ടൂളിലായിരിക്കും. ഇപ്പൊ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ടാണ് കൂടുതലായിട്ട് ഇപ്പൊ പേരന്റ്സ് അബാക്കസിന് നമ്മൾ ചൂസ് ചെയ്യുന്നത്.
2: ഇപ്പൊ ഈ കുട്ടികളിലെ ശ്രദ്ധ കൂടുതൽ ആവുന്നതിന് ഈ ഒരു അബാക്കസ് പഠനം സഹായിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കുട്ടികൾ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള താല്പര്യം ഇതുകൊണ്ട് വർദ്ധിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ കൂടുതൽ താല്പര്യത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, ഏത് വിഷയമോ ആയിക്കോട്ടെ. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ?
3: അതായത് അവർക്ക് ഏതൊരു സബ്ജക്റ്റും പഠിച്ച് മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടൂളും കാര്യങ്ങളും വെച്ച് ചെയ്യുമ്പോൾ തന്നെ സാധിക്കുന്നുണ്ട്. 1, 2, 3, 4 അങ്ങനെ ഓരോ ബീഡ്സും അവർക്ക് മൈൻഡിൽ കണ്ടിട്ട് ചെയ്യാനായിട്ടുള്ള ശക്തി കഴിവും ഇതിലുണ്ടാക്കുന്നുണ്ട്. ഓരോ ബീഡ്സ് യൂസ് ചെയ്യുമ്പോഴും അവരുടെ മൈൻഡ് അത്രയും മെമ്മറിഫുൾ ആയിരിക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഓരോ ബീഡ്സ് ചെയ്യുമ്പോഴും മൈൻഡിൽ കണക്ക് കൂട്ടി എത്ര വലിയ ഡിജിറ്റ് കൊടുത്താലും അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാനുള്ളൊരു ചിന്താശക്തി ഉണ്ടാക്കുന്നുണ്ട്.
2: ഓക്കെ, അപ്പൊ ഈ കലാരംഗത്ത് ഒരു മികവ് വരുന്നതിനായിട്ട് ഈ അബാക്കസ് പഠനം സഹായിക്കുമോ? ടീച്ചർക്ക് എന്ത് തോന്നുന്നു?
3: സഹായിക്കുന്നുണ്ട്. ഇതിലും കോൺസെൻട്രേറ്റ് ചെയ്യാനൊരു
2: മാനസിക നിലയിലേക്ക്
3: അവരെത്തുന്നുണ്ടല്ലോ.
2: ഓക്കെ ഓക്കെ. കുട്ടികളുടെ ഒരു മാനസിക വളർച്ചയ്ക്ക് അബാക്കസ് പഠനത്തിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്?
3: ഇവര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ഓർത്ത് വെക്കാനായിട്ടുള്ള കുറെ കഴിവുകൾ നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. പല എക്സാമുകൾക്ക് പോകുമ്പോഴുള്ള ടെൻഷനുകള്, അതേപോലെ സ്റ്റേജ് കയറുമ്പോഴുള്ള ടെൻഷനുകള്, അതൊക്കെ ഈ സംഭവം വെച്ച് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ആണ് ഉണ്ടാക്കുന്നത് തന്നെ.
2: കുട്ടികളിലെ ഇപ്പൊ ലഹരി ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കുറച്ച് അക്രമവാസന അല്ലെ, കുറച്ച് ഹൈപ്പർ ആണ് പൊതുവെ കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കുറച്ചൊരു ശാന്തതയിലേക്ക്, ഒരു സമാധാനത്തിലേക്കൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവര് ഇതെല്ലാം
3: സഹായിക്കുന്നുണ്ട്. കൂടുതൽ ഹൈപ്പറായ കുട്ടികളാണ് കൊണ്ട് ചേർത്തത് തന്നെ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ തന്നെ ഒരു കോൺസെൻട്രേഷൻ ഇല്ല. അപ്പൊ നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അത് ചെയ്ത് വരുമ്പോ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് വരികയും പിന്നീട് അവർക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലൂടെ പാരന്റ്സ് ഹാപ്പി ആവുന്നുണ്ട്, കുട്ടികളും ഹാപ്പി ആവുന്നുണ്ട്, അവർക്ക് എല്ലാതും ഫേസ് ചെയ്യാനുള്ളൊരു കഴിവും കൂടിയാണ് ഉണ്ടാക്കുന്നത്
2: അല്ലേ. ഒരു കുട്ടിയുടെ ഒരു വ്യക്തിത്വ വികാസത്തിന് ഈ അബാക്കസ് പഠനം എത്രത്തോളം സഹായിക്കുന്നുണ്ട്?
3: വളരെ ഇമ്പോർട്ടൻസ് ആണ് അതിലുള്ളത്. ആ കുട്ടി ഏതൊരു സബ്ജക്റ്റ് ആണോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ അവൻ കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് നമ്മുടെ അബാക്കസ് പഠിച്ചൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനത് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് തളർന്നു പോവുകയോ പിന്നുള്ള വിഷമങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സംഭവം ഇതിലുണ്ടാവില്ല. ഇവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മൂലം ഇവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള താല്പര്യങ്ങൾ കൂടുതലുള്ളൂ. ഒന്നിന് മാർക്ക് പോയി കുഴപ്പമില്ല, നെക്സ്റ്റ് അവർ ഞാൻ അത് ശരിയാക്കി എടുക്കും എന്നുള്ളൊരു ഇതുണ്ടായിരിക്കും.
2: ആത്മവിശ്വാസം,
3: അതാണ് ആത്മവിശ്വാസം ഉണ്ടാക്കലാണ് നമ്മുടെ ഈ പഠിക്കുന്നതുകൊണ്ട് ഉപയോഗം
2: ഏറ്റവും വലിയൊരു ഗുണമായിട്ട് വരുന്നത്. പിന്നെ ഇപ്പോ ചെറിയൊരു കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത അത് കുട്ടികളിൽ കാണുന്നുണ്ട്. നിസ്സാരമായി ഇപ്പോ അമ്മ വഴക്ക് പറഞ്ഞു, അതിന്റെ പേരില് കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മള് മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യം മാറ്റിയെടുക്കാനായിട്ട്, വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്, എന്നാൽ തോൽവികളെ കൂടെ നമ്മൾ അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്
3: സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഈ കുട്ടികൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നെക്സ്റ്റ് ടൈം അതിന് ഞാൻ മുന്നേറി വരും. എന്റെ കുട്ടികൾ തന്നെ സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് അവർ ഓരോരുത്തരുടെ ട്രോഫി കൊടുക്കലും നമ്മുടെ ചാമ്പ്യന് സ്കൂട്ടറാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഈ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്ന കുട്ടികൾ അപ്പൊ എന്താണ് പറയുന്നത്, അടുത്ത പ്രാവശ്യം ഞാൻ അത് വാങ്ങിച്ചിരിക്കും മിസ്സേ. അവർക്കൊരു കോൺഫിഡൻറ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കൂടെ. അപ്പൊ ഓരോ സ്റ്റേജിൽ പോയി നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റിംഗ് വന്നിട്ട് അത് നേടിയെടുക്കണം എന്നൊരു ചിന്താശക്തി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്.
2: ഈ പഠനത്തിന് അല്പം പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ എങ്ങനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്?
3: പഠനത്തിൽ പിന്നൊക്കെ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ ഈ അബാക്കസിൽ കൊണ്ടുവന്ന് അവരെ മെല്ലെ മെല്ലെയാണ് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് അവരെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ മെല്ലെ അവർക്ക് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് സപ്പോർട്ടീവായിട്ട് അവരുടെ കൂടെ നിന്ന് അവൻ മെല്ലെ മെല്ലെ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഈ അബാക്കസ് ടൂളിൽ ഇപ്പൊ പഠിക്കാനായിട്ട് മാത്സിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടി അബാക്കസിൽ ഫസ്റ്റ് റാങ്ക് തന്നെയായിരിക്കും. ഓരോ താല്പര്യങ്ങളാണ്, ഓരോ സബ്ജക്റ്റിനുള്ള താല്പര്യങ്ങളാണ് ഇതിൽ വരുന്നത്.
2: അബാക്കസ് പഠനത്തിലെ ഗണിതമാണല്ലോ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതും ഈ അബാക്കസ് പഠനവും അതുപോലെ തന്നെ വേദിക് മാത്സും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്?
3: ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അബാക്കസ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ടേബിൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അത് അബാക്കസിന്റെ മിഡിൽ പോയിന്റ് നമ്മൾ ലെഫ്റ്റിലേക്കാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ സ്പീഡിൽ മാത്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. എന്ന് വെച്ചാൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടേബിൾ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്.
2: ഇപ്പോഴത്തെ ഒരു പാഠ്യപദ്ധതിയൊക്കെ അനുസരിച്ചിട്ട് ഇപ്പോൾ സ്കൂളുകളിലെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പാരമ്പര്യമായിട്ട് നമ്മൾ പിന്തുടരുന്ന ഒരു രീതിയുണ്ടല്ലോ കണക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ അതും അബാക്കസ് പഠനമാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെയാണ് വരുന്നത് അല്ലെ? അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഏതെങ്കിലും രീതിയിലൊരു സംഘർഷം കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ടോ?
3: ഇപ്പോൾ സ്കൂളിൽ എങ്ങനെ വെച്ചാൽ വഴി പോലെ എഴുതിയിട്ട് വേണം എക്സാം ചെയ്യുന്നുണ്ടെങ്കിൽ. ഇവര് ഈ അബാക്കസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ വഴി ഉണ്ടായിരിക്കില്ല, ഡയറക്റ്റ് ആയിട്ടാണ് ആൻസർ ചെയ്തത്. അപ്പൊ ടീച്ചർമാർക്ക് അത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും, കുട്ടി കോപ്പി അടിച്ചതാണായിട്ടാണ് പറയണത്. ആ കുട്ടിയുടെ മികവ് എന്താന്ന് അവർ മനസ്സിലാക്കണില്ല. അവൻ അങ്ങനെ ചെയ്തു ഇത്രയും പെട്ടെന്നാണ് ചെയ്യാനുള്ള ഒരു
2: കഴിവ്
3: നേടിയെടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാണ്ട് തന്നെ എന്റെ ഒരു കുട്ടിക്ക് അതിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവന്റെ പേപ്പർ അങ്ങനെ തന്നെ വിട്ടിട്ടു. എന്താ വെച്ചാൽ അവൻ ചെയ്ത ആൻസർ ഒക്കെ ശരിയാണ്, വഴിയില്ല. വഴിയില്ലാത്ത കാരണം തന്നെ അവന്റെ പേപ്പർ അങ്ങനെ തന്നെ വെട്ടിട്ടു. അപ്പൊ കുട്ടികൾക്ക് അത് ഭയങ്കര വിഷമവും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. ടീച്ചേഴ്സ് കുറച്ചുകൂടി മനസ്സിലാക്കി ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ ഇത് സംഭവം പഠിക്കണമെന്ന് തന്നെ അവർക്കത് സ്പീഡിൽ ചെയ്യാനായിട്ടൊരു പ്രവണതയുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സാം ഒക്കെ അതുകൊണ്ട് തന്നെ വേഗം തന്നെ എഴുതി അവർക്ക് മുന്നിലേക്ക് പോരാനായിട്ട് സാധിക്കുന്നുണ്ട്.
2: ഈ എൻട്രൻസ് പോലുള്ള മത്സര പരീക്ഷകൾ ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ഇവരുടെ ഈ ഒരു കഴിവ് കൂടുതൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നത്.
3: എൻട്രൻസ്, പി എസ് സി എക്സാം അതൊക്കെ ആകുമ്പോൾ അവർക്ക് കൂടുതൽ ഇതില് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും.
2: ഇപ്പൊ നമ്മുടെ പാഠ്യപദ്ധതിയിലെ ഈ അബാക്കസ് പഠനം കൊണ്ടുവരണം എന്ന് ടീച്ചർ നിർദ്ദേശിക്കില്ലേ, അത് അതേ കുറിച്ചൊന്ന് പറയോ?
3: നമ്മുടെ സ്കൂളുകളിൽ ഈ അബാക്കസ് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി കുട്ടികൾ എല്ലാ സബ്ജക്റ്റുകളിലും എല്ലാ ആക്ടിവിറ്റീസുകളിലും അവർ ഇംപ്രൂവ് ആയിട്ട് വരും. ഇപ്പൊ മിക്ക സ്കൂളുകളിലും ഉണ്ട്, ഇല്ലാത്ത സ്കൂളുകളും ഉണ്ട്. അപ്പൊ ആ സ്കൂളുകളിലൊക്കെ അബാക്കസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടികൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും.
2: ഈ മാതാപിതാക്കളുമായിട്ട് ഈ ആശയവിനിമയം നടത്തുന്നത് എങ്ങനെയാണ്? കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ്?
3: നമ്മൾ പേരന്റ്സ് മീറ്റിംഗ് പോലെ വെക്കും. എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഞാൻ എങ്ങനെ ഞാൻ അവരെ ട്രെയിൻ ചെയ്യണം അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ക്ലാസ്സിൽ ഓരോ എക്സാമുകൾ വെച്ച് അവർക്ക് അവരുടെ കുട്ടികളിലുണ്ടായ മാറ്റങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ആണ് ചെയ്യുന്നത്.
2: ഈ അബാക്കസ് പരിശീലനം കുട്ടികളുടെ ഒരു അക്കാദമിക് പ്രകടനത്തില് കൂടുതൽ മാറ്റങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കൊണ്ടുവരുന്നത്?
3: അവരുടെ സബ്ജക്റ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാ വെച്ചാൽ അവരുടെ സ്പീഡിലാണ് കൂടുതൽ കാര്യങ്ങളായിട്ട് വരുന്നത്. ഇപ്പൊ ഒരു കുട്ടി ക്ലാസ്സിൽ നോട്ട് എഴുതാനായിട്ട് പിന്നാക്കം നിൽക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അബാക്കസ് യൂസ് ചെയ്ത് പഠിച്ച കുട്ടിയാണെങ്കിൽ അവനത് സ്പീഡിൽ എഴുതാനായിട്ട് പറ്റും. അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടും റൈറ്റ് ഹാൻഡ് കൊണ്ടാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. രണ്ട് ഹാൻഡും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും പവർഫുൾ ആയിരിക്കണം മെമ്മറി. അപ്പൊ അതിൽ വരുമ്പോൾ തന്നെ അവർക്ക് സ്പീഡ് ഓട്ടോമാറ്റിക്കലുണ്ടാവും. സ്പീഡ് ഉണ്ടായാൽ തന്നെ കുട്ടികൾക്ക് ബാക്കിയെല്ലാം സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ടാണ് സാധിക്കുന്നത്.
2: അതുപോലെ തന്നെ ഈ മത്സര പരീക്ഷകളിലാണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു സമയക്രമീകരണത്തിലൂടെ അല്ലെങ്കിൽ സമയബന്ധിതമായി തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ് വളർത്താനും ഇത് സഹായിക്കുന്നുണ്ട്.
3: നമ്മുടെ അബാക്കസ് എങ്ങനെയാ വെച്ചാൽ 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താണ്. 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക, അതില് സെക്കൻഡ് കൊണ്ട് തീർക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പൊ അത്രയും സ്പീഡിലാണ് അവർ ചെയ്യുന്നത്. സെക്കൻഡ് ഇപ്പൊ 52 സെക്കൻഡ് നാഷണൽ ലെവൽ എക്സാമിന് 52 സെക്കൻഡ് കൊണ്ടൊക്കെ തീർത്ത കുട്ടികളുണ്ട്. അപ്പൊ അത്രയും സ്പീഡിൽ അവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടാക്കി എടുക്കുകയാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ചെയ്യുന്നത്.
2: ഓരോ ദിനവും ഉള്ള അവരുടെ ഒരു പരിശീലനം തന്നെ അല്ലെ,
3: എല്ലാ ദിവസത്തെയും ആരോ പ്രാക്ടീസ്, കഠിനമായ പ്രയത്നം തന്നെയാണ് അത്
2: ഇതിന്റെ പിന്നിലുള്ളത് രഹസ്യം അല്ലെ.

0: അല്ലാതെ വേറെ
1: കുറുക്കുവഴികളൊന്നുമില്ല. അവര് അത്രയും പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്ത് അത്രയും ഒരു കുട്ടിയുടെ 100 പേപ്പർ എങ്ങനെ ചെയ്തിട്ടായിരിക്കും എക്സാമിന് തന്നെ വരണ്ടായിരിക്കും.
0: ടീച്ചർ, ഒരു അബാക്കസ് ട്രെയിനർ ആയിട്ട് ഈ രംഗത്ത് 3 വർഷമായി എന്ന് പറഞ്ഞല്ലോ, ഒരു ട്രെയിനറായിട്ട് ടീച്ചർ നേരിട്ടിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണ്?
1: അങ്ങനെ പ്രത്യേകിച്ച് നമുക്കങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ടീച്ചേഴ്സ് എങ്ങനെ വെച്ചാൽ ഫുൾ സപ്പോർട്ടീവ് ആണ്. എല്ലാ ടീച്ചർമാർക്കും ഫുൾ സപ്പോർട്ടീവ് ആയിട്ടാണ്. ഇപ്പൊ ഒരു ടീച്ചറിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നുകഴിഞ്ഞാൽ മറ്റു ടീച്ചർ അത് പറഞ്ഞത് തിരുത്തുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ടീം അംഗങ്ങളായിട്ടാണ് മുന്നോട്ട് പോകുന്നത്.
0: ഓക്കെ, ഇപ്പോ പല രീതിയിലെ കഴിവുകളുള്ള കുട്ടികളായിരിക്കുമല്ലോ. ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, ചില കുട്ടികളാണെങ്കിൽ അല്പം പുറകിലോട്ടായിരിക്കും. അപ്പൊ ഇവരെല്ലാം ഈ മുൻനിരയിലുള്ള കുട്ടികളുടെ ഒപ്പം തന്നെ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താറില്ലേ?
1: ഉണ്ട്. നമ്മൾ അങ്ങനെ പിന്നിരിക്ക് നിർത്തില്ല. എല്ലാവരെയും ഒരേ തരത്തിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യിപ്പിക്കുക തന്നെ. അവർക്ക് ടൈം ഇട്ട് കൊടുക്കും. സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യണം. അപ്പൊ മറ്റേ വ്യക്തി ചെയ്യണത് കാണുമ്പോൾ ഇവന് തന്നെ തോന്നും, ഞാനിങ്ങനെ ചെയ്യണത് മോശമാണ്, അപ്പൊ ഇത്രയുടെ സ്പീഡിൽ ചെയ്യണം, എനിക്ക് അവരുടെ ഒപ്പം എത്തണം. ആ സ്റ്റോപ്പ് പറയുമ്പോഴേക്കും ഇവർ എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു എന്നുള്ള ഒരു ഇതിലാണ് ചെയ്യണത്. അവരത്രയും സ്പീഡിൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും, അപ്പൊ പിന്നീട് നിൽക്കുന്ന വ്യക്തി ഓട്ടോമാറ്റിക്കലി മറ്റവന്റെ ആ കഴിവ് കാണുമ്പോൾ അവന് മുന്നോട്ടേക്ക് ഇങ്ങനെ കയറി കയറി കയറി വരും അങ്ങനെ. അപ്പൊ എല്ലാവരും നമ്മൾ ഒരേ ഒപ്പം ഇരുത്തി ഒരേ രീതിയിലാണ് ക്ലാസ് കൊടുക്കണം തന്നെ.
0: ഇപ്പൊ ഒരു മത്സര ബുദ്ധിയാണെങ്കിൽ കൂടെ അതൊരു ദോഷമല്ലാത്ത മത്സര ബുദ്ധിയാണ് അല്ലേ? ഇതിന്റെ ഒരു പരിശീലന ക്രമം, ഫീസ് അങ്ങനെയൊക്കെ എത്രയായിരിക്കും, എങ്ങനെയായിരിക്കും?
1: നമുക്ക് എങ്ങനെയാ വെച്ചാൽ 1 മണിക്കൂറാണ് ക്ലാസ് വരുന്നത്. 1 മണിക്കൂറിന് 300 രൂപയാണ് നമ്മള് ഫീസ് വാങ്ങണത്. അബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് 1000, അത് ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ അവർക്ക് 1000 രൂപയാണ് ഫീസും കാര്യങ്ങളും വാങ്ങുന്നത്.
0: ഇത് ഒരു ഓരോ അക്കാദമിയും അവരുടേതായിട്ടുള്ള നിശ്ചിതമായിട്ടുള്ള ഫീസാണോ? കൃത്യമായിട്ട്
1: നമ്മുടെ മുകളിലുള്ള സാറുമാർ തന്നിട്ടുള്ള നിർദ്ദേശപ്രകാരം നമ്മൾ 1000 രൂപയായിട്ടാണ് വാങ്ങുന്നത്. ഇപ്പൊ നമ്മുടെ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ, ഫീസ് 300 രൂപ, അങ്ങനെയായിട്ടാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്.
0: ഒരു അബാക്കസ് ട്രെയിനറുടെ ഒരു പ്രധാന ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ്?
1: നമ്മള് ഇപ്പൊ കുട്ടികളുടെ കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഇങ്ങനെ നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ട്രെയിനിങ് കഴിഞ്ഞ് നമുക്കൊരു കുട്ടിയെ പഠിപ്പിക്കാം. ആ കുട്ടിയിലൂടെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെക്കാളും കൂടുതൽ കാര്യങ്ങൾ അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് അവർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതായിരിക്കും. അപ്പൊ ആ കുട്ടിയിൽ നിന്നാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ തന്നെ പഠിച്ചെടുക്കുന്നത്. നമ്മുടെ ഏജും അവരുടെ ഏജും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നല്ല പവർഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും, അയ്യോ നമ്മളെക്കാളും കൂടുതൽ അവർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കും അവരെക്കഴിഞ്ഞ് കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
0: എന്തായാലും ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവാണ് അല്ലേ? അപ്പോ ഒരുപാട് കുട്ടികൾക്ക് ഇത്തരത്തിലെ ഈ ഒരു അറിവ് പകരാനായിട്ട് ടീച്ചർക്ക് ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങളുടെ ഈ ആകാശവാണി സ്റ്റുഡിയോയിലേക്ക് എത്തി ഇത്രയും നേരം ഞങ്ങളോട് സംവദിച്ചതിന് ഒരുപാട് സന്തോഷം. നന്ദി, നമസ്കാരം.
1: താങ്ക് യു.
2: അബാക്കസ് ട്രെയിനർ സുരഭി സുമേഷുമായി അഞ്ജു പി അർജുനൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31, 2026.
3: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ഗാനലോക വീഥികളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ മലയാള ചലച്ചിത്ര ഗാനരംഗത്തിന്റെ വിശേഷങ്ങളുമായി ഈ പരമ്പര തുടരുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള വർണ്ണചിത്രമായ കണ്ടമ്പച്ചക്കൂട്ടിന്റെ ഗാനവർത്തമാനങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോകുന്നത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

0: ഭാസ്കരനും എം എസ് ബാബുരാജും ഈ സിനിമയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ഗാനങ്ങളിൽ ചിലത് നാം കേട്ടുകഴിഞ്ഞു. മുസ്ലിം സാമൂഹ്യ സിനിമയായ ഉമ്മയിലെ പാട്ടുകളിലൂടെ ശ്രദ്ധേയനായ ബാബുരാജിനെ കണ്ടംബെച്ചകോട്ടിൽ പരിഗണിച്ചത് ഉമ്മയിലെ ഗാനങ്ങളുടെ പ്രചാരം കൊണ്ട് മാത്രമാകണമെന്നില്ല. ടി മുഹമ്മദ് യൂസുഫ് രചിച്ച് അരങ്ങുകൾ കീഴടക്കിയ കണ്ടംബെച്ചകോട്ട് എന്ന നാടകത്തിനുവേണ്ടി സംഗീതമൊരുക്കിയത് മറ്റാരുമായിരുന്നില്ല, എം എസ് ബാബുരാജ് തന്നെയായിരുന്നു. ഗാനരചന പി എം കാസിം.
1: പി എം കാസിം എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ ബാബുരാജാണ് മ്യൂസിക്.
0: കണ്ടംബെച്ചകോട്ട് എന്ന നാടകത്തിൽ നായിക കുഞ്ഞീവിയായി രൂപഭാവങ്ങൾ പകർന്ന അഭിനേത്രി പി വിജയലക്ഷ്മി ബാലൻ.
1: ഞാൻ കോഴിക്കോട് തന്നെയാണ്, ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കോഴിക്കോട് തന്നെയാണ്.
0: പ്രശസ്ത നടൻ നിലമ്പൂർ ബാലന്റെ സഹധർമ്മിണിയായ പി വിജയലക്ഷ്മി നാടകരൂപത്തിൽ വന്ന കണ്ടംബെച്ചകോട്ടിന്റെ വിശേഷങ്ങൾ ഈ പരമ്പരയോട് പങ്കുവെക്കുന്നു.
1: നാടകത്തിൽ എത്തിപ്പെടാൻ പറഞ്ഞാൽ ഞാനൊന്ന് ഒരു 15 വയസ്സ് പ്രായമുള്ള സമയത്താണ്. അപ്പം അത് ചെറിയ ഡാൻസ് പരിപാടികൾക്കൊക്കെ പോവുകയായിരുന്നു. അങ്ങനെയാണ് പിന്നെ നാടകമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നെ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇതിലാണ് നാടകങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഞങ്ങളെ കുടുംബം ഏകദേശം അതേ അതന്നെയാണ്. അപ്പൊ അങ്ങനെ ഏട്ടനായിട്ട് എല്ലാവർക്കും നല്ല ബന്ധമാണ്. അപ്പൊ അന്ന് പുറത്തൊക്കെ പോകാനൊന്നും ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമായിരുന്നു. പെൺകുട്ടികൾ പുറത്തു പോയാൽ വളരെ മോശമായി പോകും എന്നുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ എന്റെ ഏട്ടനാണ് എനിക്ക് ഏറ്റവും അധികം ധൈര്യം തന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ സ്നേഹം വരെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അവര് മുഖേനയാണ് ഞാൻ അങ്ങനെ ഉണ്ടാവുന്നത്.
0: മുസ്ലിം സമുദായത്തിനകത്ത് കൊടികുത്തി വാണിരുന്ന സ്ത്രീധന സമ്പ്രദായത്തിനെതിരെയുള്ള ആഭ്യന്തര കലാപമായിരുന്നു കണ്ടംബെച്ചകോട്ട്.
1: 56 മുതൽക്കാണ് കണ്ടംബെച്ചകോട്ട് നാടകം. മുസ്ലിം സമുദായത്തിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെങ്കിൽ അന്ന് സ്ത്രീധനം വേണം. അന്ന് വളരെ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണത്. അപ്പൊ ആ കുട്ടി കല്യാണം കഴിച്ച് പോണെങ്കിൽ അതിന് തിരുധനം കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ അവളുടെ വാപ്പ കടലൊക്കെ കടന്ന്

0: ഇങ്ങ നാട്ടിൽ പോയി പണം ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അവിടുന്ന് വരുന്ന സമയത്ത് അന്ന് വിമാനമൊന്നുമില്ലല്ലോ, കപ്പല് പായക്കപ്പല് പൊളിഞ്ഞിട്ട് പിന്നെ കടലില് വീണ് ഇയാൾ മരിച്ചു പോവുകയാണ്. അപ്പൊ ഇവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്ന് ആകെയുള്ളൊരു പ്രതീക്ഷ അത് മാത്രമായിരുന്നു. അതില്ലാതെയായപ്പോഴുള്ള ആ ഒരു വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ, അതാണ് ആ കഥ ശരിക്കു പറഞ്ഞാല് ശ്രീധരത്തിനോടുള്ള ഒരു വലിയൊരു വെല്ലുവിളി തന്നെയാണത്. പ്രതിഭ ആർട്സ് എന്ന് പറയുന്ന തിയേറ്ററാണ് അന്ന് അവതരിപ്പിച്ചിരുന്നത്. ഇത് കേന്ദ്ര കലാസമിതിയുടെ മത്സരത്തിന് വേണ്ടിയിട്ട് അഭിനയിച്ച നാടകമാണത്. കേന്ദ്ര കലാസമിതിയുടെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് എനിക്ക് ഒത്തിരി അരങ്ങുകളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഞാൻ തന്നെ 56 മുതൽക്കാണ് കണ്ടമച്ചുകോട്ട് നാടകം. പിന്നെ ഞാൻ 57 വരെ എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ അഭിനയിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷം വേറെ ഇരിങ്ങല്ലീല എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയായിരുന്നു എന്റെ ഭാഗം അഭിനയിച്ചിരുന്നത്.
1: സിനിമയിലൂടെ നമുക്ക് ഇതിനകം പരിചിതമായി കഴിഞ്ഞ കഥാപാത്രങ്ങളെ നാടകവേദിയിൽ ആരൊക്കെയാണ് അവതരിപ്പിച്ചത് എന്നറിയാൻ താല്പര്യം കാണുമല്ലോ. നാടകത്തിൽ കുഞ്ഞീവിയുടെ വേഷത്തിലെത്തിയ നടി പി വിജയലക്ഷ്മി.
0: ഹാജി അബ്ദ്രഹിമൻ എന്ന് പറഞ്ഞോളാണ് കണ്ടമച്ചുകൂട്ടുകാരനായിട്ട് അഭിനയിച്ചത്. പിന്നെ നെല്ലിക്കൊടി ബാസ്കേട്ടൻ. നെല്ലിക്കൊടി ബാസ്കേട്ടൻ എന്റെ ആങ്ങളയായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ കോഴിക്കോട് അബ്ദുൽ ഖാദർ ഒരു ചെറിയറോ വേഷം അതിൽ അഭിനയിച്ചിരുന്ന അളാപ്പയായിട്ടുള്ള വേഷമയാള അഭിനയിച്ചു. പിന്നെ ശാന്താദേവി, ശാന്താദേവി ചേച്ചി എന്റെ ഉമ്മയായിട്ടാണ് അഭിനയിച്ചിരുന്നത്. പിന്നെ യൂസഫിയാണ് അത്, മുഹമ്മദ് യൂസഫാണ് അത് എഴുതിയത് പിന്നെ സംവിധാനം ചെയ്തു നോക്കാറുന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പിന്നെ ഒരു അവരുടെ കാക്കിയായിട്ട് ലൈല എന്നാണ് അവരുടെ വൈഫിന്റെ പേര്. ആ അതിനകത്തൊരു ദുഷ്ടകഥാപാത്രമായിട്ട് അവരായിരുന്നു ചെയ്തിരുന്നത് ലൈലക്ക. പിന്നെ മുഹമ്മദ് യൂസഫ് അവരുടെ ഭർത്താവായിട്ട്.
1: നാടകത്തിൽ കുഞ്ഞീവിയുടെ സഹോദരനായി വന്ന് കയ്യടി നേടിയ നെല്ലിക്കോട് ഭാസ്കരൻ കണ്ടമ്പച്ച കോട്ട് എന്ന സിനിമയിലും അതേ വേഷം നിലനിർത്തി. സിനിമയിൽ മുത്തയ്യ ചെയ്ത മമ്മദ് കായുടെ വേഷം നാടകത്തിൽ ഹാജി അബ്ദുൾ റഹ്മാൻ ആയിരുന്നു ചെയ്തത്. കോഴിക്കോട് അബ്ദുൾ ഖാദർ എന്ന അക്കാലത്തെ പ്രശസ്ത ഗായകൻ നാടകത്തിൽ ഇളയപ്പയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സിനിമയിൽ ആ വേഷം ചെയ്തത് സദാനന്ദൻ എന്ന നടൻ. സിനിമയിൽ കുഞ്ഞീവിയുടെ ഉമ്മയായി വന്നത് ആറന്മുള പൊന്നമ്മ. നാടകത്തിൽ അത് കോഴിക്കോട് ശാന്താദേവി. ദുഷ്ടയായ കദീശയായി സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടത് പങ്കജവല്ലിയാണെങ്കിൽ നാടകത്തിൽ ആ വേഷത്തിലെത്തിയത് നാടകകൃത്ത് ടി മുഹമ്മദ് യൂസുഫിന്റെ ഭാര്യ ലൈല. ഇതേ ലൈലയാണ് നാടകത്തിൽ കുഞ്ഞീവി പാടുന്ന ഗാനങ്ങൾക്ക് ശബ്ദം പകർന്നതും.
0: അത് പിന്നെ നമ്മളിപ്പോ ഒരു ശരിക്കു പറയുകയാണെങ്കിൽ അന്നൊക്കെ ഒരു നാടക ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം പോലെ തന്നെയാണ്. ഇപ്പൊ ശാന്താദേവിയൊക്കെ എന്റെ ഒരു ചേച്ചിയെ പോലെയായിരുന്നു അന്ന്. കാരണം ഞാന് ആദ്യമായിട്ട് നാടകത്തിലേക്ക് വരുന്ന ആ കാലഘട്ടമാണല്ലോ.
1: പി വിജയലക്ഷ്മി നാടകത്തിലെ സഹപ്രവർത്തകരുമായി പങ്കുവച്ച ആത്മബന്ധത്തെ കുറിച്ച് ഓർക്കുന്നു.
0: എന്റെ അടുത്ത് എന്ത് തെറ്റുകളുണ്ടെങ്കിലും പറഞ്ഞുതരാനും അത് ശരിപ്പെടുത്താനും ഒക്കെ നമ്മളെ കൂടത്തിലുള്ളവരെല്ലാവരും, ഹാജി അബ്ദ്രഹിമാൻ, നെല്ലിക്കൊടി ഭാസ്കരേട്ടൻ, ഇവരൊക്കെ അന്ന് പ്രഗത്ഭരായ ഒരു ആർട്ടിസ്റ്റുകളാണ് അന്നത്തെ. അപ്പൊ അവരുടെ കൂടെ ഞാൻ അഭിനയിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു തരുമായിരുന്നു. പിന്നെ നല്ലൊരു സഹകരണമായിരുന്നു എല്ലാവരും തമ്മിൽ തമ്മിൽ നാടകം. പിന്നെ അത് അങ്ങനെയാണ് ശരിക്കു പറഞ്ഞാലെന്ന് ഞാൻ നിലമ്പൂർ ബാലന്റെ ഭാര്യ എന്നതൊക്കെ അവരുടെ നാടകത്തിന് പോയതാണ് നിലമ്പൂർ. അങ്ങനെ അവിടുന്ന് ബാലറ്റിന്റെ കുടുംബക്കാരൊക്കെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞത്. ബാബുരാജിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു സുഹൃത്തായിരുന്നു. പിന്നെ എന്റെ വീട്ടുകാർക്ക് മാത്രമല്ല ബാലറ്റിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായിരുന്നു ബാബുരാജ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് കാലം ബാബുക്ക മരിക്കുന്നത് വരെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ടാണ്, അവരുടെ ഫാമിലിയായിട്ടും ഞങ്ങളായിട്ടും ഒക്കെ നല്ല ബന്ധമായിട്ട്. പിന്നെ പാടിയത് ബാബേട്ടൻ തന്നെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്, കാതർജ്ഞം പാടിയിട്ടുണ്ട്. ഏതാ പാട്ടെന്നൊന്നും എങ്ങനെ എടുത്തു പറയാനൊന്നും അറിയില്ല. ഇവരുടെ ഞാൻ പറഞ്ഞില്ലേ ലൈലക്ക എന്ന് പറഞ്ഞ അവരൊരു പാട്ട് പാടിയിട്ടുണ്ട്, അത് എനിക്ക് വേണ്ടിയിട്ട് പാടിയതാണ്. പിന്നെ കണ്ടമ്പച്ചുകൂട്ടുകാർ അയാളുടെ പാട്ടും ഒക്കെ ബാബേട്ടനാണ് പാടിയിട്ടുള്ളത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ഒരു പാട്ട് പാടാം.
2: മരത്തും കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുരുവി പക്ഷി അന്നെ ചിരിപ്പിക്കാൻ മയക്കുള്ള തണുത്ത കാറ്റ് അങ്ങ് കയക്കുന്ന വരുന്നുണ്ട് പൊടിയും പാറ്റി.
0: അത്രയും എനിക്ക് ഓർമ്മയുള്ള പാട്ടുകൾ എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. ഒരുപാട് മുസ്ലിം ഗാനങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത്. ബാബുക്ക് ചിട്ടപ്പെടുത്തിയ പാട്ടുകളാണ്, പക്ഷെ മുസ്ലിം ഗാനങ്ങൾക്കൊരു അടിയത്തൊരു സ്വാധീനം ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ടാണല്ലോ നീക്കുക.
1: പ്രശസ്തമായ കണ്ടംപച്ചക്കോട്ട് നാടകം സിനിമാ രൂപത്തിലെത്തിയപ്പോൾ പ്രമേയത്തിന്റെ തീക്ഷ്ണത ചോർന്നുപോയെന്ന് പി വിജയലക്ഷ്മി.
0: ശരിക്കും തോന്നിയത് നാടകങ്ങൾ കൂടുതൽ നന്നായിട്ടുള്ളതെന്നാണ്. അതെപ്പോഴും അങ്ങനെയാണല്ലോ, നാടകമാവുമ്പോൾ അതിനോട് നമുക്കൊരു പ്രത്യേകത ഉണ്ടാകുമല്ലോ, സിനിമയാവുമ്പോ അതിൻ്റെതായിട്ടുള്ള പിന്നെ വിഷ്വലിലേക്ക് പോകുമല്ലോ.
1: സിനിമയിലെ കുഞ്ഞീവിയെ അവതരിപ്പിച്ച അംബികയുടെ പ്രകടനത്തെ കുറിച്ച് നാടകത്തിലെ കുഞ്ഞീവി.
0: കുഞ്ഞീവിയല്ലേ, അവര് തർക്കടില്ലാതെ ചെയ്തിട്ടൊക്കെ ഉണ്ട്, അവര് പിന്നെ അന്നത്തെ ഒരു നല്ല ആർട്ടിസ്റ്റ് അല്ലേ.
1: നാടക ഗാനങ്ങൾ മികച്ചതായിരുന്നുവെങ്കിലും സിനിമാ ഗാനങ്ങളുടെ പകിട്ടും പത്രാസും അവയ്ക്കില്ലായിരുന്നു.
0: പക്ഷേ സിനിമയുടെ പാട്ടുകൾ ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു പാട്ടുകളായി. മറ്റേത് നാടക ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്രയുണ്ട് അന്ന് ആ നാടകത്തില് അഭിനയിച്ചു പാടി എന്നല്ലാതെ മറ്റുള്ള കണ്ടമച്ചകോട്ട് സിനിമയിലെ പാട്ട് ഇന്നും വളരെ പ്രശസ്തമല്ലേ. ഏത് ഒരു ഇതിലും പാടുകയാണെങ്കിലും നമുക്ക് കേൾക്കാൻ അതൊരു പ്രത്യേക അന്നത്തെ ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലൂടെ വന്നിട്ടുള്ള നല്ല ഗാനങ്ങൾ.
1: ചിത്രത്തിൽ നിന്ന് പി ലീല പാടുന്ന ഒരു വിരഹ ശോക ഗാനം. കുഞ്ഞീവിയെ വിവാഹം കഴിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്ന ഉമ്മറിനെ വീട്ടുതടങ്കലിലാക്കുകയാണ് ബാപ്പ ആലിക്കോയ ഹാജി. ഈ സംഭവങ്ങളൊന്നും കുഞ്ഞീവി അറിയുന്നില്ല. കാമുകന്റെ വിവരങ്ങൾ അറിയാത്തതിനാൽ ഖിന്നയായി കുഞ്ഞീവി പാടുന്ന പാട്ട്. ഗാനസാഹിത്യത്തിൽ പ്രകടമാകുന്ന പരിഭവങ്ങളും വിരഹവേദനയും സംഗീത സംവിധാനത്തിൽ ബാബുരാജ് ഏറ്റെടുക്കുന്നത് തെല്ലു പ്രകടനപരതയോടെയാണ്. പല്ലവിക്ക് തൊട്ടുമുൻപുള്ള പശ്ചാത്തല സംഗീതവും തുടർന്നു വരുന്ന പല്ലവിയും ഭാവപരമായ മിതത്വം പാലിക്കുമ്പോൾ അനുപല്ലവി മുതൽ കുറെ കൂടി ഉയർന്ന സ്ഥായി കൈവരിക്കുകയാണ് ഗാനം.

ഗാനം അതിവൈകാരികമാകുന്നതിനിടയിൽ കിട്ടിയ അവസരം പാഴാക്കേണ്ടെന്ന് കരുതി അമിതാഭിനയം കാഴ്ചവെച്ച് സംതൃപ്തി അടയുന്നുണ്ട് കുഞ്ഞീവിയായി വരുന്ന അംബിക. ഗാനാരംഭത്തിൽ ദർബാരി കാനഡ രാഗസ്പർശമുള്ള സിത്താറിന്റെയും പുല്ലാങ്കുഴലിന്റെയും സാന്നിധ്യം ഹൃദ്യമായൊരനുഭവമാണ് ശ്രോതാക്കൾക്ക് പകർന്നു തരുന്നത്.

ബാപ്പയെ ധിക്കരിച്ച് കുഞ്ഞീവിയെ നിക്കാഹ് ചെയ്യാൻ തീരുമാനിക്കുന്നു ഉമ്മർ. നിക്കാഹിന്റെ ദിവസം മണവാട്ടിപ്പെണ്ണായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന കുഞ്ഞീവിയുടെ ചുറ്റും നൃത്തമാടി കളിയാക്കുന്ന തോഴിമാർ പാടുന്ന പാട്ട്.

0: തദ്ദേശീയമായ ഒപ്പനപ്പാട്ടിന്റെയും മറുനാടൻ സംഗീതരൂപമായ ഖവാലിയുടെയും മനോഹരമായ സമന്വയമാണ് ഈ പാട്ടിലൂടെ ബാബുരാജ് സാധിച്ചെടുത്തിരിക്കുന്നത്. കല്യാണവുമായി ബന്ധപ്പെട്ട ഒപ്പനപ്പാട്ടിന്റെ അന്തരീക്ഷം ഒരുക്കുന്നതിൽ ഗാനസാഹിത്യമാണ് കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ളത്. സംഗീത നിർവഹണത്തിൽ ഹിന്ദുസ്ഥാനിയുടെ വകഭേദങ്ങളിലൊന്നായ ഖവാലിയുടെ സ്വഭാവമാണ് ഏറെക്കുറെ പകർന്നു കിട്ടിയിട്ടുള്ളത്.
1: പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി
0: തൊട്ടു മുൻപത്തെ വർഷമിറങ്ങിയ മുഗളെ അസമിലെ പ്രശസ്തമായ ഖവാലിയുടെ സ്മരണ ഉണർത്തുന്ന ഈ ഗാനം പാടിയിരിക്കുന്നത് പി ലീല. പിൻപാട്ടുകാരായി കൂടെ ഗോമതി സിസ്റ്റേഴ്സും ഉണ്ട്.
1: കസവിന്റെ തട്ടത്താൽ കാർമുടി മൂടിയ കണ്ണാടി കവിളുള്ള മണവാട്ടി.
0: ഖവാലിക്ക് നേതൃത്വം നൽകുന്നത് സാധാരണഗതിയിൽ മുഖ്യമായും രണ്ട് ഗായകന്മാർ അല്ലെങ്കിൽ രണ്ട് ഗായികമാരാണെന്ന നില ഈ ഗാനത്തിൽ കൈയൊഴിഞ്ഞിരിക്കുന്നു. മുഗളെ അസമിലെ ആ പ്രശസ്തമായ ഖവാലി

ചിത്രം സമ്പൂർണ്ണ വർണ്ണചിത്രമായത് സമ്പൂർണമായി ആഘോഷിക്കാൻ ഈ ഗാനരംഗം കഴിവതും വർണ്ണാഭവും ആർഭാടപൂർണവുമാക്കിയിട്ടുണ്ട് സംവിധായകൻ. നിർധനയാണ് നായിക എന്നതൊക്കെ ഈ ആവേശത്തിമിർപ്പിൽ മറന്നുപോയി എന്ന് തോന്നുന്നു.

1960 റിലീസായ ഉമ്മ എന്ന ചിത്രത്തിലെ പാട്ടുകളിലൂടെ ആസ്വാദകരുടെയും ചലച്ചിത്ര വ്യവസായ മേഖലയുടെയും ശ്രദ്ധ പിടിച്ചുപറ്റിയ പാട്ടുകൂട്ടായ്മയാണ് പി ഭാസ്കരൻ ബാബുരാജ് ടീം.

മലബാറിലെ മുസ്ലിം സമുദായ പശ്ചാത്തലത്തിൽ വൻ സന്നാഹത്തോടെ ഒരു ജനപ്രിയ സിനിമ ഒരുക്കുമ്പോൾ സ്വാഭാവികമായി പരിഗണിക്കപ്പെടുന്ന പേരാണ് ഈ കൂട്ടായ്മയുടേത്. കണ്ടമ്പച്ചക്കോട്ടിൽ അങ്ങനെ പരിഗണിക്കപ്പെട്ട കൂട്ടുകെട്ടാണിത്. എന്നിരിക്കലും ഉമ്മയിലെ പാട്ടുകൾ കൈവരിച്ച സംഗീതമേന്മയും ജനപ്രീതിയും കണ്ടമ്പച്ചക്കോട്ടിലെ ഗാനങ്ങൾക്ക് നേടിയെടുക്കാനായിട്ടില്ല.

മെഹബൂബ് പാടിയ പാട്ടുകൾ എക്കാലത്തെയും മികച്ച ഹാസ്യഗാനങ്ങളുടെ പട്ടികയിൽ ഇടം കണ്ടെത്തി കാണാമെങ്കിലും മറ്റ് ഗാനങ്ങൾക്ക് നിത്യഹരിത ഗാനങ്ങളുടെ പട്ടികയിലേക്ക് പ്രവേശിക്കാൻ പോലും ആയിട്ടില്ല. സിനിക് തന്റെ നിരൂപണ ലേഖനത്തിൽ പരാമർശിച്ചതുപോലെ കാതിൽ വീഴുമ്പോഴേക്കും വറ്റിപ്പോകുന്ന ചില സാധാരണ ട്യൂണുകളായി പരിമിതപ്പെട്ടുപോയി ഈ ചിത്രത്തിലെ ഗാനങ്ങൾ.

0: കൊള്ളയാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുന കോട്ടാണ്. തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുന കോട്ടാണ്.
1: ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്. മമ്മദ് കാക്കട

പെരുമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ്. വക്കീൽമാരുടെ കോട്ടല്ല ഇത് ഫക്കീറണയണ കോട്ടാണ്. റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന

0: പരിശം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ.
1: 1961 അടുത്ത ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഗാനലോക വീഥികളിൽ ഇനി അടുത്തയാഴ്ച.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: സമയം 10 മണി. ആകാശവാണി കഥകളി പദങ്ങൾ. കോട്ടയ്ക്കൽ പി ഡി നമ്പൂതിരിയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാമണ്ഡലം ബാലചന്ദ്രൻ, ചെണ്ട കലാമണ്ഡലം ഗണേശ് മുരളി, മദ്ദളം കോട്ടയ്ക്കൽ ഹരികൃഷ്ണൻ. കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച സീതാസ്വയംവരം ആട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. സീതാസ്വയംവരത്തിനു ശേഷം ശ്രീരാമാദികൾ ഘോഷയാത്രയായി അയോധ്യയിലേക്ക് പുറപ്പെടുന്നു. മാർഗമധ്യേ പരശുരാമൻ തടസ്സം സൃഷ്ടിക്കുന്നു. തന്റെ ഗുരുവായ പരമശിവന്റെ ചാപം ഭഞ്ജിച്ചാണ് സീതാസ്വയംവരം നടത്തിയത് എന്ന് മനസ്സിലാക്കിയായിരുന്നു പരശുരാമൻ ക്രുദ്ധനായത്. ഒടുവിൽ ശ്രീരാമൻ പരശുരാമനെ അനുനയിപ്പിച്ച് അനുഗ്രഹം വാങ്ങി ഘോഷയാത്ര തുടരുന്നു. ഇതിൽ പരശുരാമൻ എതിർക്കുന്നതു മുതലുള്ള ഭാഗമാണ് സന്ദർഭം.

ただやものにしてりえに、ただやものにしてりえに、あっぱれはねったのよったまご。

പരശുരാമനെ ശ്രീരാമൻ അനുനയിപ്പിച്ച് അനുഗ്രഹം വാങ്ങി ഘോഷയാത്ര തുടരുന്നിടത്ത് കൊട്ടാരക്കര തമ്പുരാൻ രചിച്ച സീതാ സ്വയംവരം ആട്ടക്കഥയിലെ ഈ ഭാഗം പൂർണ്ണമാകുന്നു. പാടിയത് കോട്ടക്കൽ പി.ഡി. നമ്പൂതിരി, കലാമണ്ഡലം ബാലചന്ദ്രൻ, ചെണ്ട കലാമണ്ഡലം ഗണേശ് മുരളി, മദ്ദളം കോട്ടക്കൽ ഹരികൃഷ്ണൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ രചന ജോൺസന്റെ സംഗീതം. ചിത്രം പാവം പാവം രാജകുമാരൻ.

സാന്ത്വനം എന്ന പടത്തിൽ ചിത്ര പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾ മോഹൻ സിത്താരയുടെ ഈണം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണമിട്ട് ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം ചമയം.

ഒരു ഗാനം കൂടി, യേശുദാസ് പാടിയത്. ഓൻവീടെ വരികൾ, ജോൺസന്റെ സംഗീതം. ചിത്രം ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: നമസ്കാരം. നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെ കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 12 വർഷം പൂർത്തിയാക്കുകയാണ്. ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക സാങ്കേതിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഇക്കാലയളവിൽ സർക്കാർ നേതൃത്വം നൽകിയത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യവുമായി പരമ്പരാഗത ഭരണരീതികളിൽ നിന്ന് മാറി ആധുനികതയ്ക്കും സുതാര്യതയ്ക്കും മുൻഗണന നൽകിയാണ് എൻഡിഎ സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഭരണനിർവഹണത്തിൽ സുതാര്യത കൊണ്ടുവരിക, ചുവപ്പ് നാടകൾ ഒഴിവാക്കി ജനങ്ങളിലേക്ക് സേവനങ്ങൾ നേരിട്ടെത്തിക്കുക, പരമ്പരാഗത വികസനത്തോടൊപ്പം ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സമന്വയിപ്പിക്കുക എന്നിവയായിരുന്നു ഈ കാലയളവിലെ പ്രധാന നയം. വിദേശ നയങ്ങളിൽ കൈവരിച്ച ആർജവവും ആഭ്യന്തര ഉൽപാദനത്തിന് നൽകിയ ഊന്നലും ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റി. 2014 അധികാരമേറ്റതിനുശേഷം എല്ലാ നയരൂപീകരണത്തിലും പ്രവർത്തനത്തിലും ഇന്ത്യ ആദ്യം എന്ന ദൃഢനിശ്ചയത്തിലാണ് സർക്കാർ ഉറച്ചുനിന്നത്. ആഭ്യന്തര സുരക്ഷ, സാമ്പത്തിക പരിപാലനം, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കുള്ള ശാക്തീകരണ പദ്ധതികൾ, സാംസ്കാരിക സംരക്ഷണത്തിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാരിന്റെ ദൃഢനിശ്ചയം പ്രകടമാണ്. ഭരണനിർവഹണം, ക്ഷേമപ്രവർത്തനങ്ങൾ, ദേശീയ സുരക്ഷ എന്നിവയിൽ ശ്രദ്ധേയവും അഭൂതപൂർവവുമായ നേട്ടങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം കൈവരിച്ചത്. ഡിജിറ്റൽ വിപ്ലവം, സ്റ്റാർട്ടപ്പ് വളർച്ച, വിദേശ നിക്ഷേപ ആകർഷണം എന്നിവയിൽ രാജ്യം കൈവരിച്ച മുന്നേറ്റങ്ങൾ പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെയും വളർച്ചയുടെയും പ്രതീകമായി മാറി. അർഹരായ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും കോവിഡ് വാക്സിനേഷൻ നൽകിയതും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കയറ്റുമതിയും ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന ഡിജിറ്റൽ വിപ്ലവവും ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ കെട്ടിപ്പടുക്കലും വീടുകളിൽ കുടിവെള്ള സൌകര്യം ലഭ്യമാക്കലും തുടങ്ങിയവ ഇതിന് ഉദാഹരണമാണ്. 2024 ജൂൺ 9 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തുടർച്ചയായ 3 തവണയും ശ്രീ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്.
2: विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा तथा मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगा.
1: പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിന് മുൻഗണന നൽകുന്നതിനൊപ്പം വരും തലമുറയ്ക്കായി ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളാണ് കഴിഞ്ഞ 12 വർഷമായി നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കർഷകരുടെയും സാധാരണക്കാരുടെയും സാമൂഹിക സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായുള്ള ജനക്ഷേമ പദ്ധതികളാണ്. കാർഷിക മേഖലയിൽ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ചെറുകിട നാമമാത്ര കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ലഭ്യമാക്കുന്ന പിഎം കിസാൻ സമ്മാൻ നിധി കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പദ്ധതിയാണ്. രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് 2019 ഫെബ്രുവരിയിലാണ് പിഎം കിസാൻ സമ്മാൻ നിധി ആവിഷ്കരിച്ചത്. പദ്ധതിയുടെ ഏറ്റവും പുതിയ 22-ാം ഗഡു 2026 മാർച്ച് 13 അസമിലെ ഗുവാഹത്തിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്തു. ഈ ഒരൊറ്റ ഗഡുവിലൂടെ മാത്രം രാജ്യത്തെ 9.32 കോടിയിലധികം കർഷകർക്കായി 18,640 കോടി രൂപയാണ് നേരിട്ട് കൈമാറിയത്. പിഎം കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് പദ്ധതിയുടെ ഗുണഭോക്താവായ പത്തനംതിട്ട സ്വദേശി സുജിത് എസ് ആകാശവാണിയോട്.
3: ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിൻ്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും അതിലെ ഒരു PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു

0: ിക്കാനുള്ള ഒരു മാർഗം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഈ പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് എനിക്ക് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്.
1: കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആരംഭിച്ച് രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷയേകിയ ലോകത്തിലെ ഏറ്റവും വലിയ സൌജന്യ റേഷൻ പദ്ധതിയായ PM ഗരീബ് കല്യാൺ അന്ന യോജന പാവപ്പെട്ടവരുടെ ജീവനോപാധിയായി മാറിയ പദ്ധതിയായിരുന്നു. സുസ്ഥിര ഊർജ്ജ മേഖലയിലെ ഏറ്റവും പുതിയ ചുവടുവയ്പായ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിലൂടെ വീടുകളിൽ സൌജന്യമായി സോളാർ പാനലുകൾ സ്ഥാപിച്ച് 1 കോടിയോളം കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ സൌജന്യ വൈദ്യുതി ലഭ്യമാക്കാനും അതുവഴി ഊർജ്ജ സ്വയം പര്യാപ്തത കൈവരിക്കാനും രാജ്യത്തിന് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ സുപ്രധാനമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. നികുതി പരിഷ്കാരങ്ങളിലെ ഗുണകരമായ മാറ്റങ്ങൾ എല്ലാ മേഖലയുടെയും ഉന്നമനത്തിന് സഹായകമായിട്ടുണ്ട്. പ്രധാന നികുതി പരിഷ്കാരങ്ങളെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ് ആകാശവാണിയോട്.
2: BJP ഗവൺമെന്റ് 2014 ഭരണത്തിന് വന്നതിന് ശേഷം ഏറ്റവും പ്രധാനമായ നികുതി മാറ്റം നടപ്പിലാക്കിയത് GST ആണ്. അതായത് സാധന സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അപ്പൊ അതിന് മുൻപുണ്ടായിരുന്ന വാല്യൂ ആഡഡ് നികുതി സമ്പ്രദായത്തെ പരിഷ്കരിച്ചാണ് ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് വിവിധ രാജ്യങ്ങളിൽ കാര്യക്ഷമമായി നടത്തി വരുന്ന നികുതിയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ സാധന സേവന നികുതി. അതായത് ഇൻഡയറക്റ്റ് ടാക്സസ് അതാണ് സാധന സേവന നികുതികൾ വഴിയായിട്ട് പിരിച്ചെടുക്കപ്പെടുന്നത്. അങ്ങനെ ഇൻഡയറക്റ്റ് ടാക്സസ് വളരെ നല്ല രീതിയിൽ പിരിച്ചെടുക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ് GST കൊണ്ടുവരൽ മുഖാന്തരമായിട്ട് ചെയ്തത്. അപ്പൊ ഈ GST ഒറ്റയടിക്ക് കൊണ്ടുവരികയല്ല ചെയ്തത്, ഒരു GST കൗൺസിൽ തീരുമാനിച്ച, അതായത് എംപവേർഡ് കമ്മിറ്റി ഓൺ GST കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ആ കമ്മിറ്റിയുടെ അതനുസരിച്ച് എല്ലാ സംസ്ഥാനത്തെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആ എംപവേർഡ് കമ്മിറ്റിയിൽ മെമ്പേഴ്സ് ആയിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ബൃഹത്തായ കമ്മിറ്റിയുടെ പഠനം, ഈ പഠനത്തിന് തന്നെ ആശ്രയമാക്കിയത് നമ്മുടെ പാർത്ഥസാരഥി ഷോം കമ്മിറ്റിയുടെ നികുതി നിർദ്ദേശങ്ങളായിരുന്നു. വേറെയും നികുതി നിർദ്ദേശങ്ങളുണ്ട്, പക്ഷെ പാർത്ഥസാരഥി ഷോം കമ്മിറ്റി ഓൺ വാല്യൂ ആഡഡ് ടാക്സ്, ആ കമ്മിറ്റി വാല്യൂ ആഡഡ് ടാക്സിനെ പറ്റി നടത്തിയ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു കൂട്ടത്തില്. അവിടെ പറഞ്ഞിരുന്നു ഇത് GST മാറണം എന്ന് പാർത്ഥസാരഥി ഷോം തന്നെ റെക്കമെൻഡ് ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു എംപവേർഡ് കമ്മിറ്റിയെ സ്ഥാപിക്കുന്നതും. ആ കമ്മിറ്റി മറ്റ് കേരളത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന നികുതി സമ്പ്രദായങ്ങളെ പറ്റിയും അതിന്റെ ദോഷവശങ്ങളെ പറ്റിയും കാര്യക്ഷമമായി പഠിച്ച് ഈ GST കൊണ്ടുവന്നാലുള്ള പ്രയോജനം, ഏത് നികുതി നിർദ്ദേശം കൊണ്ടുവന്നാലും അതിന്റെ പ്രയോജനം വരുമാനത്തിലുണ്ടാകുന്ന വർധനവിലൂടെയാണ് നാം, അതായത് നികുതി വെട്ടീര് തടയാൻ കഴിയുക. എത്ര കണ്ട് നികുതി വെട്ടീര് തടയാൻ കഴിയുന്നുവോ അത്ര കണ്ട് നികുതി വരുമാനം വർദ്ധിക്കും. അപ്പോൾ നികുതി വരുമാനം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഉപഭോക്തൃ നികുതികൾ ഉപഭോക്താക്കൾ കൂടുതലുള്ള ഒരു രാജ്യം എന്ന രീതിയിൽ ഇന്ത്യയിൽ വലിയ സാധ്യതയുള്ളതാണ്. അത് കുറ്റമറ്റ രീതിയിൽ പിരിച്ചെടുത്താൽ വികസന ആവശ്യങ്ങൾക്കായി വേണ്ടത്ര പണം കണ്ടെത്താമെന്ന ഉദ്ദേശത്തോടെയാണ് ഈ ഈ നികുതി നിർദ്ദേശവുമായി മുമ്പോട്ട് പോയത്. അങ്ങനെ എംപവേർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം അവസാനം ഒരു കോൺസെൻസസിൽ എത്തുകയും അങ്ങനെ 1/7/2017, അതായത് 2017 July 1 ഈ GST ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നടപ്പിലാക്കുന്നത്. അതിലെ പോരായ്മകൾ പരിഹരിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും വരുമാന സമാഹരണത്തിനും അങ്ങനെ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും സഹായകമാകും. അതായത് 2024-25 10,61,899 കോടി രൂപയാണ് GST വഴി കേന്ദ്ര റവന്യൂ സമാഹരണത്തിൽ എത്തിയത്. അതേസമയത്ത് 2025-26, അതായത് കഴിഞ്ഞ ധനവർഷം, അത് 11,70,000

0: 78,000 കോടിയായി വർദ്ധിച്ചു. എന്ന് വെച്ചാൽ 10.93% വർദ്ധനവ്. അതുപോലെ തന്നെ 25-26 ആകെ റവന്യൂ, അതായത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ആകെ ടാക്സ് റവന്യൂ, നികുതി വരുമാനത്തിന്റെ 3% GST വരുമാനം. കാരണം GST മാത്രമല്ല നികുതി വരുമാനം, അത് കൂടാതെ തന്നെ കസ്റ്റംസ്, എക്സൈസ് എന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ് വഴിയായിട്ട് വലിയ തോതിൽ നികുതി പിരിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. എല്ലാ ഡയറക്ട് ടാക്സസും പിരിച്ചെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റാണ് പിരിച്ചെടുക്കുന്നത്. അപ്പൊ അങ്ങനെ പിരിച്ചെടുക്കുന്ന റവന്യൂ കൂടി വരും ടാക്സ് റവന്യൂവിനകത്ത്. അങ്ങനെ ടോട്ടൽ ടാക്സ് റവന്യൂ എത്രയായിരുന്നു ഈ കഴിഞ്ഞ വർഷം? 42,70,233 കോടി ആയിരുന്നു കഴിഞ്ഞ ധനവർഷത്തെ നികുതി വരുമാനം കേന്ദ്രത്തിന്റെ. അതിൽ എത്ര ശതമാനമാണ് നമുക്കിടെ GST വഴിയായിട്ട് കിട്ടിയത്? 11,78,000 കോടി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് 27.59% അത് കേന്ദ്രത്തിന്റെ ആകെ നികുതി വരുമാനത്തിൽ GST സംഭാവന എന്ന് പറയുന്നത് 27.59%. അപ്പൊ ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കുന്നത് GST ഒരു നല്ല നികുതി സമാഹരണ മാർഗമാണ്.
1: ഉൽപാദന മേഖലയെ പ്രത്യേകമായി പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗർ യോജന യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. എല്ലാ മേഖലകളിലും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും യുവജനങ്ങളുടെ തൊഴിലവസര ക്ഷമത മെച്ചപ്പെടുത്തുകയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന വിളനാശത്തിന് തുച്ഛമായ പ്രീമിയത്തിൽ സമഗ്രമായ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന സാധാരണക്കാരുടെ ജീവിത നിലവാരമുയർത്താൻ ലക്ഷ്യമിട്ട് നിർധനരായ കുടുംബങ്ങൾക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ നൽകിയ PM ഉജ്ജ്വല യോജന, ഭവനരഹിതർക്ക് സുരക്ഷിതമായ പാർപ്പിടം ഉറപ്പാക്കിയ PM ആവാസ് യോജന എന്നിവ ഗ്രാമീണ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അറിവിനെ തൊഴിലിനോടും പ്രായോഗിക ജീവിതത്തോടും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. കുട്ടികളുടെ സർഗശേഷി, നൈപുണ്യ വികസനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഈ നയം വിദ്യാർത്ഥികളെ ആഗോളതലത്തിൽ മത്സര സജ്ജരാക്കാൻ സഹായിക്കുന്നു. ഇതിനൊപ്പം തന്നെ രാജ്യത്തെ IIT, IIM തുടങ്ങിയ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി. വിദ്യാലയങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മാതൃകാ സ്കൂളുകളാക്കി മാറ്റുന്ന PM ശ്രീ പദ്ധതിയും രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ ഊർജ്ജമാണ് നൽകിയത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടിലായ രാജ്യത്തെ തെരുവു കച്ചവടക്കാർക്ക് സുരക്ഷിതമായ പ്രവർത്തന മൂലധനം ഉറപ്പാക്കി അവരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കിയ മറ്റൊരു ജനക്ഷേമ പദ്ധതിയാണ് PM സ്വനിധി. വഴിയോരങ്ങളിലും തട്ടുകടകളിലും കച്ചവടം നടത്തുന്ന സാധാരണക്കാർക്ക് യാതൊരുവിധ ഈടുമില്ലാതെ കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പകൾ ലഭ്യമാക്കുന്നതാണ് പദ്ധതി. കച്ചവടക്കാർക്ക് കൃത്യസമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്നതിന് പ്രോത്സാഹനമായി പലിശ സബ്സിഡിയും പ്രത്യേക ക്യാഷ് ബാക്ക് ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്നുണ്ട്. ഈ പദ്ധതി കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി ഇതിന്റെ കാലാവധി 2030 മാർച്ച് 31 വരെ കേന്ദ്ര സർക്കാർ ദീർഘിപ്പിച്ചിട്ടുണ്ട്. സാങ്കേതികവിദ്യയെ കേവലം ഭരണസൌകര്യത്തിനപ്പുറം സാധാരണക്കാരന്റെ ശാക്തീകരണത്തിനുള്ള ആയുധമാക്കാൻ കഴിഞ്ഞതാണ് കഴിഞ്ഞ 12 വർഷത്തെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഏറ്റവും വലിയ വിജയം. ജൻധൻ, ആധാർ, മൊബൈൽ തൃത്വത്തിലൂടെ പൌരന്മാരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ എത്തിച്ച സുതാര്യമായ ഭരണക്രമം നിലവിൽ വരികയും ഉമംഗ്, ഡിജിലോക്കർ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ സർക്കാർ സേവനങ്ങൾ പൂർണമായും വിരൽത്തുമ്പിലാകുകയും ചെയ്തു. ഇതിനൊപ്പം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ വികസിപ്പിച്ച UPI എന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യ, പ്രതിവർഷം 100,000,000,000 കോടി രൂപയുടെ ഇടപാടുകൾ നിയന്ത്രിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തത്സമയ സാമ്പത്തിക ശൃംഖലയായി മാറി. ഭാരത് നെറ്റ് പദ്ധതിയിലൂടെ ഗ്രാമങ്ങളിൽ വരെ ലഭ്യമാക്കിയ ഇന്റർനെറ്റ് സൌകര്യവും ലോകത്ത് ലഭ്യമായ ഏറ്റവും കുറഞ്ഞ ഡാറ്റ

0: നിരക്കും ഈ മുന്നേറ്റത്തിന് അടിത്തറയേകി. ഫലത്തിൽ തെരുവ് കച്ചവടക്കാർ മുതൽ വൻകിട വ്യവസായികൾ വരെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്ന സുരക്ഷിതമായ ഒരു ക്യാഷ്ലെസ് സമ്പദ് വ്യവസ്ഥയായി ഭാരതത്തെ മാറ്റിയ ഈ വിപ്ലവം അന്താരാഷ്ട്ര തലത്തിൽ മറ്റു വികസിത രാജ്യങ്ങൾക്ക് പോലും ഇന്ന് മാതൃകയാണ്. രാജ്യത്തെ ദരിദ്ര മധ്യവർഗ കുടുംബങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത്. സാധാരണക്കാരന്റെ ജീവിതം എളുപ്പമാക്കുക അഥവാ ഈസ് ഓഫ് ലിവിംഗ് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാന നയം. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്തെ വിപ്ലവകരമായ UPI. ലോകത്തിലെ മൊത്തം തത്സമയ ഡിജിറ്റൽ ഇടപാടുകളിൽ 49% ഇന്ത്യയിലാണ് നടക്കുന്നത്. സാങ്കേതിക മികവിലും ഇന്ത്യ കുതിച്ചുയരുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ടത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആന്റ് ടെക്നോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷൈജുമോൻ CS വാക്കുകളിലേക്ക്.
1: സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വളർച്ചയാണ് കഴിഞ്ഞ 10-ലേറെ വർഷങ്ങളായി ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2012-13 11-ാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ ഇന്ന് നമ്മൾ ഈ ദിവസം നമ്മൾ നിൽക്കുമ്പോൾ ഇത് 4-ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരിക്കുന്നു. മൊത്തം GDP 4.3 ട്രില്യണിലേക്ക് എത്തി. ഇത് ഒരു വെറും 1.9 ട്രില്യൺ മാത്രമായിരുന്നു 2012-13. അതായത് ഏകദേശം 2.3 ട്രില്യൺ ഡോളറിൻ്റെ വളർച്ചയാണ് നമുക്ക് ഈ ഡെക്കേഡിൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാരിൻ്റെ കണക്കുകളനുസരിച്ച് കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്ത് 25 കോടിയിലേറെ ജനസംഖ്യയെ പാവപ്പെട്ട അല്ലെ ദരിദ്രരിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. സിഗ്നിഫിക്കൻ്റ് ആയിട്ടാണ് പോവർട്ടി റിഡക്ഷൻ ഉണ്ടായിരിക്കുന്നത്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എന്ന ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 29.17% മൊത്തം ജനസംഖ്യയിൽ വളരെ പാവപ്പെട്ട അതിദരിദ്രം എന്ന് പറയുന്നത് 2013-14 കാലഘട്ടത്തിൽ അതിപ്പോൾ 11.28% കുറഞ്ഞു. അതുപോലെ തന്നെ മറ്റ് ഇക്കണോമിക് റിഫോം, സാമ്പത്തികമായിട്ടുള്ള പല റിഫോംസും രാജ്യത്ത് നടപ്പിലാക്കി. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് കൊണ്ടുവന്ന് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയിലേക്ക് നമ്മൾ വളരെ വേഗം മുന്നേറി. ഏകദേശം ലോകത്ത് തന്നെ 40% ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. ജൻധൻ ആധാർ മൊബൈൽ ജാം എന്ന് പറയുന്ന ട്രിനിറ്റി കൊണ്ടുവന്ന് ഡയറക്റ്റ് ബെനിഫിഷ് ട്രാൻസ്ഫർ, എല്ലാവർക്കും സബ്സിഡീസും ബെനിഫിറ്റുകളും അതാത് ജനങ്ങളിലേക്ക് തന്നെ എത്തിക്കാൻ സഹായിച്ചു. ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനം നമ്മൾ നോക്കുകയാണെങ്കിൽ 2013-14 കാലഘട്ടത്തിൽ 91,287 കിലോമീറ്റർ ആയിരുന്നു നാഷണൽ ഹൈവേസ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് 145,000 കിലോമീറ്റർ ആയിട്ട് വർദ്ധിച്ചു. മോഡേൺ ട്രാൻസിറ്റും ഏവിയേഷൻസും എല്ലാം കൊണ്ടുവന്നു. വെറും 74 എയർപോർട്ട് ഉണ്ടായിരുന്നത് ഇന്ന് അത് 150-ൽ പരം എയർപോർട്ടായിട്ട് വളർന്നു. ഭാരത് മാല പ്രോജക്റ്റും സാഗർമാല പ്രോജക്റ്റ് പോലെയുള്ള പ്രോജക്റ്റ് കൊണ്ടുവന്ന് അടിസ്ഥാന സൗകര്യത്തിന് വളരെ വലിയ പുഷാണ് ഉണ്ടാക്കിയത്. ലോജിസ്റ്റിക്സും ഇക്കണോമിക് ഗ്രോത്തും കണക്ടിവിറ്റിയും ഒക്കെ കൂടി മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുകളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇലക്ട്രോണിക്സും ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് സെക്ടർ വളരെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമമാണ് കണ്ടത്. GST പോലെയുള്ള വളരെ വലിയ വിപ്ലവകരമായിട്ടുള്ള ടാക്സ് സിസ്റ്റം കൊണ്ടുവന്ന് യൂണിഫൈഡ് നാഷണൽ മാർക്കറ്റായി മാറി. പല പ്രദേശങ്ങളിൽ പല ടാക്സ് എന്നുള്ളത് മാറി ഒറ്റ ടാക്സിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അതിനെ പിന്നീട് പരിപോഷിപ്പിച്ച് GST 2.0 അടുത്ത കാലത്ത് കൊണ്ടുവരികയും അത് ടാക്സ് സ്ട്രക്ചറുകൾ റാഷണലൈസ് ചെയ്യുകയും ഒരുപാട് ടാക്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാക്സേഷൻ എന്നുള്ള രീതി മാറി വളരെ ജനങ്ങൾക്ക് പ്രയോജനമായ രീതിയിൽ ടാക്സ് കുറയാനും വില നിലവാരം പിടിച്ചു നിർത്താനും പറ്റി. ഇൻസോൾവൻസി ബാങ്ക്റപ്സി കോഡുകൾ കൊണ്ടുവന്ന് കോർപ്പറേറ്റ് മേഖലയെ കൂടുതൽ പരിപോഷിപ്പിച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്തു. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, വിദേശ നാണയത്തിൻ്റെ കാര്യം നോക്കിയാൽ നമ്മൾ ഇന്ന് 700 ബില്യൺ ഡോളറിൽ പരം വിദേശ നാണയ ശേഖരമാണുള്ളത്. അത് ചുരുക്കി പറഞ്ഞാൽ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ വളരെ റോബസ്റ്റായിട്ടുള്ള വളർച്ചയും സ്ട്രക്ചറലായിട്ടുള്ള മാറ്റങ്ങളും ഇന്നോവേഷനും ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസിൽ ധനകാര്യ കമ്മിയും ധനക്കമ്മിയും റവന്യൂ ഡെഫിസിറ്റ് ഉൾപ്പെടെയുള്ളത് വളരെ കുറയ്ക്കാനും ഇൻക്ലൂസീവായിട്ട് എല്ലാവരെയും ഉൾക്കൊടുത്തുള്ള വികസനം സാധ്യമാക്കാനും കഴിഞ്ഞു. ഇതിൻ്റെ ഫർദർ ഫിസ്കൽ കൺസോളിഡേഷനും ഇക്കണോമിക് ഗ്രോത്തിനും ഫോക്കസ് ചെയ്യുന്നുണ്ട്. 2047 കോടി ഭാരതത്തെ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത്. സ്പേസ് മേഖലയിലും ബഹിരാകാശ മേഖലയിലും ബയോടെക്നോളജിയിലും ചിപ്പ് മാനുഫാക്ചറിംഗ് സെക്ടറിലും ഒക്കെയുള്ള ഡേറ്റ പ്രൈസ് കുറയുന്നത് വഴിയും ഒക്കെ നമ്മൾ അതിവേഗം ഉന്നത നിലവാരത്തിലുള്ള വികസിത രാജ്യമായി മാറും.
0: കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ നിർമ്മിത ബുദ്ധി മേഖലയിൽ ആഗോള ഹബ്ബായി ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ള ശക്തമായ ചുവടുവയ്പ്പുകളാണ് കേന്ദ്ര സർക്കാർ നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ ഗവേഷണങ്ങൾക്കും അടിസ്ഥാന സൌകര്യ വികസനത്തിനുമായി 10,300 കോടിയിലധികം രൂപ നീക്കിവച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഇന്ത്യ AI മിഷൻ പ്രഖ്യാപനമാണ്. ഭാരതീയ ഭാഷകളിലെ ആശയവിനിമയം എളുപ്പമാക്കുന്ന ഭാഷിണി പോലെയുള്ള AI പ്ലാറ്റ്ഫോമുകൾ വികസിപ്പിച്ചതും സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ തോതിൽ പ്രോത്സാഹനം നൽകിയതും വഴി ആഗോളതലത്തിൽ AI രംഗത്തെ മത്സരശേഷിയിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ ഒന്നിലേക്ക് രാജ്യത്തെ എത്തിക്കാനും ഈ ഭരണകാലയളവിൽ സാധിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് ഈ 12 വർഷ കാലയളവിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത്. പാവപ്പെട്ടവനും സാധാരണക്കാരനും മികച്ച ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനമായി മാറി. 43 കോടിയിലധികം ജനങ്ങൾക്ക് സുരക്ഷയേകുന്ന ഈ പദ്ധതി അടുത്തിടെ 70 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർക്കായും കേന്ദ്ര സർക്കാർ വിപുലീകരിച്ചു. ഇതിനൊപ്പം ഗ്രാമീണ മേഖലകളിൽ ലക്ഷക്കണക്കിന് ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിച്ച് പ്രാഥമിക ചികിത്സ താഴെത്തട്ടിലും ലഭ്യമാക്കി. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനിലൂടെ കോടിക്കണക്കിന് ആളുകൾക്ക് ഡിജിറ്റൽ ഹെൽത്ത് അക്കൌണ്ടുകൾ നിർമ്മിച്ചു നൽകിയതും പുതിയ എയിംസ് ആശുപത്രികളുടെ സ്ഥാപനവും ഭാരതത്തിന്റെ ആരോഗ്യരംഗത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തി. രാജ്യത്തെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന. 2014 രാജ്യത്താകെ വെറും 80 ജൻ ഔഷധി കേന്ദ്രങ്ങൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്തുനിന്നും 2026 ആയപ്പോഴേക്കും ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ കേന്ദ്രങ്ങളുടെ എണ്ണം 170 മടങ്ങിലധികമാണ് വർദ്ധിപ്പിച്ചത്. നിലവിൽ 18,646ലധികമാണ് രാജ്യത്തെ ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണം. PM ഭാരതീയ ജൻ ഔഷധിയുടെ ഗുണഭോക്താവ് കോട്ടയം സ്വദേശിനിയായ സ്മിത സനിൽ ആകാശവാണിയോട്.
2: ഞാൻ കോട്ടയം കുമാരനല്ലൂർ ജനൌഷധി ഷോപ്പ് നടത്തുകയാണ്. ഒരു 5.5 വർഷം മുമ്പാണ് നമ്മൾ ഷോപ്പ് ആരംഭിച്ചത്. ഇത്രയും നാൾ നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസ് 80% വിലക്കുറവിൽ ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിൻ്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. പിന്നെ നമുക്ക് സെയിൽ അനുസരിച്ചുള്ള ഇൻസെന്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ ഗതാഗത സംവിധാനത്തെ കൂടുതൽ ആധുനികമാക്കി. വന്ദേഭാരത് ട്രെയിനുകൾ, എക്സ്പ്രസ് വേകൾ, ഗ്രാമീണ റോഡ് വികസനം എന്നിവ ഇന്ത്യയുടെ കണക്ടിവിറ്റിയെ ശക്തിപ്പെടുത്തി. ദേശീയപാത ശൃംഖല 2014 91,087 കിലോമീറ്ററിൽ നിന്ന് 60% വർദ്ധിച്ച് 2023 146,145 കിലോമീറ്ററായി. യാത്രാ സൌകര്യങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചറിലും രാജ്യം കൈവരിച്ച പുരോഗതിയുടെ പ്രതീകമാണ് ഇന്നത്തെ ഇന്ത്യൻ റെയിൽവേ. പൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനുകളായ വന്ദേഭാരത് എക്സ്പ്രസ് സർവീസുകൾ രാജ്യത്തെ യാത്രാ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. കൂടാതെ രാജ്യത്തുടനീളമുള്ള 1,300ലധികം റെയിൽവേ സ്റ്റേഷനുകളെ ലോകോത്തര നിലവാരത്തിലേക്കുയർത്തുന്ന അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതി വലിയ രീതിയിലുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് വഴിയൊരുക്കി. പുതിയ ട്രാക്കുകളുടെ നിർമ്മാണവും റെയിൽവേ ക്രോസുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള അണ്ടർപാസുകളുടെയും മേൽപ്പാലങ്ങളുടെയും നിർമ്മാണവും വഴി ഇന്ത്യൻ റെയിൽവേയെ കൂടുതൽ സുരക്ഷിതവും പരിസ്ഥിതി സൌഹൃദവുമാക്കാൻ ഈ കാലയളവിലെ വികസന നയങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ശുചിത്വവും മാലിന്യ സംസ്കരണവും ഉറപ്പാക്കുന്നതിനായി ഭവന നഗരകാര്യ മന്ത്രാലയം എല്ലാ വർഷവും നടത്തുന്ന ലോകത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേയാണ് സ്വച്ഛ് സർവേക്ഷൻ. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി 2016 ആരംഭിച്ച ഈ പദ്ധതി നഗരങ്ങൾ തമ്മിൽ ആരോഗ്യകരമായ മത്സരം വളർത്താനും പൌരന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നു. റെയിൽവേക്ക് പുറമെ റോഡ്, വ്യോമയാന

0: ഗതാഗത രംഗങ്ങളിലും സമാനതകളില്ലാത്ത വികസനമാണ് ദൃശ്യമാകുന്നത്. ഭാരത്മാല പദ്ധതിയിലൂടെ അതിവേഗ എക്സ്പ്രസ് വേകളുടെ ഒരു വലിയ ശൃംഖല തന്നെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ടു. ദേശീയപാതകളുടെ നിർമ്മാണ വേഗത പ്രതിദിനം എക്കാലത്തെയും ഉയർന്ന നിരക്കിലാണ്. വ്യോമയാന രംഗത്ത് സാധാരണക്കാരനും വിമാനയാത്ര സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ഉഡാൻ പദ്ധതി വഴി രാജ്യത്തെ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ISRO വഴി രാജ്യം കൈവരിച്ച ചരിത്ര നേട്ടങ്ങൾക്ക് ശക്തമായ പിന്തുണയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകിയത്. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ പേടകമിറക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമായി ഇന്ത്യയെ മാറ്റിയ ചന്ദ്രയാൻ 3 ദൌത്യവും സൂര്യനെ പഠിക്കാനായി വിജയകരമായി വിക്ഷേപിച്ച ആദിത്യ L1 പേടകവും ഇന്ത്യയുടെ ശാസ്ത്രീയ അടിത്തറയുടെ കരുത്തുറ്റ തെളിവുകളാണ്. ഒപ്പം ഒരൊറ്റ വിക്ഷേപണത്തിലൂടെ 104 ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിച്ച ആഗോള റെക്കോർഡും പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനങ്ങളുടെ വിജയകരമായ പരീക്ഷണങ്ങളും ISROയുടെ സാങ്കേതിക മികവ് ഉയർത്തിക്കാട്ടുന്നു. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ ദൌത്യത്തിന്റെ നിർണായക പരീക്ഷണങ്ങളും അതിവേഗം പൂർത്തിയായി വരികയാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് VBG റാംജി നിയമത്തിന് കീഴിലുള്ള പുതിയ ചട്ടക്കൂടിലേക്കുള്ള മാറ്റം ഗ്രാമീണ മേഖലയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമവും സുതാര്യവും ആക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് വേഗത്തിൽ സേവനങ്ങൾ ലഭിക്കാനും വികസന പ്രവർത്തനങ്ങളുടെ ഗുണമേന്മ ഉയരാനും ഇതിലൂടെ സാധിച്ചു. പുതിയ 4 തൊഴിൽ നിയമ സംഹിതകൾ തൊഴിൽ നിയമ ചരിത്രത്തിൽ നിർണായക വഴിത്തിരിവായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക നിയമ വ്യവസ്ഥകളെ പൂർണമായും നവീകരിച്ച സുപ്രധാനമായ നിരവധി നിയമനിർമ്മാണങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. 100 പഴക്കമുള്ള ബ്രിട്ടീഷ് കാലത്തെ ക്രിമിനൽ നിയമങ്ങളായ IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരം പൌരകേന്ദ്രീകൃതവും വേഗത്തിലുള്ള നീതി നിർവഹണം ഉറപ്പാക്കുന്നതുമായ ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നീ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കിയതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ രാജ്യത്തെ സാമ്പത്തിക മേഖലയെ ഏകീകരിച്ച ചരക്ക് സേവന നികുതി പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ചരിത്രപരമായ നാരീശക്തി വന്ദൻ അധിനിയം എന്നിവയും ഈ കാലയളവിലെ നാഴികക്കല്ലുകളാണ്. കൂടാതെ ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ Article 370 റദ്ദാക്കൽ, മുത്തലാഖ് നിരോധനം, ഡിജിറ്റൽ യുഗത്തിൽ പൌരന്മാരുടെ സ്വകാര്യത ഉറപ്പാക്കുന്ന ഡിജിറ്റൽ വ്യക്തിഗത വിവര സംരക്ഷണ നിയമം എന്നിവയും രാജ്യത്തിന്റെ ഐക്യവും സുരക്ഷിതത്വവും വർദ്ധിപ്പിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് 10% സംവരണം ഉറപ്പാക്കിയ EWS നിയമവും ഡിജിറ്റൽ രംഗത്തെ സുതാര്യതയ്ക്കായി കൊണ്ടുവന്ന പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് ചട്ടങ്ങളും ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ ഭരണഘടനാ ഭേദഗതികൾ നവഭാരതത്തിന്റെ ശക്തമായ നിയമ അടിത്തറയ്ക്ക് കാരണമായി മാറി. ഭരണത്തിന്റെ 12 പിന്നിടുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ വിഭാവനം ചെയ്ത വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം രാജ്യം അതിവേഗം കുറച്ചുകൊണ്ടുവരികയാണ്. ഡിജിറ്റൽ യുഗത്തിന്റെ സാധ്യതകളെയും മാനവിക നന്മകളെയും ഒരുപോലെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഈ വികസന മാതൃക ഇന്ത്യയെ വെറുമൊരു വിപണി എന്ന നിലയിൽ നിന്ന് ലോകത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള സാങ്കേതിക സാമ്പത്തിക ശക്തിയായി മാറ്റിത്തീർത്തിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ 12 പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം ബിന്ദു വിനോദ്.
1: ആകാശവാണി കണ്ണൂർ, സമയം 11:30. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.